പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1202 ചിങ്ങം 5 2026 ഓഗസ്റ്റ് 21 വെള്ളിയാഴ്ച. റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

ശുഭചിന്ത. നമ്മുടെയെല്ലാം ജീവിതത്തിൽ പല പ്രായത്തിലും പല സാഹചര്യങ്ങളിലും നമ്മോട് കൂട്ടുകൂടാൻ ധാരാളം സുഹൃത്തുക്കളുണ്ടാകും. പിന്നീട് അവർ വിസ്മൃതിയിലേക്ക് മാഞ്ഞു പോവുകയും ചെയ്യും. എന്നാൽ കൂട്ടുകൂടുന്നവരിൽ ചിലർക്ക് ജീവിതകാലം മുഴുവൻ കൂട്ടായിരിക്കാൻ കഴിഞ്ഞെന്ന് വരും. ഓരോ ബന്ധവും നാം ബന്ധങ്ങൾ എങ്ങനെ കാത്തുസൂക്ഷിക്കുന്നു എന്നതിന് അനുസരിച്ചിരിക്കും. ഏവർക്കും ശുഭദിന ആശംസകൾ നേരുന്നു.

നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. രാവിലെ 8 മണിക്ക് സമാഗമം, 9 മണിക്ക് ഇന്നിസൈ, ഉച്ചയ്ക്ക് 1:10 അത്തം പത്ത് രുചി, 1:20 കറന്റ് അഫയേഴ്സ് അപ്ഡേഷൻ, 1:30 തിരശീല, വൈകുന്നേരം 4 മണിക്ക് കിഞ്ചന വർത്തമാനം, 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 5:30 മധുരം സംസ്കൃതം, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, രാത്രി 7 മണിക്ക് റീഡിംഗ് റൂം, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകുന്നേരം 6:30 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.

ചരിത്രത്തിൽ ഇന്ന് ഓഗസ്റ്റ് 21. യുഎസിലെ സൗത്ത് കരോലിനയിൽ ഒരു സമ്പൂർണ്ണ സൂര്യഗ്രഹണം അനുഭവപ്പെട്ടതും പ്രസിദ്ധമായ ലിയോണാർഡോ ഡാവിഞ്ചി പെയിന്റിംഗ് മോഷ്ടിക്കപ്പെട്ടതും നാസ വൈക്കിംഗ് 1 വിക്ഷേപിച്ചതുമൊക്കെ ഒരു ഓഗസ്റ്റ് 21-നായിരുന്നു. ഓഗസ്റ്റ് 21-ന്റെ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ഓഗസ്റ്റ് 21.

0: 40 വർഷത്തിനിടെ ആദ്യമായി ഒറിഗോൺ മുതൽ സൗത്ത് കരോലിന വരെ US ഒരു സമ്പൂർണ്ണ സൂര്യഗ്രഹണം അനുഭവപ്പെട്ടത് 2017 ഓഗസ്റ്റ് 21-നായിരുന്നു. പ്രസിദ്ധമായ ലിയോണാർഡോ ഡാവിഞ്ചി പെയിന്റിംഗ് മോഷ്ടിക്കപ്പെട്ടത് 1911 എന്നീ ദിവസമായിരുന്നു. ഇറ്റലിയിൽ നിന്ന് 2 വർഷത്തിന് ശേഷം അത് വീണ്ടെടുത്തു. ബംഗ്ലാദേശിന്റെയും ഇന്ത്യയുടെയും അതിർത്തി സുരക്ഷാ സേനാംഗങ്ങൾ തമ്മിൽ വെടിനിർത്തൽ കരാർ ഒപ്പുവച്ചത് 2005 ഓഗസ്റ്റ് 21-നായിരുന്നു. 2008 ഓഗസ്റ്റ് 21-നായിരുന്നു പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിന്റെ തലസ്ഥാനമായ ശ്രീനഗറിനും മുസാഫറാബാദിനും ഇടയിൽ കർവൻ ഇ അമാൻ ബസ് സർവീസ് പുനരാരംഭിച്ചത്. വന്യജീവി സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വന്നത് 1972 ഓഗസ്റ്റ് 21-നായിരുന്നു. സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും സംരക്ഷണത്തിനായി രൂപീകരിച്ച ഇന്ത്യയുടെ ഒരു പാർലമെന്ററി നിയമമാണ് ഇത്. ഓഗസ്റ്റ് 21-നായിരുന്നു നാസ വൈക്കിംഗ് 1 വിക്ഷേപിച്ചത്. ഷെഹനായ് വിദ്വാൻ ഉസ്താദ് ബിസ്മില്ലാ ഖാൻ അന്തരിച്ചത് 2006 ഓഗസ്റ്റ് 21-നായിരുന്നു. പത്മശ്രീ പത്മഭൂഷൺ ജേതാവായിരുന്നു അദ്ദേഹം.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ ഭാവി എങ്ങനെ രൂപപ്പെടുത്തണം എന്നതിനെക്കുറിച്ച് ഉദ്യോഗസ്ഥർ ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്രവികസനത്തിൽ ദക്ഷിണേന്ത്യയുടെ പങ്ക് വളരെ വലുതാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 12th ബ്രിക്സ് വാർത്താവിനിമയ മന്ത്രിമാരുടെ യോഗം ഇന്ന് പൂനെയിൽ. സംസ്ഥാനതല ഓണാഘോഷങ്ങളുടെ ഭാഗമായ പതാക ഘോഷയാത്ര രാവിലെ കോവളത്ത് നിന്ന് ആരംഭിക്കും. BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പ് പുരുഷ വനിതാ ഡബിൾസ് ക്വാർട്ടർ ഫൈനലുകളിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്ന് മത്സരിക്കും. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ ഭാവി എങ്ങനെ രൂപപ്പെടുത്തണം എന്നതിനെക്കുറിച്ച് ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗവൺമെന്റ് സെക്രട്ടറിമാരോട് ആവശ്യപ്പെട്ടു. ഗവൺമെന്റ് സെക്രട്ടറിമാരുടെ 3rd ഉന്നതതല യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഡെസ്ക് റിപ്പോർട്ട്.
1: ഉദ്യോഗസ്ഥർ പരസ്പര ഐക്യബോധത്തോടെയും ഉത്തരവാദിത്തത്തോടെയും പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശിച്ചു. ഉദ്യോഗസ്ഥർക്കിടയിൽ അനൌദ്യോഗിക ആശയവിനിമയവും ടീം സ്പിരിറ്റും വളർത്തേണ്ടതിന്റെ പ്രാധാന്യം എടുത്തുപറഞ്ഞ മോദി, നയരൂപീകരണത്തിൽ പുതിയ കാഴ്ചപ്പാടുകൾ കൊണ്ടുവരുന്നതിന് ഗവൺമെന്റ് വകുപ്പുകൾ, സർവകലാശാലകൾ, യുവാക്കൾ എന്നിവർ തമ്മിലെ സഹകരണം വർദ്ധിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു. നിർമ്മിത ബുദ്ധിയുടെ ശേഷിയും മനുഷ്യവൈദഗ്ധ്യവും സംയോജിപ്പിക്കുന്നതിന് നൂതന മാർഗ്ഗങ്ങൾ കണ്ടെത്തണമെന്ന് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. സങ്കീർണമായ വെല്ലുവിളികളെ നേരിടുന്നതിനും ദീർഘകാലാടിസ്ഥാനത്തിൽ രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിനും ഗവൺമെന്റ് മുഴുവൻ ഒന്നായി എന്ന സമീപനം, മികച്ച ഏകോപനം, നൂതന ചിന്താഗതി, കൂട്ടായ ഉത്തരവാദിത്തം എന്നിവ അനിവാര്യമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അടിസ്ഥാന സൌകര്യ വികസനം, കണക്ടിവിറ്റി, സുരക്ഷ, വിദേശകാര്യം, ഭരണനിർവഹണം എന്നീ മേഖലകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും ഭാവി പ്രവർത്തന പദ്ധതികളെക്കുറിച്ച് യോഗം ചർച്ച ചെയ്തു.
0: ഇന്ത്യയിൽ ഔദ്യോഗിക സന്ദർശനത്തിനെത്തിയ ജപ്പാൻ പ്രതിരോധമന്ത്രി ഷിൻജിറോ കോയിസുമി ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ജപ്പാൻ തന്ത്രപ്രധാന ആഗോള പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് കാഴ്ചപ്പാട് പ്രധാനമന്ത്രി മോദി പങ്കുവച്ചു. കൂടാതെ ഇന്തോ പസഫിക് മേഖലയിലും അതിനപ്പുറം സമാധാനവും സ്ഥിരതയും സമൃദ്ധിയും ഉറപ്പാക്കുന്നതിൽ ഇന്ത്യ ജപ്പാൻ പ്രതിരോധ സുരക്ഷാ സഹകരണത്തിന്റെ പ്രാധാന്യവും നരേന്ദ്രമോദി എടുത്തുപറഞ്ഞു. സാംബിയയുടെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട ഹക്കൈൻഡെ ഹിച്ലമയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. സാംബിയയുമായി ബഹുമുഖ പങ്കാളിത്തത്തിന് ഇന്ത്യ ആഗ്രഹിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാഷ്ട്രവികസനത്തിൽ ദക്ഷിണേന്ത്യയുടെ പങ്ക് വളരെ വലുതാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. സാഹിത്യം, ഗവേഷണ വികസനം, ബഹിരാകാശ മേഖല, IT തുടങ്ങി എല്ലാ മേഖലകളിലും ദക്ഷിണേന്ത്യ നിർണായക സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. തമിഴ്നാട്ടിലെ മഹാബലിപുരത്ത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സോണൽ കൌൺസിൽ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അമിത്ഷാ. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ചീഫ് സെക്രട്ടറിമാരും ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. PM കുസും പദ്ധതിയുടെ അടുത്തഘട്ട കർമ്മ പദ്ധതി ചർച്ച ചെയ്യാൻ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി ഉദ്യോഗസ്ഥതല കൂടിക്കാഴ്ച നടത്തി. അഗ്രി വോൾട്ടായിക്സ് പദ്ധതിക്കാണ് ഇത്തവണ കൂടുതൽ പ്രാധാന്യമെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. PM കുസും പദ്ധതിയിലൂടെ ഇതുവരെ 27 ലക്ഷത്തിലധികം സൌരോർജ്ജ പമ്പുകൾ സ്ഥാപിച്ചെന്നും 15.8 GW ഊർജ്ജം ഇതിലൂടെ ലാഭിച്ചെന്നും പ്രതിവർഷം ഏകദേശം 806 ദശലക്ഷം ലിറ്റർ ഡീസൽ ലാഭിക്കാൻ സാധിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. 12th ബ്രിക്സ് വാർത്താവിനിമയ മന്ത്രിമാരുടെ യോഗം ഇന്ന് പൂനെയിൽ ചേരും. കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് യോഗം ചർച്ച ചെയ്യും. കരുത്തുറ്റ ഭാവിക്കായി നൂതന ആശയങ്ങൾ, സഹകരണം, പരിവർത്തനം എന്നതാണ് യോഗത്തിന്റെ പ്രമേയം. വളർന്നുവരുന്ന സാങ്കേതികവിദ്യ, ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങൾ, ഭാവിയിലെ നെറ്റ്വർക്കുകൾ, സൈബർ സുരക്ഷ, ശേഷി വർദ്ധിപ്പിക്കൽ, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഡിജിറ്റൽ കണക്ടിവിറ്റി എന്നിവയിൽ ആശയങ്ങൾ കൈമാറാൻ ബ്രിക്സ് അംഗരാജ്യങ്ങൾക്ക് യോഗം അവസരമൊരുക്കും. സംസ്ഥാനത്തെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് അരി മില്ലുടമകൾ ഉന്നയിച്ച ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് ഉറപ്പു നൽകി. കാലങ്ങളായി കുടിശ്ശികയുള്ള കൈകാര്യ ചെലവുകളും മില്ലിംഗ് ചാർജുകളും വർദ്ധിപ്പിച്ച് നൽകുന്നത് ആലോചനയിലുണ്ട്. മുൻകാലങ്ങളിൽ OTR വ്യത്യാസം മൂലം മില്ലുടമകൾക്ക് സംഭവിച്ച സാമ്പത്തിക നഷ്ടത്തിന് ഗവൺമെന്റ് പ്രഖ്യാപിച്ച നഷ്ടപരിഹാര തുകയിൽ 63 കോടി രൂപ അനുവദിക്കാൻ ഉത്തരവിട്ടതായും മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു. പശ്ചിമഘട്ട സംരക്ഷണത്തിന്റെ പേരിൽ ജനവാസ കേന്ദ്രങ്ങളെയും പരമ്പരാഗത കൃഷിഭൂമിയെയും വാണിജ്യ വ്യാപാര പ്രദേശങ്ങളെയും പരിസ്ഥിതി ലോല പ്രദേശമായി വിജ്ഞാപനം ചെയ്ത നടപടി പിൻവലിക്കണമെന്ന് NK പ്രേമചന്ദ്രൻ MP ആവശ്യപ്പെട്ടു. അടിസ്ഥാനപരമായി ഓരോ പ്രദേശത്തിന്റെയും ഭൌതികമായ സാഹചര്യങ്ങളും ജനസാന്ദ്രതയും കണക്കിലെടുക്കാതെ സാറ്റലൈറ്റ് സർവേയുടെ അടിസ്ഥാനത്തിൽ വിവിധ

0: ഘോഷയാത്ര ഇന്ന് രാവിലെ കോവളത്ത് നിന്ന് ആരംഭിക്കും. മറ്റന്നാൾ കനകക്കുന്നിൽ സമാപിക്കും. തിരുവനന്തപുരം ജില്ലയിലെ വിവിധ നിയമസഭാ മണ്ഡലങ്ങളിലൂടെ കടന്നാവും പതാക ജാഥ കനകക്കുന്നിൽ എത്തുക. സംസ്ഥാനത്ത് ഓണം വിനോദസഞ്ചാര വാരാഘോഷങ്ങളുടെ ഭാഗമായ കലാ സാംസ്കാരിക പരിപാടികൾ ഇത്തവണ ജില്ലാ കേന്ദ്രങ്ങൾക്ക് പുറമെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: കേരളത്തിന്റെ കലാപൈതൃകവും സാംസ്കാരിക തനിമയും അവതരിപ്പിക്കുന്നതിനൊപ്പം വിനോദസഞ്ചാര സാധ്യതകളും പ്രയോജനപ്പെടുത്തുന്ന വിധത്തിലാകും ഇത്തവണയും ഓണം വിനോദസഞ്ചാര വാരത്തോട് അനുബന്ധിച്ചുള്ള പരിപാടികൾ. സംസ്ഥാനതല ആഘോഷത്തിന്റെ ഭാഗമായി 35 വേദികളിലായി 340 ഏറെ പരിപാടികളാണ് തിരുവനന്തപുരത്ത് തിങ്കളാഴ്ച മുതലുള്ള 7 ദിവസങ്ങളിലായി അരങ്ങേറുക. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ഇത്തവണത്തെ സവിശേഷതയാണ്. DTPC കളുടെ ആഭിമുഖ്യത്തിൽ 170 കലാപരിപാടികളാണ് വിവിധ ജില്ലകളിലായി അവതരിപ്പിക്കുന്നത്. വിനോദസഞ്ചാരികൾക്കായി പ്രത്യേക സൌകര്യങ്ങൾ ഒരുക്കാനും ശ്രമം നടക്കുന്നുണ്ട്.
0: ഓണാഘോഷത്തിന്റെ ഭാഗമായി വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ട്രേഡ് ഫെയറും എക്സിബിഷനും തിരുവനന്തപുരം കനകക്കുന്നിൽ ഇന്ന് മന്ത്രി PC വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 30 വരെ നടക്കുന്ന ട്രേഡ് ഫെയറിൽ 100 സ്റ്റാളുകളുണ്ട്. പൊതുജനങ്ങൾക്ക് പ്രവേശനം സൌജന്യമാണ്. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് കോഴിക്കോട് DTPC, കോഴിക്കോട് ജില്ലാ ഭരണകൂടം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ജില്ലാതല ഓണാഘോഷത്തിന്റെ ഭാഗമായി നാളെ മുതൽ വിവിധ കേന്ദ്രങ്ങളിൽ പരിപാടികൾ അരങ്ങേറും. 24 വൈകിട്ട് ബീച്ചിലെ പ്രധാന വേദിയിൽ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. കാസർഗോഡ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ ഈ മാസം 24 മുതൽ 30 വരെ ഓണാഘോഷം സംഘടിപ്പിക്കും. 24 വൈകിട്ട് ഓണം വാരാഘോഷം രാജമോഹൻ ഉണ്ണിത്താൻ MP കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ ഉദ്ഘാടനം ചെയ്യും. ഓണാഘോഷങ്ങൾ ഹരിതചട്ടം പാലിച്ച് നടത്തുന്നതിന് സന്ദേശവുമായി കോഴിക്കോട് ജില്ലാ ശുചിത്വ മിഷൻ സംഘടിപ്പിക്കുന്ന മാവേലി വൃത്തിയുടെ ചക്രവർത്തി ഹരിത സന്ദേശയാത്രയ്ക്ക് തുടക്കമായി. നടുവണ്ണൂരിൽ VT സൂരജ് MLA യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. ഓണാഘോഷത്തോടനുബന്ധിച്ച് ക്ഷീര വികസന വകുപ്പും കോഴിക്കോട് ജില്ലയിലെ ക്ഷീര സംഘങ്ങളും ചേർന്ന് ഇന്നും നാളെയും വിവിധ ക്ഷീര സംഘങ്ങളിൽ ഓണച്ചന്തകൾ സംഘടിപ്പിക്കും. ക്ഷീര കർഷകർ ഉൽപ്പാദിപ്പിച്ച പാലും പാൽ ഉൽപ്പന്നങ്ങളും മറ്റ് ജൈവ കാർഷിക ഉൽപ്പന്നങ്ങളും ചന്തകളിൽ ലഭ്യമാകും. BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വനിതാ ഡബിൾസ് ക്വാർട്ടർ ഫൈനലുകളിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്ന് മത്സരിക്കും. ന്യൂഡൽഹിയിലാണ് മത്സരം. പുരുഷ ഡബിൾസിൽ സാത്വിക് സായിരാജ് റാങ്കി റെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം ചൈനയുടെ ലിയാങ് വെയ് കെങ് വാങ് ചാങ് സഖ്യത്തെയും വനിതാ ഡബിൾസിൽ ട്രീസ ജോളി ഗായത്രി ഗോവിചന്ദ് സഖ്യം ചൈനയുടെ ജിയായി ഫാൻ ഷാങ് ഷു സിയാൻ സഖ്യത്തെയും നേരിടും. നെതർലാൻഡ്സിലെ ആംസ്റ്റൺ വീനിൽ FIH ഹോക്കി ലോകകപ്പിൽ അവസാന പൂൾ D മത്സരത്തിൽ ഇന്ത്യൻ വനിതാ ടീം ഇംഗ്ലണ്ടിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ചു. ഇതോടെ ഇന്ത്യ ടൂർണമെന്റിന്റെ 2nd റൌണ്ടിലെത്തി. 72nd നെഹ്റു ട്രോഫി വള്ളംകളി നാളെ. പുന്നമടക്കായലിൽ നടക്കുന്ന ജലോത്സവത്തിൽ 71 ജലരാജാക്കന്മാരാണ് മത്സരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ എല്ലാ ഗവൺമെന്റ് ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പൊതുപരീക്ഷകൾക്ക് മാറ്റമില്ല. കണ്ണൂർ മാലൂരിൽ പുലിച്ചത്ത സംഭവത്തിൽ വനംവകുപ്പ് വന്യജീവി നിയമപ്രകാരം കേസെടുത്ത് അന്വേഷണം തുടങ്ങി. നിലവിൽ ആരെയും പ്രതി ചേർത്തിട്ടില്ലെന്നും സമഗ്രമായ അന്വേഷണം നടത്തുമെന്നും വനംവകുപ്പ് അധികൃതർ അറിയിച്ചു. നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ മാർഗനിർദ്ദേശപ്രകാരം ഉന്നത ഉദ്യോഗസ്ഥരെയും ജനപ്രതിനിധികളെയും വെറ്ററിനറി വിദഗ്ധരെയും ഉൾപ്പെടുത്തി കമ്മിറ്റി രൂപവത്കരിച്ച് തുടർ നടപടി പൂർത്തീകരിക്കും. ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോഹണ്ട് പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസിന്റെ ആഭിമുഖ്യത്തിൽ റൂറൽ ജില്ലയിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് നാളെ ലഹരി വിരുദ്ധ പോസ്റ്റർ രചനാ മത്സരം സംഘടിപ്പിക്കുന്നു. രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ വടകര BEM ഹൈസ്കൂളിലാണ് മത്സരം. കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളുടെയും സ്പിൽ ഓവർ കൂട്ടിച്ചേർത്ത വാർഷിക പദ്ധതിക്ക് ജില്ലാ ആസൂത്രണ സമിതി യോഗം അംഗീകാരം നൽകി. 18 തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഷിക പദ്ധതി ഭേദഗതികൾ യോഗം അംഗീകരിച്ചു. വയനാട് മുപ്പൈനാട് കാന്തംപാറ വെള്ളച്ചാട്ടത്തിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. അയ്യൻകുളി സ്വദേശി അമൽ വിഷ്ണുവിന്റെ മൃതദേഹമാണ് ഇന്നലെ വൈകിട്ടോടെ കണ്ടെത്തിയത്. പോക്സോ കേസിൽ ശിക്ഷ അനുഭവിക്കവേ പരോളിലിറങ്ങി മുങ്ങിയ പ്രതിയെ ഇടുക്കി പീരുമേട് പോലീസ് പിടികൂടി. അസം ഉദൽഗുരി സ്വദേശി മസിബർ റഹ്മാനെയാണ് അസമിലെത്തി പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ ഭാവി എങ്ങനെ രൂപപ്പെടുത്തണം എന്നതിനെക്കുറിച്ച് ഉദ്യോഗസ്ഥർ ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്രവികസനത്തിൽ ദക്ഷിണേന്ത്യയുടെ പങ്ക് വളരെ വലുതാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 12nd ബ്രിക്സ് വാർത്താവിനിമയ മന്ത്രിമാരുടെ യോഗം ഇന്ന് പൂനെയിൽ. സംസ്ഥാനതല ഓണാഘോഷങ്ങളുടെ ഭാഗമായ പതാക ഘോഷയാത്ര രാവിലെ കോവളത്ത് നിന്ന് ആരംഭിക്കും. BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പ് പുരുഷ വനിതാ ഡബിൾസ് ക്വാർട്ടർ ഫൈനലുകളിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്ന് മത്സരിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: പുനീത ത്രിപാഠി.
3: യു ആർ നൗ ലിസ്ണിംഗ് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്. കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുലം 90.5.

0: ഒരു നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി

0: കാര്യം.
1: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
2: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
3: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: മാർക്ക് നിർദ്ദേശം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജമ്മുകശ്മീർ ഹൈക്കോടതിയുടെ ബെഞ്ച് ലഡാക്കിൽ സ്ഥാപിക്കുന്നതിന് കേന്ദ്രമന്ത്രിസഭ അനുമതി നൽകിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 12-ാമത് ബ്രിക്സ് വാർത്താവിനിമയ മന്ത്രിമാരുടെ യോഗത്തിന് ഇന്ന് പൂനെയിൽ തുടക്കം. കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ അധ്യക്ഷത വഹിക്കും. ഒക്ടോബർ 31 വരെ 10 ലക്ഷം മെട്രിക് ടൺ അസംസ്കൃത പഞ്ചസാര തീരുവയില്ലാതെ ഇറക്കുമതി ചെയ്യാൻ അനുമതി നൽകി കേന്ദ്ര സർക്കാർ. സംസ്ഥാനതല ഓണം വിനോദസഞ്ചാര വാരാഘോഷങ്ങളുടെ ഭാഗമായുള്ള പ്രദർശനത്തിന് തിരുവനന്തപുരത്ത് ഇന്ന് തുടക്കമാകും. BWF ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വനിതാ ഡബിൾസ് ക്വാർട്ടർ ഫൈനലുകൾ ഇന്ന്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര സെക്രട്ടറിമാരുടെ ഉന്നതതല യോഗം ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്നു. അടിസ്ഥാന സൌകര്യം, സുരക്ഷ, വിദേശകാര്യം, ഭരണം എന്നിവ കൈകാര്യം ചെയ്യുന്ന മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും പ്രവർത്തനങ്ങൾ യോഗം വിലയിരുത്തി. വിശദാംശങ്ങളിലേക്ക്.
1: രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിന് ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കാൻ സെക്രട്ടറിമാരോട് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകി. ഡാറ്റ എന്നത് ദേശീയ സ്വത്താണെന്നും ഭാവിയിലേക്കുള്ള വിഭവമാണെന്നും വ്യക്തമാക്കിയ അദ്ദേഹം വിവരങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കാനും പരസ്പരം പങ്കുവയ്ക്കാനും നിർദ്ദേശിച്ചു. നയരൂപീകരണത്തിൽ പുതിയ കാഴ്ചപ്പാടുകൾ കൊണ്ടുവരാൻ സർക്കാർ വകുപ്പുകൾ, സർവകലാശാലകൾ, യുവാക്കൾ എന്നിവർക്കിടയിൽ കൂടുതൽ ഇടപെടൽ നടത്തണമെന്നും യോഗത്തിൽ ആവശ്യപ്പെട്ടു. രാജ്യത്തിന്റെ പ്രതിരോധ വ്യവസായത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും ആഗോളതലത്തിൽ അതിനെ കൂടുതൽ മത്സരാധിഷ്ഠിതമാക്കുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം ഊന്നി പറഞ്ഞു. മനുഷ്യ ഇടപെടലിനൊപ്പം നിർമ്മിത ബുദ്ധിയുടെ ഫലപ്രദമായ ഉപയോഗത്തിനും ശ്രീ നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: 12-ാമത് ബ്രിക്സ് വാർത്താവിനിമയ മന്ത്രിമാരുടെ യോഗം ഇന്ന് പൂനെയിൽ ആരംഭിക്കും. കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന യോഗത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും പങ്കെടുക്കും. വിവര വിനിമയ സാങ്കേതിക വിദ്യകൾ, ഡിജിറ്റൽ പരിവർത്തനം, നൂതനാശയങ്ങൾ എന്നിവയിലെ സഹകരണം ശക്തിപ്പെടുത്തുക തുടങ്ങിയ വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്യും. ജമ്മുകശ്മീർ ഹൈക്കോടതിയുടെ ബെഞ്ചിൽ ലഡാക്കിൽ സ്ഥാപിക്കുന്നതിന് കേന്ദ്ര മന്ത്രിസഭ അനുമതി നൽകിയതായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ലഡാക്കിലെ വിദൂര പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് നിയമസഹായങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കുന്നതിന് ഈ തീരുമാനം സഹായകരമാകുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ലഡാക്കിന്റെ വികസനത്തിനും ഭരണഘടനാപരമായ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനും കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ശ്രീ അമിത്ഷാ വ്യക്തമാക്കി. ഇന്ത്യ ജപ്പാൻ പ്രതിരോധ മന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ നടന്നു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും ജാപ്പനീസ് പ്രതിരോധ മന്ത്രി ഷിൻജിറോ കുയ്സുമിയും യോഗത്തിന് നേതൃത്വം നൽകി. സമുദ്ര സുരക്ഷാ സഹകരണത്തെക്കുറിച്ചുള്ള ധാരണാപത്രത്തിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. ഇന്ത്യയും ജപ്പാനും സമാധാനം, സ്ഥിരത, സമൃദ്ധി എന്നിവ ഉറപ്പാക്കുന്നതിന് ആഴത്തിലുള്ള ഉത്തരവാദിത്തം പങ്കിടുന്നുവെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു.
2: हम यह दोहराते हैं कि कठिन समय में भारत किसी भी जरूरी असिस्टेंस, रिलीफ और सपोर्ट प्रोवाइड करने के लिए पूरी तरह से दृढ़ संकल्पित है. हमारे दोनों देशों के संबंध साझे लोकतांत्रिक मूल्यों, परस्पर सम्मान और एक पुराने सिविलाइज्ड कनेक्ट पर आधारित हैं. अगले वर्ष हम अपने डिप्लोमेटिक रिलेशंस के 75 ईयर्स मनाएंगे और इन वर्षों के दौरान हमारी यह दोस्ती सिर्फ हमारे दोनों देशों के लिए ही नहीं बल्कि पूरे इंडो पैसिफिक क्षेत्र में स्टेबिलिटी, रेजिलियंस और रूल्स बेस्ड ऑर्डर का एक कॉर्नर स्टोन बन.
0: ജപ്പാൻ പ്രതിരോധ മന്ത്രി ഷിൻജിറോ കുയ്സുമി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള തന്ത്രപരവും ആഗോളപരവുമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള കാഴ്ചപ്പാട് ശ്രീ നരേന്ദ്രമോദി പങ്കുവച്ചു. ഉഭയകക്ഷി പ്രതിരോധ സഹകരണത്തിലെ പുരോഗതിയെക്കുറിച്ച് ജപ്പാൻ പ്രതിരോധ മന്ത്രി ചർച്ച ചെയ്തു. ഒക്ടോബർ 31 വരെ 10 ലക്ഷം മെട്രിക് ടൺ അസംസ്കൃത പഞ്ചസാര തീരുവയില്ലാതെ ഇറക്കുമതി ചെയ്യാൻ അനുമതി നൽകി കേന്ദ്ര സർക്കാർ. നിശ്ചിത നിബന്ധനകൾക്ക് വിധേയമായി 10 ലക്ഷം മെട്രിക് ടണ്ണിന്റെ താരിഫ് റേറ്റ് കോട്ട പ്രകാരം തീരുവയില്ലാതെ ഇറക്കുമതി അനുവദിക്കുമെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിൽ അറിയിച്ചു. PM കുസും പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിനായുള്ള കർമ്മ പദ്ധതി ചർച്ച ചെയ്യുന്നതിന് ഉൽപാദനവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന അഗ്രി വോൾട്ടൈക്സ് രീതിക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതിനെക്കുറിച്ച് യോഗം ചർച്ച ചെയ്തതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആൻസർ കീ ചലഞ്ച് സംവിധാനം എല്ലാ വിദ്യാർത്ഥികൾക്കും നിഷ്പക്ഷമായ രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇത് ചിലവേറിയതാണെന്ന ആശങ്കകൾ തള്ളിക്കളയുന്നതായും NTA അറിയിച്ചു. JEE മെയിൻ, നീറ്റ് അല്ലെങ്കിൽ UGC നെറ്റ് പോലുള്ള പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് പ്രൊവിഷണൽ ആൻസർ കീയിലെ തെറ്റുകൾ ചോദ്യം ചെയ്യാൻ NTA ഒരുക്കിയ ഓൺലൈൻ സംവിധാനമാണ് ആൻസർ കീ ചലഞ്ച്. അടിസ്ഥാനരഹിതമായ അവകാശവാദങ്ങളും വെല്ലുവിളികളും ഒഴിവാക്കാനാണ് ഫീസ് ഈടാക്കുന്നതെന്നും ഉദ്യോഗാർത്ഥിയുടെ വാദം ശരിയാണെന്ന് തെളിഞ്ഞാൽ ഈ തുക തിരികെ നൽകുമെന്നും

0: നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. നീറ്റ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ പ്രതിഷേധം നടത്തിയ വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്ന പരാതികൾ പരിശോധിക്കുന്നതിന് 5-അംഗ അന്വേഷണ സമിതിയെ നിയോഗിച്ച് സുപ്രീംകോടതി. ഉന്നതതല അന്വേഷണ സമിതിക്ക് സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ആർ സുഭാഷ് റെഡ്ഡി നേതൃത്വം നൽകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: വിനോദസഞ്ചാര വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായുള്ള ഓണ പതാകയാത്ര ഇന്നു മുതൽ ആരംഭിക്കും. ജില്ലയിലെ 14 നിയമസഭാ മണ്ഡലങ്ങളിലും പര്യടനം നടത്തുന്ന വിളംബര ജാഥ August 23 കനകക്കുന്നിൽ സമാപിക്കും. സംസ്ഥാനതല ഓണം വിനോദസഞ്ചാര വാരാഘോഷങ്ങളുടെ ഭാഗമായുള്ള പ്രദർശനത്തിന് തിരുവനന്തപുരത്ത് ഇന്ന് തുടക്കമാകും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: കനകക്കുന്നിലെ വ്യാപാരമേളയും പ്രദർശനവും ഇന്ന് വൈകിട്ട് ആരംഭിക്കും. ഓണാഘോഷവേദിയിൽ ഉയർത്താനുള്ള പതാകയുമായുള്ള യാത്രയും ഇന്നാണ് ആരംഭിക്കുന്നത്. കോവളത്ത് നിന്ന് ആരംഭിക്കുന്ന പതാകയാത്ര തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലൂടെയും കടന്നാകും ഞായറാഴ്ച കനകക്കുന്നിൽ എത്തുക. തുടർന്ന് പതാക ഉയർത്തുകയും വൈദ്യുത ദീപാലങ്കാരങ്ങളുടെ ഉദ്ഘാടനം നടത്തുകയും ചെയ്യും. ഭക്ഷ്യമേളയ്ക്കും ഞായറാഴ്ച കനകക്കുന്നിൽ തുടക്കമാകും. തിങ്കളാഴ്ചയാവും വാരാഘോഷങ്ങളുടെ ഔപചാരിക ഉദ്ഘാടനം നടക്കുക.
0: ഓണക്കാലത്ത് സംസ്ഥാനത്തെ റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും സുരക്ഷാ ക്രമീകരണങ്ങൾ കർശനമാക്കി. ഈ മാസം 30 വരെ RPFമായി ചേർന്ന് റെയിൽവേ പോലീസ് സംയുക്ത പരിശോധനകൾ നടത്തും. പരാതികൾ റെയിൽ മദത് പോർട്ടൽ നമ്പറായ 1918 964 2001 എന്ന നമ്പറിലോ അറിയിക്കാം. 72nd നെഹ്റു ട്രോഫി വള്ളംകളിക്കുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. നാളെ പുന്നമടക്കായലിൽ നടക്കുന്ന ജലോത്സവത്തിൽ 71 ജലരാജാക്കന്മാരാണ് മത്സരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂഡൽഹിയിൽ നടക്കുന്ന BWF ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വനിതാ ഡബിൾസ് ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്ന് മത്സരിക്കും. പുരുഷ ഡബിൾസ് ജോഡികളായ സാത്വിക് സായിരാജ് റെങ്കി റെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യവും ചൈനീസ് സഖ്യവും ഏറ്റുമുട്ടും. പ്രീ ക്വാർട്ടർ ഫൈനലിൽ മലേഷ്യയെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ക്വാർട്ടറിൽ പ്രവേശിച്ചത്. വനിതാ ഡബിൾസിൽ ഇന്ത്യൻ സഖ്യം ട്രീസ ജോളിയും ഗായത്രി ഗോപിചന്ദും ചൈനയുടെ ജിയ ഇ ഫാൻ, ഷാങ്ഷു സിയാൻ എന്നിവരെ നേരിടും. FIS ഹോക്കി ലോകകപ്പിന്റെ 2nd പൂൾ ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യൻ വനിതാ ടീം ഇന്ന് ആതിഥേയരായ നെതർലൻഡ്സിനെ നേരിടും. ആംസ്റ്റർഡാമിൽ ഇന്ത്യൻ സമയം രാത്രി 9:30 മത്സരം. ഭീകരവാദത്തിന്റെ ഇരകളെ അനുസ്മരിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ദിനം ഇന്ന്. 2017 ഐക്യരാഷ്ട്രസഭ പൊതുസഭയുടെ പ്രമേയത്തിലൂടെയാണ് ദിനാചരണത്തിന് തുടക്കമായത്. ഹീലിംഗ് ത്രൂ മെമ്മറി എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. സൊമാലിയയിലെ പുൻലാൻഡ് തീരത്തിന് സമീപം കാമറൂൺ പതാക വഹിച്ച ചരക്ക് കപ്പൽ കടക്കൊള്ളക്കാർ പിടിച്ചെടുത്തു. കപ്പലിലുണ്ടായിരുന്ന 10 ജീവനക്കാരിൽ 6 ഇന്ത്യക്കാരാണെന്നാണ് വിവരം. മെഗാദിഷുവിലെ സൈനിക പരിശീലന കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുകയായിരുന്ന തുർക്കി നിർമ്മിത ആയുധങ്ങളും അത്യാധുനിക വാർത്താവിനിമയ സാറ്റലൈറ്റ് ഉപകരണങ്ങളുമായിരുന്നു കപ്പലിലുണ്ടായിരുന്നത്. കപ്പലിനെയും ജീവനക്കാരെയും മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. നയരൂപീകരണത്തിൽ പുതിയ കാഴ്ചപ്പാടുകൾ കൊണ്ടുവരാൻ കൂടുതൽ ഇടപെടൽ നടത്തണമെന്ന് വിവിധ മന്ത്രാലയ സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജമ്മുകശ്മീർ ഹൈക്കോടതിയുടെ ബെഞ്ച് ലഡാക്കിൽ സ്ഥാപിക്കുന്നതിന് കേന്ദ്രമന്ത്രിസഭ അനുമതി നൽകിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 12th ബ്രിക്സ് വാർത്താവിനിമയ മന്ത്രിമാരുടെ യോഗത്തിന് ഇന്ന് പൂനെയിൽ തുടക്കം. കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ അധ്യക്ഷത വഹിക്കും. October 31 വരെ 1,00,000 മെട്രിക് ടൺ അസംസ്കൃത പഞ്ചസാര തീരുവയില്ലാതെ ഇറക്കുമതി ചെയ്യാൻ അനുമതി നൽകി കേന്ദ്ര സർക്കാർ. സംസ്ഥാനതല ഓണം വിനോദ സഞ്ചാര വാരാഘോഷങ്ങളുടെ ഭാഗമായുള്ള പ്രദർശനത്തിന് തിരുവനന്തപുരത്ത് ഇന്ന് തുടക്കമാകും. BWF ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വനിതാ ഡബിൾസ് ക്വാർട്ടർ ഫൈനലുകൾ ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
3: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.
4: മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാസ്ത്ര

ശതമഹിമ സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
2: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
1: ഡ്രസ് മാത്രം പോരല്ലോ, അതിനകത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണം.

ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്. അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്. ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക് നസീം സിഗ്നേച്ചർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, അഞ്ചുകല്ലുമൂട്, കൊല്ലം.

രാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: ഇന്ത്യയുടെ ക്രഞ്ച് ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
0: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻവില കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്. കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്. ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്.

0: പൂച്ചാങ്കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്. കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
0: ഓരോ നിമിഷവും പാട്ടിനൊപ്പം, ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം, ഇത് റേഡിയോ സന്തുലം 90.4 FM.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സമാഗമം. ആശയം ആവിഷ്കാരം അഭിലാഷ് കെ ആശ്രാമം, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം സാജൻ യേശുദാസ്.
1: നമസ്കാരം. സമാഗമത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. സമാഗമത്തിൽ ഞാൻ രജനി ഗിരീഷാണ്. മലയാള സാഹിത്യ സാംസ്കാരിക രംഗത്ത് തന്റേതായ മുദ്ര പതിപ്പിച്ച നിരവധിയായ വ്യക്തിത്വങ്ങളെ ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു തുടർ പ്രോഗ്രാമാണ് സമാഗമം എന്നുള്ളത്. ഇന്നത്തെ സമാഗമത്തിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീ കെ വി രാമാനുജൻ തമ്പിയാണ്. അദ്ദേഹം റിട്ടയർഡ് ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസറാണ്. കൂടാതെ വാട്ടർഷെഡ് മാനേജ്മെന്റ് എക്സ്പേർട്ടാണ്. പരിസ്ഥിതി സംരക്ഷണ പ്രചാരകൻ എന്ന നിലയിലും പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. കൂടാതെ തന്നെ പ്രകൃതി വിഭവ സംരക്ഷണ പ്രവർത്തനങ്ങളെ മുൻനിർത്തി സോയിൽ കൺസർവേഷൻ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ദേശീയ പുരസ്കാര ജേതാവ് എന്ന ബഹുമതിക്കും അദ്ദേഹം അർഹനായിട്ടുണ്ട്. കൂടാതെ കവിയാണ്, പ്രഭാഷകനാണ്. നമസ്കാരം സാർ.
2: നമസ്തേ.
1: പ്രകൃതി സംരക്ഷണം സുപ്രധാനമായ ഒരു പൗരധർമ്മമാണെന്ന് വേണ്ട രീതിയിൽ സമൂഹം ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് നമുക്ക് കരുതാമോ സാർ?
2: തീർച്ചയായിട്ടും. കാരണം പരിസ്ഥിതി അല്ലെങ്കിൽ പ്രകൃതി എന്നത് മനുഷ്യ കേന്ദ്രീകൃതമായ ഒരു സംവിധാനമാണ് എന്നായിരുന്നു ആദ്യകാലങ്ങളിലൊക്കെ നമ്മളൊക്കെ ധരിച്ചിരുന്നത്. എന്നാൽ പിന്നീട് പോകെ പോകെ ഈ പ്രകൃതിയുടെ സൗകര്യങ്ങളും ഔദാര്യങ്ങളും സ്വീകരിച്ചുകൊണ്ടാണ് മനുഷ്യനെ പോലെ തന്നെ മറ്റ് ജീവജാലങ്ങളും ഭൂമിയിൽ നിലനിൽക്കുന്നതെന്ന തിരിച്ചറിവുണ്ടാവുകയും ആ തിരിച്ചറിവിലൂടെയാണ് ഇന്ന് നാം മനുഷ്യന് മാത്രമല്ല പ്രകൃതിയിലുള്ള അവകാശമെന്ന് മനസ്സിലാക്കുകയും അത് പങ്കിടുവാനായിട്ട് നിരവധി ജീവജാലങ്ങൾ മറ്റ് പലതരത്തിലും ഇവിടെ നിലനിൽക്കുന്നുവെന്ന് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ ജീവജാലങ്ങൾക്കും ഒരുമിച്ച് നിലനിൽക്കണം എന്ന ഒരു തത്വം അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് ഇന്ന് സമൂഹം എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. അതിനുവേണ്ടി തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട്. അതിന് മുൻകൈ എടുക്കുന്നതിനായിട്ട് സമൂഹത്തെ പ്രാപ്തമാക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ അത്തരത്തിലുള്ള ഒരു പൗരധർമ്മത്തിൻ്റെ മാനത്തിൽ ആ വിഷയത്തെ കാണാൻ പ്രവർത്തിക്കാനും അവരെ കൊണ്ട് സാധിക്കുകയുള്ളൂ.
1: അതുപോലെ തന്നെ ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസറായിരുന്നു.
2: അതെ.
1: റിട്ടയർഡ് ആയിട്ട് എത്ര വർഷമായി?
2: ഞാൻ 2010 മാർച്ചിലാണ് റിട്ടയർ ചെയ്തത്, മാർച്ച് 31. എന്നാൽ അതിനുശേഷം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രോജക്റ്റിൽ, വാട്ടർഷെഡ് മാനേജ്മെൻ്റ് പ്രോജക്റ്റിൽ, ഒരു 5 വർഷത്തോളം കോൺട്രാക്ട് ബേസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 10 ശേഷം വീണ്ടും 5 വർഷം കൂടെ ഉണ്ടായിരുന്നു. 15-ലാണ് പൂർണ്ണമായിട്ട് ആ മേഖലയിൽ നിന്നും ഔപചാരികതയുടെ മണ്ഡലത്തിൽ നിന്നും വിട്ടുപോകുന്നത്.
1: അടുത്തതായിട്ട് ഞാൻ ഇങ്ങനെ ഈ മണ്ണ് സംരക്ഷണം, പരിസ്ഥിതി ഇതൊക്കെ പറയുമ്പോൾ, ഈ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചതിന് ശേഷമാണോ പരിസ്ഥിതിയും മണ്ണും പ്രകൃതി സംരക്ഷണവും ഒക്കെ ഇങ്ങനെ മനസ്സിൽ ഇടം പിടിച്ചത്, അതോ കുട്ടിക്കാലം മുതലേ അങ്ങനെ ഒരു മനോഭാവം ഉണ്ടായിരുന്നു?
2: അത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഞാൻ ജനിച്ചത് വളരെ ഒരു ഉൾനാടൻ ഗ്രാമത്തിലാണ്, കുന്നത്തൂർ എന്ന് പറഞ്ഞത്. വയലേലകളുടെയും കൃഷിസ്ഥലങ്ങളുടെയും പുഴയുടെയും കായലിൻ്റെയും ഒക്കെ പരിസരമായിരുന്നു എൻ്റെ ബാല്യകാല ജീവിതത്തിൻ്റെ ഭൂമിക. അവിടെ പക്ഷികളുടെ വൈവിധ്യം, സസ്യങ്ങളുടെ വൈവിധ്യം, മഴ, പുഴ, ഇത്തരത്തിലുള്ള ഒരുപാട് പ്രകൃതിയുടെ വിഭവങ്ങളും അംശങ്ങളും ആസ്വദിച്ച് വന്ന ഒരു ബാല്യത്തിൽ പ്രകൃതിയോട് ഞാൻ അറിയാതെ തന്നെ ഒരു അഭിനിവേശം അന്നേ രൂപപ്പെട്ടിരുന്നു. പക്ഷെ പിന്നീട് എൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് പ്രകൃതി വിഭവങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും അത് ജീവരാശിയുടെ നിലനിൽപ്പിനെ എങ്ങനെ പ്രയോജനപ്പെടുത്തണം എന്ന് അന്വേഷിക്കാനുമുള്ള ഒരു താല്പര്യം എന്നിൽ ഉണ്ടാക്കി. തീർച്ചയായിട്ടും തുടർന്ന് വന്ന എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ അത് വിധിവശാൽ മണ്ണ്, ജലം, സസ്യപിണ്ഡം, ഇത്തരത്തിലുള്ള പ്രകൃതിയിലെ വിഭവങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് സാമാന്യ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്നതിനുള്ള ഒരു മഹത്തായ അനുഭവം, അവസരം എനിക്ക് ലഭിക്കുകയായിരുന്നു. പ്രകൃതിയെ സംബന്ധിച്ചുള്ള ധാരണകളും ഇഷ്ടമൊക്കെ അതിനു മുമ്പുണ്ടായിരുന്നെങ്കിൽ തന്നെയും എനിക്ക് ആധികാരികമായ രംഗത്ത് പ്രവർത്തിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ജോലി കിട്ടി മണ്ണ് സംരക്ഷണ വകുപ്പിൽ ഉദ്യോഗസ്ഥനായതിനു ശേഷമാണ്.
1: കൃഷി ഒക്കെ ആയിട്ട് ബന്ധമുള്ള കുടുംബമായിരുന്നു?
2: കൃഷി, ഒരുപാട് നെൽവയലുകളും തെങ്ങിൻ തോപ്പുകളും ഒക്കെ ഉള്ളൊരു കുടുംബമായിരുന്നു അന്ന്. ഞാൻ പഠിച്ചത് പിന്നെ കൃഷിശാസ്ത്രത്തിലാണ് ഓണേഴ്സ് ബിരുദം ഉള്ളത്, വടക്കേന്ത്യയിലാണ് ഞാൻ പഠിച്ചത്. അപ്പം കൃഷി അങ്ങനെ എൻ്റെ ഒരു പ്രവർത്തന മേഖലയായിട്ട് അങ്ങനെയാണ് ഉരുത്തിരിഞ്ഞു വന്നത്. വീട്ടിലും കൃഷിയുടെ ഒരു മേഖലയായിരുന്നു. കൊയ്ത്തുകാലത്തൊക്കെ വലിയ അന്ന് കളിയിൽ തറ എന്നൊക്കെയാണ് പറയുന്നത്. ഒരുപാട് മുറ്റത്തൊക്കെ ചാണകം മെഴുകി വലിയ സ്ഥലങ്ങൾ ഒരുക്കുകയും കൊയ്ത്ത് കൊണ്ടുവന്ന് വരുന്ന കറ്റ അവിടെ നിരത്തി വയ്ക്കുകയും പിന്നീട് ആഴ്ചകളോളം അവിടെ ആളുകൾ വന്ന് ഇത് മെതിച്ച് നെല്ലാക്കുന്നു, വൈക്കോലെടുക്കുന്നു, അങ്ങനെയുള്ള ഒരുപാട് കൃഷിയുടെ ഗന്ധം കലർന്നതാണ് വാസ്തവത്തിൽ എന്റെ ജീവിതം.
1: അതൊരു ഉത്സവം.
2: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും.
1: ഇങ്ങനെ വരുമ്പോഴ് പരിസ്ഥിതി എന്നത് നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിലെ ഒരു ചർച്ചാ വിഷയമാണ്. ഈ ഒരു പ്രസ്താവനയോട് സർ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്?
2: ഇത് വളരെ വിപുലമായി അന്വേഷിക്കപ്പെടേണ്ട ഒരു വസ്തുതയാണ്. പരിസ്ഥിതി എന്താണ് എന്ന ഒരു സാമാന്യ ബോധം സാധാരണ ജനങ്ങളിൽ ഉണ്ടാകാത്തിടത്തോളം അത്തരത്തിലുള്ള ഒരു തിരിച്ചറിവിന് അവർക്ക് അവസരവും ഉണ്ടാകില്ല. ഇന്ന് പരിസ്ഥിതി ഒരു പ്രധാന ചർച്ചാ വിഷയമാകാനുള്ള കാരണം എന്ന് പറയുന്നത് പല തരത്തിലും ജീവന് നിലനിൽക്കാൻ സൗകര്യപ്രദമായ സാഹചര്യങ്ങൾ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. വിശേഷ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ ഭൂമിയുടെ താപനമാണ്. വല്ലാതെ ചൂട് വർദ്ധിക്കുന്നു. അതുപോലെ കേരളത്തിലെ നാല് വ്യത്യസ്തമായ കാലങ്ങൾ, ഇടവപ്പാതി, തുലാവർഷം, അതിനിടയിൽ വരുന്ന ഒരു പിന്നെ ഓഫ് സീസൺ, അത് കഴിഞ്ഞു വരുന്ന വേനൽ എന്ന് പറയുന്ന ഒരു കാലം, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കാലാവസ്ഥയുടെ വൈജാത്യങ്ങൾ അനുഭവിച്ച് ജീവിച്ച നമ്മുടെ നാട്ടിൽ ഇപ്പോഴും കഴിഞ്ഞ മൂന്നാല് വർഷമായിട്ട് 2018 പ്രളയം മുതൽ ഇങ്ങോട്ട് കാലാവസ്ഥയിൽ വലിയ മാറ്റം, മഴയ്ക്ക് പ്രത്യേക സമയമില്ല എന്ന നിലയിലേക്ക് മഴയുടെ ഒരു ക്രമം അല്ലെങ്കിൽ അതിൻ്റെ പാറ്റേൺ മാറിയിട്ടുണ്ട്. കൊറോണയുടെ ഒരു ഇൻസിഡൻസ് ഉണ്ടായി. അപ്പോൾ അത്തരത്തിൽ പരിസ്ഥിതി നമ്മളോട് ഒരു സുഖകരമല്ലാത്ത ബന്ധം പുലർത്തുന്നു എന്നൊരു തോന്നൽ വന്നു തുടങ്ങിയിട്ടുള്ളൊരു കാലമാണിത്. പകർച്ചവ്യാധികൾ, അതുപോലെ തന്നെ കാലാവസ്ഥയിൽ വന്നിട്ടുള്ള വലിയ മാറ്റങ്ങൾ, ആഗോള താപനം, അതുപോലെ മണ്ണിൻ്റെയും മറ്റ് പ്രകൃതി ജലത്തിൻ്റെ ക്ഷാമം, മലിനീകരണം, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് മനുഷ്യൻ്റെ ഓരോ മനുഷ്യൻ്റെയും നിത്യജീവിതത്തിൽ, അവൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ പരിസ്ഥിതി ഇങ്ങനെയൊക്കെയാണ് സ്വാധീനിക്കുന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ അതിൽ വന്നിട്ടുള്ള അസന്തുലനങ്ങളെക്കുറിച്ച് അവൻ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഇന്ന് പൊതുവെ എല്ലാവരും സംസാരിക്കുന്ന കൂട്ടത്തിൽ പരിസ്ഥിതിയെക്കുറിച്ച് ഗൗരവമായി സംസാരിക്കാറുണ്ട്. പക്ഷെ അതിൻ്റെ ശാസ്ത്രീയമോ പിന്നെ വളരെ വിപുലമായിട്ടുള്ള അന്വേഷണങ്ങളിലേക്ക് പോകുന്നില്ല എന്ന് മാത്രം. എന്നാൽ തന്നെയും പരിസ്ഥിതി വിഷയം സജീവമായ ഒരു ചർച്ചാ വിഷയമായിട്ടുണ്ട്.
1: നമുക്ക് ഇപ്പം കാണാൻ കഴിയുന്നത് നമുക്ക് പ്രവചന അതീതമായി കാലാവസ്ഥ ഇങ്ങനെ വരികയാണ്. അപ്പൊ അതിനെ കുറിച്ചൊക്കെയുള്ള സ്റ്റഡീസ് അങ്ങനെയൊക്കെ വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് സാറിന്?
2: പരിസ്ഥിതി പഠനം എന്ന് പറയുന്നത് നമുക്കൊരു ഒരു അക്കാഡമിക് അല്ലെങ്കിൽ കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് പോകാൻ കഴിയുന്നൊരു കാര്യമല്ല. അത് ജീവിതത്തിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ അനുഭവിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളുടെ ഒരു എക്സ്പോഷറാണത്. അപ്പോൾ അതിന് നമുക്ക് തദ്ദേശഭരണ സ്ഥാപനങ്ങൾ വഴി ഇപ്പോൾ ജൈവ വൈവിധ്യ ബോർഡുണ്ട്, വനം വകുപ്പുണ്ട്, ജലവിഭവ വകുപ്പുണ്ട്, മണ്ണ് സംരക്ഷണ വകുപ്പുണ്ട്, കൃഷിവകുപ്പുണ്ട്. ആ കൃഷിവകുപ്പിൽ തന്നെ ഹോർട്ടിക്കൾച്ചർ, ഒളറിക്കൾച്ചർ, ഫ്ലോറിക്കൾച്ചർ, അങ്ങനെ വിവിധങ്ങളായ മേഖലകളുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സസ്യജാലങ്ങളുടെയും ജന്തുജാലങ്ങളുടെയും ഒന്ന് മാത്രമായിരിക്കുന്ന മനുഷ്യന് എങ്ങനെയാണ് എല്ലാത്തിനെയും ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ സാധിക്കുക എന്നുള്ളൊരു അന്വേഷണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചിന്തയാണ് പരിസ്ഥിതിയെ സംബന്ധിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് ജനങ്ങൾക്ക് കൂടുതൽ ജനകീയമായ ബോധവൽക്കരണ പരിപാടികൾ, നമ്മുടെ ഈ മാധ്യമം തന്നെ അത്തരത്തിൽ ഇപ്പോൾ കൃഷിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പരിപാടികൾ ചാനലുകൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും മനുഷ്യർ ശ്രദ്ധിക്കുന്നില്ല. ഇപ്പോൾ കൃഷിയുടെ ഒരു പരിപാടി എപ്പോഴാണ് എന്ന് പോലും അന്വേഷിക്കുന്നില്ല. അത്തരത്തിൽ അത് മനുഷ്യരുമായി ബന്ധിപ്പിക്കാനുള്ള പരിശ്രമങ്ങൾ കൂടെ ബാഹ്യമായി നടന്നെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ ഉപരിപ്ലവമല്ലാത്ത തരത്തിൽ കുറച്ചുകൂടെ ആഴത്തിലേക്ക് മനുഷ്യർ ഈ കാര്യത്തിലേക്ക് പ്രവേശിക്കാനും ചിന്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുകയുള്ളൂ.
1: എനിക്ക് തോന്നുന്നു നമുക്ക് വരുന്ന തലമുറയെ, നമ്മുടെ പുതിയ തലമുറയിലേക്ക് മണ്ണിൻ്റെയും ഈ പ്രകൃതിയുടെയും ഒക്കെ ഒരു ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കൊടുക്കാനും ഈ പാഠപുസ്തകങ്ങളിൽ ഇതൊരു പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി കുറച്ചുകൂടെ മുന്നോട്ട് കൊണ്ടുവന്നാൽ പ്രകൃതി സംരക്ഷണം, ജലസംരക്ഷണം, നമ്മുടെ ഊർജ സ്രോതസ്സുകളെ നമ്മൾ സത്യത്തിൽ പറഞ്ഞാൽ ബഹുമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക, അത്തരം ഒരു ബോധവൽക്കരണം കൂടി ഈ പാഠ്യപദ്ധതിയിൽ കുറച്ചും കൂടി ഉൾപ്പെടുത്തണം എന്ന് വല്ലതും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ
2: ഇപ്പോഴ് നമ്മുടെ ഏതാണ്ട് അപ്പർ

0: പ്രൈമറി ലെവൽ മുതൽ മേളിലോട്ട് തന്നെ നേരത്തെ തന്നെ ഇപ്പം ഞാനൊക്കെ പഠിച്ചതെന്ന് വെച്ചാൽ 70s എസ് എൽ സി 69-70s പാസ്സായത്. അന്ന് തന്നെ ഒരു ജനറലായിട്ടുള്ള പരിസ്ഥിതി ബോധമൊക്കെ അതിനകത്ത് നിന്നുണ്ടായത്. പക്ഷെ കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയിട്ട് കേന്ദ്രീകൃതമായിട്ട് ഇപ്പോഴത്തെ അതിൻ്റെ കരിക്കുലവും സിലബസും ഒക്കെ മാറിയിട്ടുണ്ട്. എല്ലാത്തിനെക്കുറിച്ചും അത്തരത്തിലുള്ള വിദ്യാഭ്യാസ മേഖലയിൽ വളരെ ഗഹനമായിട്ടുള്ള പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പം കുട്ടികളിൽ ഇതിനുള്ള വാസന അല്ലെങ്കിൽ താല്പര്യം, ഇതിനോടുള്ള ഒരു അഭിനിവേശം വളർത്തിയെടുക്കാനുള്ള പരിശ്രമം ഉണ്ടാകുന്നുണ്ടായിരുന്നു. പുസ്തകത്തിൽ ഒരു പാഠ്യവിഷയമായി ഉൾപ്പെടുത്തി എന്നതുകൊണ്ട് ജീവിതത്തിൽ ആപ്ലിക്കബിൾ ആകണമെന്നില്ല. അപ്പം അത്തരത്തിലൊരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ അതിൻ്റെ പ്രയോഗാത്മകത കൂടി ബോധ്യപ്പെടുത്തിക്കൊണ്ട് ആ ബോധവൽക്കരണ പരിപാടികൾ ഒരുപക്ഷെ പരിസരവുമായി ബന്ധപ്പെട്ട് ക്ലാസ് റൂമുകൾക്ക് വെളിയിൽ അത്തരത്തിലുള്ള ഒരു ബോധവൽക്കരണ അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും. കുട്ടികളെ അങ്ങനെ തയ്യാറാക്കേണ്ടതുണ്ട് താനും. കാരണം പരിസ്ഥിതിയിൽ വന്നിട്ടുള്ള ഈ അസന്തുലനങ്ങളുടെ ഇര എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത തലമുറയാണ്. അതുകൊണ്ട് അവരെ സജ്ജീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രാഥമികമായ ദൗത്യം.
1: ഈ നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലൊക്കെ നമ്മൾ ഈ അടുത്തായിട്ട് കാണുന്നത് പൊതുവിദ്യാലയങ്ങളിൽ ഒരുപാടിടങ്ങളിൽ നമ്മുടെ സർക്കാർ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താതെ തന്നെയും വിദ്യാലയങ്ങളിൽ കുട്ടികളെ കൃഷിയിടങ്ങളിലേക്ക് നയിക്കുന്ന അധ്യാപകരുണ്ടാകുക, ഒരുപാട് പൊതുവിദ്യാലയങ്ങൾ കൂട്ടമായി കൃഷിക്ക് മുൻതൂക്കം കൊടുക്കുന്ന കുറേയധികം വാർത്തകൾ നമ്മൾ കണ്ടിരുന്നു. അവിടെയൊക്കെ നമ്മൾ വരും തലമുറയിലേക്ക് ആ കൃഷിയുടെ ഒരു രീതി പകർന്നു കൊടുക്കുക. പക്ഷെ എനിക്ക് തോന്നുന്നു, ഞാൻ സാറിനോട് ചോദിക്കുന്നത്, പഴയതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ശാസ്ത്രീയമായ രീതികളുടെ ആ ഒരു കടന്നുവരവ് ഇതിന് അനുകൂലമായിട്ടാണോ തോന്നിയിട്ടുള്ളത്?
0: ഇത് കാഴ്ചപ്പാടുകളാണ്. കാരണം പണ്ട് ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ കൃഷി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഭൂപരിപാലനം എന്ന് പറയുന്ന ഒരു അനുപേക്ഷണീയമായ അവിഭാജ്യമായ ഒരു ഘടകമാണ്. കാരണം അവരുടെ പരിസരത്ത് നിന്നുള്ള വിഭവങ്ങളും ഉൽപ്പന്നങ്ങളുമാണ് അവരുടെ ശരീരമായി മാറുന്നത്. അവൻ ഭക്ഷിക്കുന്നത് അവൻ്റെ പരിസരത്തുള്ള അവൻ്റെ മണ്ണിൽ നിന്നും അവൻ്റെ പരിസരത്തു നിന്നും രൂപപ്പെട്ട വിഭവങ്ങളാണ്. അതുകൊണ്ട് അവന് പ്രകടമല്ലാത്ത രീതിയിലുള്ള ഒരു ആത്മബന്ധം ഇത്തരത്തിലുള്ള പരിസരവും അവിടെയുള്ള വിഭവങ്ങളുമായിട്ടുണ്ട്. അപ്പം ഇന്ന് കുട്ടികൾ ഇക്കാര്യത്തിൽ നമ്മുടെ കോളേജിലെ വിദ്യാഭ്യാസത്തിലൊക്കെ പിന്നെ ക്ലാസ് റൂമിന് വെളിയിൽ കുട്ടികളെ പാടത്ത് കൊണ്ടുപോകും, അവരെ കൃഷി ചെയ്യിക്കുക, കൃഷിയുടെ വിവിധ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പം അത്തരം കാര്യങ്ങൾ വളരെ ഗുണപരമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ ഇത് ഇപ്പോൾ ഈ തവിടുള്ള അരിയുടെ ഭക്ഷണം, തവിടുള്ള ചോറ്, അരിയുടെ ചോറ് കഴിക്കണം എന്ന ഒരു വിഷയത്തിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന സൂക്ഷ്മതലത്തിലേക്ക് കുഞ്ഞിനെ കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചിട്ടില്ല. കുട്ടികൾക്ക് ചുമന്ന അരിയുടെ ചോറ് വേണ്ട. ഈ തവിട് അല്ലെങ്കിൽ ബ്രാണെന്ന് പറയുന്ന വളരെ ഔഷധമൂല്യമുള്ള ഒരു സാധനമാണ്. അങ്ങനെ ഓരോരോ കാര്യങ്ങളിലും പയറു വർഗത്തിലുള്ളത്, അങ്ങനെയുള്ള ഭക്ഷണത്തിൻ്റെ പ്രാധാന്യം എന്താണ്, അതെങ്ങനെ ആയിരിക്കണം, അതെങ്ങനെയാണ് നമ്മുടെ ശരീരത്തിന് പ്രയോജനപ്പെടുന്നത്, എങ്ങനെയാണ് അത് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായി തീരുന്നത് എന്ന തരത്തിലേക്ക് ഒരു ബന്ധം കുട്ടിയും കൃഷിയുമായി സ്ഥാപിച്ചെടുക്കാൻ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കണം. ഇപ്പം നമ്മൾ മെക്കാനിക്കലായിട്ട് കുട്ടികളെ കൊണ്ടുവന്നുണ്ട്, അവർ സന്തോഷിക്കുന്നുണ്ട്, തമാശ പറയുന്നുണ്ട്, എല്ലാത്തിലും പങ്കെടുക്കുന്നുണ്ട്. പക്ഷെ അത് ജീവിതത്തിൽ പകർത്താനുള്ള സാഹചര്യങ്ങൾ കൂടി സംരക്ഷിക്കാൻ സാധിക്കണം. ഇന്നത്തെ കാലത്ത് ഈ പുതിയ ശാസ്ത്ര സാങ്കേതിക ഉപാധികളുടെ വ്യാപനത്തോടുകൂടി ഒരുപക്ഷെ ഇതിനൊക്കെയുള്ള സമയത്തെക്കുറിച്ച് മാത്രമല്ല ഭൂലഭ്യത വളരെ കുറവാണ്. ഇപ്പം നമ്മുടെ ജനസംഖ്യ ഇപ്പം കേരളത്തിനെ ഓഹരി വയ്ക്കുകയാണെങ്കിൽ കേരളത്തിലെ ഒരു മലയാളിക്ക് 14-15 cents കൃഷിസ്ഥലമാണുള്ളത് ശരാശരി. അപ്പം അത്രയും സ്ഥലത്ത് ഇവനെ എങ്ങനെയാണ് ഈ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കത്തക്ക രീതിയിൽ കൃഷി നടത്തുക, അതെന്ത് സൗകര്യമാണുള്ളതെന്നുള്ള അന്വേഷണവും അതിനാവശ്യമായിട്ടുള്ള ഒരു പരിപാടി നയരൂപീകരണവും കൂടെ ഉണ്ടായാൽ തീർച്ചയായിട്ടും തലമുറ ഇപ്പം വികസിത രാജ്യങ്ങളിലൊക്കെ അവരുടെ ഭൂമി ഇത്ര ശതമാനം ഭൂമി കൃഷിക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്, വേറെ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല, കാരണം നാളെ അത് ആവശ്യമായി വരും എന്നവർക്കറിയാം. അപ്പം അത്തരത്തിലുള്ള ഒരു പ്രിപ്പറേഷൻ, ഒരു തയ്യാറെടുപ്പ് തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾക്ക് വേണം. അതോടൊപ്പം തന്നെ ഇതിനോടുള്ള ഒരു ആഭിമുഖ്യം വളർത്താനുള്ള തന്ത്രങ്ങൾ നമുക്ക് ആവിഷ്കരിക്കേണ്ടതായിട്ടുണ്ട്.
1: സമാഗമത്തിൽ ചെറിയൊരിടവേള.

0: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: തിരികെ വരാം സമാഗമത്തിലേക്ക്. സമാഗമത്തിൽ ഞാൻ രജനി ഗിരീഷാണ്. ഇന്നത്തെ സമാഗമത്തിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീ കെ വി രാമാനുജൻ തമ്പിയാണ്. അദ്ദേഹം റിട്ടയർഡ് ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസറാണ്. കൂടാതെ വാട്ടർഷെഡ് മാനേജ്മെന്റ് എക്സ്പേർട്ടാണ്. പരിസ്ഥിതി സംരക്ഷണ പ്രചാരകൻ എന്ന നിലയിലും പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. കൂടാതെ തന്നെ പ്രകൃതി വിഭവ സംരക്ഷണ പ്രവർത്തനങ്ങളെ മുൻനിർത്തി സോയിൽ കൺസർവേഷൻ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ദേശീയ പുരസ്കാര ജേതാവ് എന്ന ബഹുമതിക്കും അദ്ദേഹം അർഹനായിട്ടുണ്ട്. കൂടാതെ കവിയാണ്, പ്രഭാഷകനാണ്. അദ്ദേഹം ഭൂസംരക്ഷണത്തെക്കുറിച്ചും മണ്ണ് സംരക്ഷണത്തെക്കുറിച്ചും പ്രകൃതി വിഭവങ്ങളെക്കുറിച്ചും കാലാവസ്ഥയെക്കുറിച്ചും ഒക്കെയാണ് നമ്മോട് കുറച്ചധികം നേരമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. സർ, പരിസ്ഥിതി നൈതികത എന്ന ഒരു സംജ്ഞയുണ്ടല്ലോ, അത് ഒന്ന് വിശദീകരിക്കാമോ?
2: ഈ പരിസ്ഥിതി നൈതികത, എൻവയോൺമെന്റൽ എത്തിക്സ് എന്ന് പറയുന്നത് വളരെ സങ്കീർണമായിട്ടുള്ള ഒരു വിഷയമാണ്. നമുക്കറിയാം, ഈ പരിസ്ഥിതി എന്നുവെച്ചാൽ ചുറ്റുപാടുമുള്ള സ്ഥിതി എന്നാണ്. ഒരു ജീവിയുടെ, ഒരു ജൈവരൂപത്തിൻ്റെ പരിസരത്തുള്ള സ്ഥിതിയാണ് പരിസ്ഥിതി എന്ന് പറയുന്നത്. അപ്പം ഈ ശരിക്കും പരിസ്ഥിതിയിൽ നിലനിൽക്കുന്ന ഒരു ജീവിയുടെ, സസ്യമായാലും ജന്തുവായാലും, അതിൻ്റെ ശരീരത്തിലേക്ക്, അതിൻ്റെ ജീവിത മണ്ഡലത്തിലേക്ക് പരിസ്ഥിതിയിൽ നിന്നും ഊർജത്തിൻ്റെ ഒരു പ്രസരണമുണ്ട്. നമ്മളറിയാതെ സംഭവിക്കുന്നതാണ്. എങ്ങനെയാണ് ഊർജം നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നത്, ഇത് അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ ജീവിക്കുന്നത് തന്നെ ഊർജത്തിൻ്റെ സഹായത്തോടെയാണ്. ഈ ഊർജം എവിടെ നിന്ന് നമുക്ക് കിട്ടുന്നു? നമ്മുടെ പരിസരത്ത് നിന്നുണ്ട്. അപ്പോൾ പരിസ്ഥിതിയിൽ നിന്നും നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് സന്നിവേശിക്കുന്ന ഊർജത്തിൻ്റെ ഒരു പ്രസരണമുണ്ട്. ഈ ഊർജം ഉപയോഗത്തിന് ശേഷമോ അല്ല

0: അല്ലെങ്കിൽ അതിനോടൊപ്പമോ നമ്മുടെ ശരീരത്തിൽ നിന്നും പരിസരത്തിലേക്ക് പരിസ്ഥിതിയിലേക്ക് തിരികെയും പോകുന്നുണ്ട്. അപ്പം ഈ ഒരു ഊർജ്ജബന്ധം നിലനിൽക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക്, ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് അനുപേക്ഷണീയമാണ്. ഇവിടെ ഈ ഊർജ്ജത്തിൻ്റെ പ്രവാഹം അല്ലെങ്കിൽ ധാര അല്ലെ പ്രസരണം സംഭവിക്കുന്നത് അത് ചലിപ്പിക്കാൻ ശേഷിയുള്ള ഒരു പരിസരത്തിന് അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് മാത്രമേ സാധിക്കൂ. അപ്പം നമുക്ക് ഇത്തരത്തിലുള്ള ഊർജ്ജ ലഭ്യത ഉറപ്പാക്കാൻ കഴിയുന്ന സ്ഥിതിയിലുള്ള ഒരു പരിസ്ഥിതി ഉണ്ടാവുക എന്നത് അനുപേക്ഷണീയമാണ്, നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതല്ല എന്ന തിരിച്ചറിവ്. അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ് അത്തരം ഒരു ഊർജ്ജ ലഭ്യതയ്ക്ക് വേണ്ടി പരിസ്ഥിതി സ്വസ്ഥമായിരിക്കണം എന്ന ബോധത്തോടെയുള്ള പ്രവർത്തനങ്ങൾ. ഈ ബോധമാണ് വാസ്തവത്തിൽ പരിസ്ഥിതി നൈതികത എന്ന് പറയുന്നത്. ഒരിക്കലും നമ്മുടെ പ്രവൃത്തി മൂലം പരിസ്ഥിതിക്ക് നമ്മെ പോറ്റാനുള്ള, നമ്മെ പരിപാലിക്കാനുള്ള ശേഷി നഷ്ടപ്പെടാതിരിക്കണം എന്ന മുൻകരുതലാണ് ഈ പരിസ്ഥിതി നൈതികത അല്ലെങ്കിൽ എൻവയോൺമെന്റൽ എത്തിക്സ് എന്ന് പറയുന്നത്. ഇത് വളരെ വളരെ നേർത്തതാണ്, വളരെ ശക്തമാണ്. അത് തിരിച്ചറിയാനുള്ള ഒരു അവസ്ഥയിലേക്ക് പ്രായണ മനുഷ്യ സമൂഹം കടന്നു വരികയാണ്. ശാസ്ത്രലോകത്തോടൊപ്പം ആ രംഗത്തേക്ക് സാമാന്യ ജനവിഭാഗങ്ങളും സമൂഹങ്ങളും കടന്നു വരുന്നുണ്ട്.
1: അതായത് ഈ അത്തരം ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള ഒരു ഊർജ സ്രോതസ്സായി നമ്മൾ ഈ പരിസ്ഥിതിയെ കാണുകയും വേണം, ഒപ്പം സംരക്ഷണവും ഉണ്ടായിരിക്കണം.
0: തീർച്ചയായിട്ടും, കാരണം പരിസ്ഥിതിയിൽ നിന്നാണല്ലോ നമ്മൾ ഉണ്ടാകുന്നത് തന്നെ. ഇപ്പോൾ നമ്മൾ കുട്ടിക്കാലത്ത് ഒരു ജനിക്കുന്ന സമയത്ത് 2.5 3 ഒക്കെ കിലോ ഉള്ള ഒരു ശരീരം എങ്ങനെയാണ് 10 50 60 കിലോ ഉള്ള ഒരു പിണ്ഡമായിട്ട് വളർന്നത്? ആ ബാക്കി വന്ന എല്ലാ പിണ്ഡവും ശരിക്കും ആ പരിസ്ഥിതിയിൽ നിന്ന് നമ്മൾ എടുത്തതാണ്. അത് നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായി സ്വാംശീകരിച്ച് നമ്മളായി മാറിയിരിക്കുകയാണ്. അപ്പൊ ഇത് തമ്മിലുള്ള ചാക്രികമായ ഒരു ശക്തമായ ബന്ധമാണ് ഈ പരിസ്ഥിതി നമ്മളുമായിട്ടുള്ള. ആ ബന്ധത്തെ മനസ്സിലാക്കി പരിസ്ഥിതിയെ ബുദ്ധിമുട്ടിക്കാത്ത തരത്തിൽ ജീവിച്ചു പോവുക, ആ ജീവിതം സ്വന്തമാക്കുക എന്നുള്ള ഒരു സമീപനമാണ് വാസ്തവത്തിൽ ഈ പറഞ്ഞ പരിസ്ഥിതി നൈതികത.
1: ഒരുപാടിടങ്ങളിൽ നമുക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ഈ ഒരു പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ആ ഒരു മുറവിളികൾ നമുക്ക് പലയിടങ്ങളിലും പ്രകൃതിയെ നശിപ്പിക്കുന്നതും ജലസ്രോതസ്സുകളെ ഇല്ലാതാക്കുമ്പോഴും മണ്ണിനെയും മരങ്ങളെയും ഒക്കെ ഇല്ലാതാക്കുമ്പോഴും അങ്ങനെയൊക്കെ വരുമ്പോഴേ എനിക്ക് തോന്നുന്നു സാർ ഒരു കലാകാരൻ, ഒരു കവി കൂടിയാണ്. ആ ഒരു നിലയിൽ സാറിന് ഒരുപാട് അവസരങ്ങളിൽ പ്രതികരിക്കാൻ തോന്നുന്നുണ്ടോ? അതോ തൻ്റെ ഒരു കവിത എഴുത്തിലൂടെ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് സാറ് ആ ഒരു വിഷയം കൊണ്ടുവന്നിട്ടുണ്ടോ?
0: തീർച്ചയായിട്ടും, എൻ്റെ 4 പുസ്തകങ്ങളെ കുറിച്ച് ഇവിടെ സംസാരിച്ചു. അതിൽ ആദ്യത്തെ പുസ്തകം പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഏതാണ്ട് 30 പ്രഭാഷണങ്ങളുടെ ഒരു സമാഹാരമാണ്. അത് ചെറിയ ചെറിയ അധ്യായങ്ങളാണ്. അത് 30 40 45 50 പേജ് വരുന്ന ഒരു ചെറിയ പുസ്തകമാണ്. വളരെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ, കുട്ടികൾക്ക് കൂടി ഉപയോഗപ്പെടുന്ന രീതിയിലുള്ള വിഭവങ്ങളും അതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുസ്തകം ഉണ്ടായിട്ടുള്ളത്. ശരിക്കും ആ പുസ്തകം മുഴുവൻ ഒരു നല്ല പ്രകൃതി പഠനത്തിന് ഉപകരിക്കുന്ന ഒരു പുസ്തകമാണത്. രണ്ടാമത്തേത് വാട്ടർ മാർക്സ് എന്നുള്ളതാണ്, ജലം മുദ്രണം ചെയ്യുന്ന ഒന്നാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു ജലമുദ്രയുണ്ട്, എല്ലാ ജീവിയിലും ഉണ്ടൊരു ജലമുദ്ര.
1: തീർച്ചയായും,
0: ജലമില്ലാതെ ജീവനില്ല, ജലമില്ലാതെ ശരീരമില്ല. അപ്പൊ ഒരു ജൈവ ശരീരത്തിന്റെ അനുപേക്ഷണീയമായ ഘടകമാണ് ജലം എന്ന് പറഞ്ഞാൽ. വാട്ടർ മാർക്ക് എന്ന് പറയുന്ന ജലമുദ്ര, അത് ജലം എല്ലാത്തിലും പതിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വാട്ടർ മാർക്സ് എന്ന പുസ്തകത്തിന്റെ ആശയം. അതിനകത്തും ജലം തന്നെയാണ് മുഖ്യമായിട്ടുള്ളത്. ഏതാണ്ട് 4.6 ബില്യൺ വർഷങ്ങളായി ജലം ഭൂമിയിൽ രൂപപ്പെട്ടിട്ട് അന്നു മുതൽ ഇന്ന് വരെ ഈ ജലം ചാക്രികമായി പ്രവഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അത്തരത്തിലുള്ള ജലത്തിന്റെ മഹാത്മ്യത്തെയാണ് ആ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് പ്രകൃതിയാണ് അതിന്റെ കാതലായിട്ടുള്ള അംശം. പിന്നെ എന്റെ 2 കവിതാപുസ്തകങ്ങളാണ്. ആദ്യത്തത് 51 കവിതകളുടെ ഒരു രാമാനുജന്റെ കവിതകൾ. അതിലേതാണ്ട് 8ഓ 10ഓ കവിതകൾ പ്രകൃതിയുമായി നേരിട്ട് ബന്ധപ്പെട്ടുള്ള കവിതകളാണ്. ഇപ്പോൾ ഈ വർഷം ഇറങ്ങിയ ഒരു പുസ്തകമാണ് എൻ്റെ സൂര്യാക്ഷരങ്ങൾ. അതിലും കുറേയേറെ പ്രകൃതി കവിതകൾ, പരിസ്ഥിതി കവിതകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കവിതകൾ നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ പ്രകടിപ്പിക്കാൻ പറ്റിയൊരു ഉപാധിയാണ്. അത്തരത്തിൽ പരിസ്ഥിതിയുടെ നിലനിൽപ്പിന് വേണ്ടിയും എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അത് കവിതയിൽ സന്നിവേശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്.
1: അവിടെ കവിയും മികച്ചൊരു പ്രഭാഷകനും ഒക്കെ കൂടിയാണ്. അങ്ങനെ കവിതയുടെ വാതായനങ്ങൾ കുട്ടിക്കാലം മുതലേ കവിത എഴുതുമായിരുന്നോ, അതോ പിന്നെ ഈ പരിസ്ഥിതിക്ക് ശേഷമാണോ കവിതയിലേക്ക് തിരിഞ്ഞത്? ആദ്യമായി എഴുതിയ കവിത ഏതാണ്?
0: ഞാൻ ശരിക്കും 10ാം ക്ലാസ്സിന് ശേഷം 10th സ്റ്റാൻഡേർഡിന് ശേഷം പ്രിഡിഗ്രിയാണ്. പ്രിഡിഗ്രിക്ക് ചേർന്നപ്പോൾ 2ാം ഭാഷയായിട്ട് തിരഞ്ഞെടുത്ത ഹിന്ദിയാണ്. അന്ന് അങ്ങനെ തിരഞ്ഞെടുക്കാനൊരു കാരണം, എൻ്റെ മുതിർന്ന ആളുകൾ പലരും പറഞ്ഞത് ഹിന്ദി 2ാം ഭാഷയായിട്ട് എടുത്തു കഴിഞ്ഞാൽ ജയിക്കാൻ എളുപ്പമാണ്, മാർക്ക് കൂടുതൽ കിട്ടുമെന്നാണ്. അപ്പം അങ്ങനെ അന്നത്തെ ഒരു സ്വകാര്യ ആഗ്രഹം മാർക്ക് കൂടുതൽ വാങ്ങിക്കാമെന്നുള്ള താല്പര്യത്തിൽ ഹിന്ദി എടുത്തു. എന്നെ പഠിപ്പിച്ചിട്ടുള്ള MD രത്നമ്മയൊക്കെ മലയാള സാഹിത്യത്തിലെ ഇരുത്തമെന്ന സാഹിത്യകാരികളാണ്. കഴിഞ്ഞ ദിവസവും ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. പക്ഷേ എനിക്ക് എൻ്റെ

0: മനസ്സിൽ എപ്പോഴും എനിക്ക് മലയാളവുമായിട്ട് ഒരു വലിയ ബന്ധം ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ മലയാളം എൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് അഡീഷണലായിട്ട് ഹിന്ദിയും കൂടെ പഠിക്കാനുള്ള രീതിയിലാണ് ഞാൻ അതിനെ ഉപയോഗപ്പെടുത്തിയത്. അപ്പോൾ മലയാളത്തോടെ എനിക്ക് വലിയ അദമ്യമായിട്ടുള്ള അഭിനിവേശം ആസക്തിയൊക്കെ ഉണ്ടായിരുന്നു. ഭാഷ എനിക്ക് വലിയ ഇഷ്ടമാണ്. എന്നും എൻ്റെ സംഭാഷണം എൻ്റെ എഴുത്തുകളിലൊക്കെ ഭാഷ പരിക്കേൽക്കാതെ നിൽക്കണം എന്ന ഒരു വാശി എപ്പോഴും എനിക്കുണ്ടായിരുന്നു. ഒരുപക്ഷെ അത് എൻ്റെ വായനക്കാർക്ക് അല്പം അരോചകമായിട്ട് തോന്നിയേക്കാം. കാരണം ഇങ്ങനെ ഭാഷ എന്തിനാണ് ദുരൂഹമായ ഒരു പിന്നെ ആശയവിനിമയ ഉപാധയാക്കി മാറ്റുന്നത്? പക്ഷെ എനിക്ക് ഭാഷ അത്ര മനോഹരമായിരിക്കണം എന്ന ഒരു വാശി കൊണ്ടാണ് അങ്ങനെ എൻ്റെ ഒരു ശൈലിയായിപ്പോയത്. ഞാൻ 81 എൻ്റെ ആദ്യത്തെ കവിത എഴുതിയത്. മംഗളം വാരികയിലാണ് കെ എം റോയ് സാർ അന്ന് അതിൻ്റെ എഡിറ്ററായിരുന്നു. ഞങ്ങൾ തമ്മിൽ 1-2 മീറ്റിങ്ങിൽ ഒരുമിച്ച് പങ്കെടുക്കാൻ കഴിഞ്ഞപ്പോൾ അത് എന്നോട് ചോദിച്ചു എന്താണ്, അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ കൃഷിയൊക്കെ ആയിട്ട് പഠിച്ചിട്ട് സാഹിത്യം വല്ലതും ഉണ്ടോ. ഞാൻ പറഞ്ഞു ചെറുതായിട്ട് ചെറിയ വരിയുടെ ശേഷം. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു കാര്യം ചെയ്യും, കവിത എഴുതൊരു കവിത അയച്ചാൽ ഞാൻ പ്രസിദ്ധീകരിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഞാനത് വിട്ടു, കാരണം അങ്ങനെയൊക്കെയുള്ള ഒരു ലെവലിലേക്കൊന്നും നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ഫോൺ കാൾ വന്നു, ഒരു കവിത അയക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒരു 10-18 വരികളുള്ള ബോധി എന്ന് പറയുന്നൊരു കവിത അയച്ചു കൊടുത്തു. അടുത്ത ആഴ്ചയിൽ അത് വരികയും ചെയ്തു. അതാണ് എൻ്റെ സാഹിത്യ ലോകത്തേക്കുള്ള പ്രവേശനം. ഒരുപക്ഷെ ഞാൻ അങ്ങനെയാണ് ഇതിൽ വീണുപോയത്. അതിനെ തുടർന്ന് ഇങ്ങനെ 300-320 കവിതകൾ എഴുതിയിട്ടുണ്ട്. കുറച്ചെണ്ണം സെലക്ട് ചെയ്ത് പുസ്തകമാക്കിയിട്ടുണ്ട്. അപ്പം അത്തരത്തിൽ ഇപ്പോൾ കവിതയിൽ ഇങ്ങനെ പോവുകയാണ്.
1: ഒരു കവിത ചൊല്ലാമോ?
0: കവിത, ഈ കവിത എഴുതുന്നത് പിന്നേക്കാൾ പ്രയാസമാണ് കവിത ചൊല്ലുക എന്ന് പറയുന്നത്. കവിതയുടെ പാരായണം അല്ലെങ്കിൽ ചൊല്ലൽ അതൊരു പ്രത്യേക കലയാണ്. എത്ര നല്ല കവിത എഴുതിയാലും അത് ചൊല്ലുന്നതിനകത്താണ് ആ കവിതയെ നശിപ്പിക്കാനും സാധിക്കും. എത്ര മോശം കവിതയാണെങ്കിലും അതിനെ മഹത്തരമാക്കുവാനും സാധിക്കും. ശബ്ദം, ഉച്ചാരണ ശുദ്ധി, ചൊല്ലലിൻ്റെ ഒരു ശൈലി, അപ്പം ഇതൊക്കെ. അപ്പം അതുകൊണ്ട് ഞാൻ കവിത ചൊല്ലണമെന്ന് പറയുമ്പോൾ അത് സാഹസമായി പോകുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. അതുകൊണ്ട് ഞാൻ കവിത ഒരു അർത്ഥഗദ്യ രൂപത്തിൽ ഞാനൊന്ന് ഒന്ന് പറയാം. നമ്മുടെ കേരളത്തിലെ ഒരുപാട് തടാകങ്ങളുണ്ട്, ജലാശയങ്ങൾ. അതിൽ പ്രധാനപ്പെട്ട 3 തടാകങ്ങൾ, അന്തർദേശീയ പ്രാധാന്യമുള്ള റാംസർ സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 3 തടാകങ്ങൾ കേരളത്തിലുണ്ട്. അതിലൊന്ന് അഷ്ടമുടിയാണ്, 2 വേമ്പനാട് കായലാണ്, 3 ശാസ്താംകോട്ട കായലാണ്. അപ്പം ഈ 3 കായലുകളും കേരളത്തിൻ്റെ സാംസ്കാരിക പ്രതിഫലനത്തിന് നമുക്ക് ഒരു സൂചികയായിട്ട് എടുക്കാൻ സാധിക്കും. ഈ 3 തടാകങ്ങളും നാശോന്മുഖമാണ്, മുഴുവൻ തകർന്നു പോവുകയാണ്. അതിലേറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് അഷ്ടമുടി കായൽ തന്നെയാണ്. അപ്പം അത് കൊല്ലത്തിൻ്റെ ഒരു മുഖമുദ്രയാണ് അഷ്ടമുടി കായൽ. ആ കായലിൻ്റെ ഇന്നത്തെ അവസ്ഥയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഞാൻ കുറച്ച് വരികൾ എഴുതി, അത് ഞാനിവിടെ ഒന്ന് വായിക്കാം. അഷ്ടമുടി കായൽ ഒരു വിഷാദ ഗീതം, തണ്ണീർ കലവറ എന്നു വാഴ്ത്തുമ്പോഴും കണ്ണീരു മാത്രം നിറഞ്ഞതീ നീർത്തടം, എട്ടുമുടിയിലും പൊട്ടുന്ന കേൾക്കായി ഞെട്ടിച്ചു ഞെട്ടിച്ചു കായൽ കിനാവുകൾ, ഇഷ്ടമല്ലാത്ത അവശിഷ്ടങ്ങളൊക്കെയും വൃഷ്ടിപ്രദേശങ്ങൾ വിട്ടതിൽ ചേരുന്നു, നഷ്ടമാർക്കെന്നുള്ള സത്യം നനയ്ക്കാതെ കഷ്ടമെല്ലാവരും ഈ പുണ്യം തകർക്കുന്നു, ശ്വാസമില്ലാതെ എത്ര പ്രാണികളുണ്ടതിൽ വാസരം നഷ്ടമായി സസ്യജാലങ്ങളും, നീലത്തടാകമാണെന്ന വിശേഷണം ജ്വാലാതപം പോലവൾക്കെന്തു നൊമ്പരം, എത്രയോ ജീവിതം നെയ്തവൾ നാടിനായി എത്ര ജീവാർത്ഥവും ദാനം കൊടുത്തവൾ, ദേശത്തിനെന്നും യശസ്സായി നിന്നവൾ ആശകെട്ടിന്ന് അന്ത്യശ്വാസവും തേടുന്നു, കല്ലടയാറിനെ മാർത്തടം ചേർത്തവൾ തെല്ലിട സാന്ത്വനം ശാന്തിയേകുന്നവൾ, സാഗരം ചേരുവാൻ മംഗളം ചൊല്ലുവോൾ രാഗാർദ്ര വത്സല സ്നേഹമഹാമയി, അഷ്ടമുടി നിന്റെ സന്താപമോർക്കവേ ദുഷ്ടനാണെത്ര ഞാനെന്നും ഗ്രഹിക്കുന്നു, പിഴമൂളി ഞാനും മടങ്ങുന്നു ഖിന്നം, അഴകാകമിഴിവാക നീ ആത്മജേ, അഴകാകമിഴിവാക നീ ആത്മജേ.
1: സമാഗമത്തിൽ ഒരിടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരികെ എത്താം.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു.

0: ഭാഗ്യമിത്രം പാക്കേജ്, ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 8121212680.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
6: തിരികവരാം സമാഗമത്തിലേക്ക്. സമാഗമത്തിൽ ഞാൻ രജനി ഗിരീഷാണ്. ഇന്നത്തെ സമാഗമത്തിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീ KV രാമാനുജൻ തമ്പിയാണ്. അദ്ദേഹം റിട്ടയർഡ് ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസറാണ്. കൂടാതെ വാട്ടർഷെഡ് മാനേജ്മെന്റ് എക്സ്പേർട്ടാണ്. പരിസ്ഥിതി സംരക്ഷണ പ്രചാരകൻ എന്ന നിലയിലും പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. കൂടാതെ തന്നെ പ്രകൃതി വിഭവ സംരക്ഷണ പ്രവർത്തനങ്ങളെ മുൻനിർത്തി സോയിൽ കൺസർവേഷൻ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ദേശീയ പുരസ്കാര ജേതാവ് എന്ന ബഹുമതിക്കും അദ്ദേഹം അർഹനായിട്ടുണ്ട്. കൂടാതെ കവിയാണ്, പ്രഭാഷകനാണ്. കുറെ അധികം നേരമായി സാറ് നമ്മോട് കുറച്ചധികം വിശേഷങ്ങളാണ് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. മണ്ണിനെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും കൃഷിരീതിയെക്കുറിച്ചും ജലസ്രോതസ്സിനെക്കുറിച്ചും നമ്മുടെ ഊർജത്തെക്കുറിച്ചും ഒക്കെ വളരെ വിശദമായാണ് അദ്ദേഹം നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. സർ, സൂക്ഷ്മാർത്ഥത്തിൽ പരിസ്ഥിതി സംരക്ഷണം എന്നാൽ എന്താണ്?
7: ഈ ഒരു സംജ്ഞ അല്ലെങ്കിൽ ഈ പ്രയോഗം വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പം വായു ശുദ്ധമായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ പരിസ്ഥിതി സ്നേഹിയാണ്. വായു അശുദ്ധമാകാതിരിക്കാൻ ആഗ്രഹിക്കുന്ന പ്രവർത്തിക്കുന്ന ഒരാൾ പരിസ്ഥിതി പ്രവർത്തകനാണ്. ശുദ്ധമായ ജലം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ പരിസ്ഥിതി സ്നേഹിയാണ്. ജലം ശുദ്ധമായിരിക്കാൻ പ്രവർത്തിക്കുന്ന ഒരാൾ ഒരു പരിസ്ഥിതി പ്രവർത്തകനാണ്. അപ്പം ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രകൃതിയിലെ വിഭവങ്ങളെയും പ്രകൃതിയെയും ശുദ്ധമായി സൂക്ഷിക്കണം എന്നാഗ്രഹിക്കുന്ന ഏതൊരാളും പരിസ്ഥിതി സ്നേഹിയാണ്. അതിനുവേണ്ടി പ്രയത്നിക്കുന്ന, അതിനുവേണ്ടി എന്ത് പ്രവൃത്തി ചെയ്താലും അത് ഒരു പരിസ്ഥിതി പ്രവർത്തനമാണ്. ശരിക്കും പരിസ്ഥിതിയുടെ ഘടനാപരവും ധർമ്മപരവുമായ സുസ്ഥിതികൾ ഉറപ്പാക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളാണ്. അത് പ്രകൃതി വിഭവങ്ങളുടെ അനിയന്ത്രിതമായ ചൂഷണവും ദുരുപയോഗവും തടയുക, നിയന്ത്രിക്കുക, പരിസ്ഥിതിയുടെ നൈസർഗിക ശേഷികളെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് ഊർജ്ജദായകത്വം എന്ന് പറയുന്ന ഒരു ശേഷി പരിസ്ഥിതികൾ, അപ്പോൾ അത് നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കുക, അതുപോലെ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ എന്ന വിഭാഗത്തിൽ ഇതെല്ലാം ഉൾപ്പെടുന്നുണ്ട്. ജലസംരക്ഷണം, ജലത്തിൻ്റെ മലിനീകരണം ഒഴിവാക്കുക, വായുമലിനീകരണം ഒഴിവാക്കുക, ആഗോള അന്തരീക്ഷ താപനം ഒഴിവാക്കുക, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങളൊക്കെ തന്നെ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ. പ്രത്യേകമായി മാറ്റി നിർത്തിക്കൊണ്ട് അതിനൊരു നിർവചനം ഉണ്ടാക്കാനോ അതെന്താണെന്ന് വ്യക്തമായി ഓരോന്നോരോന്നായി പറഞ്ഞാൽ അവസാനിക്കാത്ത തരത്തിൽ വിപുലവും സങ്കീർണവുമാണത്. അപ്പൊ അത്തരത്തിൽ പരിസ്ഥിതിയെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കുന്നതിനാവശ്യമായി ഏത് നിലപാടും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും.
6: അതുപോലെ തന്നെയാണ് പരിസ്ഥിതി സംബന്ധമായ ഭീഷണികൾ കുറെ അധികം നിലനിൽക്കുന്നുണ്ട്. അത് വലിയ ഗഹനമായ ഒരു സബ്ജക്റ്റ് ആണ്. എന്നാലും ഇത്തരം പരിസ്ഥിതി സംബന്ധമായ ഭീഷണികൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ?
7: തീർച്ചയായിട്ടും പരിസ്ഥിതി സംബന്ധമായിട്ടുള്ള അന്വേഷണങ്ങളോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ആലോചനകളോ ഒക്കെ ഗൗരവമായിട്ട് തുടങ്ങിയത് 1962 റേച്ചൽ കാർസൺ എന്ന് പറയുന്ന ഒരു വനിത ഒരു ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചു. സൈലന്റ് സ്പ്രിംഗ്സ് എന്നാണ്, നിശബ്ദ വസന്തങ്ങൾ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ആ പുസ്തകം പ്രചാരത്തിലായതോടെ വായിക്കാനിടയായ ആളുകളൊക്കെ പരിസ്ഥിതിയെക്കുറിച്ച് ആലോചിക്കാനും ചിന്തിക്കാനും ഒക്കെ തുടങ്ങി. ഇന്ന് ഈ 62 ശേഷം വന്ന 58, 58, 63 വർഷങ്ങൾ ഈ 6 ദശാബ്ദത്തിനിടയിൽ റേച്ചൽ കാർസന്റെ പുസ്തകത്തിൽ പറഞ്ഞിരുന്ന പല ആശങ്കകളും അതിൽ ഉന്നയിച്ചിരുന്ന പല ഭയങ്ങളും ഇന്ന് വാസ്തവത്തിൽ യാഥാർത്ഥ്യമായി മാറിയിരിക്കുകയാണ്. ഈ ഭൂമി എത്രയും പെട്ടെന്ന് മനുഷ്യവാസയോഗ്യമല്ലാതായിത്തീരുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയാണ്. ഈ ചൂടിന്റെ വർധനവ് ഒക്കെ അതിന്റെ സൂചനകളാണ്. മഴയുടെ ക്രമങ്ങളിൽ പാറ്റേണിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ ഒക്കെ ഇതിന്റെ സൂചനകളാണ്. അപ്പൊ നമ്മൾ ഈ സൂചനകളെ തിരിച്ചറിയിച്ച് നമ്മുടെ നിലപാടുകൾ തിരുത്തുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രകൃതി നമുക്ക് തീർത്തും അനുയോജ്യമായ ഒരു പ്രകൃതത്തിലേക്ക് സ്വഭാവത്തിലേക്ക് മാറും. അതിന് ഉദാഹരണം പറയാം, ഭൂവിഭവ ശോഷണം. ഭൂമിയിലെ നമുക്ക് ജീവജാലങ്ങൾക്ക് നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള വിഭവങ്ങളുടെ ശോഷണം അത് പലതരത്തിൽ സംഭവിക്കുന്നുണ്ട്. മനുഷ്യനാണെങ്കിൽ അത് പിന്നെ ഖനനം, അപ്പൊ കാട് വെട്ടിത്തെളിക്കുക, മരങ്ങൾ മുറിക്കുക, പാറ പൊട്ടിക്കുക, മണലൂറ്റിയെടുക്കുക, ചെളിമാറ്റുക, മണ്ണ് ദുരുപയോഗം ചെയ്യുക. അപ്പൊ ഇങ്ങനെ ഭൂമിയിലെ വിഭവങ്ങൾ ശോഷിച്ച് ശോഷിച്ച് ശോഷിച്ച് നിലനിൽക്കാനാവാത്ത തരത്തിലേക്ക് വിഭവ സമ്പത്ത് നമുക്ക് ചുരുങ്ങിപ്പോവാണ്. മറ്റൊന്ന് ജൈവ വൈവിധ്യത്തിന്റെ നാശമാണ്. ജൈവ വൈവിധ്യം വാസ്തവത്തിൽ അത് അതിജീവനത്തിന്റെ ഒരു ഉപാധിയാണ്. എല്ലാ മനുഷ്യരും ഒരുപോലെയായാൽ, എല്ലാവരുടെയും ബ്ലഡ് ഗ്രൂപ്പ് ഒന്നു തന്നെ ആയാൽ, എല്ലാവരുടെയും പ്രതിരോധ ശേഷി ഒന്നുപോലെ ആയാൽ, അത് വലിയ അപകടങ്ങളിലേക്ക് നയിക്കും. ഇത് അതിജീവിക്കുക, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്നത് പോലെ, യോഗ്യതയുള്ള അല്ലെങ്കിൽ ഏറ്റവും ഉചിതമായി കാണപ്പെടുന്നത് നിലനിൽക്കുമെന്ന അടിസ്ഥാന തത്വമാണ് അതിനകത്ത് ഉള്ളത്. അപ്പൊ അത്തരത്തിൽ ജൈവ വൈവിധ്യത്തിന്റെ ശോഷണം, എന്തെല്ലാം സസ്യ ജന്തുജാലങ്ങളാണ് നമ്മുടെ പരിസരത്തു നിന്ന് അസ്തമിച്ചത്, നിഷ്പ്രഭമായത് അല്ലെങ്കിൽ നിഷ്ക്രമിച്ചത് നമുക്കറിയില്ല. അങ്ങനെ ഓരോന്നും ഓരോന്നും ഓരോന്നായിട്ട് അതിൽ നഷ്ടങ്ങൾ സംഭവിക്കുകയാണ്. അപ്പോൾ ജൈവ വൈവിധ്യ നാശം ഒരു വലിയ ഭീഷണിയാണ്. മലിനീകരണം, ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തെയും ഭൂമിയെയും പ്രകൃതിയെയും അങ്ങേയറ്റം തകർക്കുന്ന ഒന്നാണ് മലിനീകരണം. മലിനീകരണം ഇല്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാനും പറ്റില്ല. കാരണം മാലിന്യം എന്ന് പറയുന്നത് വികസനത്തിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ്. എല്ലാ വികസനത്തിനും ഒരു ബൈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഉപോൽപ്പന്നമുണ്ട്. അത്തരത്തിലുള്ള ഉപോൽപ്പന്നങ്ങളായി ഈ മാലിന്യങ്ങളെ നമ്മൾ സുരക്ഷിതമായി നിർമാർജനം ചെയ്യുക എന്നുള്ളത് ശ്രദ്ധിക്കണം. അപ്പം മലിനീകരണം വലിയൊരു പ്രശ്നമാണ്. ആഗോളതാപനം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. കാലാവസ്ഥാ വ്യതിയാനം, മഴയിലും അന്തരീക്ഷ മർദ്ദത്തിലും അന്തരീക്ഷ താപത്തിലും കാറ്റിന്റെ ദിശയിലും സ്വഭാവത്തിലൊക്കെ വന്ന മാറ്റങ്ങൾ അങ്ങനെയുണ്ട്. പിന്നെ കടൽപ്പെരുക്കം, ഈ പിന്നെ അമിതമായിട്ടുള്ള ചൂട് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ധ്രുവങ്ങളിരിക്കുന്ന മഞ്ഞുപാളികൾ ഉരുകും. ഈ ഉരുകുന്ന വെള്ളം കടലിൽ വരികയും കടലിന്റെ നിരപ്പ് ഉയരുകയും ചെയ്യും. 1-2 മീറ്റർ അല്ലെങ്കിൽ 1 മീറ്റർ കടൽ നിരപ്പ് ഉയർന്നാൽ ഈ വൻകരകളുടെ തീരദേശങ്ങളെല്ലാം തന്നെ വെള്ളത്തിനടിയിലാവും. അപ്പൊ അങ്ങനെ വലിയ ഒരു പ്രശ്നമാണ് ഈ കടൽ പെരുക്കം എന്ന് പറയുന്നത്. അതുപോലെ വരൾച്ച, അതിവൃഷ്ടി, വലിയ മഴ, അതുപോലെ തന്നെ വെള്ളപ്പൊക്കം. നമ്മൾ കേരളത്തിൽ ഇതൊക്കെ ഒരിക്കലും സംഭവിക്കാതിരുന്ന കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ നിത്യ അനുഭവമായിട്ട് മാറിയിരിക്കുകയാണ്. ഇത്തരം കാര്യങ്ങളാണ് പ്രകൃതിയിൽ നമുക്ക് വലിയ ഭീഷണിയായിട്ട് ഉയർന്നു വരുന്ന പുതിയ പുതിയ അനുഭവങ്ങൾ. അതിനെയൊക്കെ കരുതി ഇതൊക്കെ തടയാൻ നമ്മളെ കൊണ്ട് സാധിക്കും. ഒരുപക്ഷെ തീർച്ച തടയാൻ നമുക്ക് സാധ്യമല്ല, ഇതിന്റെ ലഘൂകരിക്കാൻ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും എന്നുള്ള ഒരു ബോധ്യത്തോടെ പ്രവർത്തിക്കണം.
6: അത് ഉദ്ദേശിക്കുന്നത് നമുക്കൊരു മുൻകരുതലുകൾ എന്നാണോ ഉദ്ദേശിക്കുന്നത്?
7: തീർച്ചയായിട്ടും വിഭവങ്ങൾ. ഇപ്പം നമ്മൾ മണ്ണ് റോഡ് പണിയാനായിട്ട് മണ്ണെടുക്കുന്നുണ്ട്. ഒരുപാട് ടിപ്പർ വണ്ടികളിലൊക്കെ മണ്ണ് കൊണ്ടുവന്നുണ്ട്. 1 ഇഞ്ച് മണ്ണുണ്ടാവാൻ 4000 മുതൽ 6000 വർഷങ്ങൾ വരെ വേണം. പാറ പൊടിഞ്ഞ് പൊടിഞ്ഞ് പൊടിഞ്ഞ് അത് പ്രകൃതിയിലെ വിവിധ ശക്തികളുടെ സ്വാധീനത്തിൽപ്പെട്ട് 4000 മുതൽ 6000 വർഷങ്ങൾ വരെ ആ പ്രക്രിയ നടക്കുമ്പോഴാണ് അത് മണ്ണായിട്ട് മാറുന്നത്. പാറ പൊടിച്ചാൽ നമുക്ക് മണ്ണ് കിട്ടില്ല. പാറ പ്രകൃതിയിൽ സ്വാഭാവികമായ പ്രക്രിയകൾക്ക് വിധേയമായി പൊടിഞ്ഞ് രൂപപ്പെടുന്നതാണ് മണ്ണെന്ന് പറയുന്നത്. അപ്പം ഈ മണ്ണ് കണ്ണെടുത്ത് മാറ്റുമ്പോൾ അവിടെ നിന്നത് പോയി, ഇനി അത് അവിടെ ഇല്ല, അതവിടെ ഉണ്ടാകണം എന്നുള്ള എത്രായിരം വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അത് ഉണ്ടാവുക. അതുപോലെ പാറ പൊട്ടിക്കുക, ഖനനം, ഗ്രാനൈറ്റ് ക്വാറികൾ, ഒരു പാറ ഒരു ഭാഗത്തു നിന്ന് പൊട്ടിച്ച് മാറ്റിക്കഴിഞ്ഞാൽ അത് ഒരുപാട് ഹ്യൂമൻ സൈക്കിൾസ് എടുക്കും ആ പാറ വീണ്ടും അവിടെ ഉണ്ടാവാനായിട്ട്. അപ്പൊ അതുകൊണ്ട് പുനഃസ്ഥാപിക്കപ്പെടാത്ത ഇത്തരം വിഭവങ്ങളെ നമ്മൾ നശിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ ഒരു പ്രശ്നമാണ്. അപ്പൊ ഈ വിഭവങ്ങളെയൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് കൈകാര്യം ചെയ്യാനുള്ള ഒരു ജാഗ്രതയും നമുക്ക് സ്വയം നിയന്ത്രണവും ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടതാണ്. ജലം കേരളത്തിൽ ഇത്രയും മഴ കിട്ടുന്ന 3000 മില്ലിമീറ്റർ മഴ കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഇത്രയും

0: മഴ കിട്ടിയിട്ടും നമ്മളെ പോലെ ജലക്ഷാമം ഇല്ല. 400 മില്ലിമീറ്റർ മഴ കിട്ടുന്ന രാജസ്ഥാനിൽ, അവിടെ 400 മില്ലിമീറ്റർ ആണ് ശരാശരി മഴ. 1200 മില്ലിമീറ്റർ ആണ് തമിഴ്നാട്ടിലെ മഴ. കേരളത്തിൽ 3000 മുകളിലാണ് ആ മഴ. അത്രയും മഴ കിട്ടിയിട്ടും നമ്മളെക്കാൾ സുഖമായിട്ട് മഴയില്ലാത്ത നാട്ടിലെ ആളുകൾ ജീവിക്കുന്നു. അവരുടെ വിവേകമാണ് ഈ വിഭവത്തിനെ എങ്ങനെ അവർ ആദരിക്കുന്നു, എങ്ങനെ അവർ ഫലപ്രദമായി ഉപയോഗിക്കുന്നു എന്നുള്ളതിന്റെ ദൃഷ്ടാന്തമാണ് അതൊക്കെ.
1: ഇത്രയധികം ഔദ്യോഗിക ജീവിത അനുഭവങ്ങളുമുള്ള സാറിന് ഒരുപാടിടങ്ങളില് പ്രകൃതി ചൂഷണവും ഈ മണ്ണിനെയും മഴയും ഒന്നും ബഹുമാനിക്കാതെ പോകുന്ന കുറേ അധികം കാര്യങ്ങളിൽ സാറിന് അങ്ങനെ വിഷമം തോന്നാറുണ്ടോ?
0: തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഈ പരിസ്ഥിതി സ്നേഹി, പരിസ്ഥിതി പ്രവർത്തകൻ എന്ന് ഒരാൾ അറിയപ്പെടുന്നുവെങ്കിൽ അത് ഒരു പരിഹാസാർത്ഥത്തിലാണ് ഈ അടുത്ത കാലം വരെ ആളുകൾ കണ്ടിരുന്നത്. ദേ ഒരു പരിസ്ഥിതി സ്നേഹി പോകുന്നു, അയാൾ വികസന വിരോധിയാണ്, ഇതൊരു മുദ്രയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ജലം മലിനമാകാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കണം എന്ന് പറയുന്ന ഒരാള് ജലം ഉപയോഗിച്ച് നടത്താൻ പോകുന്ന ഒരു വ്യവസായത്തിന്റെയോ അത് ഉപയോഗപ്പെടുത്താൻ പോകുന്ന മറ്റൊരു മേഖലയുടെയോ പ്രയോജനത്തെ മറന്നുകൊണ്ടാണ് അതിന് വിരുദ്ധമായിട്ടാണ് ഇയാൾ ചിന്തിക്കുന്നതെന്ന വ്യാഖ്യാനമാണ് അത്തരത്തിലുള്ള ഒരു അപഖ്യാതിക്ക് കാരണം. പക്ഷെ ഇന്ന് സാധാരണക്കാർ പോലും ഇത്തരം ഭൂമിയിലെ വിഭവങ്ങൾ നശിക്കരുതെന്നും അതിനെ ദുരുപയോഗം ചെയ്യരുതെന്നും അത് നിലനിന്നെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും ഒരു ചെറിയ ബോധത്തിലേക്ക് ആളുകൾ പ്രവേശിക്കുന്നുണ്ട്. തെറ്റിദ്ധാരണകൾ ഒരുപാടുണ്ടാകുന്ന ഒരു നിലപാടാണ് ശരിക്കും ഒരു പരിസ്ഥിതി സ്നേഹി എന്ന് പറയുന്ന മനുഷ്യനെ സംബന്ധിച്ച് ഉള്ളത്. അത് സാവകാശം സാവകാശം ബന്ധപ്പെട്ട സമൂഹത്തെയും ആളുകളെയും ബോധ്യപ്പെടുത്തി മുമ്പോട്ട് പോകാനുള്ള പരിശ്രമങ്ങൾ തുടരുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. നിർത്തിപ്പോവുക എന്നുള്ളതല്ല, തുടർന്നേ പോവുക എന്നുള്ളതാണ്.
1: വളരെ സത്യമായ കാര്യമാണ്. ഇനി നമ്മൾ വീണ്ടും പോകുന്നത് സാഹിത്യത്തിലേക്ക് തന്നെയാണ്. സാഹിത്യത്തിന് വളരെ വിപുലമായ സ്വത്വമാനങ്ങളുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനെ കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട് കൂടി ഒന്ന് പറയാമോ?
0: ഞാൻ വാസ്തവത്തിലൊരു ഭാഷാ പണ്ഡിതനൊന്നുമല്ല. ശരിക്കും ഈ കവിത അല്ലെങ്കിൽ സാഹിത്യത്തിൻ്റെ മറ്റു രൂപങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരു നിർവചനം മുന്നിൽ വെച്ചുകൊണ്ട് സംസാരിക്കാനുള്ള അത്തരത്തിലുള്ള ഒരു ഭാഷാ വൈഭവം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും ഭാഷ എനിക്ക് വല്ലാതെ വഴങ്ങിത്തരുന്നുണ്ട് എന്നൊരു സുഖം എഴുതുമ്പോഴും എഴുത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോഴും തീർച്ചയായിട്ടുമുണ്ട്. സാഹിത്യത്തിന് ശരിക്കും ഹിതമായിരിക്കുന്നത് എന്നുകൂടെ ഒരു അർത്ഥം നമുക്ക് കൽപ്പിക്കാൻ വേണമെങ്കിൽ, ഹിതമായിരിക്കുന്നത്, ഹിത്യമായിട്ടുള്ളത് എന്നുകൂടെ. അപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, ഇതാണ് വാക്യം രസാത്മകം കാവ്യം. അപ്പം കവിത പോലെ മനോഹരം എന്ന് എല്ലാത്തിനെക്കുറിച്ചും ഒരു പ്രതിമ കണ്ടാലും പറയും ആ പ്രതിമ കവിത പോലെ മനോഹരമായിരിക്കുന്നു. ഒരു പ്രഭാഷണം കേട്ടാൽ പറയും അത് കവിത പോലെ. അപ്പോൾ ഈ ഇതിനകത്തൊക്കെ അന്തർഭവിച്ചിരിക്കുന്ന ആത്മരൂപങ്ങൾ, ഒരു സാഹിത്യ സൃഷ്ടിയുടെ ആത്മരൂപം എന്ന് പറയുന്നത് അത് വല്ലാത്ത ഒരു സ്വത്വം സൂക്ഷിക്കുന്നതാണ്. പക്ഷെ അതിനെ തിരിച്ചറിയാതെ സാഹിത്യത്തെ ഉപയോഗപ്പെടുത്തുകയോ പ്രയോഗിക്കുകയോ ചെയ്യുന്ന ആളുകൾ വലിയ അപരാധമാണ് ചെയ്യുന്നത്. അതെല്ലാ സാഹിത്യ മേഖലയിലും ഇന്ന് സാഹിത്യരംഗത്ത് ഈ സാഹിത്യത്തിൻ്റെ സ്വത്വം െ പ്രകാശിപ്പിച്ചു നിർത്തിയ ഒരു വലിയ സാഹിത്യശാഖയാണ് വിമർശനം, വിമർശന സാഹിത്യം. എന്നാൽ ഇന്ന് ഭാഷയിൽ വിമർശന സാഹിത്യം എന്ന് പറയുന്നത് അപ്രത്യക്ഷമായി കഴിഞ്ഞു. സത്യം ഒരു രചനയെക്കുറിച്ച്, ഒരു സാഹിത്യ സൃഷ്ടിയെക്കുറിച്ച് എന്താണ് അതിൻ്റെ നിജസ്ഥിതി എന്ന് ബോധ്യപ്പെടാനുള്ള ഒരു കണ്ണാടിയാണ് നമ്മൾ എടുത്തു മാറ്റിക്കളഞ്ഞത്. അപ്പൊ അത്തരത്തിൽ പ്രൊഫസർ എം കൃഷ്ണൻ നായർ സാറൊക്കെ അദ്ദേഹം എന്താണ് വായിക്കാതെ പോയത് എന്ന് അന്വേഷിക്കുന്നത് വളരെ കൗതുകകരമായിരിക്കും. അപ്പൊ ഈ സാഹിത്യത്തിന്റെ ആത്മാവ് അന്വേഷിച്ചു പോകുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കണ്ണാടികൾ, ദർപ്പണങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാണ്. അപ്പോ ഇന്ന് കവിതയായാലും സാഹിത്യമായാലും ഏത് രചനയായാലും ശരി, അതിൻ്റെ സ്വത്വത്തെ മാനിക്കാതെയുള്ള രചനയിലേക്ക് എഴുത്തുകാർ കടക്കുന്നു എന്നുള്ളത് ഒരു ദുര്യോഗം തന്നെയാണ്. എല്ലാവരെയും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. എങ്കിലും ആവേശത്തോടെ ഈ രംഗത്തേക്ക് പ്രവേശിക്കുന്നവർക്ക് അല്പം ആലോചന കൂടി ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നാണ്. അപ്പൊ ഒരിക്കലും ഒരു സാഹിത്യ രൂപത്തിന്റെ സ്വത്വത്തെ, സ്വത്വ ഭംഗിയെ നശിപ്പിക്കാൻ ഒരാളിന്റെയും തൂലിക ചലിക്കരുത്, ഒരാളുടെയും നാവ് ചലിക്കരുത് എന്ന ഒരു ധാരണ മാത്രമാണ് സൂക്ഷിക്കാനുള്ളത്.
1: സമാഗമത്തിൽ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരികെ വരാം.

0: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ദ ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
1: തിരികെ വരാം സമാഗമത്തിലേക്ക്. സമാഗമത്തിൽ ഞാൻ രജനി ഗിരീഷാണ്. ഇന്നത്തെ സമാഗമത്തിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീ കെ വി രാമാനുജൻ തമ്പിയാണ്. അദ്ദേഹം റിട്ടയർഡ് ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസറാണ്. കൂടാതെ വാട്ടർഷെഡ് മാനേജ്മെന്റ് എക്സ്പേർട്ടാണ്. പരിസ്ഥിതി സംരക്ഷണ പ്രചാരകൻ എന്ന നിലയിലും പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. കൂടാതെ തന്നെ പ്രകൃതി വിഭവ സംരക്ഷണ പ്രവർത്തനങ്ങളെ മുൻനിർത്തി സോയിൽ കൺസർവേഷൻ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ദേശീയ പുരസ്കാര ജേതാവ് എന്ന ബഹുമതിക്കും അദ്ദേഹം അർഹനായിട്ടുണ്ട്. കൂടാതെ കവിയാണ്, പ്രഭാഷകനാണ്. സർ, അപ്പോൾ പരിസ്ഥിതിയെക്കുറിച്ചും മണ്ണിനെക്കുറിച്ചും നമ്മുടെ ഊർജ സ്രോതസ്സിനെക്കുറിച്ചും ജലസംരക്ഷണത്തെക്കുറിച്ചും ഒക്കെയാണ് സർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിനിടയിൽ സർ ഒരു കവിത ചൊല്ലിയിരുന്നു, കവിയാണ്, സാഹിത്യത്തെക്കുറിച്ചും നമ്മൾ സംസാരിച്ചു. ഇങ്ങനെയൊക്കെ സംസാരിച്ചു വരുമ്പോഴും ആനുകാലിക സാഹിത്യ മണ്ഡലത്തിൽ ശ്രദ്ധേയമായ ഏതെങ്കിലും മാറ്റങ്ങളെയൊക്കെ ഒന്ന് അടയാളപ്പെടുത്താമോ സാറിന്?
2: സാഹിത്യത്തെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു പരാമർശം നടത്തുക എന്ന് പറയുന്നത് വളരെ സൂക്ഷിച്ചു വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒരാളിൻ്റെ മനസ്സിലുണ്ടാകുന്ന ആശയങ്ങളെ മറ്റൊരാളിലേക്ക് പകർന്നു കൊടുക്കാനോ ഒരുപക്ഷെ ഇത് തലമുറകൾക്ക് വേണ്ടി സൂക്ഷിക്കുന്നതിന് വേണ്ടി ഒരു രേഖയായി മാറുന്നതിന് വേണ്ടിയാണ് ഒരു സാഹിത്യരചന സംഭവിക്കുന്നത്. എന്നാൽ ഇന്ന് രചനയുടെ രസതന്ത്രം തന്നെ ആകെ മാറിയ ഒരവസ്ഥയിലാണ്. പുതിയ കവിതകളെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മൾ വൃത്തം പിന്നെ പ്രാസം എന്നൊക്കെ പറയുന്നത് ഇന്ന് ഒരുപക്ഷെ അധികം ആക്രമിക്കപ്പെടുന്ന നിർദ്ദേശങ്ങളാണ്, അഭിപ്രായങ്ങളാണ്. അതൊന്നും വാസ്തവത്തിൽ ആവശ്യവുമില്ല. ഒരാളിൻ്റെ ചിന്തയ്ക്ക് അങ്ങനെ ഒരു വൃത്ത നിയമം ഒന്നും ബാധകമല്ല. ചിന്ത വൃത്ത നിബദ്ധമല്ലാത്തിടത്തോളം കാലം അതിൻ്റെ ആവിഷ്കാരവും അത്തരത്തിൽ വൃത്തനിബദ്ധമാകണമെന്നില്ല. പക്ഷേ കവിതയിൽ എന്താണ് കവി ആവിഷ്കരിച്ചിരിക്കുന്നത് എന്ന് വായനക്കാരന് മനസ്സിലാകാൻ പാകത്തിൽ അതിനെ പ്രയോഗിക്കുക എന്നുള്ളത് കവിയുടെ ഒരു ഉത്തരവാദിത്വമാണ്. പക്ഷെ ഇന്ന് എഴുതുന്ന പല കവിതകളും വാക്കുകൾ തമ്മിൽ ആശയപരമായി ബന്ധമില്ലാതെ വാക്കുകളുടെ നുറുങ്ങുകൾ പരസ്പരം അടുക്കി വെച്ച് ഒരു കവിത എന്ന രൂപത്തിൽ അവതരിപ്പിക്കുകയും അതിനെ എഴുതിയ ആളിന് പോലും വ്യക്തമായ ഒരു ആശയം പിന്നീട് ഇല്ലാത്ത തരത്തിലേക്ക് അത് അവ്യക്തമായി പോവുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് എല്ലാവരുടെയും കാര്യമല്ല, കുറച്ചുപേര് അങ്ങനെ ചെയ്യുന്നുണ്ട്. പൊതുവേ കവിതയുടെ രചനയിലും കഥയുടെ രചനയിലും ഒക്കെ ഇത്തരം വിപ്ലവകരമായ മാറ്റങ്ങൾ നമുക്ക് വിപ്ലവകരമെന്ന് പറഞ്ഞാൽ ഞാൻ കൊട്ടേഷനകത്താണ് പറഞ്ഞിരിക്കുന്നത്.

0: മാറ്റങ്ങൾ ഉണ്ടായതിന്റെ പ്രധാനപ്പെട്ട ഒരു പശ്ചാത്തലം ഒരുങ്ങിയത് സാമൂഹ്യ മാധ്യമങ്ങളുടെ വരവോടുകൂടിയാണ്. ഒരു പ്രസിദ്ധീകരണത്തിൽ അച്ചടിച്ച് വരണമെന്നുണ്ടെങ്കിൽ വലിയ ഒരു പ്രയാസപ്പെട്ട പ്രവൃത്തി അല്ലെങ്കിൽ പ്രക്രിയ അതിന്റെ പിന്നിലുണ്ട്. തയ്യാറാക്കുക, ഇത് അയച്ചു കൊടുക്കുക, അത് പരിശോധിക്കുക, എന്നിട്ട് ചവിറ്റുകോട്ടയിൽ പോവുക. അപ്പൊ അങ്ങനെ വലിയ വലിയ പരീക്ഷണങ്ങൾക്ക് വിധേയമായതിന് ശേഷമാണ് ഒരാളിന്റെ ഒരു എഴുത്ത് സ്വീകരിക്കപ്പെടുന്നത്. ഇന്ന് അതിന്റെ ആവശ്യമില്ല. ഒരു പ്രസാധകന് വേണ്ടി കാത്തിരിക്കുക എന്നത് എഴുത്തുകാരനെ സംബന്ധിച്ച് ഇന്ന് ഒരു വിഷയമേ അല്ല. എപ്പോൾ എന്ത് ചിന്തിക്കുന്നു അത് അപ്പോൾ തന്നെ എഴുതി സാമൂഹ്യ മാധ്യമത്തിൽ ലഭ്യമാക്കുക എന്നുള്ള സ്വാതന്ത്ര്യം. ഈ കൃതികളെയൊക്കെ സ്വന്തമായെങ്കിലും പരിശോധിക്കാനുള്ള ഒരു സമയം എടുക്കാതെ അതിനു മുമ്പ് തന്നെ ഇത് വായനക്കാർക്ക് കിട്ടുന്ന രീതിയിൽ പാകമാകാത്ത പലഹാരമായാലും ഭക്ഷണമായാലും പകുതി പാകപ്പെടുത്തി കഴിക്കുന്ന ഒരവസ്ഥയിൽ, കാരണം അതൊന്നും ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കുകയും സ്വയം പരിശോധിക്കുകയും ചെയ്തതിനു ശേഷം എന്തെങ്കിലുമൊക്കെ തിരുത്തലുകൾ, മെച്ചപ്പെടുത്തലുകൾ ആവശ്യമുണ്ടെങ്കിൽ അതുകൂടെ വരുത്തിക്കൊണ്ട് അത് ചെയ്യുന്നതായിരിക്കും അതിനോടുള്ള ഒരു നീതി പുലർത്തുക എന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അത്തരത്തിലുള്ള ഒരു പരിശ്രമമൊന്നും ഇന്ന് നടക്കുന്നതായിട്ട് കാണുന്നില്ല. പിന്നെ എല്ലാവരും ഭയന്നാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ളത്. വിമർശകരില്ല എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. സാഹിത്യ രംഗത്ത് വിമർശന സാഹിത്യം അപ്രത്യക്ഷമായി കഴിഞ്ഞു. എത്രയോ ഭയന്നിട്ടാണ് ഒരു രചന നമ്മൾ ഒരു പ്രസിദ്ധീകരണത്തിൽ കൊടുക്കുന്നത്. കൃഷ്ണനായർ സാറൊക്കെ എന്ന് വെച്ചാൽ കൊന്ന് കൊല വിളിച്ചുകളയും ഒരു തെറ്റ് സംഭവിച്ചാൽ. അപ്പൊ അങ്ങനെ ഭയക്കേണ്ട ഒരു കാര്യമില്ല ഇന്ന്. കാരണം ഇതിനിടയിൽ വായനക്കാരന്റെയും എഴുത്തുകാരന്റെയും ഇടയിൽ ഒരു പ്രതിബന്ധമില്ല. അതുകൊണ്ട് തന്നെ എഴുത്ത് സർവതന്ത്ര സ്വതന്ത്രമായി പോവുകയാണ്. ഇത് ഏതെങ്കിലും തരത്തിലുള്ള പരിശോധനയ്ക്കോ പരിഷ്കരണത്തിനോ നവീകരണത്തിനോ വിധേയമാകാതെ ഒരു അസംസ്കൃത വസ്തുവായിട്ടാണ് ഇപ്പൊ പല രചനകളും വായനക്കാരിലെത്തുന്നത്. അപ്പൊ അതിന് അതിന്റെ മൂല്യത്തിൻ്റെതായിട്ടുള്ള ദോഷങ്ങൾ ഉണ്ടാകാം. തീർച്ചയായിട്ടും ഇത് കാലക്രമത്തിൽ മാറുമെന്ന് നമുക്ക് വിശ്വസിക്കാം. കുറച്ചുപേരെങ്കിലും അത്തരത്തിൽ ചിന്തിക്കുകയും അത് ഒരു ചൂണ്ടുപലകയായി മാറുകയും എഴുത്ത് മൊത്തത്തിൽ ഒരു പുതിയ ഘട്ടത്തിലേക്ക്, ഇത്തരത്തിൽ ശുദ്ധമായ രീതിയിലേക്കുള്ള ഒരു പ്രയാണം തുടരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
1: സർ, എനിക്ക് തോന്നുന്നു ഒരുപാടിടങ്ങളിൽ ഇപ്പം ഒരുപാട് പേരുടെ ഉള്ളിൽ ഒരു ചോദ്യമായി ഇങ്ങനെ അവശേഷിക്കുന്ന ഒരു കാര്യമാണ് മൂല്യശോഷണം അല്ലെങ്കിൽ മൂല്യച്യുതി. ഈ ഒരു രംഗത്ത് വളരെയധികം കടന്നുകൂടിയിരിക്കുന്നു. കാരണം സാർ ഇപ്പം പറഞ്ഞ ഈ ഒരു വലിയൊരു കാര്യമാണ് എഴുത്തിനെ സംബന്ധിച്ച് പറഞ്ഞത്. ഒരു ചോദ്യം ഞാനിങ്ങനെ മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ജന്മനാടിനെ കുറിച്ചും കലാലയത്തെക്കുറിച്ചും പഠിച്ച സ്കൂള് പിന്നിട്ട് വന്ന വഴികൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
0: ഞാൻ ജനിച്ചത് കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ താലൂക്കിലെ കുന്നത്തൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കൃഷിവലന്മാരുടെയും സാമൂഹികവും സാമ്പത്തികവുമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മധ്യത്തിലാണ് എൻ്റെ പിറവി. എങ്കിലും അവിടെയുള്ള മനുഷ്യരുമായിട്ട് ബാല്യകാലം മുതലുള്ള വലിയ ബന്ധം തീർച്ചയായിട്ടും എനിക്ക് പാർന്നെടുക്കാൻ സാധിച്ചിട്ടുണ്ട്, നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട്. അതിനുശേഷം അവിടെ തന്നെയുള്ള കുന്നത്തൂരിലെ നടിയുള്ള LP സ്കൂളിലായിരുന്നു എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം. അതിനുശേഷം പനയനാർകാവ്, കരുനാപ്പിള്ള പനയനാർകാവ് വല്ലഭായ് പട്ടേലിൻ്റെ സ്മരണാർത്ഥമുള്ള ഒരു സ്കൂളുണ്ട്, അവിടെ ഞാൻ 7th സ്റ്റാൻഡേർഡിൽ പഠിച്ചു. പിന്നീട് കൊല്ലം ജില്ലയിൽ തന്നെ പാങ്ങോട്, പുത്തൂർ പാങ്ങോടുള്ള കുഴിക്കലിടവ ഹൈസ്കൂളിലാണ് എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം. അതിനുശേഷം ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിലെ പ്രഡിഗ്രിയും അതിനുശേഷം സുവോളജിയിലെ BSc ചെയ്തു. അതും കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ കൃഷിശാസ്ത്രത്തിലെ ഓണേഴ്സ് ബിരുദത്തിനായിട്ട് വടക്കേ ഇന്ത്യയിലെ കാൺപൂർ യൂണിവേഴ്സിറ്റിയിലെ സർവകലാശാലയിൽ പോയത്. അവിടെ ജനതാ മഹാവിദ്യാലയ എന്ന ഒരു കോളേജിലാണ് ഞാൻ പഠിച്ചത് 4 വർഷം. അതിനുശേഷം കേരളത്തിലെത്തുകയും തിരികെ ജോലി പ്രവേശിക്കുകയും ചെയ്തു. പിന്നീട് എൻ്റെ സർവീസ് കാലത്തിൻ്റെ തിരക്കിലായിരുന്നു. പല തരത്തിലും എനിക്ക് വ്യക്തിപരമായ ഒരു കാര്യത്തിനും എനിക്ക് മാറ്റിവെക്കാൻ സമയം കിട്ടാത്ത തരത്തിൽ അത്ര തിരക്കുള്ള ഒരു ജീവിതമായിരുന്നു എനിക്കുണ്ടായത്. അപ്പോൾ റിട്ടയർമെൻറ്റിന് ശേഷമാണ്, അതിനിടയ്ക്ക് 2 പുസ്തകങ്ങൾ ഞാൻ എഴുതി, 2008-ലും 2015-ലും 2 പുസ്തകങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ. റിട്ടയർമെൻറ്റിന് ശേഷം ഞാൻ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ സ്വകാര്യമായി പഠനം എന്ന് പറയുന്ന ഒരു നൈരന്തര്യമാണ് എന്ന ബോധം, കൂടുതൽ കാര്യങ്ങൾ ഞാനൊരു പ്രഭാഷണത്തിന് പോകുമ്പോൾ അതിൻ്റെ ആധികാരികത ഉറപ്പാക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിലുള്ള സാമഗ്രികൾ ഉണ്ടാവണം. അപ്പോൾ അത് അക്കാഡമികമായിട്ട് ആധികാരികമായ കാര്യങ്ങൾ സമ്പാദിക്കണമെങ്കിൽ അതിനാവശ്യമായ പഠനം നടത്തണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഔപചാരികമായ പഠനം തന്നെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ 2 PG ഞാൻ ചെയ്തു, 2 പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ചെയ്തു. അതിൽ 2 എണ്ണവും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടതാണ്. പിന്നീട് ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് കാലാവസ്ഥാ വ്യതിയാനത്തിൽ. അപ്പോൾ അങ്ങനെ അക്കാഡമികമായിട്ട് അങ്ങനെ പല സ്ഥാപനങ്ങളിലും പല സ്ഥലത്തും പഠിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിലെത്തിയത്. അത് പക്ഷേ എൻ്റെ എഴുത്തിലും എൻ്റെ പ്രഭാഷണങ്ങളിലും എൻ്റെ ചിന്തകളിലുമൊക്കെ എനിക്ക് നല്ല തിളക്കമുള്ള ദീപങ്ങളായിട്ട് എനിക്ക് ദർശിക്കാൻ സാധിക്കുന്നുണ്ട്. എപ്പോഴും അവയൊക്കെ എനിക്ക് നല്ല വഴികാട്ടികളാകുന്നുണ്ട്.
1: ഫാമിലി
0: അച്ഛനും അമ്മയൊക്കെ മരിച്ചുപോയി. ഭാര്യ പത്മിനി എന്നാണ് പേര്. ഈ പത്മിനി എന്ന വാക്ക് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ പല എഴുത്തുകാരും ദായാണ് ഉപയോഗിക്കുന്നത്, പത്മിനി എന്നാണ്. ശരിക്കും പത്മ തായും മായും കൂടെ ചേർന്ന് പറയാനുണ്ട്. പത്മം എന്ന സ്വർണം എന്നാണ് അർത്ഥം. പത്മിനി എന്ന് പറയുന്നതന്നെ ഒരു സ്വർണ്ണപ്രതിമയാണ് എന്നർത്ഥമാണ്. പക്ഷെ പലരും ഉപയോഗിക്കുന്നത് എന്താണ്, ഈ തായും മായും

0: ചേർക്കത്തില്ല, ദായുമായുമാണ് ചിലത് പത്മിനി എന്ന് പറയുന്നത്. അപ്പോൾ അത് പറയട്ടെ. അപ്പോൾ എൻ്റെ ഭാര്യയുടെ പേര് പത്മിനി എന്നാണ്. എനിക്ക് രണ്ട് മക്കളാണ്. മൂത്തവാന് അഡ്വക്കേറ്റാണ്, അയാൾ വിവാഹം കഴിച്ചു, കുട്ടികളായിട്ടില്ല. ഇളയത് മകളാണ്, അവൾ വിവാഹം കഴിച്ചു. ഭർത്താവ് പോളിടെക്നിക്കിൽ, ഗവൺമെൻറ് പോളിടെക്നിക്കിലെ ലെക്ചറാണ്, ഇപ്പോൾ പി എച്ച് ഡി ചെയ്യുന്നു. പിന്നെ അവർക്ക് രണ്ട് കുട്ടികളുണ്ട്. ഞങ്ങനെ ഭാര്യയും ഞാനും എൻ്റെ മകളും മരുമകനും മകനും മരുമകളും രണ്ട് പേരെ കുട്ടികളുമായിട്ടുള്ള ഒരു ചെറിയ കുടുംബത്തിലാണ് ജീവിതം. സന്തോഷമായിട്ട് ജീവിതം മുമ്പോട്ട് പോകുന്നു.
1: കുറേയധികം കാര്യങ്ങളാണ് കുറച്ചധികം നേരമായി സാർ നമ്മോടൊപ്പം പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. സാർ, ഇത് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിൻ്റെ അണ്ടറിലുള്ള റേഡിയോ സാന്ത്വനമാണ്. അപ്പം നമുക്ക് നിരവധി ശ്രോതാക്കൾ ഈ റേഡിയോ സാന്ത്വനത്തിന് ഉണ്ട്. ഒപ്പം തന്നെ നമ്മുടെ പാലിയേറ്റീവ് കെയറിൻ്റെ കുറേയധികം പേഷ്യൻസ് ഉണ്ട്. നമ്മുടെ ഒരു ടീം വർക്കിൻ്റെ പ്രവർത്തനത്തിലൂടെയാണ് ഈ പാലിയേറ്റീവ് കെയർ മുന്നോട്ട് പോകുന്നത്. ഒരുപാട് സുമനസ്സുകളുടെ സഹായത്തോടെയാണ് നമ്മളത് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയതിനും കൂടാതെ മുന്നോട്ടുള്ള സാറിൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളിലേക്കും ഒക്കെ തന്നെയും എല്ലാവിധ ആശംസകളും. റേഡിയോ സാന്ത്വനം ടീമിൻ്റെ വകയായി ഞാൻ സാറിന് ആശംസിക്കുകയാണ്. ഇവിടെ എത്തിയതിൽ ഒത്തിരി സന്തോഷം.
0: വളരെ സന്തോഷമുണ്ട്. അപ്പോൾ പാലിയേറ്റീവ് കെയറിൻ്റെ എന്ന് വെച്ചാൽ വളരെ മഹത്തരമായ ഒരു ദൗത്യമാണത്. അതിന് മൂല്യം നിർണ്ണയിക്കാൻ നമുക്ക് സാധ്യമല്ല. അപരിമിതമായ മൂല്യങ്ങളുള്ള ഒരു സേവന പ്രവർത്തനമാണത്. നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ അത്തരം പ്രവർത്തനങ്ങൾ അഭംഗുരം മംഗളമായി മുമ്പോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. മാത്രമല്ല, സാന്ത്വനം റേഡിയോയുടെ പ്രവർത്തനങ്ങൾ ഇത്തരം മേഖലയിൽ, പരിസ്ഥിതി, കൃഷി, സാഹിത്യം തുടങ്ങിയ നിരവധി മേഖലകളിൽ പ്രകാശമായി സമൂഹത്തിന് ലഭ്യമാകട്ടെന്നുള്ള ആശംസിക്കുന്നു. എല്ലാവിധ പ്രാർത്ഥനകളോടും കൂടി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്തെ.
1: താങ്ക് യു സർ. സമാഗമത്തിൽ ഞാൻ രജനി ഗിരീഷാണ്. നമ്മോടൊപ്പം സമാഗമത്തിൽ ഇത്രയും നേരം അതിഥിയായി ഉണ്ടായിരുന്നത് കെ വി രാമാനുജൻ തമ്പി സാറാണ്. സമാഗമത്തിൻ്റെ തുടർന്നുള്ള എപ്പിസോഡുകളിൽ സാംസ്കാരിക സാഹിത്യ മണ്ഡലങ്ങളിലെ നിരവധി വ്യക്തികളുമായി ഞങ്ങൾ നിങ്ങളിലേക്ക് എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സമാഗമം. ആശയം ആവിഷ്കാരം അഭിലാഷ് കെ ആശ്രാമം, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം സാജൻ യേശുദാസ്. You're listening an entertainment world. റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഉറപ്പായ സമ്മാനങ്ങൾ. ഓണാവുപഹാരം, ഇന്നർ സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, എയർ ഫ്രൈയർ, സൗണ്ട് ബാർ പർച്ചേസ് ചെയ്യൂ, നേടൂ ക്യാഷ് ബാക്ക് ഓഫർ. അത് മാത്രമല്ല, മികച്ച എക്സ്ചേഞ്ച് ബോൺസ്, ഇസി ഇഎംഐ, സീറോ ഡൗൺ പേയ്മെന്റ് ഓഫറുകളും. ഈ ഓണത്തിൽ ഇഷ്ടമുള്ളത് വാങ്ങി ഇഷ്ടം പോലെ ഗിഫ്റ്റുമായി മടങ്ങൂ. സ്കൈസെൽ, ഓണം ആഘോഷമാവട്ടെ.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഇന്നിസേ. ആശയം അവതരണം ഉമാനന്ദിനി, ശിവപ്രകാശം, MK. സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd Kutty. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: ആരോഗ്യത്തിന്റെ പഞ്ച്.
6: August 1 മുതൽ September 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
7: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
6: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. WhatsApp number 8848558785.

0: കാണുമ്പോൾ. കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2 Let's celebrate pregnancy with കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: അറിഞ്ഞോ
2: ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
3: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
2: ലോട്ടറി ഒന്നും അല്ല,
3: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
2: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
2: 9446340979.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
4: Really, we can grow together.
5: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
6: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
7: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
8: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ.

ഹോസ്പിറ്റൽസ് അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്. കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിനു മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.

0: സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: മോർണിംഗ് റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഒത്തിരി വിശേഷങ്ങളും നല്ല നല്ല അപ്ഡേറ്റ്സും ഒക്കെ ആയിട്ട് ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ പാർവതി പ്രസാദ് ആണ്. എന്നോടൊപ്പം ബീന ഗുവേരയാണ്. ഹായ് ബീന ശേഷി, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ് പാർവതി.
0: യെസ്, നമ്മളാണ്. അതെ, നല്ല എനർജിയാണ് അല്ലേ എനിക്കിന്ന്. നമ്മളിപ്പോ 10:05 നമ്മൾ ഇത്ര നേരമൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മളോട് വിശേഷങ്ങളൊക്കെ പറയാൻ സമയമായിട്ടുണ്ടല്ലേ.
1: അതെ, ഓണത്തിന്റെ മൂടിലൊക്കെയാണ് എല്ലാവരും ഇല്ലേ. നല്ലൊരു പൂക്കളൊക്കെ ഒരുക്കി രാവിലെ എല്ലാരും ഇങ്ങനെ കാത്തിരുന്ന ഈ ഒരു സമയത്ത് നല്ലൊരു മഴ കൂടി വന്നപ്പോൾ എന്ത് രസമല്ലേ.
0: എനിക്ക് തോന്നുന്നു എല്ലാ സ്കൂളിലും കോളേജിലും ഒക്കെ ഇന്ന് ഓണപ്പരിപാടിയാണ്. അപ്പൊ എല്ലാരും നല്ല സുന്ദരിമണികളും സുന്ദരന്മാരും ഒക്കെ ആയിട്ട് എല്ലാവരും ഒരുങ്ങിയൊക്കെ വരികയാണ്. രാവിലെ മുതലേ നമുക്ക് കാണുമ്പോൾ അറിയാം, കൊച്ചുകുട്ടികളൊക്കെ മുണ്ടൊക്കെ ഉടുത്ത് ഇങ്ങനെ ബാഗൊക്കെ തൂക്കിയൊക്കെ നടക്കുന്ന കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പൊ അതിനിടയിൽ കൂടെ ഒരു ചെറിയൊരു മഴയും കൂടെ പെയ്തപ്പോൾ എല്ലാം ഒന്ന് കുളമായ ഒരു ഫീലായിരുന്നു. പക്ഷെ അതൊന്നും ഞങ്ങളെ ഫേസ് ചെയ്തിട്ടില്ല. ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളിങ്ങനെ നോക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവരാ മഴയും നനഞ്ഞൊക്കെ അങ്ങ് നടക്കുകയാണ്.
1: കാരണം വർഷത്തിൽ ഒരിക്കൽ അല്ലേ, ഒരു വർഷത്തിൽ ഒരിക്കൽ അവർക്ക് ഈ ഓണ ദിവസം എന്നൊക്കെ പറയുന്നത് ഈയൊരുള്ള ഇങ്ങനെയുള്ള ആഘോഷ ദിവസങ്ങൾ എന്ന് പറയുന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. അന്ന് അവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണ് അല്ലേ. അപ്പൊ അവര് രാവിലെ എഴുന്നേറ്റ്, അത് അന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വേറൊന്നുമല്ല, അവരെ രാവിലെ ആരും വിളിക്കണ്ട എന്നുള്ളതാണ്. കാരണം എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്ന ദിവസങ്ങളിൽ എഴുന്നേൽക്കുന്ന അമ്മമാര് പറയണം എന്നുണ്ടെങ്കിൽ ഇന്ന് അങ്ങനെയുള്ള ദിവസങ്ങളിൽ അവരെ പറയേ വേണ്ട. അവർ തനിയെ എഴുന്നേറ്റ് അവരുടെ കാര്യങ്ങൾ നോക്കി അവര് എത്രയും പെട്ടെന്ന്, കാരണം എന്നും 8 പോകേണ്ടതെങ്കിൽ അവരന്ന് 7 പോകാൻ തയ്യാറായിരിക്കും. അപ്പൊ അത്രയും ത്രില്ലിങ്ങോട് കൂടിയാണ് കുട്ടികളൊക്കെ നിൽക്കാറുള്ളത്. പക്ഷേ ഇന്ന് പാപം എല്ലാവരും ഞാൻ കണ്ടു റോഡിലൊക്കെ ഇങ്ങനെ കുട്ടികളൊക്കെ എന്ത് സുന്ദരി കുട്ടികളായിട്ടാണ്, നല്ല ഭംഗിയായിട്ട് ഒരുങ്ങി നല്ല
0: സുന്ദരികളായിട്ട്. കാരണം എന്ന് വെച്ചാൽ ഞാൻ പഠിക്കുന്ന സമയത്തൊന്നും ഞാൻ അമ്മയോട് പറയും, അമ്മ ഞാനൊന്ന് സാരി കൊടുത്തോട്ടെ, ഞാനൊന്ന് സെറ്റ് മുണ്ടൊക്കെ കൊടുത്തോട്ടെ എന്ന് പറയുമ്പോൾ അമ്മ പറയും നീ കുട്ടിയല്ലേ, പട്ടുപാടയൊക്കെ ഇട്ടിട്ട് പോയാൽ മതി എന്ന് പറയും. പക്ഷെ ഇപ്പൊ നോക്കുമ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ എല്ലാവരും ഹാഫ് സാരി ഒക്കെ കൊടുത്ത് നല്ല സുന്ദരിയായിട്ടൊക്കെ പോകുന്നതാണപ്പോൾ ഞാൻ വിചാരിക്കും തിരിച്ചൊക്കെ ഒന്നുകൂടെ പോയെന്ന് പഠിച്ചാൽ മതിയായിരുന്നു എന്നുള്ളത്. കാരണം അത്രയും നല്ല ഭംഗിയുണ്ട് എല്ലാവരെയും കാണാനായിട്ട്. അത് കുഞ്ഞുങ്ങളും സാരിയൊക്കെയാണ് ഉടുത്തിരിക്കുന്നത്. അവർക്കത് അവരത് രണ്ടും കൂടി ഇങ്ങനെ കൂട്ടി പിടിച്ച് പൊക്കി പിടിച്ചുകൊണ്ടൊക്കെ നടക്കുന്നത് കാണാൻ തന്നെ നല്ല ക്യൂട്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കൊല്ലം മൊത്തം ഇന്ന് ഓണ ആഘോഷത്തിൻ്റെ ഒക്കെ ഒരു തുടക്കമാണെന്ന് തന്നെ പറയാം.
1: 5 നമ്മുടെ ഓണം തുടങ്ങിയിട്ട് 5 അനിഴമാണ്. അനിഴം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന വള്ളംകളിയൊക്കെ അല്ലേ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയമൊക്കെയാണ്. അപ്പോൾ ഏതായാലും ശരിയാണ്, ഇന്ന് എല്ലാവരും നല്ലൊരു ദിവസമായിട്ട് ഇങ്ങനെ ഓണപ്പൂക്കളൊക്കെ ഇട്ട് ഇങ്ങനെ എല്ലാവരും ഓണത്തിൻ്റെ ത്രില്ലിങ്ങിലൊക്കെ ഈ സ്കൂളിലൊക്കെ എനിക്ക് തോന്നുന്നു പേരൻസിൻ്റെയൊക്കെ എല്ലാവരുടെയും

0: ഒക്കെ ഓണമൊക്കെ ഇന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ തന്നെ ഓണത്തിന്റെ ഒരു ആരവത്തിന്റെ തുടക്കമാണ് അല്ലേ?
1: അതെ, ഇന്നലെയായിരുന്നു അവർക്ക് എക്സാം ഒക്കെ കഴിഞ്ഞത്. അപ്പൊ ഇന്നലെ ആ എക്സാം കഴിഞ്ഞ് ആ ഒരു സന്തോഷത്തിൽ, അപ്പൊ ഇന്നലെ ഞാൻ ബസ്സിൽ പോകുമ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ പറയുകയാണ്, എനിക്ക് നാളെ എനിക്ക് ഞാൻ സാരി ഉടുക്കുന്ന എന്റെ അനിയത്തി മലയാളി മങ്കയാണ്, അപ്പൊ എനിക്ക് നന്നായിട്ട് ഒരുങ്ങി പോകണം. അപ്പൊ ഇതൊക്കെയാണ് അവരുടെ സംസാരങ്ങൾ. ആ എക്സാം കഴിഞ്ഞതിന്റെ ആ ഒരു സന്തോഷവും അതോടൊപ്പം ആ ഓണം ആഘോഷിക്കുമ്പോൾ എങ്ങനെ ഒരുങ്ങണം, പൂ വെക്കണം, എന്ത് കമ്മലിടണം, അപ്പൊ അതിനെക്കുറിച്ചാണ് കുട്ടികളുടെ സംസാരം മുഴുവൻ. കുട്ടികൾ മാത്രമല്ല, നമ്മളുടെ വലിയ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ഒക്കെ ഓണാഘോഷങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ കോർപ്പറേഷനിലെ ഓണമൊക്കെ ആഘോഷിച്ചു. അപ്പൊ നമ്മൾ വിചാരിക്കും നമുക്ക് വേണ്ടിയിട്ട് കാവൽ നിൽക്കുന്നവരുടെ ഓണമുണ്ട് അല്ലേ? യെസ്, നമ്മുടെ പോലീസുകാരുടെ ഓണമുണ്ട്. കാവൽ ഓണം എന്നാണ് പേരൊക്കെ ഇട്ടിരിക്കുന്നത്. കണ്ടപ്പോൾ തന്നെ ഒരു സന്തോഷം തോന്നി. നമ്മൾ എപ്പോഴെങ്കിലും അവരെ കുറിച്ച് ചിന്തിക്കാറുണ്ടോന്ന് എനിക്ക് തോന്നാറുണ്ട്. ഓണം വന്നാലും ക്രിസ്മസ് വന്നാലും എന്ത് ആഘോഷം വന്നാലും അവരാ യൂണിഫോം ഇട്ട് നമ്മളെ നോക്കാൻ വേണ്ടി, കാക്കാൻ വേണ്ടിയിട്ട് അവർ കുടുംബത്തെ മറന്ന് എല്ലാം അവർ നമുക്ക് വേണ്ടിയാണ് നിൽക്കുന്നത് അല്ലേ? എത്ര പേർക്ക് തിരുവോണ ദിവസങ്ങളിൽ കുടുംബമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടാവും. അവരും ഈ ആരോഗ്യരംഗത്ത് ഉള്ളവരെ ആയിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ഒരു സമയങ്ങളിലൊക്കെ യെസ് ബഹുമാനിക്കേണ്ടത്. കാരണം ഓണസമയമൊക്കെ വരുമ്പോൾ അവരുടെ കുടുംബത്തെയും നമ്മൾ ഓർക്കണം. കാരണം നമ്മുടെ വീട്ടിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തി നാട് കാക്കാനായിട്ട് പോയിരിക്കുമ്പോൾ ആ ഒരു ശൂന്യത ഉണ്ടല്ലോ, അത് എത്രമാത്രം അവർക്ക് വിഷമം ഉണ്ടായിരുന്നു.
0: ഒരിക്കലും നികത്താൻ കഴിയാത്ത ശൂന്യതയാണെങ്കിൽ പോലും അവർ മനസ്സുകൊണ്ട് സന്തോഷിക്കുന്നുണ്ട്. കാരണം മറ്റൊരാൾക്ക് തുണയേകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കാവലാകാൻ വേണ്ടിയാണ് ആ ഒരാൾ നമുക്ക് ഇപ്പോൾ ഇവിടെ ശൂന്യത സൃഷ്ടിച്ചിരിക്കുന്നത്. അതറിയുമ്പോൾ നമുക്ക് എപ്പോഴും സന്തോഷം തന്നെയാണ്. എങ്കിൽ പോലും നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ ഇല്ലാതെ നമ്മളൊരു ഓണാഘോഷം എന്ന് പറയുന്നത് എത്രയായാലും അതൊരു പൂർണ്ണതയിൽ എത്തില്ല.
1: അതെ, തീർച്ചയായിട്ടും ആണ്, അതൊരു പൂർണ്ണതയിലേക്ക് എത്തില്ല. പക്ഷെ അവരാണെങ്കിൽ അവരുടെ ഡ്യൂട്ടി ചെയ്യാൻ അല്ലെങ്കിൽ അവർക്ക് നമ്മളെ കാക്കാൻ അല്ലെങ്കിൽ ഈ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് അവരെല്ലാ ആഘോഷങ്ങളിൽ നിന്നൊക്കെ മാറി അവരുടെ ആ സന്തോഷ നിമിഷം നമ്മളുമായിട്ടൊക്കെ പങ്കുവെക്കുന്നത്. അതോടൊപ്പം നമ്മുടെ പോലീസുകാരുടെ ഇന്ന് ഓണത്തിന്റെ കാര്യമാണ് ഞാനിങ്ങനെ പറഞ്ഞു വരുന്നത്. അപ്പൊ കാവൽ ഓണം എന്നാണ് ഇട്ടിരിക്കുന്നത്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ എന്തൊരു സന്തോഷമുണ്ട് അല്ലേ? കാവൽ ഓണം, യെസ്, അതാണ്. കാരണം അവര് ഓണം ആഘോഷിക്കുന്നെങ്കിലും നമ്മളെ കാക്കുന്നുമുണ്ട്, നമ്മളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ഈ ഓണം ആഘോഷിക്കുമ്പോൾ നമ്മളൊക്കെ ആണെങ്കിൽ പ്രോപ്പറായിട്ട് ചിലപ്പോൾ പാട്ടൊക്കെ ഇട്ട് അടിച്ച് പൊളിച്ച് പൂക്കളൊക്കെ ഇട്ട് നല്ല ഫോട്ടോ ഒക്കെ എടുത്ത് അടിച്ച് പൊളിച്ച് ആഘോഷിക്കും. പക്ഷെ പോലീസുകാരോ പട്ടാളക്കാരോ അപ്പൊ ഇങ്ങനെയുള്ള ഫീൽഡിലൊക്കെ നിൽക്കുന്ന ആരോഗ്യ പ്രവർത്തകരൊക്കെ ആണെങ്കിൽ അവർക്ക് മനസ്സുകൊണ്ട് പൂർണ്ണമായി ഒരിക്കലും ഈ ഒരു ആഘോഷങ്ങളിലേക്ക് വരാൻ പറ്റില്ല. കാരണം അവർക്ക് അവരുടെ ഡ്യൂട്ടിയുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്യുന്നതിനോടൊപ്പം അവർ പല കാര്യങ്ങൾ ചെയ്യണം, പല കാര്യങ്ങൾ ചിന്തിക്കണം. അപ്പം ഈ ഒരു സമയങ്ങളിൽ അവരുടെയൊക്കെ ആ ഓണത്തിനൊക്കെ നല്ല ഓണമൊക്കെ ആവട്ടെ അല്ലെങ്കിൽ നന്നായിരിക്കട്ടെ എന്നൊക്കെ നമ്മൾ ആശംസിക്കുകയാണ്. അതോടൊപ്പം അവർക്ക് നമ്മൾ നല്ലൊരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
0: തീർച്ചയായിട്ടും നമ്മളെ കാക്കാൻ നിൽക്കുന്ന ഈ പറയുന്നത് പോലെ പോലീസുകാർക്കായാലും പട്ടാളക്കാർക്കായാലും അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ്, നഴ്സസ് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്നും നമ്മളുടെ ജീവന് വേണ്ടി അവരുടെ ജീവൻ കളഞ്ഞു നിൽക്കുന്നവരാണ് എപ്പോഴും. അപ്പം അവരുടെ സമയം, അവരുടെ സന്തോഷങ്ങൾ ഇതൊക്കെ മാറ്റി വെച്ചിട്ടാണ് അവർ നമുക്ക് ഈ ഒരു സേവനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ചിലപ്പോഴൊക്കെ സങ്കടം തോന്നാറുണ്ട്. കാരണം തിരുവോണ ദിവസങ്ങളിൽ ഇറങ്ങി പോകുമ്പോൾ അല്ലേ, അപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ഈ പറയുന്നത് ഹോസ്പിറ്റലിലെ നഴ്സുമാരായാലും ഡോക്ടേഴ്സ് ആയാലും ശരി തന്നെ, അവർക്ക് ചിലപ്പോൾ വീട്ടിൽ കുഞ്ഞു പാവമാരുണ്ടാവാം. അപ്പോൾ അവരുടെ ചിലപ്പോൾ ഒരു പക്ഷേ ആദ്യത്തെ ഓണമാവാം, അവരുടെ മാരേജ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഓണമാവാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്പെഷ്യൽ ഇത് വരുന്ന ദിവസങ്ങളിലൊക്കെ അവരിതൊന്നും വേണ്ട എന്ന് വെച്ചിട്ട് അവർ ഈ ഒരു സേവനത്തിനായി പോകുന്ന ആ നിമിഷങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് നമുക്ക് ഈ ഒരു നിമിഷത്തിൽ നമ്മൾ അവരെയൊക്കെ ഓർക്കേണ്ടിയിരിക്കും. നമ്മളുടെ സന്തോഷം മാത്രമല്ല ഈ ഓണം എന്നൊക്കെ പറയുന്നത്.
1: നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മളെ കാക്കാൻ നമ്മളെ സംരക്ഷിക്കാൻ ഒരുപാട് ടീമുണ്ട്. അപ്പം നമ്മൾ മാക്സിമം നമ്മൾ അവർക്കൊരു ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ നമ്മൾ നന്നായി ആഘോഷിക്കുക, പക്ഷെ ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഇരിക്കുക അല്ലേ?
0: അതെ, റോഡിൽ ഇപ്പോൾ ഈ പറയുന്നത് പോലെ ബുദ്ധിമുട്ടുകൾ പല തരത്തിലാണുള്ളത്. ഇപ്പോൾ കൊല്ലം ബീച്ചുകളിലൊക്കെ പോകുന്ന സമയങ്ങളിൽ ബീച്ചുകളിലൊക്കെ റെസ്ട്രിക്റ്റഡ് ഏരിയ ഉണ്ട്. അതിനപ്പുറത്തേക്ക് ഇപ്പം എന്ന് വെച്ചാൽ ഓണാഘോഷമാണ്, വെക്കേഷനാണ്, കുട്ടികളൊക്കെ ആയിട്ട് പോകാൻ അവർ സന്തോഷിക്കാനും ഒക്കെ ഉള്ള ടൈമാണ്. പക്ഷെ അങ്ങനെയുള്ള സമയങ്ങളിൽ അവർ പറയുന്ന എല്ലാ മാനദണ്ഡങ്ങളും നമ്മൾ അത് കാത്തുകൊണ്ട് തന്നെ വേണം നമ്മൾ ഈ ഒരു ആഘോഷത്തിൽ പങ്കുചേരാൻ. കാരണം അത് അവർക്ക് ബുദ്ധിമുട്ടാകരുത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എന്തിനാണ് അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവൻ അവരുടെ കൈകളിലാണ്. അതല്ലെങ്കിൽ അവരത്രയും കാത്തു സൂക്ഷിക്കുന്ന ആ ഒരു ജീവന് വേണ്ടിയിട്ടാണ് അവരെ അവിടെ നിർത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ അവരോട് അത് പറയുന്നത്. അപ്പോൾ ബീച്ചുകളിലൊക്കെ പോകുമ്പോൾ ഒരു പരിധി വരെ അതിനപ്പുറത്തേക്ക് ഇറങ്ങാതെ സൂക്ഷിക്കുക. ബീച്ചൊക്കെ കാണാനൊക്കെ നല്ല ഭംഗിയാണ്, ഇച്ചിരി ദൂരെ നിന്നായാലും ശരി തന്നെ നമുക്കത് ആസ്വദിക്കാവുന്നതാണ്. അപ്പോൾ മാത്രമല്ല ഇപ്പോഴത്തെ കാലാവസ്ഥ വ്യതിയാനം അത്രത്തോളം നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ഒരുപാട് ഭയങ്കര തിരക്കാണ് ഇപ്പോൾ റോഡിലൊക്കെ എന്ന് പറഞ്ഞാൽ, ആ ഒരു തിരക്കുകൾക്കിടയിൽ വളരെ സൂക്ഷിച്ച് മാത്രം വണ്ടി ഓടിക്കാനും അതുപോലെ തന്നെ വളരെ പതിയെ വണ്ടി ഓടിക്കാനും ഒക്കെ ശ്രമിക്കുക. കാരണം ശ്രദ്ധയോടുകൂടി വണ്ടി ഓടിക്കുക. പലപ്പോഴും ഇന്ന് ഇപ്പം റോഡിൽ വണ്ടി പോകുന്ന സമയത്ത് സൈഡിലുള്ളവർ അല്ലെങ്കിൽ സൈഡിൽ

0: വണ്ടി വരുന്നൊന്നും ആരും നോക്കാറില്ല, എടുത്തോണ്ട് അങ്ങ് പോവുക ചെയ്യുന്നത്. പക്ഷെ അത് അപകടങ്ങൾ, പുറകിൽ വരുന്ന വണ്ടികൾക്ക് അപകടങ്ങൾ ഉണ്ടാകാം.
1: അതെ അതെ, കാരണം ഇപ്പോ എല്ലാ ഓണത്തിന്റെ ഒരു വൈബ് പിടിച്ചിരിക്കുകയാണ്. അപ്പോ ഈ നമ്മളിപ്പോ ചിന്നക്കടയിലാണെങ്കിലും അല്ലെങ്കിൽ ജംഗ്ഷനിൽ എവിടെയാണെങ്കിലും ഈ ഓണത്തിരക്കുകൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് കൂടുകയാണ്. അപ്പൊ ഞാൻ നമുക്ക് ഇങ്ങനെ ഒരു ഓട്ടോ കയറി വരുമ്പോൾ ഓട്ടോ ഡ്രൈവേഴ്സ് തന്നെ പറയാറുണ്ട്, നല്ല തിരക്കാണ് കുട്ടികൾ, നല്ല തിരക്കാണ് എന്ന് അവരിങ്ങനെ പറയും. കാരണം ആ ഒരു തിരക്ക് അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഈ സമയങ്ങളിൽ നമ്മൾ പ്രോപ്പറായിട്ട് വണ്ടിയൊക്കെ ഓടിച്ചാൽ, അല്ലെങ്കിൽ റോഡ് മുറിച്ച് കടക്കുമ്പോൾ ആ ഒരു ശ്രദ്ധയൊക്കെ ചെയ്താലേ നമുക്ക് ആ കാര്യങ്ങളൊക്കെ, നമുക്കും ആഘോഷങ്ങളൊക്കെ ഉണ്ട്, നമ്മുടെ വീട്ടിലെ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്. അപ്പൊ നമ്മൾ ഈ എല്ലാം മറന്ന് ആഘോഷിക്കാതിരിക്കുക അല്ലേ.
0: അതെ, പാർവതി പറഞ്ഞ ഓട്ടോക്കാരുടെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ ബസ് ഡ്രൈവർമാരുടെ കാര്യം. അപ്പൊ ബസ്സും ഓട്ടോയും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു ഓട്ടപ്പാച്ചില്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ ഒരു പക്ഷേ ഓട്ടോക്കാർ ചിലപ്പോൾ ശ്രദ്ധിക്കാറില്ല. അവർ പെട്ടെന്ന് ഓടി പോകുന്ന സമയത്തായിരിക്കും അപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരാൾ കൈ കാണിക്കുന്നത്. ബാക്കിൽ വണ്ടി ഉണ്ടോ എന്ന് പോലും ശ്രദ്ധിക്കാതെയാണ് പലപ്പോഴും അവർ വണ്ടി ചവിട്ടി നിർത്താറുള്ളത്. കാരണം ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ ഇത് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് പറഞ്ഞാൽ, അപകടങ്ങൾ ഒഴിവാക്കുക. അവരവർ ശ്രദ്ധ, ഒരു പക്ഷേ പുറകിൽ വരുന്നവർ ശ്രദ്ധിച്ച് വന്നാൽ തന്നെയും ഫ്രണ്ടിൽ പോകുന്നവർ അശ്രദ്ധ കാണിക്കുകയാണെങ്കിൽ പുറകിൽ വരുന്നവരുടെയും അതിന് പുറകിൽ വരുന്നവരുടെയും ജീവൻ അപകടത്തിലാകാനുള്ള സാധ്യത ഏറെയാണ്. അപ്പോൾ എല്ലാവരും, നമ്മൾ എല്ലാവർക്കും വേണ്ടിയാണ് ഇങ്ങനെയുള്ള അപ്ഡേഷൻസ് ഒക്കെ നൽകുന്നത്. എല്ലാവരും അവരവർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ജീവിതങ്ങൾ നമുക്ക് കാത്തു സൂക്ഷിക്കാം.
1: അതോടൊപ്പം കോളേജിലെ കുട്ടികളോടാണ് എനിക്കും പറയാനുള്ളത്. അപ്പോൾ ഓണമൊക്കെയാണ് നിങ്ങൾ അടിച്ചു പൊളിക്കുകയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഒരുപാട് ഈ ബൈക്കൊക്കെ കൊണ്ടുപോവുക, വണ്ടിയൊക്കെ കൊണ്ടുപോവുക, റേസ് ചെയ്യുക. നിങ്ങൾ എല്ലാവരും ഒരേപോലുള്ള ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഈ റേസ് ചെയ്യുക, റോഡിൽ കിടന്നുള്ളൊരു ഷോ ഒക്കെ കാണിക്കുക, അതൊക്കെ ഒന്ന് നമുക്കതിൻ്റെ ആവശ്യമില്ലല്ലോ. നമ്മൾ ആഘോഷിക്കുകയാണ് ചെയ്യുക, അല്ലാതെ ഈ റോഡിൽ ഇറങ്ങി വന്നിട്ട് തിരക്ക് ഉണ്ടാക്കുക, ബസ് സ്റ്റോപ്പുകളിൽ തിരക്കുണ്ടാക്കുക, ബസ് റോഡിലേക്ക് മുന്നും പിന്നും നോക്കാതെ ഇറങ്ങി റോഡ് മുറിച്ച് കടക്കുക. അപ്പോൾ ഈ ബീനശേഷി പറഞ്ഞ പോലെ തന്നെയാണ്, വണ്ടികൾ വരുമ്പോൾ അവരറിയില്ല നിങ്ങളിപ്പോൾ ഇറങ്ങി റോഡിലേക്ക് ചാടുന്നു, മുറിച്ച് കടക്കുന്നുണ്ട് എന്നറിയില്ല. പക്ഷേ സഡൻ ബ്രേക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ വണ്ടി കയ്യിൽ നിൽക്കില്ല. അപ്പോൾ നമുക്കൊരു ആഘോഷം എന്ന് പറയുമ്പോൾ നമ്മൾ ആഘോഷിക്കുക, മതി മറന്ന ആഘോഷങ്ങൾ
0: മറ്റുള്ളവരെ വിഷമിപ്പിക്കാതെ നമ്മൾ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുക. നമ്മുടെ കോർപ്പറേഷനൊക്കെ ഓണാഘോഷമൊക്കെ തുടങ്ങി.
1: അപ്പൊ നമ്മളിങ്ങനെ ഓണാഘോഷത്തെ പറ്റി ഇങ്ങനെ പറഞ്ഞു വരുന്നതാണ്, ഞാൻ നല്ല സന്തോഷമുണ്ടല്ലേ ബീനശേഷി. റോഡൊക്കെ കാണുമ്പോഴാണെങ്കിലും ഈ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോഴുള്ള ആ തിരക്കൊക്കെ കാണുമ്പോഴാണെങ്കിലും ഓണം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. അത് ജാതി മതഭേദമന്യേ എല്ലാവരും ആഘോഷിക്കുന്ന ഒരു രാവ് തന്നെയാണ് ഇപ്പം നമ്മളിപ്പോൾ ഓണാഘോഷം എന്നൊക്കെ പറയുന്നത്. അപ്പൊ എല്ലാവരും ആഘോഷത്തിലാണ്. ബീനശേഷി ആഘോഷമൊക്കെ തുടങ്ങിയോ? ഡ്രസ്സൊക്കെ എടുത്തോ?
0: ഓണാഘോഷമൊക്കെ ഇങ്ങനെ തുടങ്ങി വരികയാണ്. അപ്പൊ ഏതായാലും നമ്മുടെ കോർപ്പറേഷന്റെ ഓണാഘോഷം തുടങ്ങിയിരിക്കുകയാണ്. ഈ മാസം 30 വരെ നഗരത്തെ ഓണലഹരിയിൽ ആഴ്ത്തിക്കൊണ്ട് കോർപ്പറേഷൻ്റെ ഓണാഘോഷത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയേണ്ടത്, ഓണ ആരവത്തിൻ്റെ ഭാഗമായിട്ട് കൊല്ലം ബീച്ചിലും വിവിധ സ്ഥലങ്ങളിലുമൊക്കെ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നാണ് നമ്മുടെ മന്ത്രി വിഷ്ണുനാഥ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു കൊല്ലം ഓണം നമുക്ക് ഇന്ന് ഇപ്രാവശ്യം ഇല്ലേ നന്നായിട്ട് അടിച്ച് പൊളിക്കണം.
1: അതെ, ഈ ഓണത്തിൽ എനിക്ക് നല്ല പ്രത്യേകതയുണ്ട്. ഈ ഓണം എന്റെ റേഡിയോ സാന്ത്വനത്തിന്റെയും കൂടെയുള്ള ആദ്യത്തെ ഓണമാണ്. അപ്പൊ എനിക്ക് ഒരുപാട് പ്രത്യേകതയൊക്കെ ഉള്ള ഓണമാണ്. അപ്പൊ നിങ്ങളുടെ പ്രത്യേകതകളും ഒക്കെ ഞങ്ങളോട് പറയുക. ഈ ഓണം എങ്ങനെയുണ്ട്, അടിപൊളിയാണോ, എന്തൊക്കെ ചെയ്തു, ഡ്രസ് എടുത്തോ, അപ്പൊ ഓണപ്പൂക്കളൊക്കെ ഡെയിലി ഇടുന്നുണ്ടോ, അപ്പൊ വിശേഷങ്ങളൊക്കെ അറിയാൻ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്.
0: വിശേഷങ്ങളൊക്കെ അറിയിക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ ഇതാണ്, 8848555785. പാർവതി, നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്തതിന് ശേഷം തിരിച്ചു വരാം അല്ലേ. നമുക്ക് ഈ അനിര മൂഡിൽ നല്ല അടിച്ചു പൊളിച്ചൊരു പാട്ടൊക്കെ കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. അപ്പൊ കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഒത്തിരി കാര്യത്തിൽ ഒത്തിരി ഒത്തിരി വിശേഷങ്ങളൊക്കെ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ബീന ഗുവേരയും എന്നോടൊപ്പം പാർവതിയുമാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളോട് ടെക്കായിട്ടിരിക്കുന്നു ഞങ്ങളുടെ ശ്രീലക്ഷ്മിയാണ്. അപ്പൊ നല്ലൊരു വൈബോടുകൂടി നല്ലൊരു ഓണം പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ നല്ല സെറ്റായിട്ടിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും. അപ്പൊ നിങ്ങളും അതേപോലെ തന്നെ ഞങ്ങളോട് നല്ല ഓണം ഉള്ളിലൊക്കെ നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8888558785.
4: യെസ്. അപ്പോൾ നമ്മൾ, ഞാൻ അങ്ങനെ പറയുകയായിരുന്നു നേരത്തെ, ശ്രീലക്ഷ്മിയെ മറന്നുപോയി. അതുകൊണ്ടാണ് അപ്പം നമുക്ക് നല്ല നല്ല പാട്ടുകളൊക്കെ ഇട്ട് തന്നുകൊണ്ടിരിക്കുന്നത് ശ്രീലക്ഷ്മിയാണ്. യെസ്. അപ്പം നമ്മളിങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ ബീന ചേച്ചി. അപ്പോൾ ഓണം മൂഡിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു 6 ദിവസം കൂടെ കഴിഞ്ഞാൽ നമ്മൾ ഓണമായി, പിന്നെ അങ്ങോട്ട് അടുപ്പിച്ച് ഓണമാണ്. അപ്പോൾ എല്ലാവരും കസിൻസൊക്കെ ആയിട്ട് കൂടാനും അല്ലെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് അടിച്ച് പൊളിക്കാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തൊക്കെ ഇരിക്കുകയായിരിക്കും. യാത്രകളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും, പുതിയ പുതിയ സിനിമകളിലൊക്കെ കാണാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിനിമകളൊക്കെ ഇങ്ങനെ ഒരുപാട് വരുന്നുണ്ട്, നമുക്കിങ്ങനെ ഓണ ചിത്രങ്ങളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ എന്നൊക്കെ ഞങ്ങളെ അറിയിക്കല്ലേ. സിനിമയ്ക്കൊക്കെ പോകുന്നുണ്ടോ, ഡ്രസ്സൊക്കെ വാങ്ങിയോ, എന്താണ് ഈ വർഷത്തെ ഓണ പരിപാടികൾ, പ്ലാൻ എന്താണെന്നൊക്കെ ഉള്ളത് അറിയാൻ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൊച്ചു കൂട്ടുകാർ, കുറച്ച് കുട്ടി ശ്രോതാക്കളും ഉണ്ടല്ലേ, അപ്പോൾ അവർക്കൊക്കെ ഓണപ്പരിപാടിയാണ്. അപ്പോൾ നല്ല നല്ല മുണ്ടി ഷർട്ടൊക്കെ ഇട്ടിട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ ആ ഫോട്ടോസൊക്കെ

0: ഇരിക്കുക, ഞങ്ങൾക്ക് ഇങ്ങനെ കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മളിങ്ങനെ ഓണത്തിന്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബീനശേഷി
1: എന്ത് പറഞ്ഞു എന്ന് പറഞ്ഞാലും ശ്രീ പാർവതി, നമ്മുടെ ഓണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഓർക്കാറുള്ളൊരു കാര്യമുണ്ട്, സദ്യ എന്ന് പറയുമ്പോ ഉപ്പേരി ഉണ്ടോന്നാണ് നമ്മള് നോക്കാറുള്ളത്. പക്ഷെ ഇപ്രാവശ്യം ഉപ്പേരിയിൽ ഒന്ന് തൊടുമ്പോ കൈ ഒന്ന് പൊള്ളുമോ എന്ന് എനിക്കൊരു സംശയം.
0: തീർച്ചയായും പൊള്ളും,
1: തീർച്ചയായിട്ടും പൊള്ളും.
0: നല്ല നമുക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് ഉപ്പേരി. സദ്യക്ക് ഇലയിടുമ്പോ ഈ ഉപ്പേരി വെക്കുമ്പോ തന്നെ സന്തോഷമാണ്, അതെടുത്ത് അങ്ങ് കഴിക്കുമ്പോ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അപ്പൊ അതൊരു സന്തോഷം തന്നെയാണ്
1: സ്റ്റാർട്ടർ.
0: തീർച്ചയായും അങ്ങനെ തന്നെയാണ് എല്ലാവർക്കും, അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ ബീനശേച്ചി പറഞ്ഞ പോലെ ഇപ്രാവശ്യം ഉപ്പേരിയിലൊക്കെ ഒന്ന് കൈ വെക്കുമ്പോൾ നമുക്കൊന്ന് ചെറുതായിട്ട് പൊള്ളും. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വില ഇങ്ങനെ കുത്തനെ കയറിക്കൊണ്ടിരിക്കുകയാണ്.
1: നമ്മുടെ സദ്യയിലെ ഇരട്ട കൊച്ചുങ്ങളെന്ന് വേണമെങ്കിൽ നമുക്ക് അവരെ പറയാം, അല്ലേ? ഏത്തക്ക ചിപ്സും അതുപോലെ തന്നെ ശർക്കര ഉപ്പേരിയും, അല്ലേ? അപ്പൊ പക്ഷേ ഇപ്പോ ഭയങ്കര വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും അറിയാം ഈ ഒരു ടൈം എന്ന് പറയുന്നത് ഇതില്ലാതെ നമ്മുടെ ഓണം പൂർത്തിയാകില്ല എന്ന്. അപ്പൊ ആ ഒരു സമയത്ത് തന്നെ ഇങ്ങനെ ചിപ്സിനൊക്കെ വില കൂടുക എന്ന് പറയുമ്പോൾ, ഇപ്പോഴത്തെ വിലയെന്ന് പറഞ്ഞാൽ കിലോയ്ക്ക് 560 രൂപയാണ് ശർക്കര ഉപ്പേരിക്ക്, ശർക്കര ഉപ്പേരിക്ക് 520 രൂപയോ ആണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇത്രയും വിലയുള്ള ഒരു സംഭവം നമുക്കൊരു സ്റ്റാർട്ടറായിട്ട് ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. എന്നാൽ ഇതില്ലാതെ നമ്മുടെ ഓണം തുടങ്ങത്തുമില്ല.
0: ഇനി എത്ര രൂപയാണെങ്കിലും നമ്മളിത് വാങ്ങും എന്നുള്ള ഒരു ഒരു ഉറപ്പുണ്ടല്ലോ, അത് നമുക്കുണ്ട്. കാരണം ചിപ്സും ഉപ്പേരിയും ഇല്ലാത്ത ഒരു സദ്യ ആലോചിക്കാൻ പോലും പറ്റത്തില്ല. അത് രണ്ടും ആ ഇലയിൽ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയാണ്, ഒരു സമാധാനമാണ്. പക്ഷേ ഈ തൊട്ടാൽ പൊള്ളുന്ന വില കേൾക്കുമ്പോൾ ഒരു ഞെട്ടലാണ്. ഈ വില കണ്ടപ്പോൾ ആദ്യം ഞങ്ങൾ രണ്ടും ഒന്ന് ഞെട്ടി, ബീനശേഷി ഇരട്ടി എന്ന്.
1: തീർച്ചയായിട്ടും, കാരണം മാത്രമല്ല, കാരണം ഈ ഒരു സമയത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓഫീസുകളിലൊക്കെ ഓണമുണ്ട്, അതുപോലെ തന്നെ സ്കൂളുകളിൽ ഓണമുണ്ട്. കാരണം ഓണത്തിൻ്റെ ബഹളമാണ്. ഓണസദ്യ ഇല്ലാതെ അല്ലെങ്കിൽ ഓണം ആഘോഷമുള്ളിടത്ത് ഓണസദ്യ ഉണ്ടാകും. ആ ഒരു സമയത്ത് ഇതില്ലാതെ ഒന്നും നടക്കത്തില്ല. പക്ഷേ ഈ ഒരു സമയത്ത് ഈ ഒരു വെളിച്ചെണ്ണയ്ക്കും പച്ചക്കായയ്ക്കും ഒക്കെ ഇത്രയേറെ വില കൂടുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, പണ്ട് കാലങ്ങളിൽ നമ്മുടെ വീടുകളിൽ തന്നെ വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു. വീടുകളിൽ തന്നെ നമ്മൾ ആട്ടിയെടുക്കുന്ന വെളിച്ചെണ്ണയൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കായ ഉണ്ടായിരുന്നു, അതൊക്കെ വെച്ചിട്ടായിരുന്നു നമ്മൾ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാറുള്ളത്. പക്ഷേ ഇന്ന് ആർക്കും അതിനുള്ള സമയമില്ല. ആ ഒരു സമയം ഇങ്ങനെ പോകുന്നതിനനുസരിച്ച് തന്നെ, സമയം ഇല്ലാതാകുന്നതിനനുസരിച്ച് വിലയും ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്.
0: യെസ്, പണ്ടൊക്കെ എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഓണം അടുപ്പിച്ച സമയങ്ങളിൽ ചിപ്സ്, മിച്ചറ്, ഈ അച്ചപ്പം ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുക. നമുക്ക് വരുമ്പം, ഗസ്റ്റിന് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കസിൻസ് ഒക്കെ കൂടുമ്പോൾ പങ്കുവെക്കുക, എല്ലാ വീട്ടിലേക്കും കൊടുക്കുക എന്നൊക്കെ പറയുന്ന ഒരുപാട് സന്തോഷകരമായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഈ ചട്ടി എടുത്ത് അങ്ങോട്ട് വെച്ച് എണ്ണ ഒഴിക്കുമ്പോൾ അറിയാം, ആ ഓണം വന്നു, ഇനി ചിപ്സൊക്കെ വറുക്കാം എന്നുള്ളൊരു ഇത് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാരണം സമയമില്ല, ആർക്കും സമയമില്ല. ഒരുപാട് ഇപ്പോൾ എണ്ണയ്ക്ക് വില കൂടുന്നു. അപ്പോൾ നമ്മളൊരു ചിപ്സ് വറുക്കാനായിട്ട് എടുക്കുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കും വെളിച്ചെണ്ണയുടെ വില. യെസ്, അപ്പോൾ വെളിച്ചെണ്ണയുടെ വില ആലോചിക്കുമ്പോൾ നമ്മൾ ആ വിചാരിക്കും, ആ കാശുണ്ടെങ്കിൽ നമുക്ക് ഷോപ്പിൽ പോയി ഒരു ചിപ്സ് അങ്ങ് വാങ്ങിക്കാം എന്നുള്ളൊരു ചിന്ത നമുക്ക് വരും. അപ്പോൾ നോക്കിയപ്പോൾ ചിപ്സിനും ഇപ്പോൾ വില. അപ്പോൾ എന്ത് ചെയ്യും എന്നാണ് നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്.
1: വിലയുടെ കാര്യം പറയുമ്പോൾ, നമ്മൾ ഇപ്പോൾ ഒരു ഓണത്തിനൊക്കെ നമ്മൾ സാധാരണ നൽകാറുള്ള ഒരു സ്വർണം മേടിക്കണം എന്ന് കരുതി, പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു. നമ്മൾ ഈ സ്വർണ്ണമൊക്കെ വാങ്ങാനായിട്ട് നമ്മൾ ഓണം വരെയൊക്കെ കാത്തിരിക്കാറുണ്ടായിരുന്നു. കാരണം നമുക്ക് ബോണസൊക്കെ കിട്ടുന്ന ടൈമൊക്കെയാണ് ജോലിക്കാർക്കൊക്കെ, അപ്പോൾ അല്ലെങ്കിൽ കുറച്ച് പൈസ കിട്ടുന്ന സമയമാണ്. ആ ഒരു സമയത്തൊക്കെ നമ്മൾ കുറച്ച് സ്വർണ്ണങ്ങളൊക്കെ മേടിച്ചു. പക്ഷേ ഇപ്പോഴത്തെ സ്വർണ്ണ വിലയും അതുപോലെ തന്നെ കുതിച്ചുയർന്നിരിക്കുകയാണ്. പവന് 3160 രൂപയാണ് കൂടിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞ പെൺകുട്ടികളുള്ളവരൊക്കെ അല്ലേ.
0: പക്ഷെ ഇന്ന് ഈ പത്രത്തിൽ ഈ സ്വർണ്ണ വില ഇങ്ങനെ കുതിച്ചു വരുന്നു എന്ന് കാണുമ്പോൾ ഒരു ഞെട്ടലാണ് അല്ലേ.
1: തീർച്ചയായിട്ടും,
0: നമ്മളിനി എത്ര സ്വർണം ഉപയോഗിക്കത്തില്ല, എനിക്ക് സ്വർണം ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞാലും ഈ പത്രം എടുത്ത് ഈ വിലയൊന്ന് കൂടുന്നത് കാണുമ്പം ഒരു ഞെട്ടലും ഒരു ഒരു വിഷമം. എന്നാൽ വാങ്ങാൻ പ്ലാനൊന്നും ഇല്ലായിരിക്കും, എന്നാലും അത് വായിക്കുമ്പോൾ ഒരു വിഷമമാണ്.
1: അതെ, പണ്ട് കാലങ്ങളിലൊക്കെ ഈ പറയുന്നത് പോലെ നമ്മൾ ഈ സ്വർണം എന്നൊക്കെ പറയുമ്പോൾ, നമ്മൾ പണ്ട് സ്വർണങ്ങൾ മാത്രമായിരുന്നു യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇന്നത്തെ കുട്ടികൾ അങ്ങനെയല്ല, സ്വർണം അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല. അവർക്കിപ്പം ഫാൻസി ഐറ്റംസിനാണ് ഏറ്റവും കൂടുതൽ താല്പര്യം എന്ന് പറയുന്നത്. പക്ഷേ എന്നിരുന്നാലും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്വർണം എന്ന് പറയുന്നത് നമുക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്തൊരു കാര്യം തന്നെയാണ്.
0: അതെ അതെ. അപ്പോൾ നമ്മളിങ്ങനെ വിലക്കയറ്റത്തെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വിലക്കയറ്റത്തിലും എല്ലാവർക്കും ഓണം ആഘോഷിക്കണം എന്നുള്ളൊരു ആശയത്തിൽ നമ്മളെ ഗവൺമെൻറ് സപ്ലൈകോ വഴി വില കുറച്ച് സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ എല്ലാവരും ഓണ സാധനങ്ങളൊക്കെ വാങ്ങിയോ, ചിപ്സൊക്കെ വാങ്ങിയോ, എങ്ങനെയുണ്ട് വില എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കണം. അപ്പോൾ നമുക്ക് ഈ ഓണത്തിന് നമ്മൾ വിചാരിക്കും കേരളത്തിൽ മാത്രമേ ഓണം ആഘോഷിക്കൂ അല്ലെങ്കിൽ ചിപ്സിന് വില കൂടൂ എന്നൊക്കെ വിചാരിക്കത്തുള്ളൂ. പക്ഷേ അങ്ങനല്ല, നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളൊക്കെ ഈ ഒരു സമയമാകുമ്പോൾ ചിപ്സൊക്കെ വാങ്ങാറുണ്ട്. അപ്പോൾ ആ സമയങ്ങളിൽ ഇങ്ങനെ അതിനൊക്കെ വില കൂടാറുണ്ട്. ഓണക്കാലത്ത് ചിപ്സ് ഉപ്പേരി അയക്കുന്നത് പതിവാണ്. അതായത് തൊട്ടടുത്ത സംസ്ഥാനം

0: സംസ്ഥാനങ്ങളിലൊക്കെ ഈ ചിപ്സ് ഉപ്പേരിയൊക്കെ അയക്കുന്നത് നല്ല പതിവായൊരു കാര്യമാണ്. രാജസ്ഥാനിലും ജയ്പൂരിലും കേരളത്തിന്റെ ചിപ്സ് ഉപ്പേരിയും ഓണയാത്ര നടത്തുന്ന ഒരു പതിവുണ്ട്. വടക്കു കിഴക്കൻ സംസ്ഥാനമായ ആസാമിലെ ഗുവാഹട്ടിയിലും ഈ സീസണിൽ ആവശ്യക്കാരുണ്ട്. അപ്പൊ ഈ രണ്ട് വിഭവങ്ങളും ചേർത്ത് ഏതാണ്ട് 700 കിലോയോളം ഇതുവരെ കയറ്റി അയച്ചതായിട്ട് റിപ്പോർട്ടുകളും ഉണ്ട്. അപ്പോ നമ്മൾ മാത്രമല്ല ചിപ്സിനെയും ഉപ്പേരിയെയും എന്ത് ശ്രദ്ധിക്കുന്നതും ടേസ്റ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ അതിനിങ്ങനെ ആരാധനയോട് ഇങ്ങനെ സദ്യയിൽ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് നമ്മൾ മാത്രമല്ല നമ്മുടെ അന്യ സംസ്ഥാനക്കാരും ഉണ്ട്.
1: അതെ, പാർവതി ഓണം എന്ന് പറയുന്നത് എല്ലാവരും ആഘോഷിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആ ഓണം ആഘോഷിക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ ഇരട്ടച്ചങ്കന്മാരില്ലാത്ത കാര്യമില്ല. അപ്പൊ അവരിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു യാത്രയ്ക്കൊപ്പം തന്നെ അവരുടെ ഡിമാൻഡും കൂടിക്കൊണ്ടേയിരിക്കുകയാണ്.
0: പറഞ്ഞാൽ രണ്ട് ഇരട്ട കുട്ടികളാണ്. അപ്പൊ അവരുടെ ഡിമാൻഡ് ഇങ്ങനെ യാത്രകളിലും അവരുടെ ഡിമാൻഡ് കൂടുകയാണ്. അപ്പൊ ഇനി എന്തൊക്കെയാണ് വരുന്ന അപ്ഡേറ്റ്സ്? അതേ കണക്ക് പൂക്കളുടെ വിലയും ഇങ്ങനെ കുതിച്ചുയർന്നുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പൊ നമ്മള് ഇപ്പൊ ഓണം ആഘോഷമാണ്, അപ്പൊ എല്ലാവർക്കും മുല്ലപ്പൊക്കെ വെച്ചിട്ടൊക്കെ പോകണമെന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ടാവും. പക്ഷെ അതിന്റെ വിലയും ഇങ്ങനെ കുതിച്ചൊക്കെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഓണ സമയമാവുമ്പോൾ ഒരു വിലക്കയറ്റം അത് നിർബന്ധമാണ് അല്ലേ വീണുശേഷി?
1: അതെ അതെ, ഭയങ്കര വിലക്കയറ്റമാണ്. പക്ഷെ ഏതായാലും ശരി തന്നെ, എത്ര വിലയുണ്ട് എന്നുണ്ടെങ്കിൽ പോലും ഈ ഓണം നമ്മൾ ആഘോഷിക്കുക തന്നെ ചെയ്യും.
0: അതെ, ഇനി മലയാളികളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഏതാണ്? ഇനി എത്ര വിലയുണ്ട്, എന്ത് വില കൂടിയെന്ന് പറഞ്ഞാലും ഓണം നമ്മൾ ആഘോഷിച്ചിരിക്കും. അത് നമ്മൾ ഇനി ഏത് നാട്ടിലാണെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ നമ്മൾ ഓണം ആഘോഷിച്ചിരിക്കും.
1: പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കാണം വിറ്റും ഓണം ഉണ്ണണം എന്നുള്ളത് അല്ലേ. അപ്പൊ ആ ഒരു രീതിയാണോ ഇപ്പോഴത്തേക്ക് വരുന്നതെന്നാണ് ഇപ്പൊ എനിക്ക് ചിന്തിക്കാനുള്ളത്. അപ്പൊ ഏതായാലും നമുക്ക് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മുടെ ശ്രോതാക്കൾക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവില്ലേ പാർവതി? അപ്പോൾ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ വാട്സപ്പ് വഴി നമ്മളെ അറിയിക്കാവുന്നതാണ്. വാട്സപ്പ് നമ്പർ ഇതാണ്, 8848558785. നമുക്ക് മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ട്, നമുക്ക് മെസ്സേജിലേക്ക് ഇന്ന് പോകാം. അപ്പോൾ ഈ നമ്മുടെ എൽദോയാണ് അയച്ചിരിക്കുന്നത് അടിമാലിയിൽ നിന്ന്. എല്ലാവർക്കും ശുഭദിനവും അടിമാലിക്കാരുടെ ഓണാശംസകളും നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ അപ്പോൾ അടിമാലിക്കാർക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ശുഭദിനം നേരുന്നു, തിരിച്ച് ഹാപ്പി ഓണം. അപ്പോൾ എം ജി അണ്ണൻ്റെ ചിങ്ങമാസം എന്ന ആൽബത്തിലെ ഏതെങ്കിലും ഒരു ഓണഗാനം ഇന്ന് വെച്ച് തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് തീർച്ചയായിട്ടും വെച്ച് തരുന്നതായിരിക്കും. എന്ന് വളരെ വിനീതമായി അടിമാലിക്കാർ എന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മറ്റൊരു വാർത്ത കൂടി അടിമാലിക്കാർ പറഞ്ഞിട്ടുണ്ട്. 8 സെപ്റ്റംബർ ജന്മദിനം ആഘോഷിക്കുന്ന ഞങ്ങളുടെ ഒരു പ്രിയ കൂട്ടുകാരി സാന്ത്വനത്തിലുണ്ട്. അപ്പോൾ കൂട്ടുകാരിക്ക് സമർപ്പിക്കുന്നു ഈ ഗാനമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നമുക്ക് ആ ഒരു പേര് പറയണ്ട അല്ലേ പാർവതി? കാരണം തീർച്ചയായിട്ടും അറിയാം ആ കൂട്ടുകാരി ആരാണ് എന്ന്. ഏതായാലും നമ്മുടെ കൂടെ ഇപ്പോൾ തന്നെ ഉണ്ട്.
0: യെസ്, ഇപ്പൊ തന്നെ എല്ലാവർക്കും മനസ്സിലൊക്കെ ആയിട്ടുണ്ടാവും. യെസ്, അപ്പൊ ഇനി 8 സെപ്റ്റംബർ ഇനി കുറച്ച് ദിവസങ്ങളും കൂടി ഉണ്ടല്ലേ ചേച്ചി? കുറച്ച് ദിവസങ്ങളല്ല, എനിക്ക് തോന്നുന്നു ഒരു 20 ദിവസത്തിന് മേലെ ഉണ്ട്. എന്നാലും നേരത്തെ ശ്രീലക്ഷ്മിക്ക് ആഘോഷത്തിന്റെ ആ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. എന്റെ വായി എന്നറിയാതെ ആ പേരങ്ങ് വീണു. യെസ്, ശ്രീലക്ഷ്മി എന്നെ ഇങ്ങനെ നോക്കുന്നു. അപ്പോ ശ്രീലക്ഷ്മിക്ക് സന്തോഷമായി, ഇത്രയും നേരത്തെ വിഷൊക്കെ കിട്ടിയതിൽ നല്ല സന്തോഷമായിട്ടുണ്ട്. അപ്പോ ഫോട്ടോ ഒക്കെ അയച്ചിട്ടുണ്ടല്ലേ, നമ്മളതൊക്കെ കണ്ടിട്ടുണ്ട് ശ്രീലക്ഷ്മിക്ക് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞിട്ട്. അപ്പൊ 8 സെപ്റ്റംബർ നമ്മളും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ശ്രീലക്ഷ്മിയുടെ ബർത്ത്ഡേ.
1: ഓണാഘോഷം കഴിഞ്ഞ ഉടനെ നമുക്ക് 8 സെപ്റ്റംബർ വീണ്ടും ഒരു ആഘോഷം അല്ലേ?
0: അതെ, അപ്പൊ ശ്രീലക്ഷ്മിയുടെ വക ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആ ആഘോഷമൊക്കെ അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോ ഈ സമയത്ത് നമുക്കൊരു ബ്രേക്കിലേക്ക് പോകേണ്ട സമയമായിട്ടുണ്ട്. സമയം ഇപ്പോൾ 10:31 ആയിട്ടുണ്ട്. നിങ്ങൾ ഓണവിശേഷങ്ങളൊക്കെ ഞങ്ങളെ എഴുതിയൊക്കെ അറിയിക്കുക. അതോടൊപ്പം വാട്സപ്പ് നമ്പറൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഓണവിശേഷങ്ങളൊക്കെ പെട്ടെന്ന് പറയുക. അപ്പൊ ഞങ്ങളൊരു ബ്രേക്കിലേക്കൊക്കെ പോയിട്ട് വരാം. നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: കുട്ടിക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
2: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മാച്ചിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മാച്ചിനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
2: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മാച്ചിൽ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
0: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ പാർവതിയും എന്നോടൊപ്പം ബീന കുവേരിയുമാണ്. ബീന ശേഷി, നമ്മൾ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇപ്പൊ നമുക്ക് മെസ്സേജൊക്കെ വന്നിട്ടുണ്ടോ?
6: മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ മെസ്സേജുകളൊക്കെ വന്നു. അപ്പൊ മെസ്സേജുകൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം. നമ്മൾ 8848555785. അപ്പൊ പെട്ടെന്ന് തന്നെ, ഇനിയിപ്പോ നമ്പർ അറിയാൻ വയ്യാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ. അപ്പൊ നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കാം അല്ലേ? അപ്പോ നമുക്ക് നമ്മുടെ ചിത്രാമ്മയാണ് അയച്ചിരിക്കുന്നത്. എൻ്റെ കുട്ടികൾക്ക് സുദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. തിരിച്ച് ചിത്രാമ്മയ്ക്കും ഞങ്ങൾ നല്ലൊരു സുദിനം നേരുകയാണ്. അപ്പോൾ ഇന്ന് ചിത്രാമ്മ ഏറ്റെടുത്തിരിക്കുകയാണ് നമ്മുടെ കുസൃതി ചോദ്യം. അപ്പോൾ ഇതാണ് കുസൃതി ചോദ്യം. ടീച്ചർ മൗത്ത് വില്ലേജ് ഏത് സ്ഥലമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മറ്റൊരു ചോദ്യം കൂടി ചോദിച്ചിട്ടുണ്ട്, കായ്ക്കാത്ത മരം. ഇങ്ങനെ 2 ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നുകൂടി ഞാൻ പറയാം, ടീച്ചർ മൗത്ത് വില്ലേജ് ഏത് സ്ഥലമാണെന്ന് ചോദിച്ചിട്ടുണ്ട്, കായ്ക്കാത്ത മരം

0: ഇതും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ രണ്ട് ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ചിത്രാമ്മ. ഈ രണ്ട് ചോദ്യങ്ങൾക്കും പെട്ടെന്ന് തന്നെ ആൻസറുകളൊക്കെ പോരട്ടെ. നമുക്ക് നിസ്സാരമെന്ന് കരുതുന്ന പലരുമുണ്ട്, അപ്പോൾ പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ പോരട്ടെ. അപ്പോൾ മറ്റൊരു മെസ്സേജ് വന്നിരിക്കുന്നത് നമ്മുടെ ബാബുരാജൻ സാറും ഒരു കടങ്കഥ അയച്ചിട്ടുണ്ട്. ഇതാണ് അതിന് ആ ചോദ്യം, ഇതാണ്: എല്ലാവർക്കും കിട്ടും പക്ഷെ ആരും വാങ്ങില്ല. അതെന്താണെന്നാണ് നമ്മുടെ ബാബുരാജൻ സാറ് ചോദിച്ചിരിക്കുന്നത്. സാർ, നമുക്ക് വേണ്ടി പാർവതി ബീന ശുഭദിനം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ശുഭദിനം തിരിച്ച് ഞങ്ങളും ആശംസിക്കുകയാണ്. സാറിന് സുഖാണെന്ന് കരുതുന്നു. ഓണമൊക്കെ എവിടം വരെയായി? അടിച്ചു പൊളിക്കുകയാണോ അല്ലേ? ഞങ്ങൾക്ക് അറിയാനുള്ള ആകാംക്ഷയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ രണ്ട് മൂന്ന് ചോദ്യങ്ങളാണ് ഇന്ന് നമ്മുടെ ലൈവിൽ നമ്മുടെ ചിത്രാമ്മ രണ്ട് ചോദ്യങ്ങളും ബാബുരാൻ സാർ ഒരു ചോദ്യവുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇപ്പോൾ തന്നെ 10:38 ആയിരിക്കുകയാണ്. ഇനി കുറച്ച് നിമിഷങ്ങൾ മാത്രമേ നമ്മൾക്ക് മുന്നിൽ ബാക്കിയുള്ളൂ. അപ്പോൾ ആ സമയത്തിനുള്ളിൽ പെട്ടെന്ന് തന്നെ ആരാണ് പെട്ടെന്ന് മെസ്സേജുകളും ആൻസറുകളൊക്കെ അയക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ അപ്ഡേറ്റ്സിലേക്കൊക്കെ പോകാം.
1: അതെ, നമുക്ക് നമ്മുടെ അപ്ഡേറ്റ്സിലോട്ടൊക്കെ അങ്ങ് പോകാം. യെസ്, നമ്മളിപ്പോൾ പത്രം വായിച്ചപ്പോൾ, അതായത് ഈ വളരെ കൗതുകകരമായ ഒരു വാർത്ത കണ്ടു വീണ ശേഷി, നമ്മുടെ മഹാത്മാഗാന്ധിയുടെ കയ്യൊപ്പോടുകൂടിയ 688 ചിന്ത ശകലങ്ങൾ ഉൾപ്പെടുന്ന അപൂർവ കയ്യെഴുത്തു പ്രതി ലേലത്തിൽ വിറ്റത് 16.20 crore rupees. യെസ്, അപ്പം അത് കണ്ടപ്പോൾ ഒരു ഒരു ക്യൂരിയോസിറ്റി അല്ലേ, നമുക്ക് കണ്ടപ്പോൾ ഭയങ്കര ഒരു എന്താണ് വായിക്കാനുള്ളൊരു ക്യൂരിയോസിറ്റി തോന്നി. രാവിലെ അത് കണ്ടപ്പോൾ 16.20 crore rupees അത് വിറ്റഴിച്ചത്. അപ്പോൾ അത്
0: മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സാഫ്രൺ ആർട്ട് സംഘടിപ്പിച്ച ലേലത്തിലാണ് ഇവർ റെക്കോർഡ് വിലയ്ക്ക് വിറ്റുപോയത് അല്ലേ. അപ്പോൾ ഗാന്ധിജിയുടെ അടുത്ത അനുയായിയും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന ആനന്ദ് ടി ഫിംഗോറാനിക്ക് ഗാന്ധിജി എഴുതി നൽകിയ കുറിപ്പുകളായിരുന്നു ഇത്.
1: യെസ്, ഹിംഗോറാനിയുടെ ഭാര്യ വിദ്യയുടെ മരണശേഷം 2 വർഷത്തോളം നിത്യേന ഗാന്ധിജി നൽകിയ ഉപദേശങ്ങളും ചിന്തകളുമാണ് ഇതിലുള്ളത്. പിന്നീട് ഇവ
0: A Thought for the Day എന്ന പേരിൽ പുസ്തകമായി പ്രസിദ്ധീകരിക്കുകയായിരുന്നു. അപ്പോൾ ഒരുപാട് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് എഴുതിയ അല്ലേ ആ ഒരു കയ്യെഴുത്ത് പ്രതി എന്ന് പറയുന്നതാണിത്.
1: യെസ്, സത്യവും അഹിംസയും പ്രമേയമായ ചിന്തകൾ, തൊട്ടുകൂടായ്മ, നിർമാർജനം, പ്രാർത്ഥന, സ്വരാജ്, ഈശ്വരാന്വേഷണം തുടങ്ങി ഗാന്ധിയൻ ദർശനങ്ങളുടെ
0: ആകെയാണ് ഈ കുറിപ്പുകൾ. അപ്പോൾ ഈ ഈശ്വരനെയും ഭഗവത്ഗീതയെയും സംബന്ധിച്ച ഗാന്ധിജിയുടെ 3 കയ്യെഴുത്ത് രേഖകൾ മാത്രം 1.68 crore rupees വിറ്റുപോയി എന്നാണ് പറയുന്നത്.
1: യെസ്, അപ്പോൾ നമ്മളിങ്ങനെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്.
0: അതുപോലെ തന്നെ ഗാന്ധിജി ഉപയോഗിച്ചിരുന്ന ചർക്കയും നൂൽനൂൽപ്പിൻ്റെ ആത്മീയതയെക്കുറിച്ചുള്ള 2 കത്തുകളും ചേർന്ന് 1.02 crore rupees ലേലത്തിൽ പോയത്. അപ്പോൾ ഗാന്ധിജി ഒപ്പുവെച്ച ചിത്രം 78 lakh rupees, സാമ്പത്തിക സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള കത്തുകളും ടെലിഗ്രാമുകളും അടങ്ങിയ ശേഖരം 57.60 crore rupees വിറ്റു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഗാന്ധിജിയുടെ വ്യക്തി ജീവിതത്തിലേക്കും ദർശനങ്ങളിലേക്കും വെളിച്ചം വീശുന്ന അമൂല്യമായ ശേഖരമാണ് ഫിംഗോറാനി കുടുംബം തലമുറകളായി സൂക്ഷിച്ചു വെച്ചതെന്ന് സാഫ്രോൺ ആർട്ട് സഹസ്ഥാപകൻ ദിനേശ് വസറാനി വ്യക്തമാക്കിയിരിക്കുന്നത്. കത്തുകൾ, ഫോട്ടോകൾ, വ്യക്തിഗത വസ്തുക്കൾ എന്നിവയുൾപ്പെടെ 86 ഇനങ്ങളാണ് ഗാന്ധി ഫ്രം ദ കളക്ഷൻ ഓഫ് ആനന്ദ് ടി ഹിം ഗൊറാനി എന്ന പേരിൽ നടന്ന ലേലത്തിൽ ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത്. വർഷങ്ങൾക്ക് മുൻപ്, എത്രയോ വർഷങ്ങൾക്ക് മുൻപുള്ള ഈ ഒരു കയ്യെഴുത്ത് പ്രതി ഇത്രയും വർഷം അത് സൂക്ഷിച്ച് വെച്ചിരിക്കുകയും അല്ലേ അത് പുറത്തിറങ്ങുകയും ചെയ്യുന്നത് നമുക്കൊക്കെ അത്ഭുതകരമായ ഒരു കാര്യം തന്നെയാണ്. അതും റെക്കോർഡ് തുകയ്ക്കാണ് അത് ലേലത്തിൽ പോയത് എന്നാണ് പറയുന്നത്. അത്രത്തോളം അതിനകത്ത് എന്താ അത്രയും
1: മൂല്യമുള്ള
0: ഒരു കാര്യമാണെന്ന് പറയുന്നത്.
1: നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതേപോലെ നമ്മളെ ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ലേലത്തിൽ ഇങ്ങനെ വിറ്റ് പോകാറുണ്ട്. അപ്പൊ അതൊക്കെ ഒരു കൗതുകമാണല്ലേ, ഈ കാര്യങ്ങളൊക്കെ ഇത്രയും രൂപയ്ക്ക് വാങ്ങുന്നു അല്ലെങ്കിൽ അത് വിൽക്കപ്പെടുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു ഭയങ്കര കൗതുകമാണ്. യെസ്, അപ്പൊ നമ്മളിങ്ങനെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്.
0: അതെ, വിശേഷങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് ഈ ഓണം അങ്ങോട്ട് കളയാൻ പറ്റുന്നില്ലല്ലോ പാർവതി, എന്ത് ചെയ്യാനല്ലേ. എല്ലാം ഓണം റിലേറ്റഡ് ആയിട്ടാണ് ഓരോ കാര്യങ്ങളും വരുന്നത്. ഇപ്പൊ ഓണം എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും ഉറപ്പായിട്ടും നമ്മളൊക്കെ ടൂർ പോകാനായിട്ടൊക്കെ നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ ആതിരപ്പള്ളിയിൽ വിസ്മയ മകൻ കേബിൾ കാറും ഫോറസ്റ്റ് വില്ലേജും വരികയാണ്.
1: യെസ്, അപ്പോൾ ഉദ്ഘാടനം 5 ഞായറാഴ്ച മുഖ്യമന്ത്രിയാണ് നിർവഹിക്കുന്നത്. തൃശൂർ ചാലക്കുടിക്ക് സമീപം ആതിരപ്പള്ളി സിൽവർ സ്റ്റോൺ പാർക്സ് ആൻഡ് റിസോർട്ടിൽ സന്ദർശകർക്ക് കൂടുതൽ വിസ്മയം ഒരുക്കാനായിട്ടാണ് ഈ സ്കൈ സ്റ്റോം എന്ന പേരിൽ കേബിൾ കാറുകളും ജംഗിൾ സ്റ്റോം എന്ന പേരിൽ ഫോറസ്റ്റ് വില്ലേജും സജ്ജമാക്കിയിരിക്കുന്നത്. അപ്പോൾ പശ്ചിമഘട്ട വനമേഖലയുടെ സൗന്ദര്യം സിൽവർ സ്റ്റോമും പാർക്കിൻ്റെയും ചാലക്കുടി പുഴയുടെയും മനം കുളിരുന്ന കാഴ്ചകളും പൂർണ്ണമായി കാണാൻ കഴിയുന്ന വിധമാണ് കേബിൾ കാറുകൾ സജ്ജീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ

0: എല്ലാവരും ഓണം അടുപ്പിച്ച് ഇങ്ങനെ ടൂറൊക്കെ പോകാനായിട്ട് പ്ലാൻ ചെയ്തൊക്കെ ഇരിക്കുകയായിരിക്കും. അപ്പോൾ ഇനി നമുക്കൊരു പുതിയൊരു കാര്യം കൂടി അല്ലേ, ഒരു കേബിൾ കാറിലൊക്കെ യാത്ര ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ നമുക്കിപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ്. നമുക്ക് കേരളത്തിനുള്ളിൽ തന്നെ നമുക്ക് കാട്ടിലൂടെ കേബിൾ കാറിലൂടെ യാത്ര ചെയ്ത് ആ ഭംഗിയൊക്കെ നമുക്ക് ആസ്വദിക്കാവുന്നതാണ്.
1: മാത്രമല്ല അതിനകത്ത് വാട്ടർ തീം പാർക്ക്, സ്നോ പാർക്ക്, കേബിൾ കാർ, ഫോറസ്റ്റ് വില്ലേജ്, റിസോർട്ട് തുടങ്ങിയവയെല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിട്ടുള്ള ഇന്ത്യയിലെ ഏക ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന പ്രത്യേകത കൂടി സിൽവർ സ്റ്റോമിന് സ്വന്തമാവുകയാണെന്നാണ് പറയുന്നത് അല്ലേ.
0: അതെ, ഞായറാഴ്ച വൈകിട്ട് 4 മുഖ്യമന്ത്രി വി ഡി സതീശൻ സാറും സ്കൈ സ്റ്റോം നാടിന് സമർപ്പിക്കുക ചെയ്യാന്നത്. അതോടൊപ്പം ജംഗിൾ സ്റ്റോമിന്റെ ഉദ്ഘാടനം വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി സാറാണ് നിർവഹിക്കുന്നത്. അപ്പൊ മന്ത്രിമാരായ പി സി വിഷ്ണുനാഥ് ഒക്കെ എല്ലാവരും ഉണ്ട്. അപ്പൊ നമുക്കൊരു പൊൻതൂവൽ കൂടിയാണല്ലേ, നമുക്ക് ഇപ്രാവശ്യം ഓണത്തിന് യാത്രയൊക്കെ ചെയ്യാം. അപ്പോ ഒരുപാട് ആകർഷിച്ചു, നമുക്ക് ഇങ്ങനെ താഴെ നിന്ന് നോക്കുന്ന ഒരു ഭംഗിയല്ല നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ അല്ലേ, എന്താണെങ്കിലും അത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഉയരം കൂടുന്തോറും ഈ ചായയുടെ സ്വാദ് കൂടും എന്ന് പറയുന്ന പോലെ നമ്മൾ ഉയരത്തിൽ നിന്ന് നോക്കുമ്പോൾ താഴെ കാണുന്നതിൻ്റെ ഭംഗി ഇരട്ടിയാണ്. നമ്മളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് നമ്മളിൽ ജയിൻ്റ് വീലിലൊക്കെ കയറിയിട്ട് ഏറ്റവും ടോപ്പിൽ എത്തിക്കഴിയുമ്പോൾ താഴോട്ട് നോക്കുമ്പോൾ ഇച്ചിരി പേടിയൊക്കെ ആണെങ്കിൽ കൂടിയും ആ കാണുന്ന ഒരു കാഴ്ചയുടെ ഭംഗി അത് അടിപൊളിയാണ്.
1: അത് മാത്രമല്ല പാർവതി, ഈ 150 കോടി രൂപ ചെലവാക്കി നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു ഇതിന് ഏറ്റവും കൂടുതൽ ഭംഗി എന്ന് പറയുന്നത് മരങ്ങളും നടപ്പാതകളും അതുപോലെ തന്നെ ട്രൈബൽ ഹട്ടും ഒക്കെ ലോകത്തിലെ തന്നെ വ്യത്യസ്തങ്ങളായ അനേകം പക്ഷി മൃഗാദികളും അക്വേറിയവും സസ്യലതാദികളും കൊണ്ട് സമ്പന്നമായിട്ടാണ് ഈ ഒരു ജംഗിൾ സ്റ്റോം എന്ന മനുഷ്യനിർമ്മിത ഫോറസ്റ്റ് വില്ലേജ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് മനസ്സിൽ പോലും കരുതാൻ കഴിയാത്ത രീതിയിലുള്ള ഭംഗിയോടുകൂടിയാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്.
0: അതെ, പശ്ചിമഘട്ട മലനിരകളുടെയൊക്കെ ഭംഗി നമുക്ക് ആസ്വദിക്കാം, കൂടാതെ നമ്മുടെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ ഭംഗിയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ ഓണത്തിന് യാത്രകളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ എല്ലാവരും പോകാനായിട്ടൊക്കെ തയ്യാറെടുത്തോളൂ.
1: മാത്രമല്ല വിവിധ റൈഡുകൾക്ക് പുറമെ 2 റെസ്റ്റോറൻറ്റുകൾ കൂടി അവിടെ ആരംഭിച്ചിട്ടുണ്ട്. 25 റൈഡുകളും 8 ഹൈ ത്രില്ലിംഗ് വാട്ടർ റൈഡുകളും 7 അഡ്വഞ്ചർ അമ്യൂസ്മെന്റ് റൈഡുകളും കൂടി ഒക്ടോബറോടുകൂടി അവതരിപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് പോയി കാണുക, നമ്മുടെ അടുത്തൊക്കെ വരുമ്പോൾ അല്ലേ നമ്മൾക്ക് പോയി കാണാതിരിക്കാൻ കഴിയില്ല. ഇതൊക്കെ ഒന്ന് ആസ്വദിക്കേണ്ടതാണ്. നമ്മളുടെ ഓരോ
0: കാടിന്റെ ഭംഗിയൊക്കെ കാണാം അല്ലേ, കാടിന്റെ ഭംഗി കാണാം, വന്യമൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റും. അതോടൊപ്പം നമ്മളിങ്ങനെ ഉയരത്തിലൊക്കെ ഇരുന്ന് താഴോട്ടൊക്കെ നോക്കുമ്പോൾ നമ്മുടെ നാടിൻ്റെ ആ ഭംഗിയൊക്കെ ആസ്വദിക്കാൻ നമുക്ക് കിട്ടുന്ന ഒരു അവസരമാണ്. അപ്പോൾ എല്ലാവരും പോകാനൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ ആ പ്ലാനിൻ്റെ കൂട്ടത്തിൽ ആതിരപ്പള്ളിയും കൂടെ ഒന്ന് എടുക്കുക അല്ലേ, ആ റൂട്ടിലൂടെ ഒന്ന് സഞ്ചരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്കും കാഴ്ചകളൊക്കെ കാണാനൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ആ പോകുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളും കൂടി ഞങ്ങളോട് അറിയിക്കുക. നിങ്ങൾ എവിടെയൊക്കെ ടൂറൊക്കെ പോകുന്നു, ഈ വർഷത്തെ ഓണമൊക്കെ എങ്ങനെയാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്തായാലും മിക്ക ആൾക്കാരും എനിക്ക് തോന്നുന്നു തിരുവോണം കഴിഞ്ഞ് കഴിയുമ്പോൾ ടൂറൊക്കെ പോകുന്ന ഫാമിലിയൊക്കെ ഉണ്ട് അല്ലേ, ഒരുപാട് പേരുണ്ട് അങ്ങനെ തിരുവോണത്തിന് ചോറൊക്കെ കൊണ്ടിട്ട് അവർ ബാഗൊക്കെ പാക്ക് ചെയ്ത് അങ്ങ് യാത്ര അങ്ങ് പോകും.
1: ചിലപ്പോൾ ഒരു പക്ഷേ ഓണത്തിന് മുൻപ് തന്നെ, തിരുവോണത്തിന് മുൻപ് തന്നെ മറ്റൊരു സ്ഥലത്ത് പോയി നമുക്ക് ആഘോഷിക്കാം അല്ലേ. ഇന്ന് ഇപ്രാവശ്യം നമുക്ക് വീട്ടിൽ ആഘോഷിക്കേണ്ട, മറ്റൊരു സ്ഥലത്ത് ആഘോഷിക്കാം എന്നൊക്കെ ആഗ്രഹിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് കൺഫ്യൂഷനാണ് എവിടെ പോകണം എന്നുള്ളൊരു കൺഫ്യൂഷനിലൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇതാ ഞങ്ങൾ പറഞ്ഞ ഈ ഒരു സ്ഥലം ഒന്ന് സെലക്ട് ചെയ്തോളൂ.
0: അതെ, അതോടൊപ്പം നമ്മൾ ഈ ഓണം ആഘോഷിക്കുന്നതിലൊക്കെ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് സദ്യ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സിസ്റ്റം ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും ഒരാൾ തന്നെ കുക്ക് ചെയ്യുന്നു, ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ട് അല്ലേ. ഒരാൾ തന്നെ കുക്ക് ചെയ്യുന്നു, ഓണം ആഘോഷിക്കുന്ന ആൾ അടുക്കളയിലാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു സമൂഹത്തിലായിരുന്നു നമ്മൾ. പക്ഷെ ഇപ്പോൾ ഒരുപാട് മാറ്റമുണ്ട്, എല്ലാവർക്കും വീട്ടിൽ വേണമെങ്കിൽ സദ്യ കൊണ്ടു തരാം എന്ന് പറയുന്ന സ്കീമൊക്കെ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്.
1: മാത്രമല്ല പൂക്കളം വരെ റെഡിമെയ്ഡ് ആയിരിക്കുകയാണ് ഇപ്പോഴത്തെ കാലത്ത് അല്ലേ. ഈ ഒരു റെഡിമെയ്ഡ് കാലഘട്ടത്തിൽ നമുക്ക് പ്രകൃതി സൗന്ദര്യം ഒന്ന് ആസ്വദിക്കണമെന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ അതും റെഡിമെയ്ഡ് ആയിരിക്കും. എല്ലാവരും ഒന്ന് സന്തോഷമായി തന്നെ ഈ പ്രാവശ്യത്തെ ഓണം ആഘോഷിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്.
0: യെസ്, അപ്പൊ എല്ലാവരും ഓണം ആഘോഷിക്കുന്ന രീതികളൊക്കെ അറിയാൻ വേണ്ടിയിട്ടും ആ സന്തോഷത്തിൽ ഞങ്ങളും പങ്കുചേരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുകയാണ്. യെസ്, അപ്പൊ ഞങ്ങൾ ഇങ്ങനെ അതിന്റെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
2: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ തിരികെ എത്തുമ്പോൾ നിങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ബീന ഗുവേര, എന്നോടൊപ്പമുള്ളത് പാർവതിയാണ്. ഞങ്ങളോടൊപ്പം ടെക്കായിട്ട് ഇങ്ങനെ അടിച്ചു പൊളിച്ചിരിക്കുകയാണ് ഞങ്ങളുടെ ശ്രീലക്ഷ്മി. അപ്പോൾ നിങ്ങൾ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ഞങ്ങൾക്ക് അയക്കുക, നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാൻ ഞങ്ങൾ ഇങ്ങനെ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ നിങ്ങൾ വിശേഷങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8848555785. പെട്ടെന്ന് തന്നെ മെസ്സേജുകളൊക്കെ അയച്ചോളൂ.
3: യെസ്, അപ്പോൾ നമ്മളിങ്ങനെ ഓണവിശേഷങ്ങളൊക്കെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓണ അവധിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ഞങ്ങളോട് പറയാനായിട്ട് 8848555785 ഞങ്ങൾക്ക് വാട്സപ്പിലും മെസ്സേജ് അയക്കാം, അതോടൊപ്പം ടെക്സ്റ്റ് മെസ്സേജും ഒക്കെ അയക്കാം. അപ്പോൾ എത്രയും പെട്ടെന്ന് മെസ്സേജൊക്കെ അയക്കാം. നമ്മൾ മൂന്ന് കുസൃതി ചോദ്യമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ഉത്തരങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
2: നമ്മുടെ സരസ്വതി അമ്മ പറഞ്ഞിരിക്കുന്നത് ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഒന്ന് പറയണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിത്രാമ്മ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇതാണ്. ആദ്യത്തെ ചോദ്യം ഇതാണ്, ടീച്ചർ മൗത്ത് വില്ലേജ് ഏത് സ്ഥലമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് കായ്ക്കാത്ത മരം, ഇത് രണ്ടുമാണ് നമ്മുടെ ചിത്രാമ്മ ചോദിച്ചിരിക്കുന്നത്. അത് ബാബുരാജൻ സാറ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടും പക്ഷെ ആരും വാങ്ങില്ല, ഇതാണ് ബാബുരാജൻ സാറ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ 3 ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കൺഫ്യൂഷനിലാണ്, 3 ചോദ്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴുള്ള കൺഫ്യൂഷനിലായിരിക്കാം. പക്ഷേ ഏതായാലും നമ്മുടെ സരസ്വതി അമ്മ ചോദിച്ചിട്ടുണ്ട് ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഒന്ന് പറയുമോ മോളേന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു മെസ്സേജ് വന്നിരിക്കുന്നത് ഐശ്വര്യ ചവറയിൽ നിന്നുമാണ്. ഗുഡ് മോർണിംഗ് ബീന ഗുവേര, പാർവതി, ഹാപ്പി ഓണം. ഗുഡ് മോർണിംഗ് ഐശ്വര്യ, എന്തുണ്ട് വിശേഷം, സുഖമാണോ? കുറേ നാളായി കണ്ടിട്ടുണ്ട് തോന്നുന്നു ഐശ്വര്യയെ. അപ്പോൾ പാർവതിയുടെ ശബ്ദവും അവിടെയുള്ള ഒരാളുടെ ശബ്ദവും ഒരുപോലെ തോന്നുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആതിരയുടെ ശബ്ദമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ബ്യൂട്ടിഫുൾ പ്രോഗ്രാം എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു ചോദ്യം മറ്റൊരു മെസ്സേജ് വന്നിരിക്കുന്നത് എന്തുണ്ട് വിശേഷം, സുഖമാണോ എല്ലാവർക്കും? നല്ല ജോലി തിരക്കാണ്, എല്ലാം കേൾക്കുന്നുണ്ട് കേട്ടോ. ഒരു പഴയ പാട്ട് വെച്ച് തരണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പ്രസന്ന ബാബുവാണ്. പ്രസന്ന ചേച്ചി സുഖമായിട്ടിരിക്കുന്നു, അത്ര തിരക്കിലും ഞങ്ങളെയൊക്കെ ഓർക്കുന്നുണ്ട് എന്നറിയുന്നത് വലിയ കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഓണാശംസകൾ പറഞ്ഞിട്ടുണ്ട്. തിരിച്ച് ഞങ്ങളും നല്ലൊരു ഓണാശംസകൾ അറിയിക്കുകയാണ്. ജോലി തിരക്കിനിടയിലും ഞങ്ങളെ ഓർത്തതിന് വളരെയേറെ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചുകൊണ്ട് മറ്റൊരു മെസ്സേജ് വന്നിരിക്കുന്നത് നമ്മുടെ ആശ ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹായ്, എൻ്റെ പേര് ആശ സന്തോഷ്, ഞാൻ കൊല്ലം ഇരവിപുരത്ത് നിന്നുമാണ്. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. ആഹാ, ഇന്ന് ബർത്ത്ഡേ ആണ് അല്ലേ? അപ്പോൾ ആശ ചേച്ചിക്ക് റേഡിയോ സാന്ത്വനം 90.4 FM വക നല്ലൊരു പിറന്നാൾ ആശംസകൾ ഞങ്ങൾ അറിയിക്കുകയാണ്.
3: ഹാപ്പി ബർത്ത്ഡേ ആശ ചേച്ചി. അല്ലേ,
2: ഞാൻ എനിക്ക് തന്നെ ആശംസകൾ നേരുന്നു എന്നാണ് ചേച്ചി പറഞ്ഞിരിക്കുന്നത്. വേറെ ആരുമില്ല എന്നെ വിഷ് ചെയ്യാൻ. ആര് പറഞ്ഞു ആരുമില്ല എന്ന്? ഞങ്ങളുടെ ഇവിടെ എല്ലാവരും ചേച്ചിയെ ഒരുപോലെ വിഷ് ചെയ്യുകയാണ്.
3: ഞങ്ങളുടെ എല്ലാവരുടെയും വക ഹൃദയം നിറഞ്ഞ അല്ലേ പിറന്നാൾ ആശംസകൾ. അപ്പോൾ അടിച്ചു പൊളിക്കുക, എന്താണ് ബർത്ത്ഡേ പ്ലാൻ എന്നൊക്കെ ഞങ്ങളോട് പറയുക.
2: അതെ, തീർച്ചയായിട്ടും എനിക്ക് വേണ്ടി ഒരു പാട്ട് വെച്ച് തരണേ എന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ട്. ഉറപ്പായിട്ടും നമ്മൾ ഈ ഒരു പാട്ട് കേൾക്കുന്നതായിരിക്കും. ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന സിനിമയിലെ അല്ലീളം ചുണ്ടിൽ തേന്നിലാവോ എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ച് തരണം എന്നാണ് ചേച്ചി പറഞ്ഞിരിക്കുന്നത്.
3: എനിക്ക് പക്ഷേ ഇഷ്ടമായി ബീന ചേച്ചി, കാരണം നമുക്ക് വേണ്ടി നമ്മൾ ഒരാൾക്ക് ആശംസ പറയുമ്പോൾ അത് ഭയങ്കര ഒരു ഇതാണല്ലേ, സെൽഫ് കോൺഫിഡൻ്റ് ആണെന്ന് തന്നെ പറയാം. കാരണം നമ്മളെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്ന്.

0: പറയാൻ ഇതിലും വലിയ തെളിവ് വേറെ ഇല്ല. ഞാൻ എന്നെ തന്നെ കൂടുതൽ സ്നേഹിക്കുന്നു, അപ്പൊ ഞാൻ എനിക്ക് വേണ്ടി തന്നെ വിഷ് ചെയ്യുന്നു.
1: കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചോദിച്ച ചോദ്യവും ഇതായിരുന്നു, കഴിഞ്ഞ ലൈവിൽ നമ്മൾ ചോദിച്ച ചോദ്യവും ഇതായിരുന്നു. അപ്പൊ ആശ ചേച്ചിയെ ഒരു ബിഗ് സല്യൂട്ട് നൽകുകയാണ്. കാരണം ഈ ഒരു ഇന്നത്തെ ഒരു ദിവസം ചേച്ചി ചേച്ചിക്ക് തന്നെ ഒന്ന് വിഷ് ചെയ്തതില്ല അല്ലെ.
0: അപ്പൊ
1: അതുകൊണ്ട് ചേച്ചിക്ക് മാത്രമുള്ള വിഷല്ല, എല്ലാവരും നമ്മുടെ റേഡിയോ സാന്ത്വനം കേൾക്കുന്ന എല്ലാവരും ചേച്ചിക്ക് ഒരുപോലെ വിഷ് ചെയ്യുകയാണ്. അപ്പോ ഇന്ന് ഇന്നത്തെ ഈ ഒരു പിറന്നാൾ ദിനം ചേച്ചിക്ക് നല്ല ഒരു പിറന്നാൾ ആയിരിക്കട്ടെ. ഇനിയുള്ള പിറന്നാളുകളിലെല്ലാം ഒരുപാട് ആശംസകൾ ചേച്ചി തേടിയെത്തട്ടെ എന്നുകൂടി ഞങ്ങൾ ആശംസിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ ഈ ഒരു പാട്ട് നമ്മൾ വെച്ചു കൊടുക്കുന്നത് ഉറപ്പായിട്ടും ആശ ചേച്ചിക്ക് വേണ്ടിയിട്ട് തന്നെയായിരിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ വിശേഷങ്ങളിലേക്ക് പോകാം.
0: അതെ, ഇന്ന് നമ്മുടെ നമുക്ക് ഓരോ ദിവസവും പ്രത്യേകതയുണ്ട് അല്ലേ. നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഓരോ ദിവസവും നമുക്ക് പ്രത്യേകതയുണ്ട്. അപ്പൊ ഇന്ന് ഓഗസ്റ്റ് 21 ഇന്നും പ്രത്യേകതയുണ്ട്. ലോക മുതിർന്ന പൗരന്മാരുടെ ദിവസമാണ് ഓഗസ്റ്റ് 21, വേൾഡ് സീനിയർ സിറ്റിസൺ ഡേ ആണ്. ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലൂടെ കടന്നു വന്ന കുടുംബത്തിനും സമൂഹത്തിനും ഒക്കെ വിലപ്പെട്ട സംഭാവനകൾ നൽകിയ മുതിർന്നവരെ ആദരിക്കാനും അവരുടെ അനുഭവങ്ങളും അറിവുകളും പുതിയ തലമുറയിലേക്ക് കൈമാറുന്നതിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസമാണ്.
1: ഇതിനെ പ്രത്യേകിച്ച് ഒരു ദിവസമായി ഓർമ്മിപ്പിക്കേണ്ട ഒരു ദിനമല്ല ഇത്. പക്ഷെ എന്നാലും ഈ ഒരു ഓണക്കാലത്ത് കാലം മാറി, സാങ്കേതിക വിദ്യ മാറി, അതുപോലെ തന്നെ ജീവിതത്തിന്റെ ഗതിവിഗതികളൊക്കെ മാറി എങ്കിൽ പോലും നമ്മുടെ മുതിർന്ന ആൾക്കാരുടെ സ്നേഹത്തിനോ അവരുടെ ആ ഒരു സാമീപ്യത്തിനോ ഒന്നും ഒരു മാറ്റവും ഇന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ അവരെ ഓർക്കാൻ ഇന്നൊരു ദിവസത്തിന്റെ ഒരു പ്രത്യേകത മാത്രമല്ല വേണ്ട എങ്കിൽ പോലും ഇന്ന് ഒരു ദിവസം അവർക്ക് വേണ്ടി മാത്രമായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്.
0: അതെ, നമുക്കെപ്പോഴും തോന്നാറുണ്ട് ഈ മുതിർന്നവർ വീട്ടിലുണ്ടെങ്കിൽ അതൊരു ഓർമ്മ പുസ്തകമാണ് അല്ലെ. നമുക്ക് എപ്പോഴും കഥ പറഞ്ഞു തരും. ഇപ്പൊ ഓണം ആണെങ്കിൽ ഓണ സംബന്ധമായ അവരുടെ ഓണക്കാര്യങ്ങൾ കഥ പറഞ്ഞു തരും. അതോടൊപ്പം അവർ പഠിച്ചിരുന്ന കാലഘട്ടത്തിലെ കഥ പറഞ്ഞു തരും. ഓരോ തവണയും നമ്മൾക്ക് ഒരേ കഥ റെപ്പിറ്റേഷനിൽ വരുമ്പോഴത്തേക്കും നമ്മൾ വേറെ ഈ അമ്മമ്മയ്ക്ക് അപ്പൊ പിന്നെ വേറെ പണിയില്ല എന്നൊക്കെ പറയുന്നതായിരുന്നു. പക്ഷേ അതിലെ ഒരുപാട് സന്തോഷ മുഹൂർത്തങ്ങളുണ്ടല്ലേ. നമ്മൾ ഒരുപാട് വട്ടം കൂടിയിരുന്ന് ഇപ്പോൾ ഓണമൊക്കെ ആണെങ്കിൽ തന്നെ ഓണം ആഘോഷിച്ച് കഴിയുമ്പോൾ വട്ടം കൂടിയിരുന്ന് ഇവരുടെ ഓണക്കഥകൾ കേൾക്കാൻ അല്ലെങ്കിൽ അവർ കുഞ്ഞിലെ കാണിച്ച കുസൃതികളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കൗതുകമാണ്. ഇങ്ങനെയായിരുന്നോ, അല്ലെങ്കിൽ നമ്മൾ ഇപ്പം ഇരിക്കുന്ന വീടിൻ്റെ ഭാഗങ്ങൾ ഇങ്ങനെ ആയിരുന്നില്ല, വയലായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ കൗതുകമാണ്. നമ്മളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ആണല്ലോ റോഡ് പോകുന്നത്, ഇത് മുമ്പ് വയലായിരുന്നു എന്നൊക്കെ നമ്മളോട് കഥ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലേ. ഇപ്പം നമ്മുടെ അപ്പൂപ്പനായാലും അമ്മമ്മയായാലും നമ്മുടെ വീട്ടിലുള്ള മുതിർന്നവർ വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ചിലപ്പോൾ ആ വീട്ടിൽ നിന്ന് സുഖ സൗകര്യങ്ങളോടുകൂടി നമ്മൾ അവിടെ ജീവിക്കുന്നത്. അപ്പോൾ അതിനൊരു അവസരം തന്നത് തന്നെ അവരാണ്. അപ്പോൾ ഈ ഒരു ദിവസം എന്നല്ല, ഭീനശേഷി പറഞ്ഞ പോലെ എല്ലാ ദിവസവും നമ്മൾ അവരോട് എപ്പോഴും കടപ്പെട്ടിരിക്കണം.
1: ഈ ഒരു മുതിർന്ന ആൾക്കാർക്ക് നമ്മൾ വിചാരിക്കും വലിയ വലിയ കാര്യങ്ങളാണ് വേണ്ടതെന്ന്. അവർക്ക് ആ വലിയ വലിയ കാര്യങ്ങളൊന്നും അല്ല വേണ്ടത്, അവർക്ക് വളരെ ചെറിയ കാര്യങ്ങളായിരിക്കും വേണ്ടത്. കാരണം അവരുടെ കൂടെ ഇരുന്ന് ഒന്ന് സംസാരിക്കുക. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരു വീട്ടിൽ ഒരു മുത്തശ്ശനോ ഒരു മുത്തശ്ശിയോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് കുഞ്ഞു കുട്ടികൾ സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നും അവർ രണ്ടുപേരും ഒരേ പ്രായത്തിലുള്ളവരാണെന്ന്. കാരണം അവർ രണ്ടുപേരും ആസ്വദിച്ചാണ് അവർ ആ സംസാരിക്കുന്നത്.
0: വഴക്കുവിടാറുണ്ട്, നന്നായിട്ട് വഴക്കുവിടാറുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും, അപ്പോൾ നമ്മൾ അമ്മമാരാണെങ്കിൽ പറയും, അമ്മയ്ക്ക് എൻ്റെ അമ്മയാണെങ്കിൽ എന്നെ പറയും, അമ്മ അമ്മ അവളെക്കാട്ടി ചെറുതാവുകയാണോ ചെയ്യുന്നത് എന്നാ പറയുന്നത്. എന്ന് വെച്ചാൽ ഈ കൊച്ചുമോളും അമ്മമ്മയും നല്ല സ്നേഹവും ആയിരിക്കും, അതോടൊപ്പം നന്നായിട്ട് വഴക്കും കൂടുന്നവരായിരിക്കും.
1: അതെ, ശരിക്കും പറഞ്ഞാൽ അവരുടെ അവരെ ഒന്ന് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പഴയ തലമുറയൊക്കെ ആയിരിക്കും. പക്ഷെ അവരുടെ ജീവിതാനുഭവം എന്ന് പറയുന്നത് നമ്മളെക്കാൾ കൂടുതലാണ്. നമ്മൾ ഇന്ന് ഗൂഗിളിനകത്തൊക്കെ നോക്കിയെടുക്കുന്ന ഓരോ കാര്യങ്ങൾ അവരൊരു പക്ഷേ അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചതായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് അത്രയും അനുഭവങ്ങൾ അവർക്കുണ്ടാകും. അപ്പോൾ അവർക്ക് ഇന്നത്തെ ഒരു ദിവസം മാത്രമല്ല, എന്നും ചേർത്ത് പിടിക്കേണ്ട ആൾക്കാർ തന്നെയാണ് മുതിർന്ന ആൾക്കാരെന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ തലമുറകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്നത്തെ തലമുറകളെ പഠിപ്പിക്കേണ്ട ഒരു കാര്യം കൂടിയാണത്. കാരണം വേറൊന്നുമല്ല, മുതിർന്നവരെ ബഹുമാനിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. അപ്പോൾ അത് എന്നും ഉണ്ടാകട്ടെ. ഇന്നൊരു ദിവസം കൊണ്ട് മാത്രമല്ല, ഇന്ന് ഈ ഒരു ഓഗസ്റ്റ് 21 എന്ന് പറയുന്നത് ലോക മുതിർന്ന പൗരന്മാരുടെ ദിനമാണ്. അപ്പോൾ അവരെ
0: വീട്ടിലെ എല്ലാ മുതിർന്നവരോടും നമുക്ക് ഇന്ന് സംസാരിക്കാം അല്ലേ. കാര്യം ചിലപ്പോൾ നമ്മളെ തിരക്കുകളും ഉണ്ടൊക്കെ സംസാരിക്കാതിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. വീട്ടിൽ അപ്പൂപ്പൻ കാണും, അമ്മൂമ്മ കാണും, അച്ഛൻ അമ്മ, അച്ഛൻ്റെ സഹോദരങ്ങൾ, അമ്മയുടെ സഹോദരങ്ങൾ ചിലപ്പോൾ അടുത്ത് തന്നെയായിരിക്കും. അല്ലെങ്കിൽ ഫോൺ വിളിച്ച് സംസാരിക്കും, അവരുടെ വിശേഷങ്ങൾ ചോദിക്കും. അപ്പോൾ ഓണ സമയമാണ്, ഓണം എന്തൊക്കെയായി, എവിടെ വരെയായി, ഒറ്റയ്ക്കാണോ ഓണം ആഘോഷിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ തിരക്കാം. അവരെ പോയി കാണാം. അവർക്ക് കുറച്ച് ബീനശേഷി പറഞ്ഞ പോലെ വളരെ കുറച്ച് കാര്യങ്ങൾ മതി, നമ്മൾ അവരെ പരിഗണിക്കുന്നുണ്ട് എന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അവരായിരിക്കും ഈ ലോകത്തിലെ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ആൾക്കാർ അല്ലേ.
1: അതെ, ഒരുപാട് കാര്യങ്ങളൊന്നും കൊടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ പോലും നിങ്ങൾ അവരുടെ അടുത്ത് ചെന്നിരുന്ന് ഒരു ചായ കുടിക്കുക, ചേർന്നൊന്ന് ഇരിക്കുക, കുറച്ച് നേരം സംസാരിക്കുക, മതി. അതാണ് ഏറ്റവും വലിയ ഒരു ഓണ സമ്മാനമായി അവർക്ക് നൽകാൻ കഴിയുന്നത്. ഏതായാലും ശരി തന്നെ, ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്നതിനിടയ്ക്ക് നമ്മുടെ ആശ ചേച്ചി ഇന്ന് പിറന്നാൾ ആഘോഷിക്കുകയാണ്. ആശ ചേച്ചിയുടെ പിറന്നാൾ ആഘോഷം ഞങ്ങൾ ഇന്ന് ഏറ്റെടുത്തിരിക്കുകയാണ്. റേഡിയോ സാന്ത്വനം 90.4 FM ആശ ചേച്ചിയുടെ പിറന്നാളിനോട്

0: ടൊപ്പം കൂടുകയാണ്. അപ്പോൾ ആശി ചേച്ചി ചോദിച്ച ഒരു പാട്ടുണ്ടായിരുന്നു, ചേച്ചിയുടെ ആ പാട്ട് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. അപ്പോൾ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത്ര നേരം ഒത്തിരി കാര്യം.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് ഞാൻ പാർവതിയും എന്നോടൊപ്പം ബീന കുവേരിയുമാണ്. യെസ് ബീനശേഷി, നമ്മളിങ്ങനെ വിശേഷങ്ങളൊക്കെ കേട്ടോണ്ടിരിക്കുകയാണ്. നമുക്ക് മെസ്സേജസ് ഒക്കെ വരുന്നുണ്ടോ?
1: അതെ, തീർച്ചയായിട്ടും മെസ്സേജ് ഒക്കെ വരുന്നുണ്ട്. നമ്മുടെ ആശ ചേച്ചിയുടെ പിറന്നാൾ ആഘോഷത്തിൽ ഇങ്ങനെ മുഴുകിയിരിക്കുകയായിരുന്നു ചേച്ചി. ഇങ്ങനെ കേക്ക് മേടിക്കുന്നതും അല്ലേ, ചേച്ചി ഇങ്ങനെ കേക്ക് മുറിക്കുന്നതും, ചേച്ചി സ്വന്തമായിട്ട് ചേച്ചിയെ സ്നേഹിക്കുന്നതൊക്കെ ഓർത്ത് ഞങ്ങളിങ്ങനെ ആ ചേച്ചി പറഞ്ഞ പാട്ടിൽ ഇങ്ങനെ മുഴുകി ഇരുന്നു പോയി എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത്. ആശ ചേച്ചി ഇനി ആരും ഇല്ല എന്ന് വിചാരിക്കരുത്, ഞങ്ങളെല്ലാവരും ഒപ്പമുണ്ട്. അതുപോലെ തന്നെ ദാ അടിമാലിയിൽ നിന്ന് ആശ ചേച്ചിക്ക് മെസ്സേജുകൾ വന്നിരിക്കുകയാണ്. ആശ ചേച്ചിക്ക് ഞങ്ങൾ അടിമാലിക്കാരുടെ 1000 ജന്മദിനാശംസകൾ അറിയിച്ചിരിക്കുകയാണ് നമ്മുടെ ബിനീഷേട്ടൻ അടിമാലിയിൽ നിന്നും. അപ്പോൾ എന്താ ഇനിയിപ്പോൾ വേണ്ട ആശ ചേച്ചിക്ക്? ഇന്ന് ഒരുപാട് വിശേഷങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന ആശ ചേച്ചിക്ക് ഞങ്ങളെല്ലാവരും പിറന്നാൾ ആശംസിച്ചുകൊണ്ട് കൂടെ തന്നെയുണ്ട് എന്നറിയിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു കടങ്കഥയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
0: അതെ,
1: നമ്മുടെ ബാബുരാജൻ സാറ് ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഒരിക്കലും കായ്ക്കാത്ത മരം എന്നുള്ളത് നമ്മുടെ ചിത്രചേച്ചി ചിത്രാമ്മ ചോദിച്ചിരുന്നതായിരുന്നു. അതുപോലെ തന്നെ മൗത്ത്, ടീച്ചർ മൗത്ത് വില്ലേജ് ചോദിച്ചിരുന്നു. അപ്പോൾ ഇതിനൊക്കെ ആൻസറുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ബാബുരാൻ സാറ് ചോദിച്ചിരുന്നത് ഇതാണ്, എല്ലാവർക്കും കിട്ടും പക്ഷേ ആരും വാങ്ങില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ഇങ്ങനെ ഒരു ഇങ്ങനെ കൂടെ കൂടെ ഇങ്ങനെ പറയുന്നത് 11:10 ആയിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ മെസ്സേജുകൾ അയച്ചോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8848557
0: അതെ ചേച്ചി, ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം വന്നിട്ടുണ്ടോ? കാരണം എനിക്ക് ഉത്തരം അറിയാം, പിന്നെ നമ്മുടെ ശ്രീലക്ഷ്മി ഇരുന്നുകൊണ്ട് ഈ ഉത്തരമൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ കറക്റ്റാണോ എന്നൊക്കെ അറിയണ്ടേ? അതുകൊണ്ട് ചോദിച്ചതാണ്.
1: ഉത്തരങ്ങളൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ആശ ചേച്ചി ജർമ്മനിയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്, ഇന്ന് ഞങ്ങളുടെ മൂത്ത മകളുടെ ബർത്ത്ഡേ ആണ്. ആൻഡ്രിയ എന്നാണ് മോളുടെ പേര്. ആഹാ, അപ്പോൾ ആൻഡ്രിയ കുട്ടിക്ക് റേഡിയോ സാന്ത്വനം 90.4 FM വക ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ അറിയിക്കുകയാണ്. അപ്പോൾ ഇന്ന് 2 പിറന്നാളാണ് ഉള്ളത് അല്ലേ? നമ്മുടെ ആശ ചേച്ചിയുടെ കൂടെ പിറന്നാൾ ആഘോഷിക്കാൻ നമ്മുടെ ആൻഡ്രിയ മോളും ഉണ്ട് അല്ലേ? അപ്പോൾ സ്വപ്നങ്ങൾക്ക് ചിറകു മുളയ്ക്കുന്ന 12 വയസ്സിലേക്ക് സ്വാഗതം പറഞ്ഞിരിക്കുകയാണ് ആശ ചേച്ചി. നിന്റെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാകട്ടെ എന്ന് ഒരമ്മയുടെ സ്നേഹം മുഴുവൻ അതിലേക്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ആശ ചേച്ചി പറഞ്ഞിട്ടുണ്ട്. പഠനത്തിലും ജീവിതത്തിലും ഒരുപോലെ തിളങ്ങാൻ ഞങ്ങളുടെ മാലാഖയ്ക്ക് കഴിയട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ എന്നും നിൻ്റെ കൂടെ ഉണ്ടാകട്ടെ. ധൈര്യത്തോടെ സന്തോഷത്തോടെ മുന്നോട്ട് പോവുക. ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. എന്തിനേറെ പറയുന്നു, ഇനി ഞങ്ങൾ എങ്ങനെയാണ്, ഏത് തരത്തിലാണ് നമ്മളുടെ മോൾക്ക് ജന്മദിനാശംസകൾ നേരേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല. അതെ അതെ, അത്രയും മനോഹരമായിട്ടാണ് ആൻഡ്രിയയുടെ ജന്മദിനാശംസകൾ നമ്മുടെ ആശ ചേച്ചി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഹൃദ്യമായിട്ട്, ഇത്രയും മനോഹരമായിട്ട് ജന്മദിനത്തിന് ആശംസകൾ നേർന്നിരിക്കുകയാണ് ആശ ചേച്ചി. ഏതായാലും ഞങ്ങളുടെ വകയും ആൻഡ്രിയ മോൾക്ക് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ നേരുകയാണ്.
0: യെസ്, ഹാപ്പി ബർത്ത്ഡേ ആൻഡ്രിയ അല്ലേ? നമ്മളോട് വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുക. എങ്ങനെയുണ്ട് ഈ വർഷത്തെ ബർത്ത്ഡേ ഒക്കെ? അടിപൊളിയാണോ? സൂപ്പറായിട്ട് ആഘോഷിക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മളോട് പറയുക. എന്തായാലും അമ്മ ഇത്രയും വലിയൊരു വിഷയൊക്കെ തന്നപ്പോൾ ആ ബർത്ത്ഡേ ആഘോഷം എങ്ങനെയാണെന്ന് അറിയാനുള്ള കൗതുകവും ഞങ്ങൾക്കുണ്ട്.
1: അതെ, നമ്മുടെ സേതുചേട്ടൻ നമ്മുടെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗുഡ് മോർണിംഗ് ടു ഓൾ എന്ന് അറിയിച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് സേതുചേട്ടാ, സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഓണമൊക്കെ ഇവിടം വരെയായി. അപ്പോൾ നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ കായ്ക്കാത്ത മരം എന്നൊക്കെ ചോദിച്ചതിനുള്ള ആൻസറൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ സേതുചേട്ടൻ പറയുന്നത്, നമ്മൾ മുതിർന്നവരെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞത്, മുതിർന്നവർക്ക് വേണ്ടുന്നത് അവർ പറയുന്നത് കേൾക്കാനുള്ള ഒരാളാണ്, നീഡ് ലിസണേഴ്സ് ആണ് വേണ്ടതെന്നാണ് അദ്ദേഹം പറയുന്നത്. ശരിയാണ്, നമ്മളെപ്പോഴും നമ്മൾ അതിപ്പോൾ മുതിർന്നവർക്ക് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല എന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവർക്കും ആവശ്യം നമ്മളെ കേൾക്കാനൊരാളാ എന്നുള്ളതാണ്
0: അല്ലേ?
1: അത് ആ പറഞ്ഞത് സേതുചേട്ടൻ പറഞ്ഞതിൽ വലിയൊരു കാര്യമുണ്ട്. കാരണം എല്ലാവർക്കും നമ്മളെ കേൾക്കാൻ, നമ്മളെ അറിയാൻ ഒരാളുണ്ടാവുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്.
0: പക്ഷേ എനിക്ക് തോന്നുന്നു ശരിയാണ് ബിനശേഷി പറഞ്ഞത്. പക്ഷേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരുപാട് പ്രായം ചെന്ന് മുതിർന്നിരിക്കുന്നവർക്ക് ഇപ്പോൾ സംസാരിക്കാൻ ഒരുപാട് ഇഷ്ടമായിരിക്കും. കാരണം അവർ ഇത്രയും വർഷം വന്ന ചുറ്റുപാട് ഒക്കെ സംസാരിച്ച് ഒരു ജോലികളൊക്കെ ചെയ്ത് ഒരു നേരം വെറുതെ ഇരിക്കാതെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നാൽ പറ്റുന്ന എല്ലാ കാര്യങ്ങളും അവർ സ്വയം ചെയ്ത് ശീലിച്ചവരായിരിക്കും. അപ്പോൾ ഈ സമയങ്ങളിൽ അവർക്ക് സംസാരിക്കാൻ ആരും ഉണ്ടാവില്ല. അപ്പോൾ വയസ്സായല്ലോ എന്ന് ആലോചിച്ച് അവർക്ക് കൂടുതൽ വിഷമങ്ങളിലൊക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ്. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ അവരോടൊക്കെ സംസാരിക്കുക, അവരുടെ സുഖ സൗകര്യം

0: കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക, എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക. അപ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് അല്ലേ, നമ്മൾ എന്നെ ശ്രദ്ധിക്കാൻ ഒരാളുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കൊച്ചുമകൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, എൻ്റെ അച്ഛൻ, എൻ്റെ മകൻ, എൻ്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ എൻ്റെ മകൾ ഇവരൊക്കെ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അതാണ് ഭാവിയിൽ നമ്മളും വയസ്സായി വരുമ്പോൾ നമ്മുടെ തലമുറയും ഇത് തന്നെ ആയിരിക്കും കാണുന്നത് അല്ലേ. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തതെന്നായിരിക്കും അവരും കണ്ട് വളരുന്നത്. അപ്പോൾ ഇതൊക്കെ നല്ലൊരു ഇതാണല്ലേ, നമുക്ക് ഒരു വലിയൊരു അറിവാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, അവരോടൊപ്പം ഇരിക്കുക, കഥകൾ പറയുക. അവർക്ക് ഒരുപാട് വിശേഷങ്ങളും അതിനോടൊപ്പം കടങ്കഥകളൊക്കെ ഇഷ്ടം പോലെ അറിയായിരിക്കും അല്ലേ, ഒരുപാട് അറിയായിരിക്കും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക, അവരുടെ ഓണാഘോഷം എങ്ങനെയായിരുന്നു, സ്കൂൾ കാലഘട്ടം എങ്ങനെയായിരുന്നു, പഠിക്കാൻ പോകുമായിരുന്നു, ആ സമയങ്ങളിൽ എങ്ങനെയായിരുന്നു വിദ്യാഭ്യാസം, എന്തായിരുന്നു, എങ്ങനെയായിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ ഏതാണ് എന്നൊക്കെ ഉള്ള ഒരുപാട് വിശേഷങ്ങൾ ഉണ്ടാവും ചോദിക്കാൻ. കഥ പറയുന്ന കേൾക്കാനും നല്ല രസമാണ്, ഒന്ന് ജസ്റ്റ് ഒന്ന് ഇരുന്ന് കൊടുത്താൽ മാത്രം മതി, നമുക്കൊന്നും പറയേണ്ടി വരില്ല, എല്ലാവരും തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നോളൂ.
1: അതെ, അപ്പോൾ നമ്മുടെ ബാബുരാജൻ സാറ് നാളെ നെഹ്റു ട്രോഫി വള്ളംകളി മത്സരം ആണ് രണ്ട് ലോകം എന്ന പടത്തിലെ വേമ്പനാട്ട് കായലിനെ ചാഞ്ചാട്ടം എന്ന ഗാനം പ്ലേ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്, ഇന്ന് അനിഴം എന്ന് പറഞ്ഞപ്പോഴേ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു അല്ലേ, അനിഴ ദിവസം എന്ന് പറയുന്നത് വള്ളംകളിയുടെയൊക്കെ ഒരു തുടക്കമാണ്. നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു പാമ്പ് വള്ളംകളി എന്നൊക്കെ പറയുന്നത് പമ്പയിലൊക്കെ ഉണ്ടാകുന്ന ഒരു തരം വള്ളംകളി എന്ന് വെച്ചാൽ, ഈ പാമ്പ് വള്ളംകളി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു പലരും കേട്ടിട്ടുണ്ടാവില്ല. അതെന്ന് പറയുന്നത് ഈ നീളമുള്ള ചുണ്ടൻ വള്ളങ്ങളിൽ നിരവധി തുഴച്ചിൽക്കാരെ അണിനിരത്തിയുള്ള ഒരു വള്ളപ്പാട്ടിൻ്റെ താളത്തിനൊത്ത് പായുന്ന ഒരു കേരളത്തിൻ്റെ ഒരു പ്രശസ്തമായ ഒരു വള്ളംകളിയാണ് പാമ്പ് വള്ളംകളി എന്നൊക്കെ പറയുന്നത്. അപ്പം അതിൻ്റെയൊക്കെ ഒരു തുടക്കമാണ് ഈ ഒരു അനിഴം എന്നൊക്കെ പറയുന്നത്. അനിഴമാണ് ഇന്ന് അല്ലേ, അഞ്ചോ ഓണമായിട്ട് നമ്മുടെ വള്ളംകളിക്കൊക്കെ, വള്ളംകളി എന്നൊക്കെ കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലിങ്ങനെ ഭയങ്കര സന്തോഷമാണ് അല്ലേ. അപ്പോൾ എല്ലാവരും ഒരേ താളത്തിൽ ഇങ്ങനെ തുഴയൊക്കെ തുഴഞ്ഞു പോകുന്നതും ആ ഒരു ആരവവും എന്നൊക്കെ പറയുന്നത് ഈ ഓണത്തോടനുബന്ധിച്ചുള്ള വള്ളംകളിയൊക്കെ എന്ന് പറയുന്നത് നമ്മളെ ഒരുപോലെ നല്ല രീതിയിൽ ഇങ്ങനെ സന്തോഷം കൊണ്ട് നിർത്തുന്ന ഒരു സമയമാണ് ഇതെന്ന് പറയുന്നത്.
0: അപ്പോൾ ഏതായാലും നമുക്ക് കൊല്ലത്തിന് എക്സ്ട്രാ പ്രത്യേകതയും ഉണ്ട്, കാരണം നമ്മൾ അഷ്ടമുടിക്കായലിലും വള്ളംകളി നടത്താറുണ്ട്, അതോടൊപ്പം നമ്മുടെ കല്ലടയാറിലും വള്ളംകളിയൊക്കെ ഉണ്ട്. അപ്പോൾ കൂടുതൽ കൂടുതൽ ഭംഗിയാണ് നമുക്ക് ഈ കൂടുതൽ ദിവസങ്ങളിൽ ഇങ്ങനെ ഓണ സമയങ്ങളിൽ 28-ാം ഓണം വരെ നമുക്ക് ഇങ്ങനെ ആഘോഷ തിമിർപ്പുകളാണ്. അപ്പോൾ നമ്മളിങ്ങനെ ആഘോഷിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്കൊരു ബ്രേക്കിലേക്ക് പോകാം ഇങ്ങനെ ശ്രീലക്ഷ്മി പറയുന്നുണ്ട്.
1: എനിക്ക് തോന്നുന്നു ശ്രീലക്ഷ്മി ഇങ്ങനെ വള്ളം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ബ്രേക്കിലേക്ക് പോകാം എന്നുള്ള രീതിയിൽ. അപ്പോൾ നമുക്കൊരു നല്ല പാട്ട് കേട്ട് തിരികെ എത്താം. അപ്പോൾ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഇന്ത്യയുടെ കൺസ് ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
0: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൺ വിലക്കുറവിൽ കേരള കാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള കാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
2: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും. ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
2: അഭിനയിക്കാൻ താല്പര്യമുള്ള യുവതികൾക്ക് സുവർണ അവസരം. 2022 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ കുട്ടികളുടെ ചലച്ചിത്രമായ 5 Seats എന്ന സിനിമയുടെ പ്രവർത്തകർ പുതിയൊരു സിനിമാ സംരംഭവുമായി ഉടൻ എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സുവരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ 1 മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9495245394 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി, 9495245394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്.

0: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ പാർവതിയും എന്നോടൊപ്പം വീണ ഗുവേരയുമാണ്. അപ്പോൾ സമയം ഇങ്ങനെ 11:23 ആയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ പോകാനുള്ള സമയമൊക്കെ ആയി വരുന്നുണ്ട്. അപ്പോൾ വീണ ചേച്ചി, നമുക്ക് വിശേഷങ്ങളൊക്കെ പറയാനുള്ള സമയമായിട്ടുണ്ട് അല്ലേ?
1: അതെ, നമുക്ക് ഒരുപാട് വിശേഷങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് രണ്ട് പേരാണ് നമ്മുടെ പിറന്നാൾ ആഘോഷിക്കുന്നത്. ഒന്ന് നമ്മുടെ ആശ ചേച്ചിയും. അപ്പോൾ ആശ ചേച്ചിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ആശ ചേച്ചിക്ക് വിഷു ചെയ്യാൻ ആരുമില്ല എന്നുള്ളത്. പക്ഷേ ആശ ചേച്ചിക്ക് ഒരുപാട് വിഷു ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആശ ചേച്ചിയുടെ ആശ ചേച്ചിക്ക് വേണ്ടിയിട്ട് നമ്മുടെ

0: ജർമ്മനിയിൽ നിന്ന് നമ്മുടെ ആശി ചേച്ചി ഒരു കേക്ക് തന്നെ എൻ്റെ കേക്കിൻ്റെ പിക്ക് തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു കേക്ക് തന്നെ കൊടുക്കുകയാണ് നമ്മുടെ ആശി ചേച്ചിക്ക് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ആൻഡ്രിയ മോൾക്കും ഒരുപാട് ബർത്ത്ഡേ ആശംസകളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ജർമ്മനിയിൽ നിന്നുള്ള ചേച്ചി താങ്ക് യു പറഞ്ഞിട്ടുണ്ട്, ഹാപ്പി ബർത്ത്ഡേ ആശ എന്ന് പറഞ്ഞിട്ട് ഒരു ലവിലൊരു മൂന്ന് പൂവൊക്കെ വെച്ചിട്ട് നല്ല നല്ല സുന്ദരമായ ഒരു പിക്കാണ് ഇട്ടിരിക്കുന്നത് കേക്കിൻ്റെ. അപ്പോൾ ആശി ചേച്ചിയുടെ സങ്കടമൊക്കെ മാറിയെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ മൂന്ന് കടങ്കഥകൾ ചോദിച്ചിരുന്നു. ഒന്ന് ബാബു സാറ് ചോദിച്ചിരുന്നത് എല്ലാവർക്കും കിട്ടും പക്ഷേ ആരും വാങ്ങില്ല എന്നുള്ളതായിരുന്നു. നമ്മുടെ ചിത്രാമ്മ ചോദിച്ചിരുന്നത് രണ്ടെണ്ണമാണ്, ടീച്ചർ മൗത്ത് വില്ലേജ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരിക്കലും കായ്ക്കാത്ത മരം ഏതാണെന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ആൻസറുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരുപാട് പേര് ആൻസറുകൾ അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചിത്രാമ്മ അയച്ചിരിക്കുന്നു, ചോദിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ട ബീനക്കുട്ടി, പാറുക്കുട്ടി, നിങ്ങൾ മുതിർന്നവരെ കുറിച്ച് പറഞ്ഞപ്പോൾ ഓർമ്മയിലേക്ക് വന്നത് ടി പത്മനാഭൻ്റെ വൃദ്ധൻ എന്ന കഥയാണ്. വൃദ്ധനായ ആ കഥാപാത്രം എന്നും ആഗ്രഹിച്ചത് കേൾക്കാൻ ഒരാളിനെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ചിത്രാമ്മ. അതുപോലെ തന്നെ ആ ചിത്രാമ്മ പറയുന്നത് ഞാൻ പറയുന്നതും ഹാപ്പി ബർത്ത്ഡേ ടു മീ എന്നാണ്, നോട്ട് യു എന്നാണെന്ന് ചിത്രാമ്മ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ സ്വന്തമായിട്ട് നമ്മളെ സ്നേഹിക്കാൻ കഴിയുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് കരുതാം. അതുപോലെ തന്നെ നമ്മുടെ വിദ്യ അയച്ചിരിക്കുന്നു, ഹായ് ഞാൻ വിദ്യ, നിങ്ങളെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. വിദ്യകുട്ടിക്ക് ഞങ്ങളുടെയും ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്, ഹാപ്പി ഓണം ആഗ്രഹം നമ്മൾ അങ്ങോട്ട് പറയുകയാണ് അല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ ഓണാഘോഷം നാളെയാണ്, അപ്പോൾ എല്ലാവരും എത്തണം എന്നാണ് നമ്മളും പറയാനുള്ളത്. അതുപോലെ തന്നെ നമുക്ക് എത്തി പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ബിനീഷേട്ടൻ അയച്ചിട്ടുണ്ട്, ആശ ചേച്ചിക്ക് അടിമാലിക്കാരുടെ 1000 ജന്മദിനാശംസകൾ ഒരിക്കൽ കൂടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു മെസ്സേജ് വന്നിരിക്കുന്നത് ഒരു വോയിസ് മെസ്സേജ് ആണ്, നമ്മുടെ ബുഷറയാണ് അയച്ചിരിക്കുന്നത്, നമുക്കൊന്ന് കേട്ട് നോക്കാം.
1: അതെ തീർച്ചയായും.
2: ഗുഡ് മോർണിംഗ് സ്വാതന്ത്ര്യത്തിലെ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഓണം. എൻ്റെ കൊച്ചുമോൻ അർവാൻ ഇന്ന് മാവേലിയായിട്ട് സ്കൂളിൽ ചെല്ലണമെന്ന് പറഞ്ഞ് ഇന്ന് മാവേലിയായിട്ട് പോയിരിക്കുകയാണ്.
0: നമ്മുടെ ബുഷറയുടെ മോൻ മാവേലിയായിട്ട് നല്ല സുന്ദര കുട്ടനായിട്ട് കുടയൊക്കെ പിടിച്ച് ഇങ്ങനെ തലയിൽ തൊപ്പിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു കിരീടമൊക്കെ വെച്ച് നിൽക്കുന്ന നല്ല സുന്ദരനായിട്ടൊരു കുഞ്ഞു മാവേലിക്കുട്ടനെയാണ് വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ, ഫോട്ടോയൊക്കെ അയച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ആ മോന് 1000 ആശംസകൾ അറിയിക്കുകയാണ് അല്ലേ. നല്ലൊരു കുഞ്ഞു മാവേലിയാണ് നമ്മുടെ ബുഷറയുടെ മോൻ. അതുപോലെ തന്നെ നമ്മുടെ സദാശിവൻ സാർ അയച്ചിട്ടുണ്ട്, പ്രിയപ്പെട്ട ഇത്തിരി നേരം ഒത്തിരി കാര്യം അവതാരകർക്ക് സുപ്രഭാതം, ഓണാശംസകൾ മുൻകൂറായി നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്തിരി നേരം ഒത്തിരി കാര്യം ഗംഭീരമാകുന്നു, ഏറെ പരസ്പര ബഹുമാനത്തോടെ മത്സരിക്കുന്ന അവതാരകർക്ക് ഒരിക്കൽ കൂടി അഭിനന്ദനം, റേഡിയോയ്ക്കും അണിയറ പ്രവർത്തകർക്കും ഓണാശംസകൾ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് നമ്മൾ തിരിച്ചും ഓരോ ഹാപ്പി ഓണം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇന്നത്തെ ഒരു 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, അതിൻ്റെ ആൻസർ എന്ന് നമുക്ക് പറയാം അല്ലേ. റിവീൽ ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്.
1: അതെ,
0: നമ്മുടെ ചിത്രം ചേച്ചി ചോദിച്ചിരുന്ന, ചിത്രാമ്മ ചോദിച്ചിരുന്നത് ടീച്ചർ മൗത്ത് വില്ലേജ് ഏതാണെന്നാണ് ചോദിച്ചിരുന്നത്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഗുരുവായൂരാണ്. അപ്പോൾ ഗുരുവായൂർ നമ്മുടെ ബാബുരാൻ സാറൊക്കെ കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കലച്ചേച്ചിയും കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ചോദ്യം എന്ന് പറയുന്നത് കായ്ക്കാത്ത മരം എന്നാണ് ചോദിച്ചിരുന്നത്. അത് നമ്മൾ സമരമാണ്. അപ്പോൾ അത് നമ്മുടെ രാജലക്ഷ്മി ആൻ്റി അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സരസ്വതി അമ്മ പറഞ്ഞ ആൻസർ ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയിട്ടുണ്ട്, കിളിമരം എന്നാണ് സരസ്വതി അമ്മ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കലച്ചേച്ചി കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേര് കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു ചോദ്യം, മറ്റേ നമ്മുടെ കലച്ചേച്ചി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, നമുക്കൊന്ന് കേട്ട് നോക്കാം അല്ലേ.
1: അതെ,
0: കലച്ചേച്ചി ആദ്യം അയച്ചിരിക്കുന്നത് ആർപ്പോ ഇറോ ഇറോ, ഓണത്തെ കാത്തിരിക്കുന്നവർക്ക് എല്ലാം ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. രണ്ടാളും സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ബിനീഷ് അടിമാലി സ്ഥലത്തില്ലേ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ സ്ഥലത്തുണ്ട് അല്ലേ, ആശംസകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ തയ്യലിന്റെയൊക്കെ തിരക്കായിരിക്കുമെന്നാണ് ചേച്ചി പറയുന്നത്, ഓണമല്ലേ, അതുകൊണ്ടാണ്. അപ്പൊ റേഡിയോ കുടുംബത്തിലെ എല്ലാവർക്കും സുഖമല്ലേ, സുഖമായിട്ടിരിക്കുന്നു കലച്ചേച്ചി. കലച്ചേച്ചിക്കും സുഖമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഓണപ്പൂവേ ഓമൽപൂവേ എന്ന ഒരു പാട്ട് കൂടി വെച്ച് തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമുക്കൊരു വോയിസ് മെസ്സേജ് കൂടി അയച്ചിട്ടുണ്ട്, നമുക്ക് കേട്ട് നോക്കാം.
1: അതെ,
3: ആതിരപ്പള്ളിയിലെ കാര്യം പറഞ്ഞപ്പോ എന്റെ കൊച്ചുമോൻ വന്നിട്ട് എന്റെ പറയുന്നത് അമ്മച്ചി എഴുന്നേറ്റ് ബാങ്ക് എടുത്ത് തുണിയൊക്കെ പാക്ക് ചെയ്ത് നമുക്ക് പോകാന്ന് ടൂറിന്. ആ സാന്ത്വനത്തിൽ പറഞ്ഞ കേട്ടോ ആന്റിമാർ, അത് ഞാൻ മെസ്സേജ് അയക്കാനായിട്ട് വന്നതാ.
0: നമ്മുടെ കലച്ചേച്ചിയുടെ കൊച്ചുമോൻ ആതിരപ്പള്ളിയിലൊക്കെ,
1: നമ്മുടെ കുട്ടി ശ്രോതാവാണല്ലേ, അപ്പൊ ആതിരപ്പള്ളിയിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ആള് ബാഗൊക്കെ

0: പാക്ക് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. അപ്പൊ കൊച്ചിനെ ഇപ്പൊ അവധിയൊക്കെയാണ്, ഇപ്പൊ കൊണ്ടുവന്ന കാര്യത്തിലൊക്കെ ഒന്ന് പരിഗണിക്കാം.
1: അതെ, തീർച്ചയായിട്ടും. മറ്റൊരു മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്.
2: ആശയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ.
1: ആശിച്ചേച്ചി, ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യാൻ ആരുമില്ല എന്നുള്ളൊരു സങ്കടം ദേ തീർന്നിരിക്കുന്നു. എത്ര പേരാണ് ആശ ചേച്ചിക്ക് ഹാപ്പി ബർത്ത്ഡേ തന്നിരിക്കുന്നത്? നമ്മുടെ ആശ ചേച്ചി ജർമ്മനിയിൽ നിന്ന് ആൻസർ അയച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരിക്കലും കായ്ക്കാത്ത മരം ചാമരം എന്നാണ് ചേച്ചി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആൻസർ അതല്ല, സമരമെന്നാണ് നമ്മുടെ ചിത്രാമ്മ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആൾ തരുന്ന ആൻസറാണ് അതെ കറക്റ്റ് ആൻസറായിട്ട് നമ്മൾ പരിഗണിക്കാറുള്ളത് അല്ലേ.
0: അപ്പം
1: നമ്മുടെ സേതുചേട്ടൻ പറഞ്ഞിരിക്കുന്നു, നമ്മുടെ ബാബുരാജൻ സാറ് ചോദിച്ചിരിക്കുന്നത് എല്ലാവർക്കും കിട്ടും പക്ഷെ ആരും വാങ്ങില്ല എന്നുള്ളതിൻ്റെ ആൻസറും മരണം ആണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം മറ്റൊരു ആൻസർ കൂടി തന്നിട്ടുണ്ട്, കായ്ക്കാത്ത മരം കോമരമെന്നാണ് നമ്മുടെ സേതുചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഷീബ ചേച്ചി അയത്തിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഹായ് ഗുഡ് മോർണിംഗ്, ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ആൻഡ്രിയ മോൾക്കും ആശ ചേച്ചിക്കും കൂടിയാണ് നമ്മുടെ ഷീബ ചേച്ചി തന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് താങ്ക്സ് ആശ മാം, ആൻഡ്രിയ മോൾക്ക് 1000 ജന്മദിനാശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആശ ചേച്ചിയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ, ഒരുപാട് ഒരുപാട് സന്തോഷം, താങ്ക് യു എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് മോജിക്ക് നല്ല ഒരു 2-3 മോജിയൊക്കെ ഇട്ടിട്ടുണ്ട്. ബിനീഷ് ചേട്ടാ താങ്ക്സ്, ഒരുപാട് സന്തോഷം. ആശ ചേച്ചിയാണ്, ആശ സന്തോഷമാണ് നമ്മുടെ ബിനീഷ് ചേട്ടനും നമ്മുടെ ആൻഡ്രിയ മോൾക്കും ഒക്കെ ജന്മദിനാശംസകൾ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് തോന്നി ഇന്നത്തെ ഈ ആശ ചേച്ചിയുടെ ജന്മദിനം ചേച്ചിയുടെ കളർഫുൾ ഒരു ജന്മദിനമായിരിക്കും എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ബിനീഷ് ചേട്ടൻ ഹായ് കലചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കവിത ചേച്ചി അയച്ചിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് രണ്ടുപേർക്കും ശുഭദിനാശംസകൾ. ഒരല്പം തിരക്കിലാണ് എന്നാലും ഒരു ശുഭദിനാശംസിച്ചില്ലെങ്കിൽ എന്തോ പോലെയാണ് എന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ട്. ശരിക്കും കറക്റ്റാണ് അതല്ലേ, നമുക്കും നമ്മളുടെ ആൾക്കാരെയൊക്കെ ഒന്ന് കണ്ടില്ലെങ്കിൽ എന്തോ പോലെയാണ് അല്ലേ.
0: ഏതായാലും നമുക്ക് ഓടി വന്നു അല്ലേ.
1: അതെ, തീർച്ചയായിട്ടും. ഓണത്തിരക്കിലാണ് എന്നുണ്ടെങ്കിൽ പോലും എല്ലാവരും നമ്മളെ തിരക്കി വരുന്നുണ്ട്, നമ്മളോടൊപ്പം നിൽക്കുന്നുണ്ട് എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷമാണ്. അപ്പം ഓണത്തിരക്കിനിടയിലും ആ ഒരു തിരക്കിനിടയിലും നമ്മളാണ് അവർക്ക് പ്രിയപ്പെട്ടവരെന്ന് അറിയുന്നതാണ് ഞങ്ങൾക്ക് ഏറെ പ്രിയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബാബുരാജൻ സാറ് ചോദിച്ചു, എല്ലാവർക്കും കിട്ടും പക്ഷേ ആരും വാങ്ങില്ല എന്നുള്ളത് ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് പ്രായം ആണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കറക്റ്റാണല്ലേ, അപ്പോൾ അതാണ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഉത്തരം പ്രായം എന്ന് പറയുന്നത് ആരും പറഞ്ഞിട്ടില്ല എന്ന് എനിക്ക്
0: തോന്നുന്നു. ആരും പറഞ്ഞിട്ടില്ല, പലരും പലതരത്തിലുള്ള ഉത്തരങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, മരണം അങ്ങനെയുള്ള ഉത്തരങ്ങളൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ നമുക്ക് ആൻസർ വന്നിരിക്കുന്നത് പ്രായമാണ്. നമ്മൾക്ക് ചോദ്യം തന്ന ആളുടെ ഉത്തരമായിരിക്കും നമ്മൾ എടുക്കുന്നത്. അപ്പം നമ്മളാണെങ്കിലും ഇവിടെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ നമ്മളുടെ ഉത്തരങ്ങളായിരിക്കും നമ്മൾ പറയുക. അപ്പോൾ ഒരുപാട് എല്ലാവരും ശ്രമിക്കുന്നു എന്ന് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമുണ്ടല്ലേ. നമ്മൾ ഒരു ചോദ്യം പറയുമ്പോൾ അതിനെല്ലാവരും ശ്രമിച്ച് അതിന് ഉത്തരമൊക്കെ കണ്ടുപിടിക്കുക, അത് നമുക്ക് അയക്കുക എന്നൊക്കെ പറയുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്.
1: അതെ, അപ്പോൾ ഏതായാലും ഇന്ന് നമ്മളോടൊപ്പം ചേർന്ന് നിന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നാളെ നമ്മളുടെ ഓണമാണ്, എല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ് ഇങ്ങോട്ട്.
0: അതെ,
1: സന്തോഷത്തോടു കൂടി ഞങ്ങളോട്
0: റേഡിയോ സാന്ത്വനത്തിലേക്ക് ക്ഷണിക്കുകയാണ്.
1: അപ്പോൾ എല്ലാവരും വരിക. അപ്പോൾ ഇന്ന് ഈ ഒരു 1.5 മണിക്കൂർ ഞങ്ങളോടൊപ്പം ചെലവഴിച്ച എല്ലാവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM വക നന്ദി അറിയിക്കുകയാണ്. ഇന്ന് ഞങ്ങൾക്ക് പോകാനുള്ള സമയമായിരിക്കും,
0: വളരെ വിഷമത്തോടെയാണ് ഞങ്ങൾ പോകുന്നത്.
1: ഇന്നത്തെ അനിരം എന്ന് പറയുന്നത് എല്ലാവർക്കും നല്ലൊരു അനിരമായിരിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

0: ആർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി? കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുക്കാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
5: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറുമല്ല.

0: സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാമല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
0: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st സമ്മാനം 25,000 രൂപ, 2nd സമ്മാനം 5,000 രൂപ, 3rd സമ്മാനം 3,000 രൂപ, 4th സമ്മാനം 2,000 രൂപ, 5th സമ്മാനം 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 81212180.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മുഖത്തല MGTHS പൂർവ്വ വിദ്യാർത്ഥി സംഘടന എന്റെ വിദ്യാലയത്തെ കുറിച്ചുള്ള പ്രത്യേക റേഡിയോ റിപ്പോർട്ട്.
6: കൊല്ലം ജില്ലയിൽ മുഖത്തലയിൽ സ്ഥിതി ചെയ്യുന്ന MGTHS മുഖത്തല ഗ്രാമോദ്ധാരണ ട്രസ്റ്റ് ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയാണ് എന്റെ വിദ്യാലയം. 1968 മുതലുള്ള ആയിരക്കണക്കിന് പൂർവ്വ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് എന്റെ വിദ്യാലയം എന്ന ഈ കൂട്ടായ്മ നാളിതുവരെ സംഘടിപ്പിച്ച നിരവധിയായ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ. അതിനാൽ തന്നെ ഇത് മറ്റേത് പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒന്നാണ്. ഈ പൂർവ്വ വിദ്യാർത്ഥി സംഘടന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുടെ പഠന സഹായത്തിനും കലാകായിക ശാസ്ത്രരംഗത്തെ പ്രതിഭകളുടെ പ്രോത്സാഹനത്തിനും ഒപ്പം സിവിൽ സർവീസ് പരിശീലനത്തിനുള്ള സഹായവും കൂടാതെ കോവിഡ് മഹാമാരിയിൽ എന്റെ വിദ്യാലയം നടത്തിയ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ മികച്ച നിലവാരം പുലർത്തുന്ന ഒന്നാണ്. അങ്ങനെ സാമൂഹിക സേവന രംഗത്തും കാരുണ്യ പ്രവർത്തനങ്ങളിലും മാതൃകാപരമായ സേവനങ്ങൾ നടത്തുന്ന എന്റെ വിദ്യാലയം എന്ന മുഖത്തല MGTHS ന്റെ പൂർവ്വ വിദ്യാർത്ഥി

0: സംഘടന. ഈ വർഷം ഓണത്തിന് ഓഗസ്റ്റ് 22 മുതൽ 25 വരെ ഓണാഘോഷം സംഘടിപ്പിക്കുന്നു. നെടുമ്പന ഗാന്ധിഭവൻ അന്തേവാസികൾക്കായി ഓണക്കോടിയും ഓണസദ്യയും ഒരുക്കിക്കൊണ്ട് വ്യത്യസ്തമാർന്ന കലാ സാംസ്കാരിക പരിപാടികളുമായി എന്റെ വിദ്യാലയം എന്ന ഈ പൂർവ്വ വിദ്യാർത്ഥി സംഘടന മാതൃകാപരമായ പ്രവർത്തനങ്ങളുമായി വേറിട്ടു നിൽക്കുന്നു.
1: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മുഖത്തല MGTHS പൂർവ്വ വിദ്യാർത്ഥി സംഘടന എന്റെ വിദ്യാലയത്തെക്കുറിച്ചുള്ള പ്രത്യേക റേഡിയോ റിപ്പോർട്ട്.

ഗാനാലങ്കാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ, ഗാനമന്ദ.

മനോരമകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: നിങ്ങളും ഓഫറുകളും സ്കൈ സെല്ലിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാഡ്ജറ്റുകൾ വാങ്ങും. നേടു ഉറപ്പായ സമ്മാനങ്ങൾ, ഓണാവുപഹാരം, ഇന്നർ സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, എയർ ഫ്രൈയർ, സൗണ്ട് ബാർ. പർച്ചേസ് ചെയ്യൂ, നേടു ക്യാഷ് ബാക്ക് ഓഫർ. അതുമാത്രമല്ല, മികച്ച എക്സ്ചേഞ്ച് ബോണസ്, ഈസി ഇഎംഐ, സീറോ ഡൗൺ പേയ്മെന്റ് ഓഫറുകളും. ഈ ഓണത്തിൽ ഇഷ്ടമുള്ളത് വാങ്ങി ഇഷ്ടം പോലെ ഗിഫ്റ്റുമായി മടങ്ങൂ. സ്കൈ സെൽ, ഓണം ആഘോഷമാവട്ടെ.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: സംസാരിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. നയരൂപീകരണത്തിൽ പുതിയ കാഴ്ചപ്പാടുകൾ ആവിഷ്കരിക്കാൻ സർവകലാശാലകൾ, യുവാക്കൾ എന്നിവർക്കിടയിൽ കൂടുതൽ ഇടപെടൽ നടത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോഹൻ. തമിഴ്നാട് മുഖ്യമന്ത്രി അറിയിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. നെല്ല് വില വിതരണത്തിന് കേന്ദ്രവിഹിതത്തിൽ നിന്നും 209 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി അനൂപ് ജേക്കബ്. തിരുവോണത്തിന് ഇനി 5 നാൾ. പൊന്നോണത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങി. ഓണവാരാഘോഷത്തിന് തിങ്കളാഴ്ച തുടക്കം. ചിങ്ങമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് രാത്രി അടയ്ക്കും. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ടീം ഇന്ന് നെതർലൻഡ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര സെക്രട്ടറിമാരുടെ ഉന്നതതല യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. അടിസ്ഥാന സൌകര്യം, സുരക്ഷ, വിദേശകാര്യം, ഭരണം എന്നിവ കൈകാര്യം ചെയ്യുന്ന മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും പ്രവർത്തനങ്ങൾ യോഗം വിലയിരുത്തി. രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിന് ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കാൻ സെക്രട്ടറിമാർക്ക് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകി. നയരൂപീകരണത്തിൽ പുതിയ കാഴ്ചപ്പാടുകൾ ആവിഷ്കരിക്കാൻ സർക്കാർ വകുപ്പുകൾ, സർവകലാശാലകൾ, യുവാക്കൾ എന്നിവർക്കിടയിൽ കൂടുതൽ ഇടപെടൽ നടത്തണമെന്നും യോഗത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു. 12th ബ്രിക്സ് വാർത്താവിനിമയ മന്ത്രിമാരുടെ യോഗം ഇന്ന് പൂനെയിൽ ആരംഭിച്ചു. കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന യോഗത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും പങ്കെടുക്കുന്നുണ്ട്. അതേസമയം ബ്രിക്സ് ടൂറിസം മന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിനും ജയ്പൂരിൽ തുടക്കമായി. സുസ്ഥിര ഉത്തരവാദിത്ത ടൂറിസം, നൈപുണ്യ വികസനം, വിനോദസഞ്ചാര മേഖലയിൽ സാങ്കേതികവിദ്യ, നിർമ്മിത ബുദ്ധി തുടങ്ങിയവയുടെ ഉപയോഗം എന്നിവ ചർച്ചാ വിഷയമാകും. മെറ്റൽ ഉൾപ്പെടെയുള്ള നിർമ്മാണ സാമഗ്രികൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതിന് തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ നിന്നും കേരളത്തെ ഒഴിവാക്കുന്നത് പരിഗണിക്കുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് മുഖ്യമന്ത്രി വി ഡി സതീശനെ അറിയിച്ചു. മഹാബലിപുരത്ത് ഇന്നലെ നടന്ന സതേൺ സോണൽ കൌൺസിൽ യോഗത്തിനിടെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന ആവശ്യമാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ മുന്നോട്ട് വച്ചത്. തിരുവോണത്തിന് ഇനി 5 നാളുകൾ കൂടി. പൊന്നോണത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങുകയാണ്. സർക്കാർ ഓഫീസുകൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ, സ്കൂളുകൾ, കോളേജുകൾ എന്നിവിടങ്ങളിൽ ഓണാഘോഷ പരിപാടികൾ ഏറെ ആവേശത്തോടെ നടക്കുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ മുതൽ ഓണാവധി ആരംഭിക്കും. പൂക്കളമിടലും പുലികളിയും ഓണപ്പാട്ടുകളും ഊഞ്ഞാലാട്ടവുമൊക്കെയായി എല്ലാ തലമുറകളും ഒരുപോലെ ഓണത്തപ്പനെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഓണക്കോടിയും സദ്യയും സമ്മാനങ്ങളുമൊക്കെയായി ഓണവിപണിയും സജീവമായി. സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന് ഈ മാസം 24 തുടക്കമാകും. ഇതിന്റെ ഭാഗമായുള്ള ഓണ പതാകയാത്ര ഇന്ന് ആരംഭിക്കും. ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങി തലസ്ഥാന നഗരം. തിരുവനന്തപുരം ജില്ലയിൽ ഓണവിപണികൾ സജീവമായതോടെ സദ്യയൊരുക്കുന്നതിനുള്ള സാധനങ്ങൾ വാങ്ങുന്നതിനും മറ്റും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: ഓണം വരവായതോടെ നഗരഗ്രാമീണ വ്യത്യാസമില്ലാതെ തിരുവനന്തപുരം ജില്ലയിലെ വിപണികളെല്ലാം സജീവമായി. സദ്യവട്ടങ്ങൾക്കായി സപ്ലൈകോ, സഹകരണ ട്രേഡ് ഫെയറുകൾ കൂടാതെ ചാലമാർക്കറ്റ് ഉൾപ്പെടെയുള്ളവയിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. വസ്ത്രശാലകളും ഇലക്ട്രോണിക് ഉപകരണ കടകളിലുമെല്ലാം ഓണം ഇളവുകൾ പ്രഖ്യാപിച്ചതോടെ അവിടേക്കും ജനങ്ങളുടെ ഒഴുക്ക് തുടരുകയാണ്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഓണസദ്യക്കുള്ള ബുക്കിംഗ് ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ഓണക്കാലത്തെ വരവേറ്റ് പൂവിപണിയിലും വലിയ രീതിയിലുള്ള കച്ചവടമാണ് നടക്കുന്നത്.
0: ഓണക്കാലത്തോടനുബന്ധിച്ച് പാലക്കാട് ജില്ലയിൽ അബ്കാരി, മയക്കുമരുന്ന് കുറ്റകൃത്യങ്ങളും അനധികൃത ലഹരിക്കടത്തും തടയുന്നതിനായി എക്സൈസ് വകുപ്പ് എൻഫോഴ്സ്മെന്റ് പരിശോധനകൾ ശക്തമാക്കി. തമിഴ്നാട് അതിർത്തി വഴിയുള്ള ലഹരിക്കടത്ത് തടയാൻ അന്തർ സംസ്ഥാന യോഗം ചേർന്ന് സംയുക്ത പരിശോധനയും ആരംഭിച്ചിട്ടുണ്ട്.

0: ുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: ജില്ലയിലെ ഡിസ്റ്റിലറികളിലും ബ്രൂവറികളിലും പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചെക്ക് പോസ്റ്റുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, പാർസൽ കൊറിയർ സർവീസ് കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ഡോഗ് സ്ക്വാഡിന്റെ സഹായത്തോടെയാണ് പരിശോധനകൾ നടത്തുന്നത്. ചിറ്റൂർ മേഖലയിലെ കള്ളുചെത്ത് തോട്ടം മേഖല കേന്ദ്രീകരിച്ച് പ്രത്യേക തോപ്പ് പരിശോധനാ സ്ക്വാഡുകളും പ്രവർത്തിക്കുന്നുണ്ട്. ഈ മാസം ഇതുവരെ ജില്ലയിൽ 177 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 173 പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്.
0: ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി കേരളം കർണാടക അതിർത്തിയായ കണ്ണൂർ കൂട്ടുപുഴയിൽ ഇരു സംസ്ഥാനങ്ങളിലെയും എക്സൈസ് സംഘങ്ങൾ സംയുക്ത പരിശോധന ആരംഭിച്ചു. കൂട്ടുപുഴ പുതിയ പാലത്തിന് സമീപവും എക്സൈസ് ചെക്ക് പോസ്റ്റിന് സമീപവുമാണ് പരിശോധന. ഓണത്തോടനുബന്ധിച്ച് അനധികൃത മദ്യക്കടത്ത് തടയുന്നതിന്റെ ഭാഗമായി അതിർത്തി ജില്ലയായ കാസർഗോഡ് എക്സൈസും പോലീസും പരിശോധന ശക്തമാക്കി. കർണാടക അതിർത്തി മേഖലകളിലും പ്രധാന റോഡുകളിലും വാഹന പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. അനധികൃത മദ്യക്കടത്തും വിൽപ്പനയും തടയുന്നതിന് പ്രത്യേക സംഘങ്ങളെയും നിയോഗിച്ചു. 2003 മുത്തങ്ങ സമരവുമായി ബന്ധപ്പെട്ട അബ്ദുൽ സലാം വധശ്രമ കേസിൽ എം ഗീതാനന്ദൻ ഉൾപ്പെടെ 4 പ്രതികളുടെ ശിക്ഷ ഹൈക്കോടതി മരവിപ്പിച്ചു. വയനാട് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിച്ച് 5 കഠിന തടവും 10,000 രൂപ പിഴ ശിക്ഷയുമാണ് മരവിപ്പിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: നെല്ലുവില വിതരണത്തിന് കേന്ദ്ര വിഹിതത്തിൽ നിന്നും 209 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി അനൂപ് ജേക്കബ്. രണ്ടാം വിള നെല്ലെടുപ്പിൽ സംസ്ഥാന പ്രോത്സാഹന വിഹിതം പൂർണ്ണതോതിൽ സംസ്ഥാനം സപ്ലൈകോയ്ക്ക് അനുവദിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം കേന്ദ്ര വിഹിതവും ലഭിച്ചതോടെ എല്ലാ കർഷകർക്കും നെല്ലുവില മുഴുവനും കൊടുത്തു തീർക്കാനാകുമെന്നും മന്ത്രി അറിയിച്ചു. സഹകരണ മേഖലയുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കാൻ വിശ്വാസ് പദ്ധതി ആവിഷ്കരിക്കുമെന്ന് മന്ത്രി എം ലിജു. സഹകരണ സംഘങ്ങളിൽ ക്രമക്കേടുകൾ നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അദാലത്തുകൾ പൂർത്തിയാക്കാൻ കൂടുതൽ സമയം നൽകണമെന്ന ആവശ്യം ഗൌരവതരമായി പരിഗണിക്കും. റിസ്ക് ഫണ്ട് പദ്ധതി പരിഷ്കരിക്കാൻ തീരുമാനിച്ചതായും മന്ത്രി എം ലിജു വ്യക്തമാക്കി. 72 നെഹ്റു ട്രോഫി വള്ളം കളിക്കുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. നാളെ പുന്നമടക്കായലിൽ നടക്കുന്ന ജലോത്സവത്തിൽ 71 ജലരാജാക്കന്മാർ മത്സരിക്കും. ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ഇക്കൊല്ലത്തെ നെഹ്റു ട്രോഫിയിൽ 71 വള്ളങ്ങളാണ് മാറ്റൊരുക്കുന്നത്. ഏതാണ്ട് 5,000-ലധികം കായിക താരങ്ങളാണ് മത്സര രംഗത്തുള്ളത്. നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ഭാഗമായി ആലപ്പുഴ ജില്ലയിൽ നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷമാണ് ഔദ്യോഗിക ഉദ്ഘാടനമെങ്കിലും രാവിലെ മുതൽ വള്ളംകളി ആരംഭിക്കും. ചെറുവള്ളങ്ങളുടെ പ്രാഥമിക മത്സരങ്ങളാണ് രാവിലെ നടക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷമാണ് ചുണ്ടും വള്ളങ്ങളുടെ പ്രാഥമിക തല മത്സരങ്ങളും ചെറുവള്ളങ്ങളുടെ ഫൈനലും.
0: ചിങ്ങമാസ പൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് രാത്രി 10 അടയ്ക്കും. ഓണം പൂജയ്ക്കായി തിങ്കളാഴ്ച വൈകിട്ട് നട തുറക്കും. ഈ മാസം 28 വരെയാണ് ഓണം പൂജ. ദർശനത്തിനായി എത്തുന്ന ഭക്തർക്ക് ഈ ദിവസങ്ങളിൽ ഓണസദ്യയും ഒരുക്കുന്നുണ്ട്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഈ മാസം 23 കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ തിങ്കളാഴ്ചയും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. FIH ഹോക്കി ലോകകപ്പിന്റെ രണ്ടാം പൂൾ ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യൻ വനിതാ ടീം ഇന്ന് ആതിഥേയരായ നെതർലൻഡ്സിനെ നേരിടും. ആംസ്റ്റർഡാമിൽ ഇന്ത്യൻ സമയം രാത്രി 9:30 മത്സരം. റഷ്യൻ ആക്രമണത്തിൽ ഉക്രൈനിലെ കപ്പലിൽ കൊല്ലപ്പെട്ട അഖിൽ ജോയലിന്റെ ഭൌതിക ശരീരം ഈ മാസം 24 കാസർഗോഡ് വെള്ളരിക്കുണ്ടിലെ വീട്ടിലെത്തിക്കും. മറ്റന്നാൾ ബംഗളൂരുവിലെത്തിക്കുന്ന മൃതദേഹം ആംബുലൻസിലാണ് പിന്നീട് കാസർഗോഡ് കൊണ്ടുവരിക. കശുമാവ് നഴ്സറികളിൽ ഉപയോഗിക്കുന്ന പരമ്പരാഗത പ്ലാസ്റ്റിക് പോളി ബാഗുകൾക്ക് പകരമായി പരിസ്ഥിതി സൌഹൃദ ചകിരി നാരുകൊണ്ടുള്ള ഒട്ട് കശുമാവ് തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനവുമായി തൃശൂർ ജില്ലയിലെ മാടക്കത്തറ കശുമാവ് ഗവേഷണ കേന്ദ്രം. കേരള കാർഷിക സർവകലാശാല, വനഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവ സംയുക്തമായി നടത്തിയ പരീക്ഷണത്തിലാണ് കശുമാവ് ഗ്രാഫ്റ്റ് ഉൽപാദനത്തിന് ചകിരി നാരുകൊണ്ടുള്ള റൂട്ട് ട്രെയിനറുകൾ ഉപയോഗിക്കുന്നതിന്റെ സാധ്യത കണ്ടെത്തിയത്. ഇവയിലൂടെ പ്ലാസ്റ്റിക് ഉപയോഗം ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 76 ഉയർന്ന് 77,614, നിഫ്റ്റി 14 വർദ്ധിച്ച് 24,246 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവന് 880 വർദ്ധിച്ച് 1,17,680, ഗ്രാമിന് 14,710 ഇന്നത്തെ വില.

0: പ്രധാന വാർത്തകൾ വീണ്ടും. നയരൂപീകരണത്തിൽ പുതിയ കാഴ്ചപ്പാടുകൾ ആവിഷ്കരിക്കാൻ സർവകലാശാലകൾ, യുവാക്കൾ എന്നിവർക്കിടയിൽ കൂടുതൽ ഇടപെടൽ നടത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിർമ്മാണ സാമഗ്രികൾ കയറ്റി അയക്കുന്നതിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകുന്നത് പരിഗണിക്കുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി അറിയിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. നെല്ല് വില വിതരണത്തിന് കേന്ദ്രവിഹിതത്തിൽ നിന്നും 209 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി അനൂപ് ജേക്കബ്. തിരുവോണത്തിന് ഇനി 5 നാൾ. പൊന്നോണത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങി. ഓണം വാരാഘോഷത്തിന് തിങ്കളാഴ്ച തുടക്കം. ചിങ്ങമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് രാത്രി അടയ്ക്കും. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ടീം ഇന്ന് നെതർലൻഡ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി

മത്സര പരീക്ഷകൾക്ക് തയ്യാറ ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.

0: फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले
1: हैं। എൻ്റെ പേര് ബാലൻ, ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം മോഡ്, കൊല്ലം.

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: സമയം 12 മണി കഴിഞ്ഞ് 50 മിനിറ്റ്. ഇപ്പോൾ മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിനായി ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കണമെന്ന് കേന്ദ്ര സെക്രട്ടറിമാരുടെ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിർമ്മാണ സാമഗ്രികൾ കയറ്റി അയക്കുന്നതിന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ നിന്ന് കേരളത്തെ ഒഴിവാക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശന് ഉറപ്പു നൽകി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്. ബ്രിക്സ് വാർത്താവിനിമയ മന്ത്രിമാരുടെ യോഗം കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയുടെ അധ്യക്ഷതയിൽ പൂനെയിൽ ആരംഭിച്ചു. ബ്രിക്സ് ടൂറിസം മന്ത്രിമാരുടെ യോഗത്തിന് ജയ്പൂരിൽ തുടക്കമായി. പൊന്നോണത്തെ വരവേൽക്കാനൊരുങ്ങി മലയാളനാട്. കൃഷിവകുപ്പിന്റെ 2000 കർഷക ചന്തകൾക്ക് നാളെ തുടക്കമാകും. 72nd നെഹ്റു ട്രോഫി വള്ളംകളി പുന്നമടക്കായലിൽ നാളെ നടക്കും. വള്ളംകളിക്കുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ന് ഇന്ത്യൻ വനിതാ ടീം നെതർലൻഡ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിനായി ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്ര സെക്രട്ടറിമാരുടെ 3rd ഉന്നതതല യോഗത്തിന് ന്യൂഡൽഹിയിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. അടിസ്ഥാന സൌകര്യ വികസനം, കണക്ടിവിറ്റി, സുരക്ഷ, വിദേശകാര്യം, ഭരണനിർവഹണം തുടങ്ങിയ മേഖലകളിൽ മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും ഭാവി പ്രവർത്തനങ്ങൾ സംബന്ധിച്ച ചർച്ചകൾ യോഗത്തിൽ നടന്നു. പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഇന്നലെയാണ് യോഗം ചേർന്നത്. നയരൂപീകരണത്തിൽ പുതിയ കാഴ്ചപ്പാടുകൾ കൊണ്ടുവരാൻ സർവകലാശാലകളിലും യുവജനങ്ങൾക്കിടയിലും കൂടുതൽ ഇടപെടൽ നടത്തണമെന്നും ശ്രീ മോദി യോഗത്തിൽ നിർദ്ദേശിച്ചു. മനുഷ്യ ഇടപെടലിനൊപ്പം നിർമ്മിത ബുദ്ധിയുടെ ഫലപ്രദമായ ഉപയോഗത്തിനും അദ്ദേഹം ആഹ്വാനം ചെയ്തു. മെറ്റൽ ഉൾപ്പെടെയുള്ള നിർമ്മാണ സാമഗ്രികൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതിന് തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ നിന്ന് കേരളത്തെ ഒഴിവാക്കുന്നത് പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശന് ഉറപ്പു നൽകി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്. വിശദാംശങ്ങളിലേക്ക്.
2: മഹാബലിപുരത്ത് ഇന്നലെ നടന്ന സതേൻ സോണൽ കൌൺസിൽ യോഗത്തിനിടെ തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇക്കാര്യം ഉന്നയിച്ചത്. കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം. ഇരു സംസ്ഥാനങ്ങളും തമ്മിൽ ഇക്കാര്യത്തിൽ കൂടുതൽ ചർച്ചകൾ നടത്തി ഉടൻ ഉചിതമായ തീരുമാനമെടുക്കാമെന്ന ധാരണയാണ് മുഖ്യമന്ത്രിമാർക്കിടയിൽ ഉണ്ടായത്. ഇക്കാര്യം ആവശ്യപ്പെട്ട് നേരത്തെ ശ്രീ വി ഡി സതീശൻ തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരുന്നു. തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കേരളത്തിലെ ദേശീയപാത നിർമ്മാണത്തെയടക്കം ബാധിക്കുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ ഈ ആവശ്യം മുന്നോട്ട് വച്ചത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: 12th ബ്രിക്സ് വാർത്താവിനിമയ മന്ത്രിമാരുടെ യോഗം പൂനെയിൽ ആരംഭിച്ചു. കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേരുന്നത്. സൈബർ സുരക്ഷ, നൂതന സാങ്കേതിക വിദ്യകൾ, ഡിജിറ്റൽ രംഗത്തെ സഹകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് യോഗം ചർച്ച ചെയ്യുന്നത്. ബ്രിക്സ് ടൂറിസം മന്ത്രിമാരുടെ യോഗത്തിന് ജയ്പൂരിലും തുടക്കമായി. 2 ദിവസത്തെ യോഗത്തിൽ അംഗരാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട്. ഉത്തരവാദിത്ത ടൂറിസം, നൈപുണ്യ വികസനം, ടൂറിസം രംഗത്തെ AI ഉപയോഗം തുടങ്ങിയ വിഷയങ്ങൾ കേന്ദ്രീകരിച്ചാണ് യോഗത്തിൽ ചർച്ചകൾ. JEE മെയിൻ, NEET, UGC നെറ്റ് തുടങ്ങിയ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് പ്രൊവിഷണൽ ആൻസർ കീയിലെ തെറ്റുകൾ ചോദ്യം ചെയ്യാൻ NTA ഒരുക്കിയ ആൻസർ കീ ചലഞ്ച് സംവിധാനം ചെലവേറിയതാണെന്ന ആശങ്കകൾ തള്ളി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇത്തരത്തിൽ ഉന്നയിക്കപ്പെടുന്ന പരാതികൾ വിദഗ്ധർ പരിശോധിച്ച ശേഷം ശരിയെങ്കിൽ ആൻസർ കീയിൽ മാറ്റങ്ങൾ വരുത്തും. നിഷ്പക്ഷമായ രീതിയിലാണ് സംവിധാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നും അടിസ്ഥാനരഹിതമായ വാദങ്ങൾ ഒഴിവാക്കാനാണ് ഫീസ് ഈടാക്കുന്നതെന്നും NTA വ്യക്തമാക്കി. വിദ്യാർത്ഥിയുടെ വാദം ശരിയാണെന്ന് തെളിഞ്ഞാൽ ഈ തുക തിരികെ നൽകും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ 3 ദിവസത്തെ സന്ദർശനത്തിനായി പശ്ചിമബംഗാളിലെത്തി. സിലിഗുരിയിൽ വിവിധ പരിപാടികളിൽ അദ്ദേഹം ഇന്ന് പങ്കെടുക്കും. സശസ്ത്ര സീമാബൽ ആസ്ഥാനത്ത് നിരവധി പദ്ധതികളുടെ ശിലാസ്ഥാപനവും കേന്ദ്രമന്ത്രി നിർവഹിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടി ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: തിരുവോണത്തിന് ഇനി 5 നാളുകൾ കൂടി. പൊന്നോണത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങുകയാണ്. സ്കൂളുകളിലും കലാലയങ്ങളിലും സർക്കാർ ഓഫീസുകളിലുമടക്കം ഓണാഘോഷ പരിപാടികൾ ഏറെ

0: മുതൽ തിരുവോണം വരെ കേരളത്തിലേക്ക് ആവശ്യമായ പൂക്കളേറെയും എത്തുന്നത് തമിഴകത്തെ ഗ്രാമങ്ങളിൽ നിന്നാണ്. തേനി ജില്ലയിലെ ശീലയംപെട്ടി എന്ന ഗ്രാമമാണ് മധ്യകേരളത്തിലേക്കുള്ള പ്രധാന പൂക്കച്ചവട കേന്ദ്രം. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ശീലയംപെട്ടിയിലെ നൂറുകണക്കിന് ഏക്കറിലാണ് റോസ്, ചെണ്ടുമല്ലി, മുല്ല, അരളി തുടങ്ങിയ വിവിധ തരം പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത്. നോക്കത്താ ദൂരത്തോളം പടർന്നു കിടക്കുന്ന ഈ പൂപ്പാടങ്ങളുടെ വർണ്ണക്കാഴ്ച കാണാൻ ദിവസേന നിരവധി മലയാളികൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഇത്തവണ മഴ കുറഞ്ഞത് ഉൽപാദനത്തെ ബാധിച്ചെങ്കിലും കേരളത്തിൽ നിന്നും വലിയ തോതിലുള്ള ഓർഡറുകൾ ലഭിക്കുന്നുണ്ടെന്ന് കർഷകർ പറയുന്നു. മുൻവർഷങ്ങളിലെ പ്രളയവും കോവിഡും ഉണ്ടാക്കിയ സാമ്പത്തിക തകർച്ചയിൽ നിന്ന് കരകയറാമെന്ന പ്രതീക്ഷയിലാണ് ഇവിടുത്തെ കർഷക സമൂഹം. ചെറുകാറ്റിൽ ഇളകിയാടുന്ന പൂക്കളുടെ മാസ്മരിക ഭംഗിയും ഗന്ധവും ശീലയംപെട്ടിയെ ഇപ്പോൾ ഒരു വർണ്ണവിസ്മയമാക്കി മാറ്റിയിരിക്കുകയാണ്. ഈ ഓണക്കാലം തങ്ങളുടെ ജീവിതത്തിലും സമൃദ്ധി നിറയ്ക്കുമെന്ന വലിയ സന്തോഷത്തിലാണ് തമിഴ്നാട്ടിലെ ഈ പൂക്കർഷകർ.
0: 72nd നെഹ്റു ട്രോഫി വള്ളംകളിക്കുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. നാളെ പുന്നമടക്കായലിൽ നടക്കുന്ന ജലോത്സവത്തിൽ 71 ജലരാജാക്കന്മാരാണ് മത്സരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാർഷികോൽപ്പന്നങ്ങൾക്ക് താങ്ങുവില ഉറപ്പുവരുത്താൻ എല്ലാ ശ്രമങ്ങളും നടത്തിവരുന്നതായി കേന്ദ്ര സർക്കാർ. കർഷകർക്ക് ന്യായമായ വില ഉറപ്പാക്കുകയും വിലക്കയറ്റം തടയുന്നതിനുമുള്ള PM ആശാ പദ്ധതിയുടെ ബജറ്റ് വിഹിതത്തിൽ ഓരോ വർഷവും വർധന വരുത്തുന്നുണ്ടെന്നും കേന്ദ്ര കൃഷി മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ പോസ്റ്റിന്റെ പേരിൽ 20,000 രൂപ സമ്മാനം വാഗ്ദാനം ചെയ്ത് ഉപയോക്താക്കളെ കബളിപ്പിച്ച് വ്യക്തിഗത വിവരങ്ങൾ തട്ടിയെടുക്കാൻ ലക്ഷ്യമിട്ട് പ്രചരിക്കുന്ന ഓൺലൈൻ സർവേ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ പോസ്റ്റ് ഇത്തരം സർവേകളോ പണം സമ്മാനമായി നൽകുന്ന മത്സരങ്ങളോ സംഘടിപ്പിക്കുന്നില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. കേന്ദ്രമന്ത്രി ജിതിൻ റാം മാഞ്ചി 2 ദിവസത്തെ സന്ദർശനത്തിനായി ലക്ഷദ്വീപിലെത്തി. കവരത്തി സെക്രട്ടേറിയറ്റിൽ നടക്കുന്ന യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. വിവിധ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായും കേന്ദ്രമന്ത്രി ചർച്ച നടത്തും. ലക്ഷദ്വീപിലെ വിവിധ MSME പദ്ധതികളുടെ പ്രവർത്തനവും അദ്ദേഹം അവലോകനം ചെയ്യും. അന്തർ സംസ്ഥാന ഡിജിറ്റൽ അറസ്റ്റ് സൈബർ തട്ടിപ്പ് ശൃംഖല തകർത്ത് ഡൽഹി പോലീസ്. പഞ്ചാബ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നായി 4 പ്രതികളെ അറസ്റ്റ് ചെയ്തു. വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന കോടികളുടെ തട്ടിപ്പുമായി ഇവർക്ക് ബന്ധമുണ്ടെന്ന് പോലീസ് അറിയിച്ചു. FIH ഹോക്കി ലോകകപ്പ് 2nd പൂൾ ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ ഇന്ന് ഇന്ത്യൻ വനിതാ ടീം നെതർലൻഡ്സിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 7:30 മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ സമനിലയിൽ തളച്ചാണ് ഇന്ത്യൻ വനിതാ സംഘം 2nd റൌണ്ടിൽ പ്രവേശിച്ചത്. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഈ മാസം 23 കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ തിങ്കളാഴ്ചയും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. ഇറാനുമായി ബന്ധപ്പെട്ട തന്ത്രപ്രധാന ജലപാതകളുടെ സമ്പൂർണ്ണ നിയന്ത്രണം അമേരിക്ക വൈകാതെ ഏറ്റെടുക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനെതിരെ നടക്കുന്ന സൈനിക നടപടികളെ ന്യായീകരിച്ച ട്രംപ്, സംഘർഷം കാരണം അമേരിക്കൻ ജനതയുടെ പെട്രോൾ ഊർജ്ജ ചെലവുകൾ വർദ്ധിച്ചേക്കാമെന്നും പറഞ്ഞു. ആണവായുധം വികസിപ്പിക്കാൻ ഇറാനെ ഒരിക്കലും അനുവദിക്കില്ലെന്നും US പ്രസിഡന്റ് വ്യക്തമാക്കി. പ്രതിരോധം, സൈബർ സുരക്ഷ തുടങ്ങിയ മേഖലകൾ നേരിടുന്ന പുതിയ വെല്ലുവിളികൾക്ക് തദ്ദേശീയവും നൂതനവുമായ പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനായി ദേശീയ ഹാക്കത്തണിന് തുടക്കമിട്ട് ടെറിട്ടോറിയൽ ആർമി. സൈബർ പീസുമായി സഹകരിച്ച് നടത്തുന്ന ടെറിയർ സൈബർ ക്വസ്റ്റ് 2026 ഹാക്കത്തണിൽ ഗവേഷണ സ്ഥാപനങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങൾ, സായുധ സേനകൾ എന്നിവയിൽ നിന്നുള്ള സാങ്കേതിക വിദഗ്ധർക്ക് പങ്കെടുക്കാവുന്നതാണ്. ഈ മാസം 31 വരെ രജിസ്റ്റർ ചെയ്യാം. ഗ്രാൻഡ് ഫിനാലെ ഒക്ടോബർ 6 മുതൽ 8 വരെ ന്യൂഡൽഹിയിൽ നടക്കും. ന്യൂഡൽഹിയിൽ നടക്കുന്ന BWF ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് വനിതാ വിഭാഗം ഡബിൾസിൽ ട്രീസ ജോളി, ഗായത്രി ഗോപിചന്ദ് സഖ്യം ചൈനയുടെ ജിയായി ഫാൻ, ഷാങ് ഷൂസിയാൻ സഖ്യത്തെ നേരിടുന്നു. പുരുഷ വിഭാഗം ഡബിൾസിൽ സ്വാതിക് സായിരാജ് റെങ്കിറെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യം ചൈനീസ് ജോഡിയുമായി ഇന്ന് ഏറ്റുമുട്ടും. ജമ്മുകശ്മീരിൽ 3rd വന്ദേ ഭാരത് ട്രെയിൻ സർവീസിന് അനുമതി നൽകിയതായി ഇന്ത്യൻ റെയിൽവേ. ജമ്മു താവിയിൽ നിന്നും ഉധംപൂർ വഴി ശ്രീനഗറിലേക്കുള്ള സർവീസിനാണ് അനുമതി നൽകിയതെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ കത്ത് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിനായി ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കണമെന്ന് കേന്ദ്ര സെക്രട്ടറിമാരുടെ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിർമ്മാണ സാമഗ്രികൾ കയറ്റി അയക്കുന്നതിന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ നിന്ന് കേരളത്തെ ഒഴിവാക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശന് ഉറപ്പു നൽകി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്. ബ്രിക്സ് വാർത്താവിനിമയ മന്ത്രിമാരുടെ യോഗം കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയുടെ അധ്യക്ഷതയിൽ പൂനെയിൽ ആരംഭിച്ചു. ബ്രിക്സ് ടൂറിസം മന്ത്രിമാരുടെ യോഗത്തിന് ജയ്പൂരിൽ തുടക്കമായി. പൊന്നോണത്തെ വരവേൽക്കാനൊരുങ്ങി മലയാള നാട്. കൃഷിവകുപ്പിന്റെ 2000 കർഷക ചന്തകൾക്ക് നാളെ തുടക്കമാകും. 72
2: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം.

0: 90.4 FM. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2 കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
2: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
1: ലോട്ടറി ഒന്നും അല്ല,
2: പിന്നെ
1: ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
4: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
4: 9446340979.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
3: Really, we can grow together.
5: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
6: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
7: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: Stay tuned to Radio Santhanam 90.4 FM for your favorite programs and music, an initiative of Pain and Palliative Care Trust, Kollam.
1: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം അത്തം പത്തുരുചി. ആശയം അവതരണം പാർവതി പ്രസാദ്, സാങ്കേതിക സഹായം ആതിര അതുൽ. നമസ്കാരം, റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും അത്തം പത്തുരുചിയിലേക്ക് സ്വാഗതം. ഓണത്തിന്റെ 6-ാം ദിവസം ഇന്ന് അനിഴം. ഈ ദിവസത്തിൽ സദ്യയുടെ രുചികൾ പരിചയപ്പെടുത്തുന്നു ഞാൻ പാർവതി പ്രസാദ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സദ്യക്കൂട്ടുകളൊക്കെ പരിചയപ്പെട്ടല്ലോ. ഇന്ന് അടുത്ത സദ്യക്കൂട്ടായ ഓലനെയും കാളനെയും പരിചയപ്പെടാം. തയ്യാറാക്കാനായി വൻപയർ കുക്കറിൽ ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് നല്ലതുപോലെ വേവിക്കുക. വൻപയർ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് കുമ്പളങ്ങ അരിഞ്ഞത് ചേർക്കാം. കുമ്പളങ്ങ നല്ല കട്ടിയുള്ള ചതുര കഷ്ണങ്ങളായി അരിയാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. കുമ്പളങ്ങ ചേർക്കുന്നതിനോടൊപ്പം പച്ചമുളകും കറിവേപ്പിലയും 1 കപ്പ് അളവിൽ 2 തേങ്ങാപ്പാലും ചേർക്കാം. ഈ സമയത്ത് കുമ്പളങ്ങ വേവാനുള്ള ഉപ്പും ചേർക്കണം. തേങ്ങാപ്പാൽ വറ്റുന്നതുവരെ അടച്ചു വെച്ച് വേവിക്കാം. കുമ്പളങ്ങ വെന്ത് കഴിഞ്ഞാൽ തീ കുറച്ചു വെച്ച് 1/2 കപ്പ് 1/2 പാൽ ചേർക്കാം. കൂടെ കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. നല്ല നാടൻ വെളിച്ചെണ്ണയും ചേർത്ത് നന്നായി ഇളക്കിയാൽ രുചികരമായ ഓലൻ റെഡി. ഓലനെ പരിചയപ്പെട്ടല്ലോ, ഇനി നമുക്ക് നല്ല കാളൻ, കുറുക്ക് കാളൻ എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി ആവശ്യത്തിനുള്ള നേന്ത്രക്കായും ചേനയും എടുക്കുക. തൊലിഭാഗം ഒക്കെ കളഞ്ഞ് നല്ല വൃത്തിയായി കഴുകിയ ശേഷം ചെറിയ ചതുര കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുക. ഇനി നമുക്ക് ഒരു മൺചട്ടിയിലേക്ക് അരിഞ്ഞു വെച്ച കഷ്ണങ്ങളും കഷ്ണങ്ങൾ വേവാനുള്ള വെള്ളവും ചേർക്കാം. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് നന്നായി വേവിച്ചെടുക്കാം. ഇനി തേങ്ങ, പച്ചമുളക്, ജീരകം എന്നിവ ചേർത്ത് നന്നായി അരച്ചെടുക്കുക. അരച്ച തേങ്ങ വേവിച്ച പച്ചക്കറിയിലേക്ക് ചേർത്ത് കുറച്ചു നേരം തിളപ്പിക്കാം. തീ നന്നായി കുറച്ചു വെച്ച് തൈര് നന്നായി അടിച്ചെടുത്തത് ചേർക്കുക. തൈര് ചേർത്ത ശേഷം അധികം തിളപ്പിക്കരുത്. തൈര് ചേർക്കുമ്പോൾ തീ കുറച്ചില്ലെങ്കിലോ ചേർത്തതിന് ശേഷം തിളപ്പിക്കുകയോ ചെയ്താൽ തൈര് പിരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ടേ. കാളൻ കുറുകി കട്ടിയാകുമ്പോ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. അവസാനം വെളിച്ചെണ്ണയിൽ കടുക്, ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില എന്നിവ താളിച്ച് ചേർക്കുക. കാളനെയും ഓലനെയും പരിചയപ്പെട്ടില്ലേ? ഇനി നമുക്ക് ഇതുണ്ടാക്കാനുള്ള ടിപ്പായാലോ. ഓലൻ തയ്യാറാക്കുമ്പോ കുമ്പളങ്ങയ്ക്ക് പകരം മത്തങ്ങയോ പയറോ ഒക്കെ ചേർക്കാം. അതോടൊപ്പം തേങ്ങാപ്പാൽ അവസാനം ചേർക്കുന്നതാണ് നല്ലത്. ഓലൻ എപ്പോഴും മസാലകൾ കുറവായിരിക്കണം. ഇനി കാളനാണെങ്കിലോ, കാളന് നല്ല പുളിയുള്ള കട്ട തൈര് ഉപയോഗിച്ചാൽ നല്ല രുചി കിട്ടും. അതോടൊപ്പം കാളന്റെ യഥാർത്ഥ ഭംഗി കുറുകിയ കട്ടിയിലാണ്. അതിനാൽ വെള്ളം അധികം ചേർക്കരുത്. കാളൻ തയ്യാറാക്കി കുറച്ച് സമയം വെച്ചാൽ രുചി കൂടുതൽ നന്നാക്കും. ഇന്ന് കാളനെയും ഓലനെയും പരിചയപ്പെട്ടല്ലോ. നാളെ ഇതേ സമയം നിങ്ങളോടൊപ്പം മറ്റൊരു ഓണവിഭവവുമായി ഞാൻ എത്തുന്നതായിരിക്കും അത്തം പത്ത് രുചിയിൽ. കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
2: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അത്തം പത്തുരുചി. ആശയം അവതരണം പാർവതി പ്രസാദ്, സാങ്കേതിക സഹായം ആതിര അതുൽ.
3: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: money as well as private capital. The Directorate of Revenue Intelligence has foiled an attempt to illegally export around 56 kilograms of methamphetamine from India to Saudi Arabia and arrested two persons in connection with the case. According to DRI, during the operation, the powder form of methamphetamine was recovered from an export consignment at Nhava Sheva port. The Supreme Court stressed the need to institutionalize the NDA with secure infrastructure and robust systems to prevent future paper leaks. In Jharkhand, the 26-day-long student agitation over irregularities in JPSC and JSSC recruitment examinations has been called off following the state government's decision to cancel several recruitment exams and order investigations into the issue. Tamil Nadu announced 365 days of maternity leave for women state government employees for a third child. The policy applies to women government employees in Tamil Nadu state service and gives the same leave period as the first two deliveries. In Maharashtra, two elderly women were killed and 31 passengers injured when a state transport bus collided with a truck near Both Pata on the Maligan-Chalisgan road in Nasik district. Flood situation in northern Odisha remains a major concern, with the Sabarnarekha river rising rapidly in Balasore and heading towards a major flood threat. Union Health and Family Welfare Minister J.P. Nadda, who underwent angioplasty on Monday, has been discharged from the AIIMS Delhi. Last week, Mr. Nadda was admitted to the hospital after experiencing uneasiness. Union Minister Kiran Rijiju has dismissed as false the claim that China has entered 60 kilometers into Arunachal Pradesh. In a social media post, Mr. Rijiju said photos and videos from Bangladesh were being used to falsely portray Chinese entry into Arunachal Pradesh. Civil Aviation Minister K. Ram Mohan Naidu has said that government aims to triple the country's air cargo volume by 2030. The current air cargo volume of country is around 3.5 million metric tons. A 12-member high-powered committee has been formed in India for the assessment of the restoration and management of Teesta Barrage project in West Bengal, as the Teesta River is gaining strategic importance. The committee will look into the water availability, existing utilization, future demands, and the status of the barrage and infrastructure. Iran's Armed Forces Chief of Staff Major General Ali Abdullahi has warned that countries on the southern shores of the Persian Gulf should not assist or facilitate U.S. military forces. Pakistan Law Minister Assam Nazir Tarar said that the government would seek a review of the Supreme Court's order directing the transfer of former Prime Minister Imran Khan to a hospital for a comprehensive medical examination. Boxer Narendra Barwal selected for prestigious Arjuna Award. Narendra Barwal, an international level boxer from Sorki village in Hansi district of Haryana, who has brought glory to the country, has been selected for the Arjuna Award. In hockey, India registered a comprehensive 5-3 victory over arch rivals Pakistan in the FIH World Cup at Amstelveen in Netherlands yesterday to qualify for the next round. India had earlier opened the campaign with a 3-1 win over Wales before suffering a 4-2 defeat against England. India and England advanced to the next round from Group D, while Pakistan's campaign came to an end. Superstar Rajinikanth completed 51 years in Indian cinema on August 15. The actor marked the milestone with the team of his upcoming film Dharman. He started in 1975. That's all for today's current affairs update. I'm Dr. Parvati Jeevan, signing off.
1: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. an initiative of Pain and Palliative Care Trust, Kollam.
2: പെണ്ണിന്റെ ചെറുക്കന് കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
3: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
2: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
3: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
4: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
5: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
4: ഡ്രസ് മാത്രം പോരല്ലോ, അതിനൊത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
5: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
4: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
5: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
4: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
5: നസീം സിഗ്നേച്ചർ,
4: നിയർ രാമേശ്വൻ ടെമ്പിൾ, അഞ്ചുകല്ലുമൂട്, കൊല്ലം.
6: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
7: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇനി കേൾക്കാം നാടകവും നാടകവിശേഷങ്ങളുമായി തിരശീല. ആശയം ആവിഷ്കാരം കാവ്യ, സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
8: തിരശീലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാടിനെ അറിഞ്ഞുള്ള എഴുത്തായിരുന്നു എസ് എൽ പുരം സദാനന്ദന്റെ എന്റെ ഗ്രാമമാണ് എന്റെ സർവകലാശാല എന്ന കൃതി. കാട്ടുകുതിരയടക്കമുള്ള സൂപ്പർഹിറ്റ് നാടകങ്ങളിലും എസ് എൽ പുരം നാടിനെക്കുറിച്ച് മനോഹരമായി വർണ്ണിക്കുന്നുണ്ട്. എന്നാൽ തന്റെ നാടിനെ ഇത്രയും അധികം സ്നേഹിച്ച എഴുത്തുകാരനെ നമുക്ക് മറക്കാനാവുമോ? ഇന്ന് തിരശീലയിൽ എസ് എൽ പുരം സദാനന്ദനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് പറയുന്നത്.

0: 吗？
1: വെള്ളത്തിലെ മീനെല്ലാം എനിക്കല്ലേ?

നാടക സിനിമാ രംഗത്തെ അതികായന്മാരിൽ ഒരാളായിരുന്നു ഏസൽപുരം എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെട്ടിരുന്ന ശ്രീ ഏസൽപുരം സദാനന്ദൻ. ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽ കഞ്ഞിക്കുഴി ഗ്രാമത്തിൽ കലവൂരിനടുത്ത് എസ് എൽ പുരത്ത് കാക്കരവീട് എന്ന ഇടത്തരം കർഷക കുടുംബത്തിലാണ് 1927 ഏപ്രിൽ 15 അദ്ദേഹം ജനിച്ചത്. പിതാവ് പി നാരായണൻ, മാതാവ് കാർത്തിയായനി. ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും കലാരംഗത്ത് താല്പര്യം കാണിക്കുകയും ചെയ്തിരുന്ന അദ്ദേഹം തൻ്റെ നീണ്ടകാലത്തെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ ജീവിതത്തിലെ അനുഭവങ്ങളാണ് നാടകങ്ങളിലും പിന്നീട് തിരക്കഥകളിലും കൂടുതലും പ്രതിഫലിപ്പിച്ചിരുന്നത്. ആർ സുഗതൻ എന്ന പഴയകാല കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ അനുഗ്രഹാശിസുകളോടെയാണ് അദ്ദേഹം നാടകരംഗത്തേക്ക് എത്തുന്നത്. ആദ്യ നാടകമായ കുടിയിറക്ക് എഴുതുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രായം 17 വയസ്സ് മാത്രമായിരുന്നു. നാടകരംഗത്ത് സജീവമായ

അദ്ദേഹം. എസ് എൽ പുരത്ത് കൽപ്പന തിയേറ്റേഴ്സ് എന്ന നാടക സമിതി രൂപീകരിച്ചു. ഒരാൾ കൂടി, കള്ളനായി, വില കുറഞ്ഞ മനുഷ്യൻ തുടങ്ങി കൽപ്പന തിയേറ്റേഴ്സിൻ്റെതായി ഇറങ്ങിയ ധാരാളം നാടകങ്ങൾ വളരെ ജനശ്രദ്ധ നേടി. 1962 ശ്രീകോവിൽ എന്ന ചിത്രത്തിനു വേണ്ടി തിരക്കഥാ സംഭാഷണങ്ങൾ നിർവഹിച്ചുകൊണ്ട് അദ്ദേഹം സിനിമാ രംഗത്തേക്ക് കടന്നു വന്നു. മലയാളത്തിന് ഏറ്റവും നല്ല സിനിമയ്ക്കുള്ള ആദ്യ സ്വർണ്ണ മെഡൽ നേടിത്തന്ന ചെമ്മീനിന്റെ തിരക്കഥാകൃത്ത് എസ് എൽ പുരമായിരുന്നു.

0: നല്ല തിരക്കഥാകൃത്തിനുള്ള രാഷ്ട്രപതിയുടെ അവാർഡ് ലഭിച്ച ആദ്യത്തെ മലയാളിയും അദ്ദേഹം തന്നെ. അഗ്നിപുത്രി എന്ന ചിത്രത്തിന്റെ തിരക്കഥയ്ക്കാണ് 1967 ദേശീയ അവാർഡ് ലഭിച്ചത്. രാഷ്ട്രപതിയുടെ വെള്ളിമെഡൽ നേടിയ കാവ്യമേള എന്ന ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണം എഴുതിയതും അദ്ദേഹം തന്നെയാണ്. പിന്നീട് 70s അദ്ദേഹം സൂര്യസോമാ തിയേറ്റേഴ്സ് സ്ഥാപിക്കുന്നത്. മലയാള നാടകരംഗത്ത് ഒരു കൊടുങ്കാറ്റ് തന്നെ സൃഷ്ടിച്ച കാട്ടുകുതിര എന്ന നാടകം സൂര്യസോമയുടേതാണ്. രാജൻ പി ദേവ് എന്ന അനുഗ്രഹീത നടൻ പ്രശസ്തിയിലേക്ക് എത്തുന്നത് കാട്ടുകുതിരയിലൂടെയാണ്.
1: ഞാനൊരു പഴയ സിനിമാ നായകന്റെ പിന്നീട് നാടകം ഉപജീവന മാർഗമാക്കിയ ഒരു വലിയ മനുഷ്യന്റെ മകനാണ്. എൻ്റെ പിതാവിൻ്റെ പേര് എസ് എ ദേവ് എന്ന് പറയും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ അടിച്ച നോട്ടീസൊക്കെ ചെറുപ്പത്തിലെ കാണുമ്പോൾ, അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ കാണാൻ പോകുമ്പോഴൊക്കെ എനിക്കൊരു നടനാകണമെന്ന ആഗ്രഹം എന്നെ എപ്പോഴും ഇങ്ങനെ മുളയിടുന്നുണ്ടായിരുന്നു. ഞാൻ പോലും അറിയാതെ എൻ എൻ പിള്ള എന്ന് പറയുന്ന മഹാനായ ഗുരുവിൻ്റെ ഗുരുകുലത്തിൽ പോയി

0: നാടകത്തെപ്പറ്റി പഠിച്ചു. അവിടെ നിസൽപുരത്തിൻ്റെ കാട്ടുകുതിരയിലൂടെ ഞാൻ നിങ്ങൾ അറിയപ്പെടുന്ന നാടക നടനായിട്ട് മാറി. അപ്പോൾ എനിക്ക് വഴിത്തിരിവുണ്ടാക്കിയ എൻ്റെ ആദ്യത്തെ കഥാപാത്രം കാട്ടുകുതിരയിലെ കൊച്ചുവാവയാണ്. നിർഭാഗ്യവശാൽ സിനിമയായപ്പോൾ കൊച്ചുവാവയ്ക്ക് ചായം ഇടാൻ എനിക്ക് ഭാഗ്യം കിട്ടിയില്ല.
1: എന്നും പറക്കുന്ന പക്ഷി, ആയിരം ചിറകുള്ള മോഹം തുടങ്ങി ഒട്ടനവധി നാടകങ്ങൾ ഈ സമിതിയുടേതായി അരങ്ങിലെത്തി. തൻ്റെ കലാജീവിതത്തിൻ്റെ സായാഹ്നം വരെ 50+ നാടകങ്ങൾ എഴുതി സംവിധാനം ചെയ്ത എസൽപുരം 1962 ശ്രീകോവിൽ മുതൽ 2000 പുറത്തിറങ്ങിയ കല്ലുകൊണ്ടൊരു പെണ്ണ് വരെ 58 സിനിമകൾക്ക് കഥയെഴുതുകയും 99 സിനിമകൾക്ക് തിരക്കഥയും 126 സിനിമകൾക്ക് സംഭാഷണങ്ങൾ നിർവഹിക്കുകയും ചെയ്തു. അഗ്നിശുദ്ധി എന്ന നോവലും 1000 വർണ്ണങ്ങൾ എന്ന ഓർമ്മക്കുറിപ്പും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അഗ്നിപുത്രി, കാവ്യമേള എന്നീ ചിത്രങ്ങൾക്ക് ലഭിച്ച ദേശീയ പുരസ്കാരങ്ങൾ കൂടാതെ ഒരു പെണ്ണിൻ്റെ കഥ, യവനിക എന്നീ ചിത്രങ്ങൾക്ക് സംസ്ഥാന അവാർഡുകളും കാക്കപ്പുന്ന് എന്ന നാടകത്തിന് 1963 കേരള സാഹിത്യ പരിഷത്തിൻ്റെ അവാർഡും കൂടാതെ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിന്റെ ബഹുമതിയും ലഭിച്ചു.
2: സാറെന്താ ഇങ്ങനെ നോക്കുന്നേ?
3: ഇയാളുടെ ഫോട്ടോകൾ വല്ലതും കയ്യിലുണ്ടോ?
2: കയ്യിലില്ല, ക്യാമ്പിൽ കാണും.
3: കാണുമാനില്ല. ഈ ഫോട്ടോയിൽ കാണുന്ന അയ്യപ്പൻ തബലിസ്റ്റ്, 5'9" പൊക്കം, 2 നിറം എന്നയാളെ കാണുമാനില്ല. കണ്ടുകിട്ടുന്നവർ താഴെ കാണുന്ന വിലാസത്തിലോ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അറിയിക്കുവാൻ അപേക്ഷ. ഭാവന തിയേറ്റേഴ്സ്, കൃഷ്ണപുരം PO, ഫോൺ 234. തെറ്റി. ഇതുപോരാ, ഉടനെ വന്നു ചേർന്നാൽ 2 rupees 1.5 വാറ്റ് ചാരായം വാങ്ങി തരുന്നതാണ് എന്ന് പരസ്യം കൊടുത്തിരുന്നെങ്കിൽ അയ്യപ്പൻ പറന്ന്. സുമകലേ, അയ്യപ്പൻ കസ്റ്റഡിയിലുണ്ട്, ഏൽപ്പിച്ചോ, 1.5 സമ്മാനം കിട്ടും.
1: മലയാള നാടകവേദിക്ക് എസൽപുര നൽകിയ സമഗ്ര സംഭാവനകളെ മുൻനിർത്തി കേരള സംഗീത നാടക അക്കാദമി 2007 മുതൽ എസൽപുരം സദാനന്ദൻ പുരസ്കാരം നൽകാൻ ആരംഭിച്ചു. നാടക പ്രതിഭകളെ ആദരിക്കാനാണ് 1,00,000 രൂപയും പ്രശസ്തി പത്രവുമടങ്ങുന്ന ഈ പുരസ്കാരം ഏർപ്പെടുത്തിയത്. ആലപ്പുഴ കൊമ്മാടി വെളിയിൽ വീട്ടിൽ ശ്രീമതി ഓമനയാണ് ശ്രീ സദാനന്ദന്റെ സഹധർമ്മിണി. സദാനന്ദൻ ഓമന ദമ്പതികൾക്ക് 2 ആൺമക്കളാണ്. ചലച്ചിത്ര സംവിധായകനായ ജയസൂര്യയും സിനിമാ സംഭാഷണ രചയിതാവും സിനിമാ സീരിയൽ നടനുമായ ജയസോമയും ഇവരുടെ പേരുകൾ ചേർത്താണ് തന്റെ നാടക സമിതിക്ക് സൂര്യസോമ തിയേറ്റേഴ്സ് എന്ന പേര് അദ്ദേഹം നൽകിയത്. മലയാളത്തിന് ആദ്യ സ്വർണ മെഡൽ നേടിത്തന്ന ചെമ്മീനിന്റെ തിരക്കഥാകൃത്താണ് എസൽപുരം. അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്ത് രസകരമായ ഒട്ടനേകം സംഭവ വികാസങ്ങൾ അരങ്ങേറിയിട്ടുണ്ട്. ചെറിയ പ്രായത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥിയായിരിക്കുമ്പോഴേ നല്ല സാഹിത്യവാസനയുണ്ടായിരുന്ന എസൽപുരം പാർട്ടി സമ്മേളനങ്ങളിൽ പാട്ടുകൾ എഴുതിയും ഏകാംഗ നാടകങ്ങൾ അവതരിപ്പിച്ചും ശ്രദ്ധ നേടി. പാർട്ടി പ്രവർത്തനത്തിന്റെ പേരിൽ സ്കൂളിൽ നിന്ന് അദ്ദേഹം പുറത്തായി. പുന്നപ്ര വയലാർ സമരങ്ങളിൽ പങ്കെടുത്ത് അദ്ദേഹം ജയിൽവാസം അനുഷ്ഠിക്കുകയും ചെയ്തിരുന്നു. നീണ്ടകാലത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ കണ്ടും കേട്ടും അറിഞ്ഞും നേടിയ അനുഭവങ്ങൾ തന്റെ നാടകങ്ങളിലും തിരക്കഥകളിലും അദ്ദേഹം പ്രതിഫലിപ്പിച്ചിരുന്നു. നാടകരചന അഭ്യസിച്ചിട്ടില്ലാത്ത അദ്ദേഹം സ്വന്തമായ രചനാതന്ത്രം ആവിഷ്കരിച്ചിരുന്നു. ചില പ്രത്യേക കാര്യങ്ങളിൽ ജനശ്രദ്ധയാകർഷിക്കാനായി അദ്ദേഹം നാടകം മാധ്യമമാക്കി. ഉദ്യോഗജനമായ ജീവിത ദൃശ്യങ്ങളും സന്ദർഭങ്ങളും സംഭാഷണ വൈചിത്രത്തിന്റെ സഹായത്താൽ അവതരിപ്പിക്കുകയും ഹാസ്യം, മെലോഡ്രാമ, അസാധാരണ സംഗീതങ്ങൾ തുടങ്ങിയവ ഉപയോഗിച്ച് ആകർഷകമാക്കുകയും ചെയ്ത നാടകങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റേത്. മിക്ക നാടകങ്ങളും സിനിമയാക്കിയിട്ടുമുണ്ട്. 27 നാടകങ്ങളും അഗ്നിശുദ്ധി എന്ന നോവലും 1000 വർണ്ണങ്ങൾ എന്ന ഓർമ്മക്കുറിപ്പും അദ്ദേഹം എഴുതി. ഒരാൾ കൂടി കള്ളനായി എന്ന നാടകത്തിന് സമസ്ത കേരള സാഹിത്യ പരിഷത്തിന്റെ അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചു. 60 നാടകങ്ങൾ, 135 തിരക്കഥകൾ, ചെമ്മീൻ സിനിമയുടെ തിരക്കഥാകൃത്ത്, അഗ്നിപുത്രി, കാവ്യമേള എന്നിവയുടെ തിരക്കഥയ്ക്ക് ദേശീയ അവാർഡ്, കൽപ്പന തിയേറ്റേഴ്സിൻ്റെയും സൂര്യസോമ തിയേറ്റേഴ്സിൻ്റെയും സ്ഥാപകൻ, മലയാളത്തിൽ ഏറ്റവുമധികം പ്രേക്ഷകർ ആസ്വദിച്ച നാടകമായ കാട്ട്

0: കുതിരയുടെ സംവിധായകൻ. അങ്ങനെ അങ്ങനെ അദ്ദേഹത്തിന് വിശേഷണങ്ങൾ ഏറെയാണ്. മലയാള ചലച്ചിത്രങ്ങളുടെ തിരക്കഥാരചനയിലും എസ് എൽ പുരം സജീവമായിരുന്നു. 1967 അഗ്നിപുത്രിയുടെ രചനയിലൂടെ മലയാള സിനിമയ്ക്ക് ആദ്യമായി നല്ല തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചു.
1: നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ട് ഇവിടെ നിൽക്കാം.
2: എന്ത് പറയാനാ?
1: ഒന്നും പറയാനില്ല.
2: എല്ലാ ദിവസവും പറഞ്ഞ കാര്യം തന്നെ പിന്നെയും പിന്നെയും പറഞ്ഞിട്ട് എന്തിനാ?
1: നാണുകുട്ടി, നാണുകുട്ടി, ഇന്ന് ഞാൻ പറമ്പിൽ നിന്ന് ഒരു ചക്ക വെട്ടി വെച്ചിട്ടുണ്ട്. സന്ധ്യയാകാൻ അത് പുറത്തു കൊണ്ട് നിൽക്കാനോ കൊത്തില്ല.
2: അയ്യോ പാച്ചേട്ട, വല്ലവരും അറിഞ്ഞാലോ?
1: ആരറിയാനാ? അങ്ങനെയാണെങ്കിൽ തന്റെ ചേന പറിച്ചു വെച്ചിട്ട് ആരറിഞ്ഞു? ആ കാശാ ഇന്നാള് ഞാൻ കൊണ്ട് തന്നത്. നാണുകുട്ടിയെ, ഇതിരി മുഴുപ്പാണ്. ചക്കേ, ചക്ക രണ്ടര രൂപയെങ്കിലും കിട്ടും, നാളെ കൊണ്ട് തരാം കേട്ടോ.
2: അതൊക്കെ പാച്ചേട്ടിന്റെ ഇഷ്ടം, അല്ലാണ്ട് ഞാൻ എന്ത് പറയാനാ?
1: എന്റെ ഇഷ്ടം അതാ. നാണുക്കുട്ടി, എനിക്ക് നാണുക്കുട്ടിയോട് വലിയ ഇഷ്ടം, അതുകൊണ്ട് ആർക്കും ഒരു നഷ്ടവും ഇല്ലല്ലോ.
3: നാണുക്കുട്ടി പൂവില്ലാത്ത ചെടിയൊന്ന് പൂവിറക്കിയായിരുന്നു. ഞാൻ എവിടെയെല്ലാം അന്വേഷിച്ചെന്ന് അറിയാമോ?
2: എന്തായിട്ടാ?
3: നാണുക്കുട്ടിയോട് ഒരു രഹസ്യം പറയാനുണ്ടായിരുന്നു.
0: ആയിരത്തി തൊള്ളായിരത്തി 1965 ചെമ്മീനിന് വേണ്ടി സംഭാഷണം എഴുതിക്കൊണ്ടാണ് അദ്ദേഹം ചലച്ചിത്ര രംഗത്തേക്ക് പ്രവേശിച്ചത്. നെല്ല്, യവനിക, ഒരു പെണ്ണിന്റെ കഥ, അഴിയാത്ത ബന്ധങ്ങൾ, എന്റെ കാണാകുയിൽ, കുഞ്ഞാറ്റ കിളികൾ തുടങ്ങി 100+ ചലച്ചിത്രങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ചു. ഒരാൾ കൂടി കള്ളനായി, വില കുറഞ്ഞ മനുഷ്യർ, യാഗശാല, കാക്കപ്പൊന്ന്, അഗ്നിപുത്രി, കല്ലുകൊണ്ടൊരു പെണ്ണ്, കാട്ടുകുതിര എന്നിവയാണ് ഏറെ പ്രശസ്തമായ അദ്ദേഹത്തിന്റെ നാടകങ്ങൾ. മലയാള നാടകത്തെ സമഗ്ര സംഭാവനയ്ക്ക് കേരള സർക്കാർ ഏർപ്പെടുത്തിയ അവാർഡാണ് എസ് എൽ പുരം സദാനന്ദൻ പുരസ്കാരം. 100,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. നാടകരചയിതാവ്, സംവിധായകൻ, നാടക സമിതി ഉടമ എന്നീ നിലകളിൽ പ്രസിദ്ധനായ എസ് എൽ പുരം സദാനന്ദന്റെ പേരിൽ 2007 മുതൽക്കാണ് കേരള സർക്കാർ ഈ പുരസ്കാരം ഏർപ്പെടുത്തിയത്. എഴുത്തിലൂടെ വേറിട്ട് നിന്ന അദ്ദേഹം നാടക ആസ്വാദകരെന്ന നിലയിൽ നമ്മുടെ ഭാഗ്യമാണ്. തിരശീലയിലെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. തിരശീലയിൽ ഇനിയും നാടകവും നാടകവിശേഷങ്ങളും ഒക്കെയായി നമുക്ക് ഒത്തുചേരാം. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4.
4: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തിരശീല. ആശയം ആവിഷ്കാരം കാവ്യ. സാങ്കേതിക സഹായം റേ

0: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം.

ഇതിന്റെ പുതിയ അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ

0: വാക്സിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: കാലത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ, നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

പാണ്ഡൻ നായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ വലിക്കുന്നില്ല. പണ്ടിവൻ ഒരു കടിയാൽ ഒരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേൻ. പണ്ടിവൻ ഒരു കടിയാൽ

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവയ്ക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ വാട്സ്ആപ്പ് നമ്പർ 8848 55

0: മഴക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.

0: അറിഞ്ഞോ, ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ.
1: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
0: ലോട്ടറി ഒന്നും അല്ല,
1: പിന്നെ
0: ചിട്ടിയാണ് അടിച്ചത്.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
0: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
0: 9446340979.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
2: Really, we can grow together.
3: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലുമോട്, കൊല്ലം.
4: കാലത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം, ആവിഷ്കാരം, ഡോക്ടർ റിജി ജി നായർ.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day. സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ

0: എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാമല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരം ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
4: ാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
5: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
6: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോ.

0: ഫലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, 1/2 മണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.
2: ാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
1: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
0: ഡ്രസ് മാത്രം പോരല്ലോ, അതിനകത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
1: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
0: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
1: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
0: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
1: നസീം സിഗ്നേച്ചർ,
0: നിയർ രാമേശ്വരൻ ടെമ്പിൾ, അഞ്ചുകല്ലുമൂട്, കൊല്ലം.
2: വിനോദത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യും റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ.

0: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി സെപ്റ്റംബർ 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം സെപ്റ്റംബർ 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1 സമ്മാനം 25,000 രൂപ, 2 സമ്മാനം 5,000 രൂപ, 3 സമ്മാനം 3,000 രൂപ, 4 സമ്മാനം 2,000 രൂപ, 5 സമ്മാനം 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388-1239-71 അല്ലെങ്കിൽ 8121212680.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2 കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: മീണമേന്മയുടെ ക്രഞ്ച്,

0: ആരോഗ്യ പിന്നെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
0: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള കാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
2: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
3: റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം കിഞ്ചന വർത്തമാനം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
4: റേഡിയോ സാന്ത്വനം 90.4 FM കിഞ്ചന വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. വളരെ ദുരിതപൂർണമായ ഒരു ജീവിതം ആരംഭിക്കുകയും തുടർന്ന് കഠിനാധ്വാനത്തിലൂടെയും പരിശ്രമത്തിലൂടെയും ഒരു ശക്തമായ ജീവിതം, ഭദ്രമായ ജീവിതം, മാതൃകാപരമായ ജീവിതം കെട്ടിപ്പടുക്കുകയും ചെയ്ത 3 IAS IPS ഉദ്യോഗസ്ഥരുടെ കഥകളാണ് ഇന്നത്തെ കിഞ്ചന വർത്തമാനത്തിൽ പറയുന്നത്. MG രാജമാണിക്യം IAS ആണ് ഇന്ന് നമ്മുടെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും. അദ്ദേഹത്തിൻ്റെ ജീവിതകഥയിലേക്ക്. ചില ജീവിതങ്ങൾ ഒരു പുസ്തകം പോലെയാണ്, വായിച്ചു തീരുമ്പോഴേക്കും നമ്മുടെ കണ്ണ് നിറയ്ക്കുകയും ഒപ്പം മനസ്സിന് വല്ലാത്തൊരു ഊർജം പകരുകയും ചെയ്യും. ടോണി ചിറ്റേറ്റുകളം എഡിറ്റ് ചെയ്ത് ഒലിവ് ബുക്സ് പുറത്തിറക്കിയ അൻപോട് രാജമാണിക്യം എന്ന പുസ്തകം ഇത്തരത്തിൽ കണ്ണീരിൻ്റെയും അതിജീവനത്തിൻ്റെയും ഒരു വലിയ നേർക്കാഴ്ചയാണ്. മധുരയിലെ അനുപാനടി ഗ്രാമത്തിൽ 8 അടി വീതിയും 12 അടി നീളവുമുള്ള ഒറ്റമുറി വീട്ടിലായിരുന്നു രാജമാണിക്യത്തിന്റെ ബാല്യ കൗമാരങ്ങൾ. അച്ഛൻ ഗുരുസ്വാമിക്ക് കോവിൽ വേലയിൽ നിന്ന് കിട്ടിയിരുന്ന തുച്ഛമായ വരുമാനത്തിൽ 5 അംഗ കുടുംബം പുലരുക മഹാകഷ്ടമായിരുന്നു. 5 രൂപ പ്രതിമാസ ഫീസ് അടയ്ക്കാനില്ലാതെ എത്രയോ തവണ കുഞ്ഞു രാജമാണിക്യം ക്ലാസ്സിന് പുറത്ത് നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ദിവസങ്ങളിലാണ് പാടത്തും പറമ്പിലും പണിയെടുത്ത് മണ്ണും ചെളിയും പുരണ്ട വസ്ത്രങ്ങളുമായി എവിടുന്നൊക്കെയോ നുള്ളിയൊപ്പിച്ച കാശുമായി അമ്മ പഞ്ചവർണം സ്കൂളിൽ പാഞ്ഞെത്തുന്നത്. ഒരു ലോട്ടറി അടിച്ച ഭാവത്തോടെ ആ മുഷിഞ്ഞ നോട്ടുകളും ചില്ലറുകളും അമ്മ ആ കയ്യിൽ വെച്ചു കൊടുക്കുമായിരുന്നു. കേടുള്ള പച്ചക്കറികളിൽ നിന്ന് അത്ര കേടില്ലാത്തവ തെരഞ്ഞെടുത്ത് വില കുറച്ചു വാങ്ങി ആ അമ്മ 5 വയറുകൾ നിറച്ചു. തമിഴ്നാട്ടിലെ സ്കൂൾ ഉച്ചഭക്ഷണമായ സത്യനവ് ചോറിലെ നാറ്റം കാരണം പലപ്പോഴും കഴിക്കാൻ പറ്റില്ലായിരുന്നെങ്കിലും മട്ട ഊരുക എന്ന അച്ചാറും കൂട്ടി വിശപ്പടക്കിയ ഒരു ഭൂതകാലം രാജമാണിക്യത്തിനുണ്ടായിരുന്നു. കഠിനമായ പഠനക്കിടയിലും നിശ്ചയദാർഢ്യത്തോടെ പഠിച്ച് സ്വർണ്ണ മെഡലോടെ ME പാസായ രാജമാണിക്യത്തിന് പ്രതിവർഷം 800,000 രൂപ ശമ്പളത്തിൽ ക്യാമ്പസ് സെലക്ഷൻ കിട്ടിയതാണ്. എന്നാൽ സാക്ഷരതാ പ്രവർത്തനത്തിനിടയിൽ വിരുദുനഗറിലെ തീപ്പെട്ടി കമ്പനിയിൽ ജോലി ചെയ്യുന്ന കുട്ടികളുടെ കരിപുരണ്ട വിരലുകൾ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സ് മാറി. അനീതികൾക്കെതിരെ പോരാടാൻ ഒരു കളക്ടറാകണം എന്ന ചിന്തയോടെ ലക്ഷങ്ങളുടെ ജോലി വേണ്ടെന്ന് വെച്ച് അദ്ദേഹം സിവിൽ സർവീസിലേക്ക് ഇറങ്ങി തിരിച്ചു. നീ പോയി പഠിക്കെ, വിരമിച്ചാലും ഞാൻ വേറെ കോവിലിൽ വേല ചെയ്യാം എന്ന് പറഞ്ഞ് അച്ഛനും പപ്പടം പരത്തിയും വിളക്കുതിരികൾ ഉണ്ടാക്കിയും അമ്മയും ആ സ്വപ്നത്തിന് കാവലിരുന്നു. ഡൽഹിയിലെ കഠിനമായ പഠനകാലത്ത് ചായക്കടക്കാരൻ രാമുഭായി ചായ സൗജന്യമായി നൽകിയും ഇൻസ്റ്റിറ്റ്യൂട്ട് ഉടമ നീതു സിംഗും വീട്ടുടമ രഘുബീർ സിംഗും ഫീസും വാടകയും കുറച്ചു നൽകിയും അദ്ദേഹത്തെ സഹായിച്ചു. എങ്കിലും ദിവസവും ഒരു നേരം മാത്രം ആഹാരം കഴിച്ച് അൾസർ ബാധിച്ച രാജമാണിക്യം എന്ന യുവാവിന് താങ്ങായി മാറിയത് എഞ്ചിനീയറിംഗ് പഠനകാലത്തെ സുഹൃത്തുക്കളായ വൈത്തിയും മുരളീകൃഷ്ണനും സെന്തിൽ പാണ്ഡിയും ധനപാലനുമായിരുന്നു. അവർ മാസത്തിൽ അയച്ചു കൊടുത്ത 500 രൂപ കൊണ്ടാണ് അദ്ദേഹം പിന്നീട് 2 നേരം ആഹാരം കഴിക്കാൻ തുടങ്ങിയത്. തോൽവികളിൽ തളരാതെ പങ്കാളി പൊയ്പാടിയിടാ എന്ന് പറഞ്ഞ് അവർ നൽകിയ ഊർജമാണ് 3rd ശ്രമത്തിൽ അദ്ദേഹത്തെ IAS എന്ന സ്വപ്ന നേട്ടത്തിൽ എത്തിച്ചത്. ജന്മം കൊണ്ട് തമിഴനെങ്കിലും ഇന്ന് അദ്ദേഹം കർമ്മം കൊണ്ട് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കേരളത്തിന്റെ മാണിക്യം തന്നെയാണ്. ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ എന്നതിനപ്പുറം ആ ജീവിത വഴികളും അതിലെ കടപ്പാടുകളുടെ കഥകളും ഇന്നും ഏറെ പ്രയോജനം നൽകുന്ന ഒന്നാണ്. ഇപ്പോൾ ഊർജ മേഖലയിൽ വലിയ മാറ്റങ്ങൾക്കും വികസനങ്ങൾക്കും സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ KSEB പുതിയ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി അദ്ദേഹം നിയമിതനായിരിക്കുന്നു. കിഞ്ചന വർത്തമാനത്തിൽ ആദ്യമായി കേൾക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ എന്ന ഗാനമാണ്. ഈ ഗാനം തിരഞ്ഞെടുക്കുന്നതിന് പ്രത്യേക ഒരു പ്രസക്തിയുള്ളത് ഇതിന്റെ രചയിതാവായ ഫാദർ മൈക്കിൾ പനച്ചിക്കൽ ഈ അടുത്ത കാലത്ത് നമ്മെ വിട്ടുപിരിഞ്ഞു. അദ്ദേഹം പ്രശസ്തനായ ധ്യാന ഗുരുവും

മലയാള ക്രൈസ്തവ ഭക്തിഗാന രംഗത്ത് അതുല്യമായ സംഭാവനകൾ നൽകിയ വ്യക്തിയുമായിരുന്നു. നാം കേൾക്കാൻ പോകുന്ന തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ എന്ന അതിമനോഹരമായ ഗാനം അതിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് സണ്ണി സ്റ്റീഫനാണ്. ഇത് ആലപിച്ചിരിക്കുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മെ വിട്ടുപോയ പ്രഗത്ഭയായിട്ടുള്ള ഗായിക രാധിക തിലകും.

0: ബൈ ബൈ കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM കിഞ്ചന്റെ വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. ഇന്ന് കേരള പോലീസിന്റെ ഏറ്റവും പ്രമുഖ സ്ഥാനത്തുള്ള ക്രമസമാധാന ചുമതലയുള്ള ADGP ആയി ചുമതലയേറ്റിരിക്കുന്നത് ശ്രീ പി വിജയൻ IAS ആണ്. അദ്ദേഹത്തിനും ഒരു കാലത്ത് കഠിനമായ പരിശ്രമത്തിലൂടെ ജീവിതം കെട്ടിപ്പടുത്ത കഥകൾ പറയാനുണ്ട്. കല്ലു ചെത്തിയ കൈകളാണ് അദ്ദേഹത്തിൻ്റെത്. പുത്തൂർ മഠം ഗ്രാമത്തിലെ പ്രഭാതങ്ങൾക്കൊരു പ്രത്യേക ശബ്ദമുണ്ടായിരുന്നു. കല്ലിൽ ഉളി പതിക്കുന്ന ശബ്ദം, വിയർപ്പ് തുള്ളികൾ മണ്ണിൽ വീഴുന്ന ശബ്ദം, ജീവിതത്തോട് പൊരുതുന്ന മനുഷ്യരുടെ നിശബ്ദ നിലവിളികളുടെ ശബ്ദം. ആ ശബ്ദങ്ങൾക്കിടയിലായിരുന്നു 15-കാരനായ വിജയനും തന്റെ വിധിയോട് മല്ലിടുന്നത്. വിജയന്റെ കൂട്ടുകാർ 10-ാം ക്ലാസ് പരീക്ഷയുടെ ചോദ്യ പേപ്പറുകൾക്ക് മുമ്പിൽ ഇരിക്കുമ്പോൾ അവൻ കല്ല് ചെത്തുകയായിരുന്നു. അവർ ഭാവിയെക്കുറിച്ച് സ്വപ്നം കാണുമ്പോൾ വിജയൻ കുടുംബത്തിന്റെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. അവരുടെ കൈകളിൽ പേനയുണ്ടായിരുന്നു. വിജയന്റെ കൈകളിൽ ഉളിയും ചുറ്റികയും. ജീവിതം ചില മനുഷ്യരെ പൂക്കളിലൂടെ നടത്തും, ചിലരെ മുള്ളുകളിലൂടെ. പി വിജയൻ എന്ന ബാലനെ ജീവിതം നടത്തിയത് പാറക്കല്ലുകളിലൂടെയായിരുന്നു. എന്നാൽ ആ കല്ലുകൾ അവന്റെ വഴിയിലെ തടസ്സങ്ങളായിരുന്നില്ല, അവൻ കയറിപ്പോകേണ്ട പടവുകളായിരുന്നു. മണ്ണും കല്ലും ചുമന്ന ആ കൈകൾ ഒരു നാൾ ഇന്ത്യയുടെ ഏറ്റവും പ്രൗഢമായ യൂണിഫോമുകളിലൊന്നായ IPS യൂണിഫോം ധരിക്കുമെന്ന് അന്ന് ആരും കരുതിയിരുന്നില്ല, ഒരുപക്ഷെ പി വിജയൻ പോലും. പക്ഷേ ഒരു കാര്യം അവൻ അറിയാമായിരുന്നു, സാഹചര്യങ്ങൾ മനുഷ്യനെ നിർവചിക്കുന്നില്ല, മനുഷ്യന്റെ തീരുമാനങ്ങളാണ് അവനെ നിർവചിക്കുന്നത്. അങ്ങനെ കഠിനാധ്വാനത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും വഴികളിലൂടെ നടന്ന ആ ബാലൻ ഒടുവിൽ ഇന്ത്യൻ പോലീസ് സർവീസിന്റെ പടവുകൾ കയറി, പിന്നെ കേരള പോലീസിന്റെ ചരിത്രത്തിൽ സ്വന്തം പേര് കൊത്തിവെക്കുകയും ചെയ്തു. വിദ്യാർത്ഥികളിൽ അച്ചടക്കവും സാമൂഹിക ബോധവും വളർത്താൻ അദ്ദേഹം രൂപം നൽകിയ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി വെറുമൊരു പദ്ധതിയായിരുന്നില്ല, ഒരു തലമുറയെ രൂപപ്പെടുത്താനുള്ള സ്വപ്നമായിരുന്നു. പോലീസ് സ്റ്റേഷനും സ്കൂൾ ക്ലാസ് മുറിയും തമ്മിലുള്ള അകലം കുറച്ച ആ ആശയം പിന്നീട് രാജ്യത്തിന് തന്നെ മാതൃകയായി മാറി. പുണ്യം പൂങ്കാവനം പദ്ധതി ശ്രീ പി വിജയന്റെ മറ്റൊരു സ്വപ്നമായിരുന്നു. ശബരിമലയുടെ കാടുകളെ പ്ലാസ്റ്റിക്കിന്റെ മുറിവുകളിൽ നിന്ന് രക്ഷിക്കാനുള്ള ശ്രമം, ഭക്തിയും പ്രകൃതി സംരക്ഷണവും കൈകോർക്കാമെന്ന് അദ്ദേഹം തെളിയിച്ചു. ആ പ്രവർത്തനങ്ങൾ രാജ്യത്തിന്റെ പരമോന്നത നേതൃത്വത്തിന്റെ പ്രശംസ പോലും നേടി. എല്ലാ വിജയകഥകൾക്കും ഒരു ഇരുണ്ട അധ്യായമുണ്ടാകും. ശ്രീ പി വിജയന്റെയും ജീവിതത്തിൽ അങ്ങനെ ഒരു അധ്യായം വന്നു. ആരോപണങ്ങൾ ഉയർന്നു, വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു, ഒടുവിൽ സസ്പെൻഷനും. പലരും അവിടെ അവസാനിച്ചേനെ, പലരും വിധിയെ കുറ്റപ്പെടുത്തി തകർന്നുപോയനെ. പക്ഷേ പുത്തൂർ മഠത്തെ ആ ബാലൻ തകരാൻ പഠിച്ചിരുന്നില്ല. കല്ല് ചെത്തിയവന് കഷ്ടപ്പാടുകൾ പുതിയതല്ലായിരുന്നു. അവൻ കാത്തിരുന്നു സത്യത്തിനായി, നീതിക്കായി, സമയത്തിനായി. ഒടുവിൽ പൊടിയടങ്ങിയപ്പോൾ സത്യം തെളിഞ്ഞു. ആരോപണങ്ങളുടെ നിഴലുകൾ മാറി. അദ്ദേഹം വീണ്ടും ഉയർത്തെഴുന്നേറ്റു. ഇപ്പോൾ ചരിത്രം ഒരു വിചിത്രമായ വൃത്തം പൂർത്തിയാക്കുകയാണ്. ഒരിക്കൽ സസ്പെൻഷനിലേക്ക് നയിച്ച അധികാര വഴികളുടെ നടുവിൽ നിന്നിരുന്ന അതേ സംവിധാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കസേരകളിലൊന്നായ ക്രമസമാധാന ചുമതലയുള്ള അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ADGP എന്ന സ്ഥാനത്തേക്ക് പി വിജയൻ എത്തുന്നു. ഇതൊരു ഉദ്യോഗസ്ഥന്റെ സ്ഥാനക്കയറ്റം മാത്രമല്ല, ഇതൊരു ജീവിതത്തിന്റെ വിജയമാണ്. കല്ലു ചെത്തിയ കൈകൾക്ക് ലഭിച്ച അംഗീകാരമാണ്. സ്വപ്നങ്ങൾ ദാരിദ്ര്യത്തെക്കാൾ ശക്തമാണെന്ന തെളിവാണ്. പ്രതിസന്ധികൾ മനുഷ്യനെ തകർക്കാനല്ല, രൂപപ്പെടുത്താനാണെന്ന ഓർമ്മപ്പെടുത്തലാണ്. പുത്തൂർ മഠത്തിലെ ആ 15-കാരൻ ഇന്ന് കേരള പോലീസിന്റെ അമരത്ത് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതം ഓരോ യുവാവിനോടും ഒരേ ഒരു കാര്യം പറയുന്നു. വഴിയില്ലെന്ന് തോന്നുന്നിടത്തും നടക്കാൻ ധൈര്യമുണ്ടെങ്കിൽ ഒരു നാൾ ആ വഴിയെ ചരിത്രം എന്ന് വിളിക്കും. കൂട്ടുകാർ പരീക്ഷ എഴുതുമ്പോൾ അവൻ കല്ലു ചെത്തുകയായിരുന്നു. ഇന്ന് ചരിത്രം അവന്റെ പേര് എഴുതുകയാണ്. പി വിജയൻ IPS ADGP. അടുത്തായി നാം കേൾക്കാൻ പോകുന്ന ഗാനം ദക്ഷിണ കാശിയാം കുട്ടിയൂർ വാണിടും എന്ന മനോഹരമായ ഭക്തിഗാനമാണ്. നാം സ്ഥിരമായി കേൾക്കുന്ന പല ഗാനങ്ങളും അത്ര പ്രശസ്തരല്ലാത്ത ആൾക്കാരാണ് എഴുതിയിട്ടുള്ളത്. ഈ ഗാനത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് അത്രയധികം പ്രശസ്തനൊന്നുമല്ലാത്ത ശ്രീ PC അരവിന്ദനാണ്. അതേപോലെ തന്നെ വടക്കുന്നാഥ സർവം നടത്തുന്നാഥ എന്ന മനോഹരമായ ഗാനം രചിച്ചിരിക്കുന്നതും PC അരവിന്ദനാണ്. ഈ ഗാനത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ശ്രീ TS രാധാകൃഷ്ണ ജിയാണ്. ആലപിച്ചിരിക്കുന്നത് KJ യേശുദാസും. ഗംഗാതീർത്ഥം എന്ന ആൽബത്തിലാണ് ഈ ഗാനം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്.

0: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
1: റേഡിയോ സാന്ത്വനം 90.4 FM. കിഞ്ചന വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇവിടെയുണ്ട് ഞാൻ ഡോക്ടർ റിജി ജി നായർ. നമ്മുടെ കേരള സർക്കാരിൻ്റെ ഫിഷറീസ് വകുപ്പിൻ്റെ സെക്രട്ടറിയായ ശ്രീ ബി അബ്ദുൾ നാസർ IAS ജീവിതം കഠിനാധ്വാനത്തിൻ്റെയും അചഞ്ചലമായ ആത്മവിശ്വാസത്തിൻ്റെയും സമാനതകളില്ല

പറയാത്ത ഒരു ഉദാഹരണമാണ്. അനാഥത്വത്തോടും കടും ദാരിദ്ര്യത്തോടും പൊരുതിക്കൊണ്ട് അദ്ദേഹം സിവിൽ സർവീസിന്റെ തലപ്പത്തേക്ക് ഉയർന്നു വന്ന കഥ പ്രചോദനാത്മകമാണ്. അബ്ദുൽ നാസറിന് 5 വയസ്സുള്ളപ്പോൾ പിതാവ് മരണപ്പെട്ടു. ഇതോടെ അമ്മയും 6 കുട്ടികളും അടങ്ങുന്ന കുടുംബം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായി. മക്കളെ വളർത്താൻ മറ്റു വഴികളില്ലാത്തതിനാൽ അമ്മ മക്കളെ തലശ്ശേരിയിലെ ഒരു അനാഥാലയത്തിൽ പ്രവേശിപ്പിച്ചു. അദ്ദേഹം 13 വർഷത്തോളം അവിടെയാണ് വളർന്നത്. പഠന ചെലവുകൾക്കായി 10-ാം വയസ്സിൽ ഹോട്ടലുകളിൽ ക്ലീനറായും സപ്ലയറായും അദ്ദേഹം ജോലി നോക്കി. പിന്നീട് പത്രവിതരണം, ട്യൂഷൻ ക്ലാസുകൾ, STD ബൂത്ത് ഓപ്പറേറ്റർ തുടങ്ങിയ നിരവധി ജോലികൾ ചെയ്താണ് അദ്ദേഹം മുന്നോട്ടു പോയത്. അബ്ദുൽ നാസറിന് 10 വയസ്സുള്ളപ്പോൾ അന്നത്തെ തലശ്ശേരി സബ് കളക്ടറും പ്രമുഖ IAS ഉദ്യോഗസ്ഥനുമായ അമിതാഭ് കാന്ത് അനാഥാലയം സന്ദർശിച്ചു. ആ സന്ദർശനമാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു കളക്ടറാകണം എന്ന വലിയ സ്വപ്നം വിതച്ചത്. പ്രതികൂല സാഹചര്യങ്ങളിലും അദ്ദേഹം പഠനം ഉപേക്ഷിച്ചില്ല. തലശ്ശേരി ഗവൺമെന്റ് കോളേജിൽ നിന്നും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദവും പിന്നീട് സോഷ്യൽ വർക്കിൽ ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കി. 1994 കേരള ആരോഗ്യ വകുപ്പിൽ ഹെൽത്ത് ഇൻസ്പെക്ടറായി അദ്ദേഹം സർക്കാർ സർവീസിൽ പ്രവേശിച്ചു. ജോലി ചെയ്യുന്നതിനൊപ്പം തന്നെ അദ്ദേഹം മത്സര പരീക്ഷകൾക്കായി തയ്യാറെടുത്തു. 2006 കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി ഡെപ്യൂട്ടി കളക്ടറായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഔദ്യോഗിക രംഗത്തെ മികച്ച പ്രവർത്തനങ്ങൾ പരിഗണിച്ച് 2015 അദ്ദേഹത്തെ കേരളത്തിലെ ഏറ്റവും മികച്ച ഡെപ്യൂട്ടി കളക്ടറായി സർക്കാർ തെരഞ്ഞെടുത്തു. UPSC പരീക്ഷ നേരിട്ട് എഴുതിയില്ലെങ്കിലും സംസ്ഥാന സിവിൽ സർവീസിലെ മികച്ച ട്രാക്ക് റെക്കോർഡ് മുൻനിർത്തി 2017 അദ്ദേഹത്തിന് IAS പദവി ലഭിച്ചു. IAS ലഭിച്ച ശേഷം കേരള സർക്കാരിന്റെ ഹൗസിംഗ് കമ്മീഷണറായി സേവനമനുഷ്ഠിച്ചു. 2019 അദ്ദേഹം കൊല്ലം ജില്ലാ കളക്ടറായി ചുമതലയേറ്റു. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ അതീവ ശ്രദ്ധ പുലർത്തിയ അദ്ദേഹം ജനകീയനായ ഒരു കളക്ടർ എന്ന പേരെടുത്തു. നമ്മുടെ യഥാർത്ഥ യജമാനന്മാർ സാധാരണക്കാരായ പൊതുജനങ്ങളാണ് എന്ന് വിശ്വസിക്കുന്ന അദ്ദേഹം ഇന്നും സിവിൽ സർവീസ് മോഹിക്കുന്ന ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾക്ക് വലിയൊരു വഴികാട്ടിയാണ്. ജൂലൈ 1 ഒരു അനാഥ ബാല്യത്തിന്റെ ആത്മകഥം എന്നാണ് അദ്ദേഹം എഴുതിയ ആത്മകഥയുടെ ശീർഷകം. അതിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചത് കേരളത്തിന്റെ ആരാധ്യനായ മുഖ്യമന്ത്രി ശ്രീ VD സതീശനാണ്. നിറകണ്ണുകളോടെ അല്ലാതെ ആ പുസ്തകം വായിച്ചു തീർക്കാനാവില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പുസ്തകത്തിന്റെ ലഘു നിരൂപണം തന്നെ മുഖ്യമന്ത്രി ആ ചടങ്ങിൽ നടത്തി. അബ്ദുൽ നാസർ അമ്മയെപ്പറ്റി എഴുതിയത് വായിക്കുമ്പോൾ അത് നമ്മുടെ അമ്മയെക്കുറിച്ചാണോ എന്ന് തോന്നിപ്പോകും എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ജൂലൈ 1 എന്ന ദിവസത്തിന് തന്നെ ഒരു പ്രസക്തിയുണ്ട്. വാപ്പയുടെ തലയണക്കടിയിൽ നിന്ന് 15 പൈസ എടുത്തുകൊണ്ടുപോയ ദിവസം വാപ്പ മരിച്ചു എന്നറിയാതെയാണ് പൈസ എടുത്തത്. പിന്നീട് 44 വർഷത്തിന് ശേഷം ഒരു ജൂലൈ 1 തന്നെയാണ് അബ്ദുൽ നാസർ കളക്ടറായി ചുമതലയേറ്റത്. അനാഥമായ ബാല്യത്തിന്റെ സങ്കടങ്ങൾക്കിടയിലും തന്റെ ഇച്ഛാശക്തി വളരണമെന്ന മോഹം അദ്ദേഹം സൂക്ഷിച്ചു. ഈ പുസ്തകം കുഞ്ഞുങ്ങൾക്കാണ് വായിക്കാൻ കൊടുക്കേണ്ടത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അബ്ദുൽ നാസറിനെ പോലെയുള്ളവർ നമുക്കെല്ലാം പ്രചോദനം നൽകുന്നവരാണ്. പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ചെയ്യുന്നതൊന്നും പോരാ എന്നാണ് തോന്നിയത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട് എന്ന് തോന്നി. പുസ്തകം അവസാനിപ്പിക്കുന്നത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ്. വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ മാതാപിതാക്കളെക്കുറിച്ച് ഓർക്കാതിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പുസ്തകം എഴുതാനുള്ള തീരുമാനത്തെ മുഖ്യമന്ത്രി അഭിനന്ദിച്ചു. കിഞ്ചന വർത്തമാനത്തിൽ നമുക്ക് കേൾക്കാൻ പോകുന്ന 3-ാമത്തേതും അവസാനത്തേതുമായ ഗാനം 1000 കാതം അകലെയാണെങ്കിലും എന്നതാണ്. ഈ ഗാനത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് KH ഖാൻ സാഹിബാണ്. സംഗീത സംവിധാനം MK അർജുനൻ. P ഗോപികുമാർ സംവിധാനം ചെയ്ത് 1977 പുറത്തിറങ്ങിയ ഹർഷ ബാഷ്പം എന്ന ചിത്രത്തിലേതാണ് ഈ ഗാനം. അടൂർ ഭാസി, ബഹദൂർ, യേശുദാസ്, ഉമ്മർ, സോമൻ, വിധുബാല തുടങ്ങിയവരാണ് ഹർഷ ബാഷ്പത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്.

ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ കിഞ്ചന വർത്തമാനം പൂർണ്ണമാകുന്നു. ഇന്നത്തെ കിഞ്ചന വർത്തമാനത്തിന്റെ ഉള്ളടക്കം, അവതരണം, അതിൽ ഉൾപ്പെടുത്തിയിരുന്ന ഗാനങ്ങൾ, ഇവയെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം. അതെല്ലാം തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ എഴുതിയറിയിക്കുക. അതിനോടൊപ്പം നിങ്ങളുടെ പേരും സ്ഥലവും കൂടി പരാമർശിക്കുക. വീണ്ടും മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം കിഞ്ചന വർത്തമാനത്തിലൂടെ കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ റിജി ജെ നായർ.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഞ്ചന വർത്തമാനം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
2: കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ ചെക്കന്, പെണ്ണ് മാറി പോവോ?
3: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
2: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
3: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
0: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547-94-4684. നമ്പർ ഒരിക്കൽ കൂടി 8547-94-4684.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444-8840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
5: സദ്യയും സമ്മാനങ്ങളുമായി സ്കൈസെൽ ഒരുങ്ങിക്കഴിഞ്ഞു. 1 കോടി രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും സ്കൈസെല്ലിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാഡ്ജറ്റുകൾ വാങ്ങും. നേടൂ ഉറപ്പായ സമ്മാനങ്ങൾ. ഓണാവുപഹാരം, ഇന്നർ സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, എയർ ഫ്രൈയർ, സൗണ്ട് ബാർ പർച്ചേസ് ചെയ്യൂ. നേടൂ ക്യാഷ് ബാക്ക് ഓഫർ. അതുമാത്രമല്ല, മികച്ച എക്സ്ചേഞ്ച് ബോണസ്, ഈസി EMI, 0 down payment ഓഫറുകളും. ഈ ഓണത്തിൽ ഇഷ്ടമുള്ളത് വാങ്ങും, ഇഷ്ടം പോലെ ഗിഫ്റ്റുമായി മടങ്ങൂ. സ്കൈസെൽ, ഓണം ആഘോഷമാവട്ടെ.
6: കൊല്ലക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ.

0: സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മുഖത്തല MGTHS പൂർവ്വ വിദ്യാർത്ഥി സംഘടന എന്റെ വിദ്യാലയത്തെ കുറിച്ചുള്ള പ്രത്യേക റേഡിയോ റിപ്പോർട്ട്.
4: കൊല്ലം ജില്ലയിൽ മുഖത്തലയിൽ സ്ഥിതി ചെയ്യുന്ന MGTHS മുഖത്തല ഗ്രാമോദ്ധാരണ ട്രസ്റ്റ് ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയാണ് എന്റെ വിദ്യാലയം. 1968 മുതലുള്ള ആയിരക്കണക്കിന് പൂർവ്വ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് എന്റെ വിദ്യാലയം എന്ന ഈ കൂട്ടായ്മ നാളിതുവരെ സംഘടിപ്പിച്ച നിരവധിയായ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ. അതിനാൽ തന്നെ ഇത് മറ്റേത് പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളിൽ നിന്നും വേറിട്ടു നിൽക്കുന്ന ഒന്നാണ്. ഈ പൂർവ്വ വിദ്യാർത്ഥി സംഘടന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുടെ പഠന സഹായത്തിനും കലാ കായിക ശാസ്ത്ര രംഗത്തെ പ്രതിഭകളുടെ പ്രോത്സാഹനത്തിനും ഒപ്പം സിവിൽ സർവീസ് പരിശീലനത്തിനുള്ള സഹായവും, കൂടാതെ കോവിഡ് മഹാമാരിയിൽ എന്റെ വിദ്യാലയം നടത്തിയ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ മികച്ച നിലവാരം പുലർത്തുന്ന ഒന്നാണ്. അങ്ങനെ സാമൂഹിക സേവന രംഗത്തും കാരുണ്യ പ്രവർത്തനങ്ങളിലും മാതൃകാപരമായ സേവനങ്ങൾ നടത്തുന്ന എന്റെ വിദ്യാലയം എന്ന മുഖത്തല MGTHS-ന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഈ വർഷം ഓണത്തിന് August 22 മുതൽ 25 വരെ ഓണാഘോഷം സംഘടിപ്പിക്കുന്നു. നെടുമ്പന ഗാന്ധിഭവൻ അന്തേവാസികൾക്കായി ഓണക്കോടിയും ഓണസദ്യയും ഒരുക്കിക്കൊണ്ട് വ്യത്യസ്തമാർന്ന കലാ സാംസ്കാരിക പരിപാടികളുമായി എന്റെ വിദ്യാലയം എന്ന ഈ പൂർവ്വ വിദ്യാർത്ഥി സംഘടന മാതൃകാപരമായ പ്രവർത്തനങ്ങളുമായി വേറിട്ടു നിൽക്കുന്നു.
3: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മുഖത്തല MGTHS പൂർവ്വ വിദ്യാർത്ഥി സംഘടന എന്റെ വിദ്യാലയത്തെ കുറിച്ചുള്ള പ്രത്യേക റേഡിയോ റിപ്പോർട്ട്.

0: ആർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി? കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ WhatsApp number 8848558785.

0: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു പാർവതി. ഈ മാസം 30 വരെ നഗരത്തെ ഓണലഹരിയിലാഴ്ത്തി കോർപ്പറേഷന്റെ ഓണാഘോഷത്തിന് ഓണാരവം തുടക്കം. തദ്ദേശമന്ത്രി KM ഷാജി ഉദ്ഘാടനം ചെയ്തു. മലയാളിയുടെ നന്മയും ഐക്യവും ആത്മബോധവും ഉയർത്തിപ്പിടിക്കുന്ന ആഘോഷമാണ് ഓണമെന്ന് മന്ത്രി പറഞ്ഞു. ഓണാരവത്തിന്റെ ഭാഗമായി കൊല്ലം ബീച്ചിലും വിവിധ സ്ഥലങ്ങളിലുമായി ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. ജനങ്ങളുടെ സജീവ പങ്കാളിത്തത്തോടെ ഓണാഘോഷം അവിസ്മരണീയമാക്കുകയാണു ലക്ഷ്യമെന്നും മന്ത്രി അറിയിച്ചു. 25 മുതൽ കൊല്ലം ഉൾപ്പെടെ വിവിധ കേന്ദ്രങ്ങളിൽ ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളും നടക്കും. മേയർ AK ഹഫീസ് അധ്യക്ഷത വഹിച്ചു. NK പ്രേമചന്ദ്രൻ MP, വിഷ്ണുമോഹൻ MLA, ഡെപ്യൂട്ടി മേയർ ഡോക്ടർ ഉദയസുകുമാരൻ, വൈ നൌഷാദ്, ഗോപകുമാർ, ഫിൽസി ബൈജു, സദക്കത്ത്, ലൈല കുമാരി, കുരുവിള ജോസഫ്, രാജശ്രീ, സി ബാബു, TG ഗിരീഷ്, ശ്രീകാന്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് ആശാശരത്തിന്റെ നൃത്ത പരിപാടി നടന്നു. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ ഉന്നമനത്തിനായി സംസ്ഥാനത്തെ 50 ബഡ് സ്കൂളുകളെ മോഡൽ ബഡ് സ്കൂളായി ഉയർത്തുമെന്ന് മന്ത്രി KM ഷാജി. ഈ സ്കൂളുകളിൽ കൂടുതൽ മെച്ചപ്പെട്ട സൌകര്യങ്ങൾ ഒരുക്കുമെന്നും ഇതിനായുള്ള പട്ടിക തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരു സാംസ്കാരിക കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച ബഡ്സ് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ G സരസ്വതി, നഗര ആസൂത്രണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായ ഡിവിഷൻ കൌൺസിലർ കുരുവിള ജോസഫ്, കുടുംബശ്രീ സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജർ അരുൺ പി രാജ്, ജില്ലാ മിഷൻ കോർഡിനേറ്റർ R വിമൽ ചന്ദ്രൻ, അസിസ്റ്റന്റ് മിഷൻ കോർഡിനേറ്റർ A അനീസ തുടങ്ങിയവർ സംസാരിച്ചു. ഓണക്കാലത്ത് വർദ്ധിച്ചു വരുന്ന പാൽ ഉപഭോഗത്തിന്റെ പശ്ചാത്തലത്തിൽ പൊതുജനങ്ങൾക്ക് പാലിന്റെയും പാൽ ഉൽപ്പന്നങ്ങളുടെയും ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനായി ഗുണനിയന്ത്രണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ജില്ലാ ഇൻഫർമേഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. ക്ഷീരവികസന വകുപ്പ് ജില്ലാ ഓഫീസിൽ നടന്ന ചടങ്ങിൽ സബ് കളക്ടർ അഖിൽ വി മേനോൻ സെന്ററിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ആദിച്ചനല്ലൂർ ക്ഷീരസംഘം പ്രസിഡന്റ് സജി സാമുവൽ അധ്യക്ഷനായി. ക്വാളിറ്റി കൺട്രോളർ ഓഫീസ് സന്തോഷ് ജി, ഡെപ്യൂട്ടി ഡയറക്ടർ സുരേഖ നായർ, ക്ഷീരസംഘം പ്രസിഡന്റുമാരായ B അനിൽകുമാർ, സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ഓഗസ്റ്റ് 24 വരെ രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയാണ് പ്രവർത്തനം. പൊതുജനങ്ങൾക്ക് കൊണ്ടുവരുന്ന പാൽ സാമ്പിളുകൾ പരിശോധിച്ച്

ഗുണനിലവാര വിവരങ്ങൾ നൽകുന്നതിനൊപ്പം സുരക്ഷിതമായ പാൽ ഉപഭോഗം, പാൽ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ബോധവൽക്കരണവും സെന്ററിലൂടെ ലഭിക്കും. വിശദ വിവരങ്ങൾക്ക് 9207506388 നമ്പർ ഒരിക്കൽ കൂടി 9207506388. വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ, സോഷ്യൽ സയൻസ്, കാറ്റഗറി നമ്പർ 024/25. ദ

2743324. ചാത്തന്നൂർ സർക്കാർ ITയിൽ എയർ കാർഗോ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളിലെ പ്രവേശനത്തിന് ബന്ധപ്പെടാം. വിശദ വിവരങ്ങൾക്ക് 9074870849 നമ്പർ ഒരിക്കൽ കൂടി 9074870849. ഇനിയൊരു ആദരവ് നൽകേണ്ട റിപ്പോർട്ടാണ്. പ്രശസ്ത സാമൂഹ്യ പ്രവർത്തകനും LIC തുടങ്ങിയ ധനകാര്യ സ്ഥാപനങ്ങളുടെയും ഇൻഷുറൻസ് കമ്പനികളുടെയും കൊല്ലത്തെ പ്രധാന കൺസൾട്ടന്റായ സുബ്ബരായലുവിന്റെ നേതൃത്വത്തിൽ ചാത്തന്നൂർ MCA ശ്രീ BB ഗോപകുമാർ, കൊല്ലത്തെ ആദ്യകാല ജനസംഘ പ്രവർത്തകനും കൊല്ലം മുനിസിപ്പാലിറ്റി കൌൺസിലുമായിരുന്ന ശ്രീ രാമരാജ റെഡ്ഡിയാറെ പൊന്നാടയും പ്രശസ്തി പത്രവും നൽകി ആദരിച്ചു. ആഗസ്റ്റ് 17 ചിങ്ങം 1 ചടങ്ങ്. ശ്രീ രാമരാജ റെഡ്ഡിയാറുടെ വീട്ടിലെത്തിയാണ് അദ്ദേഹത്തെ ആദരിച്ചത്. യുവമോർച്ച കൊല്ലം ജില്ലാ പ്രസിഡന്റ് ശ്രീ പ്രണവ് താമരക്കുളം, BJP കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം ശ്രീ ശ്യാം പ്രവീൺ, BJP താമരക്കുളം ബൂത്ത് പ്രസിഡന്റ് ശ്രീ രാജ എന്നിവർ ആദരവിൽ പങ്കെടുത്തു. കാലാവസ്ഥ മുന്നറിയിപ്പ്. നേരിയ മഴയ്ക്ക് സാധ്യത. കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ ശക്തമായ തിരക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യത. റെഡ് അലർട്ട് ഉള്ളതിനാൽ മത്സ്യബന്ധനം പാടില്ല. ഇതോടുകൂടി ഇന്നത്തെ പ്രാദേശിക വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തമായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
3: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
2: ലോട്ടറി ഒന്നും അല്ല,
3: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
5: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
5: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
5: 9446340979.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
5: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
4: Really, we can grow together.
5: കൈക്കൂട്ട്, വീട്ടമ്മമാർക്ക് ഒരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
6: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
7: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
8: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: ഒരു നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2 കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
6: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
7: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി, സാങ്കേതിക സഹായം ശ്യാംദാസ്.
8: റേഡിയോ സാന്ത്വനം 90.4 ശ്രോതാക്കളെ ഏവർക്കും മധുരം സംസ്കൃതം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. മധുരം സംസ്കൃതം ഇതിന്റെ കാര്യക്രമേ സർവേഷാം പ്രതി സ്വാഗതം. പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം സദാ, ധ്യായാമി സംസ്കൃതം സമ്യക്, വന്ദേ സംസ്കൃതമാതരം.
9: അദ്യദിനം ദ്വിതീയ വിഭക്തി വിശേഷ അഭ്യാസ പശ്യാമ, തുമൻ പ്രയോഗ. ഇന്നത്തെ ദിവസം ദ്വിതീയ വിഭക്തിയിലെ വിശേഷമായ അഭ്യാസം, തുമൻ പ്രയോഗം നമുക്ക് നോക്കാം. ഏഷ ഖടം സ്വീകർത്തും ന ശക്നോതി, ഇയാൾക്ക് കുടത്തെ വാങ്ങാൻ സാധിക്കില്ല. കർത്തും സ്വീകർത്തും, തും ആ തുമൻ പ്രയോഗം അതിലാണ് ഇരിക്കുന്നത്. സ്വീകർത്തും അത് തുവൻ പ്രയോഗമാണ്, വിശേഷ പ്രയോഗം. ഏഷ ഖടം സ്വീകർത്തും ന ശക്നോതി, ഇയാൾക്ക് കുടത്തെ വാങ്ങാൻ സാധിക്കില്ല. ഇയാൾക്ക് കുടത്തെ വാങ്ങാൻ സാധിക്കില്ല. ഏഷ ഖടം സ്വീകർത്തും ന ശക്നോതി. വയം ദേശസേവാം കർത്തും ഇച്ഛാമഹ, ഞങ്ങൾ ദേശസേവയെ ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്നു. വയം ദേശസേവാം കർത്തും ഇച്ഛാമഹ, ഞങ്ങൾ ദേശസേവയെ ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്നു. ഞങ്ങൾ ദേശസേവയെ ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്നു. വയം ദേശസേവാം കർത്തും ഇച്ഛാമഹ. ബാലകാഹ ഔഷധം ഖാദിത്തും ന ഇച്ഛന്തി. ബാലന്മാർ മരുന്നു കഴിക്കുന്നതിന് ഇഷ്ടപ്പെടുന്നില്ല. ബാലകാഹ ഔഷധം ഖാദിത്തും ന ഇച്ഛന്തി. ബാലന്മാർ മരുന്നു കഴിക്കുന്നതിന് ഇഷ്ടപ്പെടുന്നില്ല. ബാലന്മാർ മരുന്നു കഴിക്കുന്നതിന് ഇഷ്ടപ്പെടുന്നില്ല. ബാലകാഹ ഔഷധം ഖാദിത്തും ന ഇച്ഛന്തി. ഖാദിത്തും കർത്തും സ്വീകർത്തും ഇത് തുമന്ത പ്രയോഗമാണ്. മാലതി വാർത്താം ശ്രോതും ബഹു ഇച്ഛതി. മാലതി വാർത്തയെ കേൾക്കുവാൻ വളരെ ഇഷ്ടപ്പെടുന്നു. മാലതി വാർത്താം ശ്രോതും ബഹു ഇച്ഛതി. മാലതി വാർത്തയെ കേൾക്കുവാൻ വളരെ ഇഷ്ടപ്പെടുന്നു. മാലതി വാർത്തയെ കേൾക്കുവാൻ വളരെ ഇഷ്ടപ്പെടുന്നു. മാലതി വാർത്താം ശ്രോതും ബഹു ഇച്ഛന്തി. അഹം കാശീം ഗന്ധും ഇച്ഛാമി. ഞാൻ കാശിയിൽ പോകുവാൻ ആഗ്രഹിക്കുന്നു. അഹം കാശീം ഗന്ധും ഇച്ഛാമി. ഞാൻ കാശിയിൽ പോകുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ കാശിയിൽ പോകുവാൻ ആഗ്രഹിക്കുന്നു. അഹം കാശീം ഗന്ധും ഇച്ഛാമി. ഏഷാ മമ അംബാം ദ്രഷ്ടും ഇച്ഛതി. ഇവൾ എൻ്റെ അമ്മയെ കാണുവാൻ ആഗ്രഹിക്കുന്നു. ഏഷാ മമ അംബാം ദ്രഷ്ടും ഇച്ഛതി. ഇവൾ എൻ്റെ അമ്മയെ കാണുവാൻ ആഗ്രഹിക്കുന്നു. ഇവൾ എൻ്റെ അമ്മയെ കാണുവാൻ ആഗ്രഹിക്കുന്നു. ഏഷാ മമ അംബാം ദ്രഷ്ടും ഇച്ഛതി. കാർത്തികഃ സമ്യക് ശ്ലോകം വക്തും ജാനാതി. കാർത്തികയ്ക്ക് നന്നായി ശ്ലോകത്തെ ചൊല്ലുവാൻ അറിയും. കാർത്തികഃ സമ്യക് ശ്ലോകം വക്തും ജാനാതി. കാർത്തികയ്ക്ക് നന്നായി ശ്ലോകത്തെ ചൊല്ലുവാൻ അറിയും. കാർത്തികയ്ക്ക് നന്നായി ശ്ലോകത്തെ ചൊല്ലുവാൻ അറിയും. കാർത്തികഃ സമ്യക് ശ്ലോകം വക്തും ജാനാതി. മമ ഭ്രാതാ സംസ്കൃതേന കവിതാം ലേഖിതും ജാനാതി. എൻ്റെ സഹോദരന് സംസ്കൃതത്തിൽ കവിത എഴുതുവാൻ അറിയും. മമ ഭ്രാതാ സംസ്കൃതേന കവിതാം ലേഖിതും ജാനാതി. എൻ്റെ സഹോദരന് സംസ്കൃതത്തിൽ കവിത എഴുതുവാൻ അറിയും.

0: എൻ്റെ സഹോദരന് സംസ്കൃതത്തിൽ കവിത എഴുതുവാൻ അറിയും. മമ ഭ്രാത സംസ്കൃതേന കവിതാം ലേഖിതും ജാനാതി. അത്ര ക പാഠനം കത്തും ജാനാതി. ഇതുപോലെ ആർക്കാണ് പഠിപ്പിക്കുവാൻ അറിയുന്നത്? അത്ര ക പാഠനം കർത്തും ജാനാതി. ഇതുപോലെ ആർക്കാണ് പഠിപ്പിക്കുവാൻ അറിയുന്നത്? ഇതുപോലെ ആർക്കാണ് പഠിപ്പിക്കുവാൻ അറിയുന്നത്? അത്ര ക പാഠനം കർത്തും ജാനാതി. അഹം ഹിന്ദി ഭാഷാം പഠിതും ജാനാമി. ഞാൻ ഹിന്ദി ഭാഷ പഠിക്കാൻ അറിയും, അല്ലെങ്കിൽ ഭാഷയെ പഠിക്കാൻ അറിയും. അഹം ഹിന്ദി ഭാഷാം പഠിതും ജാനാമി. ഞാൻ ഹിന്ദി ഭാഷയെ പഠിക്കാൻ അറിയും. ഞാൻ ഹിന്ദി ഭാഷയെ പഠിക്കാൻ അറിയും. അഹം ഹിന്ദി ഭാഷാം പഠിതും ജാനാമി. ഭവാൻ ദ്വിചക്രികാം ചാലയിതും ജാനാതി വാ. താങ്കൾക്ക് ഇരുചക്ര വാഹനം ഓടിക്കുവാൻ അറിയുമോ? ഭവാൻ ദ്വിചക്രികാം ചാലയിതും ജാനാതി വാ. താങ്കൾക്ക് ഇരുചക്ര വാഹനം ഓടിക്കുവാൻ അറിയുമോ? താങ്കൾക്ക് ഇരുചക്ര വാഹനം ഓടിക്കുവാൻ അറിയുമോ? ഭവാൻ ദ്വിചക്രികാം ചാലയിതും ജാനാതി വാ. മധുരം സംസ്കൃതം പ്രതി മംഗളവാസരെ ശുക്രവാസരെ. മധുരം സംസ്കൃതം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും. മംഗളവാസരെ സായം പാദോന സപ്തവാദനെ. ചൊവ്വാഴ്ച വൈകുന്നേരം 6:45. ശുക്രവാസരെ സായം ശാർദ പഞ്ചവാദനെ. വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ദിനമിതം ശുഭം ഭൂയാത്. ജേതു സംസ്കൃതം ജേതു ഭാരതം.
1: പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം സദാ. ധ്യായാമി സംസ്കൃതം സമ്യക്, വന്ദേ സംസ്കൃതമാതരം. ജേതു സംസ്കൃതം ജേതു ഭാരതം.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി. സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: ഓരോ നിമിഷവും പാട്ടിനൊപ്പം, ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം. ഇത് റേഡിയോ സന്തുലം 90.4 FM.
4: ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു RJ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8:00 AM, പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8:00 AM.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വീതിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: 1 பிரதீப் ஃப்ளவர் மர்ச்சன்ட், வேளாங்கண்ணி பள்ளிக்கு சமீபம், ஹாஸ்பிடல் ரோட், கொல்லம். கான்டாக்ட் 2763204.
1: பாரு, நீ அறிஞ்சோ ஹரி புதிய கார் வாங்கியே?
2: அதேயோ, வல்ல லோட்டரி அடிச்சு காணும்.
1: லோட்டரி ஒன்னும் அல்ல,
2: പിന്നെ
1: சிட்டியാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
3: Really, we can grow together.
4: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി 4 സെപ്റ്റംബർ ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യോത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം 6 സെപ്റ്റംബർ നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st സമ്മാനം 25,000 രൂപ, 2nd സമ്മാനം 5,000 രൂപ, 3rd സമ്മാനം 3,000 രൂപ, 4th സമ്മാനം 2,000 രൂപ, 5th സമ്മാനം 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388-1239971 അല്ലെങ്കിൽ 8121212680.
1: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
5: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
5: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോണ്ടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
6: ഏറ്റവും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
7: കേരള കാഷ്യു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
0: ചരിത്രത്തിൽ ഇന്ന് 21 ഓഗസ്റ്റ്. യുഎസിലെ സൗത്ത് കരോലിനയിൽ ഒരു സമ്പൂർണ്ണ സൂര്യഗ്രഹണം അനുഭവപ്പെട്ടതും പ്രസിദ്ധമായ ലിയോണാർഡോ ഡാവിഞ്ചി പെയിന്റിംഗ് മോഷ്ടിക്കപ്പെട്ടതും നാസ വൈക്കിംഗ് 1 വിക്ഷേപിച്ചതുമൊക്കെ ഒരു 21 ഓഗസ്റ്റ്. 21 ഓഗസ്റ്റ് ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് 21 ഓഗസ്റ്റ്. നാൽപ്പത് വർഷത്തിനിടെ ആദ്യമായി ഒറിഗോൺ മുതൽ സൗത്ത് കരോലിന വരെ യുഎസിൽ ഒരു സമ്പൂർണ്ണ സൂര്യഗ്രഹണം അനുഭവപ്പെട്ടത് 2017 ഓഗസ്റ്റ് 21. പ്രസിദ്ധമായ ലിയോണാർഡോ ഡാവിഞ്ചി പെയിന്റിംഗ് മോഷ്ടിക്കപ്പെട്ടത് 1911 എന്നീ ദിവസമായിരുന്നു. ഇറ്റലിയിൽ നിന്ന് 2 വർഷത്തിന് ശേഷം അത് വീണ്ടെടുത്തു. ബംഗ്ലാദേശിന്റെയും ഇന്ത്യയുടെയും അതിർത്തി സുരക്ഷാ സേനാംഗങ്ങൾ തമ്മിൽ വെടിനിർത്തൽ കരാർ ഒപ്പുവച്ചത് 2005 ഓഗസ്റ്റ് 21. 2008 ഓഗസ്റ്റ് 21 പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിന്റെ തലസ്ഥാനമായ ശ്രീനഗറിനും മുസാഫറാബാദിനും ഇടയിൽ കർവൻ ഇ അമാൻ ബസ് സർവീസ് പുനരാരംഭിച്ചത്.

0: വന്യജീവി സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വന്നത് 1972 ഓഗസ്റ്റ് 21 സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും സംരക്ഷണത്തിനായി രൂപീകരിച്ച ഇന്ത്യയുടെ ഒരു പാർലമെന്ററി നിയമമാണ് ഇത്. ഓഗസ്റ്റ് 21 നാസ വൈക്കിംഗ് 1 വിക്ഷേപിച്ചത്. ഷഹനായ് വിദ്വാൻ ഉസ്താദ് ബിസ്മില്ല ഖാൻ അന്തരിച്ചത് 2006 ഓഗസ്റ്റ് 21. പത്മശ്രീ പത്മഭൂഷൺ ജേതാവായിരുന്നു അദ്ദേഹം.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: This is Radio Santhanam 90.4 FM. Stay tuned.
3: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

വാഗീഷാദ്യാ സുമനസ സർവാർത്ഥാനാമുപക്രമേ യന്നത്വാ കൃതകൃത്യാ സ്യുഹു തന്നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദു ശംഖസ്ഫടികമണിനിഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാമസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രുതിസ്മൃതിപുരാണ

0: नमः।
1: हरि ओम्। भजन्ति अनन्यमनसः बहुधा विश्वतो मुखम्। അതുകൊണ്ട് ഏത് പ്രകാരത്തിലായാലും ആള് ഈശ്വര ഭജനത്തിലാണ്. ഇസ് ഇറ്റ് ക്ലിയർ? ഇതാണ് കവി മനസ്സിന്റെ പ്രത്യേകത. കുഞ്ഞിനുടുക്കുവാൻ സന്ധ്യകൾ ആടകൾ മഞ്ഞൾ പിഴിഞ്ഞ് വിരിക്കുന്നു. കവി ഇങ്ങനെ കൃഷ്ണ ആരാധനയിൽ മുഴുകിയിരുന്ന് ഇങ്ങനെ സന്ധ്യാസമയത്ത് ആകാശത്തിലേക്ക് നോക്കിയപ്പോൾ മേഘക്കീറുണ്ട്. എന്താ സംഭവം? കുഞ്ഞിന് ഉടുക്കാൻ വേണ്ടിയിട്ടേ, കൃഷ്ണന് ഉടുക്കാൻ വേണ്ടിയിട്ടേ സന്ധ്യകൾ എന്ത് ചെയ്യുന്നു? ആടകൾ വസ്ത്രങ്ങൾ മഞ്ഞൾ പിഴിഞ്ഞ് വിരിച്ചതാണ്. ശംഖുപുഷ്പം കണ്ണെഴുന്ന കാണുമ്പോ ശകുന്തളയെ ഓർമ്മ വരുന്നത് പോലെ ഈ മഹാത്മാക്കളെ സംബന്ധിച്ചിടത്തോളം വേറെവർ ദർ മൈൻഡ് ഗോസ്, എവിടെ എവിടെ അവരുടെ മനസ്സ് പോകുന്നു അവിടെയൊക്കെ ഈശ്വര ദർശനം. മനസ്സിലായില്ലേ? ബഹുധാ വിശ്വതോം. ഈ കാര്യമാണ് യതി ബഹുധാ ഉപാസതേ തർഹി, ഇങ്ങനെ പല പ്രകാരത്തിൽ ഉപാസിക്കുന്നുവെങ്കിൽ കഥം തു ഏവ ഇതി ആശങ്ക്യ ആത്മനഃ വിശ്വരൂപം പ്രപഞ്ചയതി ചതുർഭി. ഇനി നാല് ശ്ലോകങ്ങളിലായിട്ട് ഭഗവാനെ പല പ്രകാരത്തിൽ ഉപാസിക്കുന്നതൊക്കെ എങ്ങനെ ഭഗവത് ഉപാസനയാവും അത് വ്യക്തമാക്കി തരാണ്. ഈ നാല് ശ്ലോകങ്ങൾ ഏഴാം അധ്യായത്തിൽ 8 മുതൽ 11 വരെ നമ്മൾ കണ്ട ശ്ലോകങ്ങൾ തന്നെയാണ്. അതിന്റെ വേറെ വേർഷൻ 7-ാം അധ്യായത്തിൽ 8-ാമത്തെ ശ്ലോകം എന്തായിരുന്നു? ഓ രസോഹമപ്സു കൗന്തേയ പ്രഭാസ്മി ശശി സൂര്യയോ പ്രണവ സർവവേദേഷു ശബ്ദഖേ പൗരുഷം നൃഷു പുണ്യോ ഗന്ധ പൃഥിവ്യാം ച തേജശ്ചാസ്മി വിഭാവസൌ ജീവനം സർവഭൂതേഷു തപശ്ചാസ്മി തപസ്വിഷു ബീജം മാം സർവഭൂതാനാം വിദ്ധി പാർത്ഥ സനാതനം ബുദ്ധിർബുദ്ധിമതാമസ്മി തേജസ് തേജസ്വിനാമഹം ബലം ബലവതാം ചാഹം കാമരാഗ വിവർജിതം ധർമാ വിരുദ്ധോ ഭൂതേഷു കാമോസ്മി ഭരതഋഷഭ എന്നൊക്കെ പാടി തന്നില്ലേ? അതിന്റെ മറ്റൊരു വേഷം.

వాజ్యం అహమగ్నిరహం హుతం. ഭഗവാൻ പറയാണ് ഒരു യജ്ഞശാലയുടെ അന്തരീക്ഷം. ഇന്നായിരുന്നു ഭഗവാൻ ക്ലാസ് എടുക്കുന്നെങ്കിൽ നമ്മളെ ഒരു പക്ഷേ ഒരു എന്താണ് സോഫ്റ്റ്വെയറിന്റെ ഇതിന് പേര് പറയാ, അല്ലല്ല സ്ഥാപനങ്ങള്, ഓ ഐ ടി വില്ലേജ് പോലെ, ഓ ഐ ടി മാറല്ല, വേറൊരു പേര് ഇവിടെയൊക്കെ പറയും, പോട്ടെ ഓർമ്മ വരുമ്പോ പറയാം. ഏതായാലും അവിടെ കൂട്ടി കൊണ്ടുപോകും നമ്മളെ. എന്നിട്ട് അവിടത്തെ സോഫ്റ്റ്വെയർ, ഓ സിലിക്കോൺ ഒന്നല്ല, ഈ നാട്ടിൽ എന്താ പേരും അറിയാ, തിരുവനന്തപുരത്തുണ്ട്, കൊല്ലത്ത് അതിന്റെ ശാഖയുണ്ട്, ടെക്നോ പാർക്ക്. ഈ കാലത്ത് ഭഗവാന്റെ സർവവ്യാപിത്വം പറയാൻ വേണ്ടി നമ്മളെ ടെക്നോ പാർക്കിൽ കൂട്ടിക്കൊണ്ടുപോയേനെ എന്ന് പറയും. എന്നിട്ട് അവിടെ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു പറഞ്ഞിരുന്നത്, പണ്ട് അർജുനന് പരിചയമുള്ളത് ഒരു യജ്ഞശാല ആയതുകൊണ്ട് യജ്ഞശാലയുടെ കാര്യം പറയുന്നു, മനസ്സിലാവുന്നില്ലേ. എന്നിട്ട് യജ്ഞശാലയിൽ അഹം ക്രതുഹു, ടെക്നിക്കലാണേ ക്രതു എന്ന് പറഞ്ഞാൽ യാഗം നർത്ഥം, ഞാൻ യാഗമാകുന്നു. ശ്രൗത കർമ്മ ഭേദ അഹമേവ, ശ്രൗത കർമ്മ ഭേദങ്ങളൊക്കെ ഞാനാണ്. പിന്നെയോ അഹം യജ്ഞ, യജ്ഞം എന്ന് പറഞ്ഞാൽ സ്മാർത്ത കർമ്മങ്ങൾ, സാമൂഹ്യ സേവനപരമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ഞാൻ തന്നെയാണ്. അപ്പൊ വൈദിക കർമ്മങ്ങളും അതുപോലെ സ്മാർത്ത കർമ്മങ്ങളും ഞാൻ തന്നെയാണ്. അഹം ക്രതുരഹം യജ്ഞ സ്വധാ, പിതൃസംബന്ധിയായിട്ടുള്ള കർമ്മങ്ങളും ഞാനാണ്. സ്വധാ എന്ന് പറയുന്നത് ശ്രാദ്ധം ചെയ്യുന്ന സമയത്ത്, യാഗം ചെയ്യുന്ന സമയത്ത് സ്വാഹ എന്നാണ് പറയുക, ശ്രാദ്ധം ചെയ്യുമ്പോഴോ സ്വധാ എന്നാണ് ഉച്ചരിക്കുക, സ്വധാ. പിന്നെയോ അഹം ഔഷധം, അന്നവും ഞാനാകുന്നു, ശരീരത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ഔഷധം അന്നം, അതും ഞാനാണ്. സർവ പ്രാണിഭിഹി യത് അദ്യത്തെ തത് ഔഷധ ശബ്ദേ ശബ്ദവാച്യം, ഔഷധ ശബ്ദം കൊണ്ട് എല്ലാ പ്രാണികളും കഴിക്കുന്നതിനെയാണ് ഉദ്ദേശിച്ചത് അന്നം. ഇപ്പൊ മനുഷ്യന്മാർ കഴിക്കുന്ന അന്നം, പിതൃക്കൾക്ക് കൊടുക്കുന്ന അന്നം, ദേവതകൾക്ക് നൽകുന്ന അർപ്പണം, അതുപോലെ വൈദിക കർമ്മങ്ങളിൽ ചെയ്യുന്ന അർപ്പിക്കുന്ന ഹവിസ്, ഇതെല്ലാം ഞാനാണ്. അഹം ക്രതുരഹം യജ്ഞ സ്വധാഹമഹം ഔഷധം. ഇനി യാഗമൊക്കെ ചെയ്യുന്ന സമയത്ത് മന്ത്രങ്ങളൊക്കെ ചൊല്ലും, മന്ത്രോഹം, ആ മന്ത്രവും ഞാനാണ്. ഇനി എടുത്തൊഴിക്കുന്ന ഹവിസ്സോ ആജ്യം നെയ്യ്, അതും ഞാനാണ്. മന്ത്രോഹമഹമേവ ആജ്യം, ഏത് അഗ്നിയിലേക്കാണോ ഒഴിക്കുന്നത് ആ അഗ്നിയും ഞാൻ തന്നെയാണ്. അഹം അഗ്നിഹി അഹം ഹുതം, ഹോമം ചെയ്യപ്പെട്ടതും ഞാൻ തന്നെയാവുന്നു. എന്നിങ്ങനെ അഹമേവ ആജ്യം ഹവിഹി ച അഹമേവ അഗ്നിഹി യസ്മിൻ ഹൂയതേ സ അഗ്നിഹി അഹമേവ അഹം ഹുതം. ഹുതം എന്ന് പറഞ്ഞാൽ ഹവന കർമ്മം, ഈ ഹവന കർമ്മവും ഞാനാവുന്നു. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ഇങ്ങനെ നമ്മൾ ഒരു യാഗശാലയിൽ കാണുന്ന വിവിധ ഘടകങ്ങളിൽ ഓരോന്നിനെയും എടുത്ത് പരിശോധിച്ചു പോയാൽ ഒരു ഫിസിസിസ്റ്റ് എന്താ പറയുക, എവ്രിതിങ് ഈസ് നത്തിങ് ബട്ട് എനർജി എന്ന് പറയും. വേദാന്തി എന്ത് പറയും? എവ്രിതിങ് ഈസ് നത്തിങ് ബട്ട് കോൺഷ്യസ്നെസ്. കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് വേദാന്തിയെ സംബന്ധിച്ചിടത്തോളം എനർജി അല്ല, വൺ സ്റ്റെപ്പ് എഹെഡ്. ഇതാണ് സൂചന. ഓക്കെ, ഇങ്ങനെ മനസ്സിലാക്കിയാൽ എന്താ ഗുണം? രാഗദ്വേഷങ്ങൾ കുറച്ചു കൊണ്ടുവരാൻ പറ്റും. ഇങ്ങനെ മനസ്സിലാക്കിയാൽ എന്താ ഗുണം? പിടിവാശികൾ കുറയും. ഇങ്ങനെ മനസ്സിലാക്കിയാൽ എന്താ ഗുണം? അനുവദിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവും. ഇങ്ങനെ മനസ്സിലാക്കിയാൽ എന്താ ഗുണം? വിശപ്പ് ഉണ്ടാവും, അസൂയ കുറയും, ഉറക്കം ഉണ്ടാവും. കേട്ടില്ലേ? ഇങ്ങനെ ലോക ജീവിതത്തിൽ നമുക്ക് നിരന്തര ആനന്ദം നിലനിർത്താൻ സാധിക്കും. കാരണം ഇവിടെ എന്താണ് അടിസ്ഥാനപരമായ ഉള്ളത്? എന്താണെന്ന് അറിഞ്ഞുള്ള വ്യവഹാരമാണ്. അപ്പൊ വലിയ പിടിവാശി ഉണ്ടാവില്ല. ചില കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുന്ന സമയത്ത് ഇറ്റ്സ് ഓക്കെ. സ്വിറ്റ്സർലാൻഡിൽ ഒരാളുടെ സമ്പാദിച്ച സ്വത്ത് മുഴുവൻ അഗ്നിക്കരയായി, ഒരു തീപിടുത്തം ഉണ്ട്. അദ്ദേഹത്തെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഒരു സ്വാമിജി പോയി. ആ സ്വാമിജി തന്നെ നേരിട്ട് പറഞ്ഞ കാര്യട്ടോ, ഇത് സംഭവിച്ചതാ. അപ്പൊ സ്വാമിജി പിന്നെ ഇത്ര വലിയൊരു നഷ്ടം വന്ന ആളെ ആശ്വസിപ്പിക്കുക എന്നുള്ളത് ഒരു വലിയ ടാസ്ക്കാണ്. എന്തായാലും മുഖ്യമായിട്ടുള്ള കാര്യം അവിടെ ചെല്ലുക എന്നുള്ളതാ. എന്നിട്ട് പിന്നെ അങ്ങേരുടെ മനസ്ഥിതി അറിഞ്ഞ് പതുക്കെ സംസാരിക്കാം. അങ്ങനെ സ്വാമിജി അവിടെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ചെന്ന സമയത്ത് അദ്ദേഹം വളരെ ആശ്വാസം കണ്ടെടുത്ത ആളാ.
സ്വാമിജിയെ വേണമെങ്കിൽ തിരിച്ചാശ്വസിപ്പിക്കാന്നുള്ള മൂഡിലാണ്. ഡോണ്ട് വറി സ്വാമിജി, കാരണം എന്താണ്, ഞാൻ വെറും കൈയും വീശി വന്നവനാ, ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയെടുത്തു, വൺ ഫൈൻ മോർണിംഗ് എല്ലാം കത്തിപ്പോയി, പക്ഷെ ആയം ദേ കേട്ടില്ലേ, എനിക്ക് ഇനിയും ബിൽഡപ്പ് ചെയ്യാവുന്നേ. ഈ ഒരു ഒരു ധൈര്യം, അങ്ങനെ അങ്ങേര് പറഞ്ഞത് ഇപ്പൊ പ്രായം കൊണ്ട് എത്ര കാലം നഷ്ടമായി, ഇനിയിപ്പോ പഴയ ഉത്സാഹം, ഇതൊന്നും അല്ല വിഷയം. അങ്ങനെയൊക്കെ ആലോചിച്ചു പോയി കഴിഞ്ഞാൽ എല്ലാവരും മരിച്ചു പോവും, അതാർക്കും തടയാൻ പറ്റില്ല അല്ലേ. ഇതിനൊക്കെ അനുവാദം കൊടുക്കാൻ സാധിക്കുക, മനസ്സിലാവുന്നില്ലേ. അല്ലാതെ വേദാന്ത ക്ലാസ്സില് ഭഗവത്ഗീത ക്ലാസ്സില് നിങ്ങൾ എങ്ങനെയാണ് ഷെയർ മാർക്കറ്റില് നിക്ഷേപം നടത്തേണ്ടതെന്ന് പറഞ്ഞില്ല. അതുപോലെ ഒരു പുതിയ പ്രോജക്റ്റ് എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു ബിസിനസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് സാമ്പാർ ഉണ്ടാക്കേണ്ടത് റെസിപ്പി, അതൊന്നും

0: എവിടത്തെ ക്ലാസ്? എവിടത്തെ ക്ലാസ് എന്താണ്? നിങ്ങൾ ചെയ്യേണ്ടതൊക്കെ വൃത്തിയായിട്ട് ചെയ്യും, പക്ഷേ ഓരോ ചെയ്ത്തിന്റെ പിറകിലും ശേഖരിക്കുന്ന ഖേദങ്ങളും ആർജിക്കുന്ന ഭയങ്ങളും പുലർത്തുന്ന ആശങ്കകളും വ്യാകുലതകളും ഒക്കെ ഇല്ലേ, അത് അനാവശ്യം കേട്ടില്ലേ, അതൊക്കെ ഒന്ന് കളയാം. സോ ദാറ്റ് യു വിൽ ബി ഫ്രീ. അപ്പൊ അനുവാദം കൊടുക്കലിന്റെ സ്വാതന്ത്ര്യം, അതിനുവേണ്ടിയാണ് ഇത് പരിചയപ്പെടുത്തി തരുന്നത്. ഓക്കെ, ഇനി വീണ്ടും ക്രതു എന്ന് പറഞ്ഞാല് അഗ്നിഹോത്രം, ദേവപ്രീതിക്ക് വേണ്ടി ചെയ്യുന്നത് എന്നുള്ളത് കോസ്മിക് ലെവലിലും ഇന്ദ്രിയ തലത്തിലുള്ള സകല വ്യാപാരങ്ങളെയും വ്യക്തി തലത്തിലും പരിഗണിക്കാം, അവിടെയൊക്കെ ഈശ്വരനെ കാണുന്നു. യജ്ഞം എന്ന് പറയുന്നത് സ്മാർത്ഥകർമ്മമാണ്, കോസ്മിക് ലെവലിൽ അത് ഋഷി സംബന്ധമാണ്, വ്യക്തി തലത്തിൽ ബുദ്ധി വ്യാപാരമായിട്ട് മനസ്സിലാക്കാം. ഇപ്പൊ ബുദ്ധി എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്, അതിന്റെ പിറകിൽ ഈശ്വരൻ, ഈ രീതിയിൽ തിരിച്ചറിയാന്നർത്ഥം. സ്വധ എന്ന് പറഞ്ഞാല് പിതൃ സംബന്ധിയാണ്, കോസ്മിക് ലെവലില് പിതൃലോകവും പിതൃദേവതകളും ഒക്കെ ഉണ്ട്, പിതൃക്കളൊക്കെ ഉണ്ട്, വ്യക്തിപരമായിട്ടത് ശരീരമാണ്. അപ്പൊ ശരീരത്തിന്റെ ഫങ്ഷനിങ്ങിനെ സംബന്ധിച്ചൊക്കെയുള്ള കാഴ്ചപ്പാടും, ഈ ശരീരം എന്ന് പറഞ്ഞാൽ ഇത്രയും വൃത്തികെട്ട ഒരു സാധനം, ചത്തുപോയി കഴിഞ്ഞാല് അയ്യോ മനുഷ്യന്റെ ശരീരമാണെങ്കിൽ മഹാദുർഗന്ധം അത്രേ, ബാക്കിയുള്ളതൊക്കെ പിന്നെയും സഹിക്കാം. അങ്ങനെയുള്ള ഇത് നല്ല ചന്ദനത്തിൽ കടഞ്ഞെടുത്ത് സുന്ദരമായിട്ടൊക്കെ കാണില്ലേ, ഹൂ കോർഡിനേറ്റ്സ്, കേട്ടില്ലേ, ആരാ ഇതൊക്കെ ഭംഗിയായിട്ട്, അതിനെ കുറിച്ച് ആലോചിക്കുന്നു സുധ. പിന്നെയോ ഔഷധം, ആഹാരം കഴിക്കുമ്പോഴേ ഉരുട്ടി അങ്ങോട്ട് വിഴുങ്ങുക, ഇത് പോയിട്ട് എന്തൊക്കെ എങ്ങനെയൊക്കെ ആവും, ഇതിൽ എത്രയൊക്കെ വേണം, ഇതൊന്നും നമ്മൾ പരിശോധിക്കാറില്ലേ അല്ലേ. സോഡിയം ഇത്രയേ വേണ്ടൂട്ടോ, പൊട്ടാസ്യം കൂടരുത്, പൊട്ടാസ്യത്തിന്റെ അളവ് ശരീരത്തിൽ എത്ര വേണം നോക്കാതെ ചിലപ്പോ ഓൾറെഡി ഉണ്ടാവും, എന്നിട്ടും നമ്മൾ ഒരു ബനാന പൊട്ടിച്ചങ്ങോട് തിന്നു, പൊട്ടാസ്യം ഷൂട്ടപ്പ് ചെയ്യും, ഉടനെ കിഡ്നി അലേർട്ട് സിഗ്നൽ കൊടുത്തു, അതൊക്കെ അരിച്ചു മാറ്റി, മനസ്സിലായില്ലേ. അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്നത് ജ്ഞാന യജ്ഞമാവും. അല്ലയ, അഹം ക്രതുരഹം യജ്ഞ സ്വധാഹമഹം ഔഷധം, ഔഷധം മന്ത്രോഹമഹമേ വാജ്യം അഹമഗ്നിരഹം ഹുതം. പ്രക്രിയാകാരക ഫലജാതം കിമപി ഭഗവത് അതിരിക്തം നാസ്തീതി സമുദായാർത്ഥ. ഇവിടുത്തെ ഒരു ആകെയുള്ള അർത്ഥം, സമുദായാർത്ഥം, കളക്റ്റീവ് മീനിങ്, അതെന്താണ്? ക്രിയയായാലും ശരി, കാരകമായാലും ശരി, കർമ്മമായാലും ശരി, കർത്താവായാലും ശരി, ഭോക്താവ്, എല്ലാം ഈശ്വരനാണ്. ആ യാത്രയുടെ രീതി മനസ്സിലായല്ലോ. ഇതേ ഇതില് ഇനി നമ്മളെ കൂട്ടിക്കൊണ്ടുവന്നത് ഒരു ഗൃഹാന്തരീക്ഷത്തിലേക്കാണ്. പിതാഹമസ്യ ജഗതഃ മാതാധാതാ പിതാമഹഃ വേദ്യം പവിത്രമോങ്കാരഃ ഋക്സാമയജുരേവ ച. അടുത്ത ശ്ലോകത്തില് കർമ്മയോഗിയുടെ ഈശ്വരൻ, ഭക്തന്റെ ഈശ്വരൻ, ജ്ഞാനിയുടെ ഈശ്വരനെ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഗതിർഭർത്താ പ്രഭു സാക്ഷി നിവാസ ശരണം സുഹൃത് പ്രഭവ പ്രളയസ്ഥാനം നിധാനം ബീജമവ്യയം. പിന്നെ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന ഗംഭീര കർമ്മങ്ങളെ കുറിച്ച് തപാമ്യഹമഹം വർഷം നിഗൃഹാമ്യുത്സൃജാമി ച അമൃതം ചൈവ മൃത്യുശ്ച സദസച്ചാഹമർജുന. ഇങ്ങനെ നാല് ശ്ലോകങ്ങളിലായിട്ട് പറഞ്ഞ ആശയം, ബാക്കി മൂന്ന് ശ്ലോകങ്ങൾ നമുക്ക് നാളെ കാണാം. അതിനുശേഷം സ്വർഗപ്രാപ്തിയെ കുറിച്ചുള്ള കാര്യമാണ് കേട്ടില്ലേ. വേദാന്ത ദൃഷ്ടിയിൽ സ്വർഗം എന്ന് പറഞ്ഞാൽ ഇവിടത്തെ ഒരു എക്സ്റ്റെൻഷൻ മാത്രമാണ്, ഇവിടത്തെ എന്തൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ടോ അത് അവിടെയും ബാധകമാണ്, അത് വളരെ ഒരു എക്സൈറ്റിംഗ് ഗോളൊന്നുമല്ല എന്ന് പറയുക. ആ കാര്യമാണ് പിന്നീട് പറഞ്ഞു തരുന്നത്. സ്വർഗം നോക്കാം നമുക്ക്. ഹരി ഓം. ഇന്നത്തെ ഭാഷണം ഗുരുപരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ എൻ എം പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

0: കോടി രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും സ്കൈസെല്ലിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാഡ്ജറ്റുകൾ വാങ്ങും. നേടൂ ഉറപ്പായ സമ്മാനങ്ങൾ. ഓണാവുപഹാരം, ഇന്നർ സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, എയർ ഫ്രൈയർ, സൗണ്ട് ബാർ പർച്ചേസ് ചെയ്യൂ. നേടൂ ക്യാഷ് ബാക്ക് ഓഫർ. അതുമാത്രമല്ല, മികച്ച എക്സ്ചേഞ്ച് ബോണസ്, ഈസി ഇഎംഐ, സീറോ ഡൗൺ പേയ്മെന്റ് ഓഫറുകളും. ഈ ഓണത്തിൽ ഇഷ്ടമുള്ളത് വാങ്ങും, ഇഷ്ടം പോലെ ഗിഫ്റ്റുമായി മടങ്ങൂ. സ്കൈസെൽ, ഓണം ആഘോഷമാവട്ടെ.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള

0: പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: फसल बीमा योजना से करीब 2 लाख करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഇത് വളരെ ഗുണം. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
5: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
4: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
3: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ ബഹിരാകാശ സാങ്കേതിക വിദ്യ കൂടുതൽ മേഖലകളിൽ പ്രയോജനപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൊച്ചി മെട്രോയുടെ പേരുമാറ്റം സംസ്ഥാന സർക്കാരിന്റെ പരിഗണനയിൽ ഇല്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇന്ത്യ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച മംഗ്രോൾ അന്തർവാഹിനി വേധ യുദ്ധക്കപ്പൽ നാവികസേനയ്ക്ക് കൈമാറി കൊച്ചിൻ ഷിപ്പ്യാർഡ്. പൊന്നോണത്തെ വരവേൽക്കാൻ ഒരുങ്ങി മലയാള നാട്. കൃഷിവകുപ്പിന്റെ 2000 കർഷക ചന്തകൾക്ക് നാളെ തുടക്കമാകും. ഓണക്കാലത്ത് വ്യാജമദ്യവും ലഹരി വിൽപ്പനയും തടയുന്നതിനായി ചെക്ക് പോസ്റ്റുകളിലടക്കം പരിശോധന കർശനമാക്കി എക്സൈസ് വകുപ്പ്. ഭക്ഷ്യസുരക്ഷാ പരിശോധനയും സംസ്ഥാനത്ത് ശക്തമാക്കി. കേരള ക്രിക്കറ്റ് ലീഗിൽ ട്രിവാൻഡ്രം റോയൽസിനെതിരെ ആലപ്പി റിപ്പിൾസിന് 8 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ ബഹിരാകാശ സാങ്കേതിക വിദ്യ കൂടുതൽ മേഖലകളിൽ പ്രയോജനപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ ബഹിരാകാശ സ്റ്റാർട്ടപ്പ് സ്ഥാപകരുമായും CEOമാരുമായും സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. കൃഷി, ക്ഷീരവികസനം, മൃഗസംരക്ഷണം, പരിസ്ഥിതി തുടങ്ങിയ മേഖലകളിൽ ബഹിരാകാശ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം വർദ്ധിപ്പിക്കാൻ അദ്ദേഹം സ്റ്റാർട്ടപ്പുകളോട് നിർദ്ദേശിച്ചു. സ്കൈറൂട്ട് എയ്റോസ്പേസ്, അഗ്നിക്കുൽ കോസ്മോസ്, പിക്സൽ, ധ്രുവ സ്പേസ് തുടങ്ങിയ ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളുടെ പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുത്തു. ഇന്ത്യൻ നാവികരുടെ സുരക്ഷയ്ക്ക് രാജ്യം അതീവ പ്രാധാന്യം നൽകുന്നതായി കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യയിലെ സംഭവ വികാസങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരുന്നതായും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. വിദേശ പതാക വഹിച്ച 2 കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ കപ്പലിലെ 22 നാവികരും സുരക്ഷിതരാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കൊച്ചി മെട്രോയുടെ പേരുമാറ്റം സർക്കാരിന്റെ പരിഗണനയിൽ ഇല്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇക്കാര്യം പത്രവാർത്ത കണ്ടാണ് അറിഞ്ഞതെന്നും സർക്കാരുമായി ആലോചിക്കാതെ ഏകപക്ഷീയമായാണ് KMRL പത്രവാർത്ത നൽകിയതെന്നും അദ്ദേഹം പറവൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. കൊച്ചി മെട്രോയുടെ പേര് കേരളം മെട്രോ എന്ന് മാറ്റാൻ സംസ്ഥാന സർക്കാരിന് ശുപാർശ നൽകിയെന്ന് KMRL അധികൃതർ ഇന്നലെ അറിയിച്ചിരുന്നു. ഇന്ത്യ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിക്കുന്ന 8 ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റുകളിൽ 3-ാമത്തേതായ മംഗ്രോൾ ഇന്ത്യൻ നാവികസേനയ്ക്ക് കൈമാറി. കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ് ചടങ്ങ് നടന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി P. നഹീമ.
6: പ്രതിരോധ മേഖലയിലെ സ്വയം പര്യാപ്തത ശക്തിപ്പെടുത്തുന്നതിനും ആത്മനിർഭർ ഭാരത് എന്ന ദർശനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമുള്ള ഇന്ത്യയുടെ യാത്രയിലെ സുപ്രധാനമായ നേട്ടമാണിത്. തീരദേശ ജലമേഖലകളിലെ ആന്റി സബ്മറൈൻ വാർഫെയർ പ്രവർത്തനങ്ങൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ് മംഗ്രോൾ. ജലാന്തർ നിരീക്ഷണം, തിരച്ചിലും രക്ഷാപ്രവർത്തനങ്ങളും, കുറഞ്ഞ തീവ്രതയുള്ള സമുദ്ര പ്രവർത്തനങ്ങൾ തുടങ്ങി നിർണായക ദൌത്യങ്ങൾ നിർവഹിക്കാൻ കപ്പലിന് കഴിയും. മംഗ്രോൾ ഇന്ത്യൻ നാവികസേനയിൽ ഉൾപ്പെടുത്തുന്നത് രാജ്യത്തിന്റെ ഷാലോ വാട്ടർ ആന്റി സബ്മറൈൻ വാർഫെയർ ശേഷിക്ക് വലിയ ഉത്തേജനം നൽകും.
3: പൊന്നോണത്തെ വരവേൽക്കാൻ ഒരുങ്ങി മലയാള നാട്. തിരുവോണത്തിന് ഇനി 5 നാളുകൾ കൂടി മാത്രം. നാടെങ്ങും ഓണാഘോഷ പരിപാടികൾ ആവേശത്തോടെ തുടരുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ മുതൽ ഓണാവധി ആരംഭിക്കും. കൃഷിവകുപ്പ് ഒരുക്കുന്ന 2000 കർഷക ചന്തകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി T. സിദ്ദിഖ് നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. കർഷകരിൽ നിന്നും പച്ചക്കറികൾ നേരിട്ട് സംഭരിച്ച് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്ന സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. കർഷകർക്ക് പൊതുവിപണിയേക്കാൾ 10% അധിക വില നൽകുന്നതിനൊപ്പം ഉപഭോക്താക്കൾക്ക് വിപണി വിലയെ വിലയേക്കാൾ 30% വരെ കുറഞ്ഞ തുകയ്ക്ക് പച്ചക്കറികൾ കർഷക ചന്തയിലൂടെ ലഭിക്കും. ഓണക്കാലത്ത് വ്യാജമദ്യം, ലഹരി വസ്തുക്കളുടെ വ്യാപനം എന്നിവ തടയുന്നതിനായി അതിർത്തി ചെക്ക് പോസ്റ്റുകളിലും റോഡുകളിലും വാഹന പരിശോധനയും ബോർഡർ പട്രോളിംഗും ശക്തമാക്കിയതായി എക്സൈസ് മന്ത്രി എം ലിജു. എക്സൈസ് വകുപ്പ് ഈ മാസം 1 മുതൽ നടത്തിവരുന്ന ഓണക്കാല പരിശോധനയിലൂടെ ഇതുവരെ 6977 കേസുകൾ രജിസ്റ്റർ ചെയ്തതായും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
7: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
3: ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ ഓണക്കാലത്ത് ചെക്ക് പോസ്റ്റുകളിൽ 24 മണിക്കൂർ പരിശോധന നടത്തുമെന്ന് മന്ത്രി കെ മുരളീധരൻ. വിവിധ ചെക്ക് പോസ്റ്റുകളിൽ മൊബൈൽ ഫുഡ് ടെസ്റ്റിംഗ് ലാബുകളുടെ സേവനം വിന്യസിച്ചതായും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. ഇതിനു പുറമെ ഓൺലൈൻ വിപണന കേന്ദ്രങ്ങളുടെ ഗോഡൌണുകളിലും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ പൂ മാർക്കറ്റുകളിൽ ഒന്നാണ് തമിഴ്നാട്ടിലെ തോവാള. ഓണക്കാലത്ത് തെക്കൻ കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ പൂക്കൾ എത്തുന്നത് കന്യാകുമാരി ജില്ലയിലെ തോവാളയിൽ നിന്നാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
8: അത്തം തുടങ്ങിയതു മുതൽ തോവാളയിൽ നിന്നുള്ള പൂക്കൾ കൊണ്ട് സജീവമാണ് തിരുവനന്തപുരം ജില്ലയിലെ ഓണവിപണി. തിരുവോണത്തിന് മുൻപ് തന്നെ ടൺ കണക്കിന് പൂക്കളാണ് തോവാളയിൽ നിന്ന് മാത്രം എത്തിക്കൊണ്ടിരിക്കുന്നത്. കുറഞ്ഞ വിലയ്ക്ക് വൈവിധ്യങ്ങളായ പൂക്കൾ ലഭിക്കുമെന്നതാണ് തോവാള ഗ്രാമത്തിലെ പൂക്കളുടെ പ്രത്യേകത. ചാലപാളയം ഉൾപ്പെടെ ജില്ലയിലെ നഗര ഗ്രാമീണ മേഖലകളിൽ പൂക്കച്ചവടം സജീവമായി തുടരുകയാണ്. തിരുവിതാംകൂർ രാജഭരണകാലത്ത് പുഷ്പകൃഷിക്ക് ലഭിച്ച പ്രോത്സാഹനമാണ് തോവാളയിലെ പൂവിപണിയുടെ ഇന്നത്തെ വളർച്ചയ്ക്ക് കാരണം. കേരളവും തമിഴ്നാടും തമ്മിലുള്ള സാംസ്കാരിക ബന്ധത്തിനും തോവാളയിലെ പൂവിപണിക്ക് വലിയൊരു പങ്കുണ്ട്.
3: ഓണം വാരാഘോഷത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം കനകക്കുന്നിൽ നടക്കുന്ന വ്യാപാരമേളയും പ്രദർശനവും മന്ത്രി പി സി വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്തു. 100-ലധികം സ്റ്റാളുകളാണ് 30 ഓഗസ്റ്റ് വരെ നടക്കുന്ന മേളയിൽ ഇക്കുറി ഒരുക്കിയിരിക്കുന്നത്. 72-ാമത് നെഹ്റു ട്രോഫി വള്ളംകളിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. നാളെ പുന്നമടക്കായലിൽ നടക്കുന്ന ജലോത്സവത്തിൽ 71 ജലരാജാക്കന്മാരാണ് മത്സരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള ലോക്ഭവനിൽ പ്രത്യേക ഗ്രന്ഥശാല ആരംഭിച്ചു. തുഞ്ചൻ സ്മൃതി എന്ന് നാമകരണം ചെയ്തിരിക്കുന്നത് ഗ്രന്ഥശാലയിൽ 10,000-ലധികം പുസ്തകങ്ങളാണ് ഉള്ളത്. ലോറിയിൽ നിന്നും ഇരുമ്പ് കമ്പികൾ തെറിച്ചുവീണ് തൃശൂർ കുട്ടനെല്ലൂരിൽ ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. കുട്ടനെല്ലൂർ സ്വദേശി ഷെറിൻ പി ജോണാണ് മരിച്ചത്. ലോറി പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതോടെ പുറത്തേക്ക് തെറിച്ച കമ്പികൾ ബൈക്ക് യാത്രികന്റെ ശരീരത്തിലേക്ക് പതിക്കുകയായിരുന്നു. ചിങ്ങമാസ പൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് രാത്രി 10 അടയ്ക്കും. ഓണം പൂജയ്ക്കായി തിങ്കളാഴ്ച വൈകിട്ടാണ് നട തുറക്കുക. ഈ മാസം 28 വരെയാണ് ഓണം പൂജകൾ. ദർശനത്തിനായി എത്തുന്ന ഭക്തർക്ക് ഈ ദിവസങ്ങളിൽ ഓണസദ്യയും ഒരുക്കുന്നുണ്ട്. ഹരിത കർമ്മസേനാംഗങ്ങളുടെ ഓണം ബോണസ് 1250 നിന്നും 1500 രൂപയായി വർദ്ധിപ്പിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉത്തരവിറക്കി. 37,481 ഹരിത കർമ്മസേനാംഗങ്ങൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. കേരള ക്രിക്കറ്റ് ലീഗിൽ അദാനി ട്രിവാൻഡ്രം റോയൽസിനെതിരെ ആലപ്പി റിപ്പിൾസിന് 8 വിക്കറ്റ് ജയം. ആദ്യം ബാറ്റ് ചെയ്ത ട്രിവാൻഡ്രം റോയൽസ് നിശ്ചിത 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 126 റൺസ് നേടി. ആലപ്പി റിപ്പിൾസ് 12.5 ഓവറിലാണ് ലക്ഷ്യം മറികടന്നത്. FIH ഹോക്കി ലോകകപ്പ് 2 പൂൾ ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ ഇന്ന് ഇന്ത്യൻ വനിതാ ടീം നെതർലൻഡ്സിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 7:30 മത്സരം. ന്യൂഡൽഹിയിൽ നടക്കുന്ന BWF ബാഡ്മിന്റൺ വനിതാ

0: ഭാഗം ഡബിൾസിൽ ഇന്ത്യയുടെ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യം ചൈനീസ് സഖ്യത്തെ പരാജയപ്പെടുത്തി സെമിഫൈനലിൽ പ്രവേശിച്ചു. പുരുഷ വിഭാഗം ഡബിൾസിൽ സ്വാതിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം ചൈനീസ് സഖ്യത്തോട് പരാജയപ്പെട്ട് ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. സംസ്ഥാനത്ത് മറ്റന്നാൾ മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മറ്റന്നാൾ മുതൽ ഈ മാസം 25 വരെ കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേരിയ നേട്ടം. സെൻസെക്സ് 3 പോയിന്റ് ഉയർന്ന് 77,541. നിഫ്റ്റി 20 പോയിന്റ് നേട്ടത്തിൽ 24,252 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില ഉയർന്നു. രാവിലെ 880 രൂപ വർദ്ധിച്ച് പവന് 117,680 രൂപയായിരുന്നത് വൈകിട്ടോടെ വീണ്ടും 800 രൂപ ഉയർന്ന് 118,480 രൂപയും ഗ്രാമിന് 14,810 രൂപയുമായി. പ്രധാന വാർത്തകൾ വീണ്ടും. ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ ബഹിരാകാശ സാങ്കേതിക വിദ്യ കൂടുതൽ മേഖലകളിൽ പ്രയോജനപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൊച്ചി മെട്രോയുടെ പേരുമാറ്റം സംസ്ഥാന സർക്കാരിന്റെ പരിഗണനയിൽ ഇല്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ത്യ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച മംഗ്രോൾ അന്തർവാഹിനി വേധ യുദ്ധക്കപ്പൽ നാവികസേനയ്ക്ക് കൈമാറി കൊച്ചിൻ ഷിപ്പ്യാർഡ്. പൊന്നോണത്തെ വരവേൽക്കാൻ ഒരുങ്ങി മലയാള നാട്. കൃഷിവകുപ്പിന്റെ 2,000 കർഷക ചന്തകൾക്ക് നാളെ തുടക്കമാകും. ഓണക്കാലത്ത് വ്യാജമദ്യവും ലഹരി വിൽപ്പനയും തടയുന്നതിനായി ചെക്ക് പോസ്റ്റുകളിലടക്കം പരിശോധന കർശനമാക്കി എക്സൈസ് വകുപ്പ്. ഭക്ഷ്യസുരക്ഷാ പരിശോധനയും സംസ്ഥാനത്ത് ശക്തമാക്കി. കേരള ക്രിക്കറ്റ് ലീഗിൽ ട്രിവാൻഡ്രം റോയൽസിനെതിരെ ആലപ്പി റിപ്പിൾസിന് 8 വിക്കറ്റ് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ. നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
2: മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45 പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മുഖത്തല MGTHS പൂർവ്വ വിദ്യാർത്ഥി സംഘടന എന്റെ വിദ്യാലയത്തെ കുറിച്ചുള്ള പ്രത്യേക റേഡിയോ റിപ്പോർട്ട്.
1: കൊല്ലം ജില്ലയിൽ മുഖത്തലയിൽ സ്ഥിതി ചെയ്യുന്ന MGTHS മുഖത്തല ഗ്രാമോദ്ധാരണ ട്രസ്റ്റ് ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയാണ് എന്റെ വിദ്യാലയം. 1968 മുതലുള്ള ആയിരക്കണക്കിന് പൂർവ്വ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് എന്റെ വിദ്യാലയം എന്ന ഈ കൂട്ടായ്മ നാളിതുവരെ സംഘടിപ്പിച്ച നിരവധിയായ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ. അതിനാൽ തന്നെ ഇത് മറ്റേത് പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒന്നാണ്. ഈ പൂർവ്വ വിദ്യാർത്ഥി സംഘടന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുടെ പഠന സഹായത്തിനും കലാ കായിക ശാസ്ത്ര രംഗത്തെ പ്രതിഭകളുടെ പ്രോത്സാഹനത്തിനും ഒപ്പം സിവിൽ സർവീസ് പരിശീലനത്തിനുള്ള സഹായവും, കൂടാതെ കോവിഡ് മഹാമാരിയിൽ എന്റെ വിദ്യാലയം നടത്തിയ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ മികച്ച നിലവാരം പുലർത്തുന്ന ഒന്നാണ്. അങ്ങനെ സാമൂഹിക സേവന രംഗത്തും കാരുണ്യ പ്രവർത്തനങ്ങളിലും മാതൃകാപരമായ സേവനങ്ങൾ നടത്തുന്ന എന്റെ വിദ്യാലയം എന്ന മുഖത്തല MGTHS-ന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഈ വർഷം ഓണത്തിന് ഓഗസ്റ്റ് 22 മുതൽ 25 വരെ ഓണാഘോഷം സംഘടിപ്പിക്കുന്നു. നെടുമ്പന ഗാന്ധിഭവൻ അന്തേവാസികൾക്കായി ഓണക്കോടിയും ഓണസദ്യയും ഒരുക്കിക്കൊണ്ട് വ്യത്യസ്തമാർന്ന കലാ സാംസ്കാരിക പരിപാടികളുമായി എന്റെ വിദ്യാലയം എന്ന ഈ പൂർവ്വ വിദ്യാർത്ഥി സംഘടന മാതൃകാപരമായ പ്രവർത്തനങ്ങളുമായി വേറിട്ട് നിൽക്കുന്നു.
0: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മുഖത്തല MGTHS പൂർവ്വ വിദ്യാർത്ഥി സംഘടന എന്റെ വിദ്യാലയത്തെ കുറിച്ചുള്ള പ്രത്യേക റേഡിയോ റിപ്പോർട്ട്.

0: പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലുമോട് കൊല്ലം. ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം റീഡിംഗ് റൂം. ആശയം അവതരണം പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: ഹലോ ഡിയർ ഫ്രണ്ട്സ്, എ വെരി വോം വെൽക്കം ടു മൈ റീഡിംഗ് റൂം. ജോയിനിങ് വിത്ത് യു ഈസ് യുവർ ഹോസ്റ്റ് പ്രീത സുഗതൻ. ത്രൂ ദിസ് പ്രോഗ്രാം റീഡിംഗ് റൂം, I have always taken my listeners to the world of great literary giants, writers whose names have become part of the history of literature. We have traveled through the works of authors whose writings have truly stood the test of time. Today, I would like to do something different, and I have chosen a different path. Recently, I came across a simple modern poem, a poem that feels like a warm, reassuring hand on your shoulder. Its beauty lies not in complicated language or intricate literary devices, but in the quiet wisdom it offers. The strength of the poem lies in its simplicity. With ordinary words, it conveys an extraordinary message. Once you begin reading the poem and reach its concluding stanza, I'm sure it will touch your heart with its simplicity and honesty. The poem is Dust If You Must by Rose Milligan. Before we read the poem, I want to take a moment to introduce the remarkable voice behind it, Rose Milligan. Born in Yorkshire, England, Rose was never a full-time commercial author or celebrity. She was a quiet, deeply relatable voice who drew her inspiration directly from everyday life, her family, and her love for hiking in the English countryside. Her path to global fame rests largely on a single, unforgettable piece of writing. On September 15, 1998, England's classic weekly publication, The Lady Magazine, published a short poem she wrote titled Dust If You Must. It was a gentle yet profound reminder that life is meant to be lived, loved, and experienced rather than spending it in an endless pursuit of a spotless home. What began as a modest magazine submission soon took on a life of its own, spreading through radio broadcasts, personal letters, and internet shares across the globe. Later published as a standalone illustrated book, the poem became a timeless favorite, ensuring that until her passing in 2024 and for generations to come, Rose Milligan's simple wisdom continues to remind us

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം.

0: മേഖലയ്ക്ക് കരുത്തേകുന്ന മൊബൈൽ ഫോൺ മാനുഫാക്ചറിംഗ് സ്കീം കേന്ദ്ര ഇലക്ട്രോണിക്സ് ഐ ടി മന്ത്രി അശ്വിനി വൈഷ്ണവ് ഉദ്ഘാടനം ചെയ്തു. തദ്ദേശീയ മൊബൈൽ ഫോൺ ബ്രാൻഡുകളെ വളർത്തിയെടുക്കുന്നതിനൊപ്പം ആഗോള വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ മത്സരക്ഷമത വർദ്ധിപ്പിക്കാനും രാജ്യത്ത് വൻതോതിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും പദ്ധതി സഹായകമായതായി അദ്ദേഹം പറഞ്ഞു.
1: Electronics manufacturing mein today we have about 25 lakh persons employed aur ye lagatar badh rahi hai. Electronics manufacturing, mobile phone manufacturing, that's growing rapidly aur aaj nirnay le rahe hain next phase of mobile phone manufacturing.
0: നിയമ ബിരുദധാരികൾക്ക് ജുഡീഷ്യൽ സർവീസ് പ്രവേശന പരീക്ഷകളിൽ പങ്കെടുക്കാനുള്ള നിർബന്ധിത പ്രാക്ടീസ് കാലപരിധി 3 വർഷത്തിൽ നിന്ന് 1 വർഷമായി കുറച്ച് സുപ്രീംകോടതി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് എ ജി മസിഹ്, ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് വിധി. 2025 മെയ് 25-നും 2027 മാർച്ച് 31-നുമിടയിൽ വിജ്ഞാപനം ചെയ്യുന്ന പരീക്ഷകൾക്ക് പ്രവൃത്തി പരിചയമില്ലാത്തവർക്കും അപേക്ഷിക്കാം. ഇന്ത്യൻ നാവികരുടെയും കപ്പൽ ജീവനക്കാരുടെയും ക്ഷേമത്തിനും സുരക്ഷയ്ക്കും കേന്ദ്ര സർക്കാർ വലിയ മുൻഗണന നൽകുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം. പശ്ചിമേഷ്യയിലെ സംഭവ വികാസങ്ങൾ ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ആക്രമണം നേരിട്ട കപ്പലുകളിൽ അകപ്പെട്ട ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി വരികയാണെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു.
2: Two ships which are foreign flagged, they have been hijacked. We are in touch with the authorities that are concerned in this, and we have 22 Indian nationals, and all of them are reportedly safe, but we are looking into the matter, the welfare and safety of our seafarers and seafaring community, to which we attach very high importance.
0: ഝാർഖണ്ഡിൽ വിദ്യാർത്ഥി പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ ജെ എസ് എസ് സി സി ജി എൽ സി ഡി പി ഒ പരീക്ഷകളുടെ നിയമനങ്ങൾ റദ്ദാക്കിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവ് ഝാർഖണ്ഡ് ഹൈക്കോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്തു. ജസ്റ്റിസ് ദീപക് റോഷന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനോടും ജെ പി എസ് സിയോടും കോടതി വിശദീകരണം തേടിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പൊന്നോണത്തെ വരവേൽക്കാൻ ഒരുങ്ങി മലയാള നാട്. തിരുവോണത്തിന് ഇനി 5 നാളുകൾ കൂടി മാത്രം. നാടെങ്ങും ഓണാഘോഷ പരിപാടികൾ ആവേശത്തോടെ തുടരുകയാണ്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ എല്ലാ മലയാളികൾക്കും ഓണാശംസകൾ നേർന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ മുതൽ ഓണാവധി ആരംഭിക്കും. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ

0: ഓണക്കാലത്ത് ചെക്ക് പോസ്റ്റുകളിൽ 24 മണിക്കൂർ പരിശോധന നടത്തും. വ്യാജമദ്യം, ലഹരി വസ്തുക്കളുടെ വ്യാപനം എന്നിവ തടയുന്നതിനായി അതിർത്തി ചെക്ക് പോസ്റ്റുകളിലും റോഡുകളിലും വാഹന പരിശോധനയും ബോർഡർ പട്രോളിങ്ങും ശക്തമാക്കി. കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയുടെ അധ്യക്ഷതയിൽ 12-ാമത് ബ്രിക്സ് വാർത്താവിനിമയ മന്ത്രിമാരുടെ യോഗം പൂനെയിൽ പുരോഗമിക്കുന്നു. സൈബർ സുരക്ഷ, നൂതന സാങ്കേതിക വിദ്യകൾ, ഡിജിറ്റൽ രംഗത്തെ സഹകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് യോഗം ചർച്ച ചെയ്യുന്നത്. ഡിജിറ്റൽ ഇടവേളകൾ ഇല്ലാതാക്കുക, നവീകരണത്തെ പ്രോത്സാഹിപ്പിക്കുക, ശേഷി വർദ്ധിപ്പിക്കുക, സുസ്ഥിര ഡിജിറ്റൽ പരിവർത്തനം സാധ്യമാക്കുക എന്നിവയിലാണ് ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് ശ്രീ ജ്യോതിരാദിത്യ സിന്ധ്യ പറഞ്ഞു.
1: Over the past decade, BRICS has emerged as a leading platform for cooperation among emerging economies, representing nearly half of humanity and an immense reservoir of talent and innovation. Our focus must now evolve from building institutions to delivering measurable outcomes and from exchanging experiences to implementing collaborative initiatives.
0: ബ്രിക്സ് ടൂറിസം മന്ത്രിമാരുടെ യോഗത്തിനും ജയ്പൂരിൽ ഇന്ന് തുടക്കമായി. 2 ദിവസത്തെ യോഗത്തിൽ അംഗരാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട്. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് ബ്രിക്സ് യുവജനകാര്യമന്ത്രിമാരുടെയും കായിക മന്ത്രിമാരുടെയും യോഗത്തിന് നാളെ തുടക്കമാകും. യുവജനക്ഷേമ കായിക മേഖലകളിലെ സഹകരണം ശക്തമാക്കുന്നതിനായി ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും പ്രതിനിധി സംഘ തലവന്മാരും യോഗങ്ങളിൽ പങ്കെടുക്കും. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ യോഗങ്ങളിൽ അധ്യക്ഷത വഹിക്കും. ബ്രിക്സ് വാർത്താവിനിമയ മന്ത്രിമാരുടെ യോഗത്തോടനുബന്ധിച്ച് ടെലികമ്മ്യൂണിക്കേഷൻ, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ടെക്നോളജി മേഖലകളിലെ സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിനായി ഇന്ത്യയും ബ്രസീലും തമ്മിൽ ധാരണയായി. കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയും ബ്രസീൽ മന്ത്രി ഫ്രെഡറിക്കോ ഡി സിക്കേറ ഫിൽഹോയും തമ്മിലാണ് ധാരണാപത്രം ഒപ്പുവച്ചത്. ഡിജിറ്റൽ നവീകരണത്തിനും ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ശക്തിപ്പെടുത്താനും പുത്തൻ സാങ്കേതിക വിദ്യകളിൽ സഹകരണം വളർത്താനും കരാർ സഹായകമാകുമെന്ന് ടെലികോം വകുപ്പ് സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. 72-ാമത് നെഹ്റു ട്രോഫി വള്ളംകളിക്കുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. നാളെ പുന്നമടക്കായലിൽ നടക്കുന്ന ജലോത്സവത്തിൽ 71 ജലരാജാക്കന്മാരാണ് മത്സരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2030-ഓടെ ഇന്ത്യൻ മെഡ് ടെക് മേഖല $20 ശതകോടി എത്തുമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. സാങ്കേതിക മുന്നേറ്റങ്ങൾ സാധാരണക്കാർക്ക് താങ്ങാനാവുന്നതും പ്രാപ്യവും ഉയർന്ന ഗുണനിലവാരമുള്ളതുമാണെന്ന് ഉറപ്പാക്കിക്കൊണ്ട് ആരോഗ്യരംഗത്ത് മുന്നേറാൻ ഇന്ത്യയ്ക്ക് മികച്ച അവസരമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 18-ാമത് CII ഗ്ലോബൽ മെഡ് ടെക് ഉച്ചകോടിയെ വെർച്വലായി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. FIH ഹോക്കി ലോകകപ്പ് 2-ാം പൂൾ ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ ഇന്ന് ഇന്ത്യൻ വനിതാ ടീം നെതർലൻഡ്സിനെ നേരിടുന്നു. ഇന്നലെ നടന്ന മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ സമനിലയിൽ തളച്ചാണ് ഇന്ത്യൻ വനിതാ സംഘം 2-ാം റൌണ്ടിൽ പ്രവേശിച്ചത്. മത്സരത്തിന്റെ പുതിയ ഫോർമാറ്റ് പ്രകാരം പൂൾ ഇയിൽ മികച്ച പ്രകടനം നടത്തുന്ന 2 ടീമുകൾക്ക് സെമിഫൈനലിന് യോഗ്യത നേടാനാവും. റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര ദൂരദർശന്റെ DD മോർണിംഗ് ഷോയിലെ അഭിമുഖത്തിനിടെ ഇറങ്ങിപ്പോയി എന്ന രീതിയിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പോസ്റ്റുകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ദൂരദർശന്റെ മോർണിംഗ് ഷോയിൽ RBI ഗവർണർ പങ്കെടുത്തിട്ടില്ലെന്നും സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ചിത്രങ്ങൾ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നിർമ്മിച്ചവയാണെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. രാജ്യത്തെ ഓഹരി വിപണികളിൽ ചാഞ്ചാട്ടം. സെൻസെക്സ് 15 പോയിന്റ് താഴ്ന്ന് 77,522-ലും നിഫ്റ്റി 2 പോയിന്റ് നേട്ടത്തിൽ 24,234-ലും വ്യാപാരം അവസാനിച്ചു. സ്വർണ്ണവില കൂടി പവന് 1,680 രൂപ വർദ്ധിച്ച് 118,480 രൂപയും ഗ്രാമിന് 14,810 രൂപയുമാണ് ഇന്നത്തെ വില. ഇന്ത്യ മൌറീഷ്യസ് ഊർജ്ജ സഹകരണം ശക്തമാക്കുമെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. പരമ്പരാഗത പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് പുറമെ ശുദ്ധ സുസ്ഥിര ഇന്ധന മേഖലകളിലേക്ക് ഇന്ത്യയും മൌറീഷ്യസും തങ്ങളുടെ ഊർജ്ജ പങ്കാളിത്തം വ്യാപിപ്പിക്കാൻ ഒരുങ്ങുന്നതായി അദ്ദേഹം പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ഭാവിയിലെ ഊർജ്ജ സുരക്ഷയിലും ഹരിത ഇന്ധനങ്ങളിലുമായിരിക്കും ഇനി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയെന്നും കേന്ദ്രമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ചെന്നൈയിൽ കുടിവെള്ള വിതരണവും അടിസ്ഥാന വികസനവും കൂടുതൽ ആധുനികവൽക്കരിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കുമായി ചേർന്ന് $230 മില്യൺ വായ്പാ കരാറിൽ ഒപ്പുവച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി ബഹിരാകാശ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം വ്യാപിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ നാവികരുടെ ക്ഷേമത്തിനും സുരക്ഷയ്ക്കും കേന്ദ്ര സർക്കാർ വലിയ മുൻഗണന നൽകുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം. മൊബൈൽ ഫോൺ നിർമ്മാണ മേഖലയ്ക്ക് കരുത്തേകുന്ന മൊബൈൽ ഫോൺ മാനുഫാക്ചറിംഗ് സ്കീം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഉദ്ഘാടനം ചെയ്തു. നിയമ ബിരുദധാരികൾക്ക് ജുഡീഷ്യൽ സർവീസ് പ്രവേശന പരീക്ഷകളിൽ പങ്കെടുക്കാനുള്ള നിർബന്ധിത പ്രാക്ടീസ് കാലപരിധി.

0: മൂന്ന് വർഷത്തിൽ നിന്ന് ഒരു വർഷമായി കുറച്ച് സുപ്രീം കോടതി. ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങി മലയാളികൾ. അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ ഉൾപ്പെടെ കർശന ജാഗ്രത. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ടീം നെതർലൻഡ്സിനെ നേരിടുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി. യുവവാണി.

0: എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയുടെ റേഡിയോ ഗേഡിലേക്ക് സ്വാഗതം. ഇന്ന് ഭൂമിശാസ്ത്ര അധ്യാപകനായ ജിതിൻ ജെ എസ് ഋതുക്കളെ കുറിച്ച് സംസാരിക്കുന്നു, ഒപ്പം ജെ ജയ്ദേവ്. എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയുടെ റേഡിയോ ഗേഡിലേക്ക് സ്വാഗതം. ഇന്ന് റേഡിയോ ഗേഡിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് അധ്യാപകനായ ജിതിൻ ജെ എസ് ആണ്. സാർ, ഇന്ന് ഏത് വിഷയത്തെ കുറിച്ചാണ് നമ്മുടെ ശ്രോതാക്കളോട് വിശദീകരിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ സംസാരിക്കാൻ പോകുന്നത്?
1: ഋതുക്കൾ. ചെറിയ പ്രായം മുതലേ എപ്പോഴും കുട്ടിക്കാലം മുതലേ നമ്മളെ എപ്പോഴും വിസ്മരിപ്പിക്കുന്ന പ്രകൃതിയിലുണ്ടാകുന്ന ഒരു മാറ്റമാണ് ഋതുക്കൾ. പലപ്പോഴും ചെറിയ പ്രായത്തിൽ ഒരു 6 മണി 6:30 ആകുമ്പോഴത്തേക്കും നേരം ഇരുട്ടി അല്ലെങ്കിൽ സന്ധ്യയായി എന്നൊരു ഫീലിംഗ് നമുക്ക് ചില മാസങ്ങളിൽ തോന്നാറുണ്ട്. എന്നാൽ ചില മാസങ്ങളാകുമ്പോഴത്തേക്കും 7 മണിയായാലും നല്ല വെളിച്ചമുണ്ട്, 7 മണിയായി പകൽ പോലെ കിടക്കുന്നു, ഇപ്പോഴിപ്പോൾ ലേറ്റായിട്ടാണ് ഇരുട്ടുന്നത്, ഇങ്ങനെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഫീൽ ചെയ്യുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രധാന കാരണം എന്ന് പറയുന്നത് സൂര്യൻ്റെതായിട്ടുള്ള പ്രകാശം ഭൂമിയിലെത്തുന്ന ഏറ്റക്കുറച്ചിലാണ്. ഈ ഏറ്റക്കുറച്ചിലനുസരിച്ചിട്ടാണ് ചൂട് കൂടുക, തണുപ്പ് കൂടുക, ഈ പറയുന്ന പ്രോസസ്സിങ്ങിലാണ് നടക്കുക. ഈ ഏറ്റക്കുറച്ചിലുകളുടെ ഒക്കെ ഫലമായിട്ടാണ് ഋതുക്കൾ ഉണ്ടാകുന്നത്. ഉദാഹരണത്തിന്, ഇപ്പോൾ ഡിസംബർ മാസം. ഈ ഡിസംബർ മാസത്തിൽ ഇന്ത്യയിൽ പൊതുവെ തണുപ്പാണ്. ഇന്ത്യയിൽ തണുപ്പാണെങ്കിൽ അതിന്റെ അർത്ഥം സൂര്യന്റെ സാന്നിധ്യം നമ്മുടെ പരിസരത്തില്ല. ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഉത്തരായന രേഖയിലാണ്. ഉത്തരായന രേഖ, ട്രോപിക് ഓഫ് ക്യാൻസർ, അതായത് 23.5 ഡിഗ്രി നോർത്ത്. ഉത്തരായന രേഖയിലാണ് ഇന്ത്യയുടെ സ്ഥാനം, അതായത് ദക്ഷിണാർദ്ധ ഗോളത്തിലാണ്, നോർത്ത് ഹെമിസ്ഫിയറിലാണ് നമ്മുടെ സ്ഥാനം. ഇപ്പോൾ ഇന്ത്യ വളരെ സേഫ് ആയിട്ട് ഉത്തരാർദ്ധ ഗോളത്തില് ഉത്തരായന രേഖയിൽ തണുത്തു വിറച്ചിരിക്കുമ്പോൾ സൂര്യന്റെ സ്ഥാനം ഇപ്പോൾ ദക്ഷിണായന രേഖയിലാണ്. സൂര്യൻ ദക്ഷിണായന രേഖയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ സൂര്യന്റെ ചൂട് കിട്ടി.
2: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്തുപിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

ലൈവിന്റെ പുതിയ അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി.

ജീവൻ മറക്കാതെ കേൾക്കാം. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.

0: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
3: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
2: ഡ്രസ് മാത്രം പോരല്ലോ, അതിനൊത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
3: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ.
2: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
3: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
2: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
3: നസീം സിഗ്നേച്ചർ.
2: നിയർ രാമേശ്വരൻ ടെമ്പിൾ, 5 കല്ലുമൂട്, കൊല്ലം.

ജീവിത കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട്.

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. WhatsApp number 8848558785.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

ಗರ್ಲ್. ರೇಡಿಯೋ ಸಾಂತ್ವನಂ 90.4 FM. ಸ್ಟೇ ಟ್ಯೂನ್.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സമാഗമം. ആശയം ആവിഷ്കാരം അഭിലാഷ് കെ ആശ്രാമം, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം സാജൻ യേശുദാസ്.
2: നമസ്കാരം. സമാഗമത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. സമാഗമത്തിൽ ഞാൻ രജനി ഗിരീഷാണ്. മലയാള സാഹിത്യ സാംസ്കാരിക രംഗത്ത് തന്റേതായ മുദ്ര പതിപ്പിച്ച നിരവധിയായ വ്യക്തിത്വങ്ങളെ ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു തുടർ പ്രോഗ്രാമാണ് സമാഗമം എന്നുള്ളത്. ഇന്നത്തെ സമാഗമത്തിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീ കെ വി രാമാനുജൻ തമ്പിയാണ്. അദ്ദേഹം റിട്ടയർഡ് ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസറാണ്. കൂടാതെ വാട്ടർഷെഡ് മാനേജ്മെന്റ് എക്സ്പേർട്ടാണ്. പരിസ്ഥിതി സംരക്ഷണ പ്രചാരകൻ എന്ന നിലയിലും പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. കൂടാതെ തന്നെ പ്രകൃതി വിഭവ സംരക്ഷണ പ്രവർത്തനങ്ങളെ മുൻനിർത്തി സോയിൽ കൺസർവേഷൻ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ദേശീയ പുരസ്കാര ജേതാവ് എന്ന ബഹുമതിക്കും അദ്ദേഹം അർഹനായിട്ടുണ്ട്. കൂടാതെ കവിയാണ്, പ്രഭാഷകനാണ്. നമസ്കാരം സാർ.
3: നമസ്തേ.
2: പ്രകൃതി സംരക്ഷണം സുപ്രധാനമായ ഒരു പൗരധർമ്മമാണെന്ന് വേണ്ട രീതിയിൽ സമൂഹം ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് നമുക്ക് കരുതാമോ സാർ?
3: തീർച്ചയായിട്ടും. കാരണം പരിസ്ഥിതി അല്ലെങ്കിൽ പ്രകൃതി എന്നത് മനുഷ്യ കേന്ദ്രീകൃതമായ ഒരു സംവിധാനമാണ് എന്നായിരുന്നു ആദ്യകാലങ്ങളിലൊക്കെ നമ്മളൊക്കെ ധരിച്ചിരുന്നത്. എന്നാൽ പിന്നീട് പോകെ പോകെ ഈ പ്രകൃതിയുടെ സൗകര്യങ്ങളും ഔദാര്യങ്ങളും സ്വീകരിച്ചുകൊണ്ടാണ് മനുഷ്യനെ പോലെ തന്നെ മറ്റ് ജീവജാലങ്ങളും ഭൂമിയിൽ നിലനിൽക്കുന്നതെന്ന തിരിച്ചറിവുണ്ടാവുകയും ആ തിരിച്ചറിവിലൂടെയാണ് ഇന്ന് നാം മനുഷ്യന് മാത്രമല്ല പ്രകൃതിയിലുള്ള അവകാശമെന്ന് മനസ്സിലാക്കുകയും അത് പങ്കിടുവാനായിട്ട് നിരവധി ജീവജാലങ്ങൾ മറ്റ് പലതരത്തിലും ഇവിടെ നിലനിൽക്കുന്നുവെന്ന് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ ജീവജാലങ്ങൾക്കും ഒരുമിച്ച് നിലനിൽക്കണം എന്ന ഒരു തത്വം അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു മാനസികാവസ്ഥ

0: ഇതിലേക്ക് ഇന്ന് സമൂഹം എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. അതിനുവേണ്ടി തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട്. അതിന് മുൻകൈ എടുക്കുന്നതിനായിട്ട് സമൂഹത്തെ പ്രാപ്തമാക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ അത്തരത്തിലുള്ള ഒരു പൗരധർമ്മത്തിൻ്റെ മാനത്തിൽ ആ വിഷയത്തെ കാണാൻ പ്രവർത്തിക്കാനും അവരെ കൊണ്ട് സാധിക്കുകയുള്ളൂ.
1: അതുപോലെ തന്നെ ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസർ ആയിരുന്നു.
0: അതെ,
1: റിട്ടയർഡ് ആയിട്ട് എത്ര വർഷമായി?
0: ഞാൻ 2010 മാർച്ചിലാണ് റിട്ടയർ ചെയ്തത്, മാർച്ച് 31. എന്നാൽ അതിനുശേഷം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രോജക്റ്റിൽ, വാട്ടർഷെഡ് മാനേജ്മെൻറ്റ് പ്രോജക്റ്റിൽ, ഒരു 5 വർഷത്തോളം കോൺട്രാക്ട് ബേസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 10 വീണ്ടും 5 വർഷം കൂടെ ഉണ്ടായിരുന്നു. 15 പൂർണ്ണമായിട്ട് ആ മേഖലയിൽ നിന്നും ഔപചാരികതയുടെ മണ്ഡലത്തിൽ നിന്നും വിട്ടുപോകുന്നത്.
1: അടുത്തതായിട്ട് ഞാൻ ഇങ്ങനെ ഈ മണ്ണ് സംരക്ഷണം, പരിസ്ഥിതി ഇതൊക്കെ പറയുമ്പോൾ, ഈ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചതിന് ശേഷമാണോ പരിസ്ഥിതിയും മണ്ണും പ്രകൃതി സംരക്ഷണവും ഒക്കെ ഇങ്ങനെ മനസ്സിൽ ഇടം പിടിച്ചത്, അതോ കുട്ടിക്കാലം മുതലേ അങ്ങനെ ഒരു മനോഭാവം ഉണ്ടായിരുന്നു?
0: അത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഞാൻ ജനിച്ചത് വളരെ ഒരു ഉൾനാടൻ ഗ്രാമത്തിലാണ്, കുന്നത്തൂർ എന്ന് പറഞ്ഞിട്ട്. വയലേലകളുടെയും കൃഷിസ്ഥലങ്ങളുടെയും പുഴയുടെയും കായലിൻ്റെയും ഒക്കെ പരിസരമായിരുന്നു എൻ്റെ ബാല്യകാല ജീവിതത്തിൻ്റെ ഭൂമിക. അവിടെ പക്ഷികളുടെ വൈവിധ്യം, സസ്യങ്ങളുടെ വൈവിധ്യം, മഴ, പുഴ, ഇത്തരത്തിലുള്ള ഒരുപാട് പ്രകൃതിയുടെ വിഭവങ്ങളും അംശങ്ങളും ആസ്വദിച്ച് വന്ന ഒരു ബാല്യത്തിൽ പ്രകൃതിയോട് ഞാൻ അറിയാതെ തന്നെ ഒരു അഭിനിവേശം അന്നേ രൂപപ്പെട്ടിരുന്നു. പക്ഷെ പിന്നീട് എൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് പ്രകൃതി വിഭവങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും അത് ജീവരാശിയുടെ നിലനിൽപ്പിനെ എങ്ങനെ പ്രയോജനപ്പെടുത്തണം എന്ന് അന്വേഷിക്കാനുമുള്ള ഒരു താല്പര്യം എന്നിൽ ഉണ്ടാക്കി. തീർച്ചയായിട്ടും തുടർന്ന് വന്ന എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ അത് വിധിവശാൽ മണ്ണ്, ജലം, സസ്യപിണ്ഡം, ഇത്തരത്തിലുള്ള പ്രകൃതിയിലെ വിഭവങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് സാമാന്യ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്നതിനുള്ള ഒരു മഹത്തായ അനുഭവം, അവസരം എനിക്ക് ലഭിക്കുകയായിരുന്നു. പ്രകൃതിയെ സംബന്ധിച്ചുള്ള ധാരണകളും ഇഷ്ടമൊക്കെ അതിന് മുമ്പുണ്ടായിരുന്നെങ്കിൽ തന്നെയും എനിക്ക് ആധികാരികമായി രംഗത്ത് പ്രവർത്തിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ജോലി കിട്ടി മണ്ണ് സംരക്ഷണ വകുപ്പിൽ ഉദ്യോഗസ്ഥനായതിനു ശേഷമാണ്.
1: കൃഷി ഒക്കെയായിട്ട് ബന്ധമുള്ള കുടുംബമായിരുന്നു?
0: കൃഷി, ഒരുപാട് നെൽവയലുകളും തെങ്ങിൻ തോപ്പുകളും ഒക്കെ ഉള്ളൊരു കുടുംബമായിരുന്നു അന്ന്. ഞാൻ പഠിച്ചത് പിന്നെ കൃഷിശാസ്ത്രത്തിലാണ് ഓണേഴ്സ് ബിരുദം ഉള്ളത്, വടക്കേന്ത്യയിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ കൃഷി അങ്ങനെ എൻ്റെ ഒരു പ്രവർത്തന മേഖലയായിട്ട് അങ്ങനെയാണ് ഉരുത്തിരിഞ്ഞു വന്നത്. വീട്ടിലും കൃഷിയുടെ ഒരു മേഖലയായിരുന്നു. കൊയ്ത്ത് കാലത്തൊക്കെ വലിയ, അന്ന് കളിയിൽ തറ എന്നൊക്കെയാണ് പറയുന്നത്, ഒരുപാട് മുറ്റത്തൊക്കെ ചാണകം മെഴുകി വലിയ സ്ഥലങ്ങൾ ഒരുക്കുകയും കൊയ്ത്ത് കൊണ്ടുവന്ന് വരുന്ന കറ്റ അവിടെ നിരത്തി വയ്ക്കുകയും പിന്നീട് ആഴ്ചകളോളം അവിടെ ആളുകൾ വന്ന് ഇത് മെതിച്ച് നെല്ലാക്കുന്നു, വൈക്കോലെടുക്കുന്നു, അങ്ങനെയുള്ള ഒരുപാട് കൃഷിയുടെ ഗന്ധം കലർന്നതാണ് വാസ്തവത്തിൽ എൻ്റെ ജീവിതം.
1: അതൊരു ഉത്സവം.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും.
1: ഇങ്ങനെ വരുമ്പോൾ പരിസ്ഥിതി എന്നത് നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിലെ ഒരു ചർച്ചാ വിഷയമാണ്. ഈ ഒരു പ്രസ്താവനയോട് സർ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്?
0: ഇത് വളരെ വിപുലമായി അന്വേഷിക്കപ്പെടേണ്ട ഒരു വസ്തുതയാണ്. പരിസ്ഥിതി എന്താണ് എന്ന ഒരു സാമാന്യ ബോധം സാധാരണ ജനങ്ങളിൽ ഉണ്ടാകാത്തിടത്തോളം അത്തരത്തിലുള്ള ഒരു തിരിച്ചറിവിന് അവർക്ക് അവസരവും ഉണ്ടാകില്ല. ഇന്ന് പരിസ്ഥിതി ഒരു പ്രധാന ചർച്ചാവിഷയമാകാനുള്ള കാരണം എന്ന് പറയുന്നത്, പല തരത്തിലും ജീവന് നിലനിൽക്കാൻ സൗകര്യപ്രദമായ സാഹചര്യങ്ങൾ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. വിശിഷ്യ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ ഭൂമിയുടെ താപനമാണ്. വല്ലാതെ ചൂട് വർദ്ധിക്കുന്നു. അതുപോലെ കേരളത്തിലെ 4 കാലങ്ങൾ, ഇടവപ്പാതി, തുലാവർഷം, അതിനിടയിൽ വരുന്ന ഒരു പിന്നെ ഓഫ് സീസൺ, അത് കഴിഞ്ഞു വരുന്ന വേനൽ എന്ന് പറയുന്ന ഒരു കാലം, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കാലാവസ്ഥയുടെ വൈജാത്യങ്ങൾ അനുഭവിച്ച് ജീവിച്ച നമ്മുടെ നാട്ടിൽ ഇപ്പോഴും കഴിഞ്ഞ 3-4 2018 പ്രളയം മുതൽ ഇങ്ങോട്ട് കാലാവസ്ഥയിൽ വലിയ മാറ്റം, മഴയ്ക്ക് പ്രത്യേക സമയമില്ല എന്ന നിലയിലേക്ക് മഴയുടെ ഒരു ക്രമം അല്ലെങ്കിൽ അതിൻ്റെ പാറ്റേൺ മാറിയിട്ടുണ്ട്. കൊറോണയുടെ ഒരു ഇൻസിഡൻസ് ഉണ്ടായി. അപ്പോൾ അത്തരത്തിൽ പരിസ്ഥിതി നമ്മളോട് ഒരു സുഖകരമല്ലാത്ത ബന്ധം പുലർത്തുന്നു എന്നൊരു തോന്നൽ വന്നു തുടങ്ങിയിട്ടുള്ളൊരു കാലമാണിത്. പകർച്ചവ്യാധികൾ, അതുപോലെ തന്നെ കാലാവസ്ഥയിൽ വന്നിട്ടുള്ള വലിയ മാറ്റങ്ങൾ, ആഗോള താപനം, അതുപോലെ മണ്ണിൻ്റെയും മറ്റ് പ്രകൃതി ജലത്തിൻ്റെ ക്ഷാമം, മലിനീകരണം, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് മനുഷ്യൻ്റെ, ഓരോ മനുഷ്യൻ്റെയും നിത്യജീവിതത്തിൽ, അവൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ പരിസ്ഥിതി ഇങ്ങനെയൊക്കെയാണ് സ്വാധീനിക്കുന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ അതിൽ വന്നിട്ടുള്ള അസന്തുലനങ്ങളെക്കുറിച്ച് അവൻ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഇന്ന് പൊതുവെ എല്ലാവരും സംസാരിക്കുന്ന കൂട്ടത്തിൽ പരിസ്ഥിതിയെ കുറിച്ച് ഗൗരവമായി സംസാരിക്കാറുണ്ട്. പക്ഷെ അതിന്റെ ശാസ്ത്രീയമോ പിന്നെ വളരെ വിപുലമായിട്ടുള്ള അന്വേഷണങ്ങളിലേക്ക് പോകുന്നില്ല എന്ന് മാത്രം. എന്നാൽ തന്നെയും പരിസ്ഥിതി വിഷയം സജീവമായ ഒരു ചർച്ചാ വിഷയമായിട്ടുണ്ട്.
1: നമുക്ക് ഇപ്പം കാണാൻ കഴിയുന്നത് നമുക്ക് പ്രവചന അതീതമായി

0: കാലാവസ്ഥ ഇങ്ങനെ വരികയാണ്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഉള്ള സ്റ്റഡീസ് അങ്ങനെയൊക്കെ വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ സാറിന്?
1: പരിസ്ഥിതി പഠനം എന്ന് പറയുന്നത് നമുക്കൊരു ഒരു അക്കാഡമിക് അല്ലെങ്കിൽ കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് പോകാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അത് ജീവിതത്തിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ അനുഭവിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളുടെ ഒരു എക്സ്പോഷറാണത്. അപ്പൊ അതിന് നമുക്ക് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ വഴി ഇപ്പോൾ ജൈവ വൈവിധ്യ ബോർഡുണ്ട്, വനം വകുപ്പുണ്ട്, ജലവിഭവ വകുപ്പുണ്ട്, മണ്ണ് സംരക്ഷണ വകുപ്പുണ്ട്, കൃഷി വകുപ്പുണ്ട്. ആ കൃഷി വകുപ്പിൽ തന്നെ ഹോർട്ടിക്കൾച്ചർ, ഒളറിക്കൾച്ചർ, ഫ്ലോറിക്കൾച്ചർ, അങ്ങനെ വിവിധങ്ങളായ മേഖലകളുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സസ്യജാലങ്ങളുടെയും ജന്തുജാലങ്ങളുടെയും ഒന്ന് മാത്രമായിരിക്കുന്ന മനുഷ്യന് എങ്ങനെയാണ് എല്ലാത്തിനെയും ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ സാധിക്കുക എന്നുള്ള ഒരു അന്വേഷണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചിന്തയാണ് പരിസ്ഥിതി സംബന്ധിച്ചിട്ടുള്ളത്. അപ്പം അതിന് ജനങ്ങൾക്ക് കൂടുതൽ ജനകീയമായ ബോധവൽക്കരണ പരിപാടികൾ നമ്മുടെ ഈ മാധ്യമം തന്നെ അത്തരത്തിൽ ഇപ്പം കൃഷിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പരിപാടികൾ ചാനലുകൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും മനുഷ്യർ ശ്രദ്ധിക്കുന്നില്ല. ഇപ്പോൾ കൃഷിയുടെ ഒരു പരിപാടി എപ്പോഴാണ് എന്ന് പോലും അന്വേഷിക്കുന്നില്ല. അത്തരത്തിൽ അത് മനുഷ്യരുമായി ബന്ധിപ്പിക്കാനുള്ള പരിശ്രമങ്ങൾ കൂടെ ബാഹ്യമായി നടന്നെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ ഉപരിപ്ലവമല്ലാത്ത തരത്തിൽ കുറച്ചുകൂടെ ആഴത്തിലേക്ക് മനുഷ്യർ ഈ കാര്യത്തിലേക്ക് പ്രവേശിക്കാനും ചിന്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുകയുള്ളൂ.
0: എനിക്ക് തോന്നുന്നു നമുക്ക് വരുന്ന തലമുറയെ, നമ്മുടെ പുതിയ തലമുറയിലേക്ക് മണ്ണിന്റെയും ഈ പ്രകൃതിയുടെയും ഒക്കെ ഒരു ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കൊടുക്കാനും ഈ പാഠപുസ്തകങ്ങളിൽ ഇതൊരു പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി കുറച്ചുകൂടെ മുന്നോട്ട് കൊണ്ടുവന്നാല് പ്രകൃതി സംരക്ഷണം, ജലസംരക്ഷണം, നമ്മുടെ ഊർജ സ്രോതസ്സുകളെ നമ്മൾ സത്യത്തിൽ പറഞ്ഞാൽ ബഹുമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക, അത്തരം ഒരു ബോധവൽക്കരണം കൂടി ഈ പാഠ്യപദ്ധതിയിൽ കുറച്ചും കൂടി ഉൾപ്പെടുത്തണം എന്ന് വല്ലതും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ
1: നമ്മുടെ ഏതാണ്ട് അപ്പർ പ്രൈമറി ലെവൽ മുതൽ മേളിലോട്ട് തന്നെ നേരത്തെ തന്നെ, ഇപ്പം ഞാനൊക്കെ പഠിച്ചതെന്ന് വെച്ചാൽ 70s SLC 69-70s പാസ്സായത്. അന്ന് തന്നെ ഒരു ജനറലായിട്ടുള്ള പരിസ്ഥിതി ബോധമൊക്കെ അതിനകത്തുനിന്നുണ്ടായിരുന്നു. പക്ഷെ കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയിട്ട് കേന്ദ്രീകൃതമായിട്ട് ഇപ്പോഴത്തെ അതിൻ്റെ കരിക്കുലവും സിലബസും ഒക്കെ മാറിയിട്ടുണ്ട്. എല്ലാത്തിനെക്കുറിച്ചും അത്തരത്തിലുള്ള വിദ്യാഭ്യാസ മേഖലയിൽ വളരെ പിന്നെ ഗഹനമായിട്ടുള്ള പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പം കുട്ടികളിൽ ഇതിനുള്ള വാസന അല്ലെങ്കിൽ താല്പര്യം, ഇതിനോടുള്ള ഒരു അഭിനിവേശം വളർത്തിയെടുക്കാനുള്ള പരിശ്രമം ഉണ്ടാകുന്നുണ്ടായിരുന്നു. പുസ്തകത്തിൽ ഒരു പാഠ്യവിഷയമായി ഉൾപ്പെടുത്തി എന്നതുകൊണ്ട് ജീവിതത്തിൽ ആപ്ലിക്കബിൾ ആകണമെന്നില്ല. അപ്പം അത്തരത്തിലൊരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ അതിൻ്റെ പ്രയോഗാത്മകത കൂടി ബോധ്യപ്പെടുത്തിക്കൊണ്ട് ആ ബോധവൽക്കരണ പരിപാടികൾ ഒരുപക്ഷെ പരിസരവുമായി ബന്ധപ്പെട്ട് ക്ലാസ് റൂമുകൾക്ക് വെളിയിൽ അത്തരത്തിലുള്ള ഒരു ബോധവൽക്കരണ അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും. കുട്ടികളെ അങ്ങനെ തയ്യാറാക്കേണ്ടത് ഉണ്ട് താനും. കാരണം പരിസ്ഥിതിയിൽ വന്നിട്ടുള്ള ഈ അസന്തുലനങ്ങളുടെ ഇര എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത തലമുറയാണ്. അതുകൊണ്ട് അവരെ സജ്ജീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രാഥമികമായ ദൗത്യം.
0: ഈ നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലൊക്കെ നമ്മൾ ഈ അടുത്തായിട്ട് കാണുന്നത് പൊതുവിദ്യാലയങ്ങളിൽ ഒരുപാടിടങ്ങളിൽ നമ്മുടെ സർക്കാർ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താതെ തന്നെയും വിദ്യാലയങ്ങളിൽ കുട്ടികളെ കൃഷിയിടങ്ങളിലേക്ക് നയിക്കുന്ന അധ്യാപകരുണ്ടാകുക, ഒരുപാട് പൊതുവിദ്യാലയങ്ങൾ കൂട്ടമായി കൃഷിയെ, കൃഷിക്ക് മുൻതൂക്കം കൊടുക്കുന്ന കുറേയധികം വാർത്തകൾ നമ്മൾ കണ്ടിരുന്നു. അവിടെയൊക്കെ നമ്മൾ വരും തലമുറയിലേക്ക് ആ കൃഷിയുടെ ഒരു രീതി പകർന്നു കൊടുക്കുക. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ സാറിനോട് ചോദിക്കുന്നത് പഴയതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ശാസ്ത്രീയമായ രീതികളുടെ ആ ഒരു കടന്നുവരവ് ഇതിന് അനുകൂലമായിട്ടാണോ തോന്നിയിട്ടുള്ളത്?
1: ഇത് കാഴ്ചപ്പാടുകളാണ്. കാരണം പണ്ട് ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ കൃഷി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഭൂപരിപാലനം എന്ന് പറയുന്ന ഒരു അനുപേക്ഷണീയമായ അവിഭാജ്യമായ ഒരു ഘടകമാണ്. കാരണം അവരുടെ പരിസരത്ത് നിന്നുള്ള വിഭവങ്ങളും ഉൽപ്പന്നങ്ങളുമാണ് അവരുടെ ശരീരമായി മാറുന്നത്. അവൻ ഭക്ഷിക്കുന്നത് അവൻ്റെ പരിസരത്തുള്ള അവൻ്റെ മണ്ണിൽ നിന്നും അവൻ്റെ പരിസരത്തു നിന്നും രൂപപ്പെട്ട വിഭവങ്ങളാണ്. അതുകൊണ്ട് അവന് പ്രകടമല്ലാത്ത രീതിയിലുള്ള ഒരു ആത്മബന്ധം ഇത്തരത്തിലുള്ള പരിസരവും അവിടെയുള്ള വിഭവങ്ങളുമായിട്ടുണ്ട്. അപ്പം ഇന്ന് കുട്ടികൾ ഈ കാര്യത്തിൽ നമ്മുടെ കോളേജിലെ വിദ്യാഭ്യാസത്തിലൊക്കെ പിന്നെ ക്ലാസ് റൂമിന് വെളിയിൽ കുട്ടികളെ പാടത്ത് കൊണ്ടുപോകും, അവരെ കൃഷി ചെയ്യിക്കുക, കൃഷിയുടെ വിവിധ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പം അത്തരം കാര്യങ്ങൾ വളരെ ഗുണപരമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ ഇത് ഇപ്പോൾ ഈ തവിടുള്ള അരിയുടെ ഭക്ഷണം, തവിടുള്ള ചോറ്, അരിയുടെ ചോറ് കഴിക്കണം എന്ന ഒരു വിഷയത്തിന്റെ പ്രാധാന്യം എന്താണ് എന്ന സൂക്ഷ്മതലത്തിലേക്ക് കുഞ്ഞിനെ കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചിട്ടില്ല. കുട്ടികൾക്ക് ചുമന്ന അരിയുടെ ചോറ് വേണ്ട. ഈ തവിട് അല്ലെങ്കിൽ ബ്രാണെന്ന് പറയുന്ന വളരെ ഔഷധമൂല്യമുള്ള ഒരു സാധനമാണ്. അങ്ങനെ ഓരോരോ കാര്യങ്ങളിലും പയറു വർഗത്തിലുള്ളത്, അങ്ങനെയുള്ള ഭക്ഷണത്തിന്റെ പ്രാധാന്യം എന്താണ്, അത് എങ്ങനെ ആയിരിക്കണം, അത് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിന് പ്രയോജനപ്പെടുന്നത്, എങ്ങനെയാണ് അത് നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായി തീരുന്നത് എന്ന തരത്തിലേക്ക് ഒരു ബന്ധം കുട്ടിയും കൃഷിയുമായി സ്ഥാപിച്ചെടുക്കാൻ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കണം. ഇപ്പം നമ്മൾ മെക്കാനിക്കലായിട്ട് കുട്ടികളെ കൊണ്ടുപോകുന്നുണ്ട്, അവർ സന്തോഷിക്കുന്നുണ്ട്, തമാശ പറയുന്നുണ്ട്, എല്ലാത്തിലും പങ്കെടുക്കുന്നുണ്ട്. പക്ഷെ അത് ജീവിതത്തിൽ പകർത്താനുള്ള സാഹചര്യങ്ങൾ കൂടി സംരക്ഷിക്കാൻ സാധിക്കണം. ഇന്നത്തെ കാലത്ത് ഈ പുതിയ ശാസ്ത്ര സാങ്കേതിക ഉപാധികളുടെ വ്യാപനത്തോടുകൂടി ഒരുപക്ഷെ ഇതിനൊക്കെയുള്ള സമയത്തെ കുറിച്ച്. മാത്രമല്ല ഭൂലഭ്യത വളരെ കുറവാണ്. ഇപ്പൊ നമ്മുടെ ജനസംഖ്യ ഇപ്പൊ കേരളത്തിനെ ഓഹരി വെക്കുകയാണെങ്കിൽ കേരളത്തിലെ ഒരു മലയാളിക്ക് 14-15 സെന്റ് കൃഷിസ്ഥലമാണ് ഉള്ളത് ശരാശരി. അപ്പൊ അത്രയും സ്ഥലത്ത് ഇവനെ എങ്ങനെയാണ് ഈ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കത്തക്ക രീതിയിൽ കൃഷി നടത്തുക, അതെന്ത് സൗകര്യമാണ് ഉള്ളതെന്നുള്ള അന്വേഷണവും അതിനാവശ്യമായിട്ടുള്ള ഒരു പരിപാടി നയരൂപീകരണവും കൂടെ ഉണ്ടായാൽ തീർച്ചയായിട്ടും തലമുറ ഇപ്പൊ വികസിത രാജ്യങ്ങളിലൊക്കെ അവരുടെ ഭൂമി 3% ഭൂമി കൃഷിക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. വേറെ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല, കാരണം നാളെ അത് ആവശ്യമായി വരും എന്നവർക്കറിയാം. അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രിപ്പറേഷൻ, ഒരു തയ്യാറെടുപ്പ് തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾക്ക് വേണം. അതോടൊപ്പം തന്നെ ഇതിനോടുള്ള ഒരു ആഭിമുഖ്യം വളർത്താനുള്ള തന്ത്രങ്ങൾ നമുക്ക് ആവിഷ്കരിക്കേണ്ടതായിട്ടുണ്ട്.
0: സമാഗമത്തിൽ ചെറിയൊരിടവേള.

0: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: തിരികെ വരാം സമാഗമത്തിലേക്ക്. സമാഗമത്തിൽ ഞാൻ രജനി ഗിരീഷാണ്. ഇന്നത്തെ സമാഗമത്തിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീ KV രാമാനുജൻ തമ്പിയാണ്. അദ്ദേഹം റിട്ടയർഡ് ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസറാണ്. കൂടാതെ വാട്ടർഷെഡ് മാനേജ്മെന്റ് എക്സ്പേർട്ടാണ്. പരിസ്ഥിതി സംരക്ഷണ പ്രചാരകൻ എന്ന നിലയിലും പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. കൂടാതെ തന്നെ പ്രകൃതി വിഭവ സംരക്ഷണ പ്രവർത്തനങ്ങളെ മുൻനിർത്തി സോയിൽ കൺസർവേഷൻ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ദേശീയ പുരസ്കാര ജേതാവ് എന്ന ബഹുമതിക്കും അദ്ദേഹം അർഹനായിട്ടുണ്ട്. കൂടാതെ കവിയാണ്, പ്രഭാഷകനാണ്. അദ്ദേഹം ഭൂസംരക്ഷണത്തെക്കുറിച്ചും മണ്ണ് സംരക്ഷണത്തെക്കുറിച്ചും പ്രകൃതി വിഭവങ്ങളെക്കുറിച്ചും കാലാവസ്ഥയെക്കുറിച്ചും ഒക്കെയാണ് നമ്മോട് കുറച്ചധികം നേരമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. സർ, പരിസ്ഥിതി നൈതികത എന്ന ഒരു സംജ്ഞയുണ്ടല്ലോ, അത് ഒന്ന് വിശദീകരിക്കാമോ?
2: ഇപ്പൊ ഈ പരിസ്ഥിതി നൈതികത, എൻവയോൺമെന്റൽ എത്തിക്സ് എന്ന് പറയുന്നത് വളരെ സങ്കീർണമായിട്ടുള്ള ഒരു വിഷയമാണ്. നമുക്കറിയാം, ഈ പരിസ്ഥിതി എന്നുവെച്ചാൽ ചുറ്റുപാടുമുള്ള സ്ഥിതി എന്നാണ്. ഒരു ജീവിയുടെ, ഒരു ജൈവരൂപത്തിൻ്റെ പരിസരത്തുള്ള സ്ഥിതിയാണ് പരിസ്ഥിതി എന്ന് പറയുന്നത്. ഇപ്പം ഈ ശരിക്കും പരിസ്ഥിതിയിൽ നിലനിൽക്കുന്ന ഒരു ജീവിയുടെ, സസ്യമായാലും ജന്തുവായാലും, അതിൻ്റെ ശരീരത്തിലേക്ക്, അതിൻ്റെ ജീവിത മണ്ഡലത്തിലേക്ക് പരിസ്ഥിതിയിൽ നിന്നും ഊർജത്തിൻ്റെ ഒരു പ്രസരണമുണ്ട്. നമ്മളറിയാതെ സംഭവിക്കുന്നതാണ്. എങ്ങനെയാണ് ഊർജം നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നത്, ഇത് അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ ജീവിക്കുന്നത് തന്നെ ഊർജത്തിൻ്റെ സഹായത്തോടെയാണ്. ഈ ഊർജം എവിടെ നിന്ന് നമുക്ക് കിട്ടുന്നു? നമ്മുടെ പരിസരത്ത് നിന്നുണ്ട്. അപ്പോൾ പരിസ്ഥിതിയിൽ നിന്നും നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് സന്നിവേശിക്കുന്ന ഊർജത്തിൻ്റെ ഒരു പ്രസരണമുണ്ട്. ഈ ഊർജം ഉപയോഗത്തിന് ശേഷമോ അല്ലെങ്കിൽ അതിനോടൊപ്പമോ നമ്മുടെ ശരീരത്തിൽ നിന്നും പരിസരത്തിലേക്ക്, പരിസ്ഥിതിയിലേക്ക് തിരികെയും പോകുന്നുണ്ട്. അപ്പം ഈ ഒരു ഊർജബന്ധം നിലനിൽക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക്, ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് അനുപേക്ഷണീയമാണ്. ഇവിടെ ഈ ഊർജത്തിൻ്റെ പ്രവാഹം അല്ലെങ്കിൽ ധാര അല്ലെ പ്രസരണം സംഭവിക്കുന്നത് അത് ചലിപ്പിക്കാൻ ശേഷിയുള്ള ഒരു പരിസരത്തിന് അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് മാത്രമേ സാധിക്കൂ. അപ്പം നമുക്ക് ഇത്തരത്തിലുള്ള ഊർജ ലഭ്യത ഉറപ്പാക്കാൻ കഴിയുന്ന സ്ഥിതിയിലുള്ള ഒരു പരിസ്ഥിതി ഉണ്ടാവുക എന്നത് അനുപേക്ഷണീയമാണ്, നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതല്ല എന്ന തിരിച്ചറിവ്, അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ് അത്തരം ഒരു ഊർജ ലഭ്യതയ്ക്ക് വേണ്ടി പരിസ്ഥിതി സ്വസ്ഥമായിരിക്കണം എന്ന ബോധത്തോടെയുള്ള പ്രവർത്തനങ്ങൾ. ഈ ബോധമാണ് വാസ്തവത്തിൽ പരിസ്ഥിതി നൈതികത എന്ന് പറയുന്നത്. ഒരിക്കലും നമ്മുടെ പ്രവൃത്തി മൂലം പരിസ്ഥിതിക്ക് നമ്മെ പോറ്റാനുള്ള, നമ്മെ പരിപാലിക്കാനുള്ള ശേഷി നഷ്ടപ്പെടാതിരിക്കണം എന്ന മുൻകരുതലാണ് ഈ പരിസ്ഥിതി നൈതികത അല്ലെങ്കിൽ എൻവയോൺമെന്റൽ എത്തിക്സ് എന്ന് പറയുന്നത്. ഇത് വളരെ വളരെ നേർത്തതാണ്, വളരെ ശക്തമാണ്. അത് തിരിച്ചറിയാനുള്ള ഒരു അവസ്ഥയിലേക്ക് പ്രായണ മനുഷ്യ സമൂഹം കടന്നു വരികയാണ്. ശാസ്ത്രലോകത്തോടൊപ്പം ആ രംഗത്തേക്ക് സാമാന്യജന വിഭാഗങ്ങളും സമൂഹങ്ങളും കടന്നു വരുന്നുണ്ട്.
1: അതായത് ഈ അത്തരം ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള ഒരു ഊർജ സ്രോതസ്സായി നമ്മൾ ഈ പരിസ്ഥിതിയെ കാണുകയും വേണം, ഒപ്പം സംരക്ഷണവും ഉണ്ടായിരിക്കണം.
2: തീർച്ചയായിട്ടും, കാരണം പരിസ്ഥിതിയിൽ നിന്നാണല്ലോ നമ്മളുണ്ടാകുന്നത് തന്നെ. ഇപ്പോൾ നമ്മള് കുട്ടിക്കാലത്ത് ഒരു ജനിക്കുന്ന സമയത്ത് 2.5-3.5 ഒക്കെ കിലോ ഉള്ള ഒരു ശരീരം എങ്ങനെയാണ് 10, 50, 60 കിലോ ഉള്ള ഒരു പിണ്ഡമായിട്ട് വളർന്നത്? ആ ബാക്കി വന്ന എല്ലാ പിണ്ഡവും ശരിക്കും ആ പരിസ്ഥിതിയിൽ നിന്ന് നമ്മൾ എടുത്തതാണ്. അത് നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായി സ്വാംശീകരിച്ച് നമ്മളായി മാറിയിരിക്കുകയാണ്. അപ്പൊ ഇത് തമ്മിലുള്ള ചാക്രികമായ ഒരു ശക്തമായ ബന്ധമാണ് ഈ പരിസ്ഥിതി നമ്മളുമായിട്ടുള്ള. ആ ബന്ധത്തെ മനസ്സിലാക്കി പരിസ്ഥിതിയെ ബുദ്ധിമുട്ടിക്കാത്ത തരത്തിൽ ജീവിച്ചു പോവുക, ആ ജീവിതം സ്വന്തമാക്കുക എന്നുള്ള ഒരു സമീപനമാണ് വാസ്തവത്തിൽ ഈ പറഞ്ഞ പരിസ്ഥിതി നൈതികത.
1: ഒരുപാടിടങ്ങളില് നമുക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ഈ ഒരു പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ആ ഒരു മുറവിളികൾ, നമുക്ക് പലയിടങ്ങളിലും പ്രകൃതിയെ നശിപ്പിക്കുന്നതും ജലസ്രോതസ്സുകളെ ഇല്ലാതാക്കുമ്പോഴും മണ്ണിനെയും മരങ്ങളെയും ഒക്കെ ഇല്ലാതാക്കുമ്പോഴും അങ്ങനെയൊക്കെ വരുമ്പോഴും എനിക്ക് തോന്നുന്നു സാർ ഒരു കലാകാരൻ, ഒരു കവി കൂടിയാണ്. ആ ഒരു നിലയില് സാറിന് ഒരുപാട് അവസരങ്ങളില് പ്രതികരിക്കാൻ തോന്നുന്നുണ്ടോ, അതോ തന്റെ ഒരു കവിത എഴുത്തിലൂടെ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് സാറ് ആ ഒരു വിഷയം കൊണ്ടുവന്നിട്ടുണ്ടോ?
2: തീർച്ചയായിട്ടും, എന്റെ 4 പുസ്തകങ്ങളെ കുറിച്ച് ഇവിടെ സംസാരിച്ചു. അതിൽ ആദ്യത്തെ പുസ്തകം പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഏതാണ്ട് 30 പ്രഭാഷണങ്ങളുടെ ഒരു സമാഹാരമാണ്. അത് ചെറിയ ചെറിയ അധ്യായങ്ങളാണ്. അത് 30, 40, 45, 50 പേജ് വരുന്ന ഒരു ചെറിയ പുസ്തകമാണ്. വളരെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ, കുട്ടികൾക്ക് കൂടി ഉപയോഗപ്പെടുന്ന രീതിയിലുള്ള വിഭവങ്ങളും അതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുസ്തകം ഉണ്ടായിട്ടുള്ളത്. ശരിക്കും ആ പുസ്തകം മുഴുവൻ ഒരു നല്ല പ്രകൃതി പഠനത്തിന് ഉപകരിക്കുന്ന ഒരു പുസ്തകമാണത്. രണ്ടാമത്തത് വാട്ടർ മാർക്സ് എന്നുള്ളതാണ്. ജലം മുദ്രണം ചെയ്യുന്ന ഒന്നാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു ജലമുദ്രയുണ്ട്. എല്ലാ

0: ഉണ്ടൊരു ജലമുദ്ര.
1: തീർച്ചയായും
0: ആ ജലമില്ലാതെ ജീവനില്ല, ജലമില്ലാതെ ശരീരമില്ല. അപ്പൊ ഒരു ജൈവ ശരീരത്തിന്റെ അനുപേക്ഷണീയമായ ഘടകമാണ് ജലം എന്ന് പറഞ്ഞാൽ വാട്ടർ മാർക്ക് എന്ന് പറയുന്ന ജലമുദ്ര. അത് ജലം എല്ലാത്തിലും പതിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വാട്ടർ മാർക്സ് എന്ന പുസ്തകത്തിന്റെ ആശയം. അതിനകത്തും ജലം തന്നെയാണ് മുഖ്യമായിട്ടുള്ളത്. ഏതാണ്ട് 4.6 ബില്യൺ വർഷങ്ങളായി ജലം ഭൂമിയിൽ രൂപപ്പെട്ടിട്ട്.

0: രാമാനുജന്റെ കവിതകൾ, അതിലേതാണ്ട് 8ഓ 10ഓ കവിതകൾ പ്രകൃതിയുമായി നേരിട്ട് ബന്ധപ്പെട്ടുള്ള കവിതകളാണ്. ഇപ്പോൾ ഈ വർഷം ഇറങ്ങിയ ഒരു പുസ്തകമാണ് എൻ്റെ സൂര്യാക്ഷരങ്ങൾ. അതിലും കുറേയേറെ പ്രകൃതി കവിതകൾ, പരിസ്ഥിതി കവിതകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കവിതകൾ നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ പ്രകടിപ്പിക്കാൻ പറ്റിയ ഒരു ഉപാധിയാണ്. അത്തരത്തിൽ പരിസ്ഥിതിയുടെ നിലനിൽപ്പിന് വേണ്ടിയും എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അത് കവിതയിൽ സന്നിവേശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്.
1: അവിടെ കവിയും മികച്ചൊരു പ്രഭാഷകനും ഒക്കെ കൂടിയാണ്. അങ്ങനെ കവിതയുടെ വാതായനങ്ങൾ കുട്ടിക്കാലം മുതലേ കവിത എഴുതുമായിരുന്നോ, അതോ പിന്നെ ഈ പരിസ്ഥിതിക്ക് ശേഷമാണോ കവിതയിലേക്ക് തിരിഞ്ഞത്? ആദ്യമായി എഴുതിയ കവിത ഏതാണ്?
0: ഞാൻ ശരിക്കും 10ാം ക്ലാസ്സിന് ശേഷം, 10th സ്റ്റാൻഡേർഡിന് ശേഷം പ്രിഡിഗ്രിയാണ്, പ്രിഡിഗ്രിക്ക് ചേർന്നപ്പോൾ 2ാം ഭാഷയായിട്ട് തിരഞ്ഞെടുത്ത ഹിന്ദിയാണ്. അന്ന് അങ്ങനെ തിരഞ്ഞെടുക്കാൻ ഒരു കാരണം, എൻ്റെ മുതിർന്ന ആളുകൾ പലരും പറഞ്ഞത് ഹിന്ദി 2ാം ഭാഷയായിട്ട് എടുത്തു കഴിഞ്ഞാൽ ജയിക്കാൻ എളുപ്പമാണ്, മാർക്ക് കൂടുതൽ കിട്ടുമെന്നാണ്. അപ്പം അങ്ങനെ അന്നത്തെ ഒരു സ്വകാര്യ ആഗ്രഹം മാർക്ക് കൂടുതൽ വാങ്ങിക്കാമെന്നുള്ള താല്പര്യത്തിൽ ഹിന്ദി എടുത്തു. എന്നെ പഠിപ്പിച്ചിട്ടുള്ള എം ഡി രത്നമ്മയൊക്കെ മലയാള സാഹിത്യത്തിലെ ഇരുത്തം വന്ന സാഹിത്യകാരികളാണ്. കഴിഞ്ഞ ദിവസവും ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. പക്ഷേ എനിക്ക് എൻ്റെ മനസ്സിലെപ്പോഴും എനിക്ക് മലയാളവുമായിട്ട് ഒരു വലിയ ബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മലയാളം എൻ്റെ മനസ്സിലുള്ളതുകൊണ്ട് അഡീഷണലായിട്ട് ഹിന്ദിയും കൂടെ പഠിക്കാനുള്ള രീതിയിലാണ് ഞാൻ അതിനെ ഉപയോഗപ്പെടുത്തിയത്. അപ്പോൾ മലയാളത്തോടെ എനിക്ക് വലിയ അദമ്യമായിട്ടുള്ള അഭിനിവേശം, ആസക്തിയൊക്കെ ഉണ്ടായിരുന്നു. ഭാഷ എനിക്ക് വലിയ ഇഷ്ടമാണ്. എന്നും എൻ്റെ സംഭാഷണം, എൻ്റെ എഴുത്തുകളിലൊക്കെ ഭാഷ പരിക്കേൽക്കാതെ നിൽക്കണം എന്നൊരു വാശി എപ്പോഴും എനിക്കുണ്ടായിരുന്നു. ഒരുപക്ഷെ അത് എൻ്റെ വായനക്കാർക്ക് അല്പം അരോചകമായിട്ട് തോന്നിയേക്കാം. കാരണം ഇങ്ങനെ ഭാഷ എന്തിനാണ് ദുരൂഹമായ ഒരു പിന്നെ ആശയവിനിമയ ഉപാധയാക്കി മാറ്റുന്നത്? പക്ഷേ എനിക്ക് ഭാഷ അത്ര മനോഹരമായിരിക്കണം എന്ന ഒരു വാശി കൊണ്ടാണ് അങ്ങനെ എൻ്റെ ഒരു ശൈലിയായിപ്പോയത്. ഞാൻ 81ലാണ് എൻ്റെ ആദ്യത്തെ കവിത എഴുതിയത്. മംഗളം വാരികയിലാണ്, വാരികയെന്ന് തോന്നുന്നു, വാരികയിലാണ്. കെ എം റോയ് സാർ അന്ന് അതിൻ്റെ എഡിറ്ററായിരുന്നു. ഞങ്ങൾ തമ്മിൽ ഒന്ന് രണ്ട് മീറ്റിങ്ങിൽ ഒരുമിച്ച് പങ്കെടുക്കാൻ കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്താണ്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ കൃഷിയൊക്കെ ആയിട്ട് പഠിച്ചിട്ട് സാഹിത്യം വല്ലതും ഉണ്ടോ? ഞാൻ പറഞ്ഞു, ചെറുതായിട്ട് ചെറിയ വരിയുടെ ശേഷം. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, കവിത എഴുതുന്നൊരു കവിത അയച്ചാൽ ഞാൻ പ്രസിദ്ധീകരിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഞാനത് വിട്ടു, കാരണം അങ്ങനെയൊക്കെയുള്ള ഒരു ലെവലിലേക്കൊന്നും നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ഫോൺ കാൾ വന്നു, ഒരു കവിത അയക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒരു 10, 18, 20 വരികളുള്ള ബോധി എന്ന് പറയുന്നൊരു കവിത അയച്ചു കൊടുത്തു. അടുത്ത ആഴ്ചയിൽ അത് വരികയും ചെയ്തു. അതാണ് എൻ്റെ സാഹിത്യ ലോകത്തേക്കുള്ള പ്രവേശനം. ഒരുപക്ഷെ ഞാൻ അങ്ങനെയാണ് ഇതിൽ വീണുപോയത്. അതിനെ തുടർന്ന് ഇങ്ങനെ 10, 300, 320 കവിതകൾ എഴുതിയിട്ടുണ്ട്. കുറച്ചെണ്ണം സെലക്ട് ചെയ്ത് പുസ്തകമാക്കിയിട്ടുണ്ട്. അപ്പം അത്തരത്തിൽ ഇപ്പോൾ കവിതയിൽ ഇങ്ങനെ പോവുകയാണ് മുമ്പോട്ട്. കുറേശ്ശെ
1: ഒരു കവിത ചൊല്ലാമോ?
0: കവിത, ഈ കവിത എഴുതുന്നത് പിന്നേനേക്കാൾ പ്രയാസമാണ് കവിത ചൊല്ലുക എന്ന് പറയുന്നത്. കവിതയുടെ പാരായണം അല്ലെങ്കിൽ ചൊല്ലൽ, അതൊരു പ്രത്യേക കലയാണ്. എത്ര നല്ല കവിത എഴുതിയാലും അത് ചൊല്ലുന്നതിനകത്താണ് ആ കവിതയെ നശിപ്പിക്കാനും സാധിക്കും. എത്ര മോശം കവിതയാണെങ്കിലും അതിനെ മഹത്തരമാക്കുവാനും സാധിക്കും. ശബ്ദം, ഉച്ചാരണ ശുദ്ധി, ചൊല്ലലിൻ്റെ ഒരു ശൈലി, അപ്പോൾ ഇതൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കവിത ചൊല്ലണമെന്ന് പറയുമ്പോൾ അത് സാഹസമായി പോകുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. അതുകൊണ്ട് ഞാൻ കവിത ഒരു അർത്ഥഗദ്യ രൂപത്തിൽ ഞാനൊന്ന് ഒന്ന് പറയാം. നമ്മുടെ കേരളത്തിലെ ഒരുപാട് തടാകങ്ങളുണ്ട്, ജലാശയങ്ങൾ. അതിലെ പ്രധാനപ്പെട്ട 3 തടാകങ്ങൾ, അന്തർദേശീയ പ്രാധാന്യമുള്ള റാംസർ സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 3 തടാകങ്ങൾ കേരളത്തിലുണ്ട്. അതിലൊന്ന് അഷ്ടമുടിയാണ്, 2ാമത്തത് വേമ്പനാട് കായലാണ്, 3ാമത്തത് ശാസ്താംകോട്ട കായലാണ്. അപ്പോൾ ഈ 3 കായലുകളും കേരളത്തിൻ്റെ സാംസ്കാരിക പ്രതിഫലനത്തിന് നമുക്ക് ഒരു സൂചികയായിട്ട് എടുക്കാൻ സാധിക്കും. ഈ 3 തടാകങ്ങൾ നാശോന്മുഖമാണ്, മുഴുവൻ തകർന്നു പോവുകയാണ്. അതിലേറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് അഷ്ടമുടി കായൽ തന്നെയാണ്. അപ്പോൾ അത് കൊല്ലത്തിൻ്റെ ഒരു മുഖമുദ്രയാണ് അഷ്ടമുടി കായൽ. ആ കായലിൻ്റെ ഇന്നത്തെ അവസ്ഥയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഞാൻ കുറച്ച് വരികൾ എഴുതി, അത് ഞാനിവിടെ ഒന്ന് വായിക്കാം. അഷ്ടമുടിക്കായൽ ഒരു വിഷാദഗീതം, തണ്ണീർ കലവറ എന്നു വാഴ്ത്തുമ്പോഴും കണ്ണീരു മാത്രം നിറഞ്ഞതീ നീർത്തടം, 8 മുടിയിലും പൊട്ടുന്ന കേൾക്കായി ഞെട്ടിച്ചു ഞെട്ടിച്ചു കായൽ കിനാവുകൾ, ഇഷ്ടമല്ലാത്ത അവശിഷ്ടങ്ങളൊക്കെയും വൃഷ്ടിപ്രദേശങ്ങൾ വിട്ടതിൽ ചേരുന്നു, നഷ്ടമാർക്കെന്നുള്ള സത്യം നനയ്ക്കാതെ കഷ്ടമെല്ലാവരും ഈ പുണ്യം തകർക്കുന്നു, ശ്വാസമില്ലാതെ എത്ര പ്രാണികളുണ്ടതിൽ വാസരം നഷ്ടമായി സസ്യജാലങ്ങളും, നീലത്തടാകമാണെന്ന വിശേഷണം ജ്വാലാതപം പോലവൾക്കെന്തു നൊമ്പരം, എത്രയോ ജീവിതം നെയ്തവൾ നാടിനായി എത്ര ജീവാർത്ഥവും ദാനം കൊടുത്തവൾ, ദേശത്തിനെന്നും യശസ്സായി നിന്നവൾ ആശകെട്ടിന്ന് അന്ത്യശ്വാസവും തേടുന്നു. കല്ലടയാറിനെ മാർത്തടം ചേർത്തവൾ തെല്ലിട സാന്ത്വനം ശാന്തിയേകുന്നവൾ സാഗരം ചേരുവാൻ മംഗളം ചൊല്ലു.

0: ഇപ്പോൾ രാഗാർദ്രവത്സല സ്നേഹമഹാമയി അഷ്ടമുടീ നിന്റെ സന്താപമോർക്കവേ ദുഷ്ടനാണെത്ര ഞാനെന്നും ഗ്രഹിക്കുന്നു പിഴമൂളി ഞാനും മടങ്ങുന്നു ഖിന്നം അഴകാകമിഴിവാക നീ ആത്മജേ അഴകാകമിഴിവാക നീ ആത്മജേ.
1: സമാഗമത്തിൽ ഒരിടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരികെ എത്താം.

0: Feel the music with Radio Santhvanam 90.4 FM.
1: തിരികെ വരാം സമാഗമത്തിലേക്ക്. സമാഗമത്തിൽ ഞാൻ രജനീകരീഷാണ് ഇന്നത്തെ സമാഗമത്തിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. ശ്രീ കെ വി രാമാനുജൻ തമ്പിയാണ്. അദ്ദേഹം റിട്ടയർഡ് ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസറാണ്. കൂടാതെ വാട്ടർഷെഡ് മാനേജ്മെന്റ് എക്സ്പേർട്ടാണ്. പരിസ്ഥിതി സംരക്ഷണ പ്രചാരകൻ എന്ന നിലയിലും പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. കൂടാതെ തന്നെ പ്രകൃതി വിഭവ സംരക്ഷണ പ്രവർത്തനങ്ങളെ മുൻനിർത്തി സോയിൽ കൺസർവേഷൻ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ദേശീയ പുരസ്കാര ജേതാവ് എന്ന ബഹുമതിക്കും അദ്ദേഹം അർഹനായിട്ടുണ്ട്. കൂടാതെ കവിയാണ്, പ്രഭാഷകനാണ്. കുറെ അധികം നേരമായി സാറ് നമ്മോട് കുറച്ചധികം വിശേഷങ്ങളാണ് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. മണ്ണിനെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും കൃഷിരീതിയെക്കുറിച്ചും ജലസ്രോതസ്സിനെക്കുറിച്ചും നമ്മുടെ ഊർജത്തെക്കുറിച്ചും ഒക്കെ വളരെ വിശദമായാണ് അദ്ദേഹം നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. സർ, സൂക്ഷ്മാർത്ഥത്തിൽ പരിസ്ഥിതി സംരക്ഷണം എന്നാൽ എന്താണ്?
2: ഈ ഒരു സംജ്ഞ അല്ലെങ്കിൽ ഈ പ്രയോഗം വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പം വായു ശുദ്ധമായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ പരിസ്ഥിതി സ്നേഹിയാണ്. വായു അശുദ്ധമാകാതിരിക്കാൻ ആഗ്രഹിക്കുന്ന പ്രവർത്തിക്കുന്ന ഒരാൾ പരിസ്ഥിതി പ്രവർത്തകനാണ്. ശുദ്ധമായ ജലം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ പരിസ്ഥിതി സ്നേഹിയാണ്. ജലം ശുദ്ധമായിരിക്കാൻ പ്രവർത്തിക്കുന്ന ഒരാൾ ഒരു പരിസ്ഥിതി പ്രവർത്തകനാണ്. അപ്പം ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രകൃതിയിലെ വിഭവങ്ങളെയും പ്രകൃതിയെയും ശുദ്ധമായി സൂക്ഷിക്കണം എന്നാഗ്രഹിക്കുന്ന ഏതൊരാളും പരിസ്ഥിതി സ്നേഹിയാണ്. അതിനുവേണ്ടി പ്രയത്നിക്കുന്ന, അതിനുവേണ്ടി എന്ത് പ്രവൃത്തി ചെയ്താലും അത് ഒരു പരിസ്ഥിതി പ്രവർത്തനമാണ്. ശരിക്കും പരിസ്ഥിതിയുടെ ഘടനാപരവും ധർമ്മപരവുമായ സുസ്ഥിതികൾ ഉറപ്പാക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളാണ്. അത് പ്രകൃതി വിഭവങ്ങളുടെ അനിയന്ത്രിതമായ ചൂഷണവും ദുരുപയോഗവും തടയുക, നിയന്ത്രിക്കുക, പരിസ്ഥിതിയുടെ നൈസർഗിക ശേഷികളെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് ഊർജദായകത്വം എന്ന് പറയുന്ന ഒരു ശേഷി പരിസ്ഥിതിയുടെ, അപ്പോൾ അത് നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കുക, അതുപോലെ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ എന്ന വിഭാഗത്തിൽ ഇതെല്ലാം ഉൾപ്പെടുന്നുണ്ട്. ജലസംരക്ഷണം, ജലത്തിൻ്റെ മലിനീകരണം ഒഴിവാക്കുക, വായുമലിനീകരണം ഒഴിവാക്കുക, ആഗോള അല്ല അന്തരീക്ഷ താപനം ഒഴിവാക്കുക, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങളൊക്കെ തന്നെ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ. പ്രത്യേകമായി മാറ്റി നിർത്തിക്കൊണ്ട് അതിനൊരു നിർവചനം ഉണ്ടാക്കാനോ അതെന്താണെന്ന് വ്യക്തമായി ഓരോന്നോരോന്നായി പറഞ്ഞാൽ അവസാനിക്കാത്ത തരത്തിൽ വിപുലവും സങ്കീർണവുമാണത്. അപ്പോൾ അത്തരത്തിൽ പരിസ്ഥിതിയെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കുന്നതിനാവശ്യമായി ഏത് നിലപാടും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും.
1: അതുപോലെ തന്നെയാണ് പരിസ്ഥിതി സംബന്ധമായ ഭീഷണികൾ കുറേ അധികം നിലനിൽക്കുന്നുണ്ട്. അത് വലിയ ഗഹനമായ ഒരു സബ്ജക്റ്റ് ആണ്. എന്നാലും ഇത്തരം പരിസ്ഥിതി സംബന്ധമായ ഭീഷണികൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ?
2: തീർച്ചയായിട്ടും പരിസ്ഥിതി സംബന്ധമായിട്ടുള്ള അന്വേഷണങ്ങളോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ആലോചനകളോ ഒക്കെ ഗൗരവമായിട്ട് തുടങ്ങിയത് 1962 റേച്ചൽ കാർസൺ എന്ന് പറയുന്ന ഒരു വനിത ഒരു ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചു. സൈലന്റ് സ്പ്രിംഗ്സ് എന്നാണ്, നിശബ്ദ വസന്തങ്ങൾ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ആ പുസ്തകം പ്രചാരത്തിലായതോടെ വായിക്കാനിടയായ ആളുകളൊക്കെ പരിസ്ഥിതിയെക്കുറിച്ച് ആലോചിക്കാനും ചിന്തിക്കാനും ഒക്കെ തുടങ്ങി. ഇന്ന് ഈ 62 ശേഷം വന്ന 58, 58, 63 വർഷങ്ങൾ, ഈ 6 ദശാബ്ദത്തിനിടയിൽ റേച്ചൽ കാർസന്റെ പുസ്തകത്തിൽ പറഞ്ഞിരുന്ന പല ആശങ്കകളും അതിൽ ഉന്നയിച്ചിരുന്ന പല ഭയങ്ങളും ഇന്ന് വാസ്തവത്തിൽ യാഥാർത്ഥ്യമായി മാറിയിരിക്കുകയാണ്. ഈ ഭൂമി എത്രയും പെട്ടെന്ന് മനുഷ്യവാസയോഗ്യമല്ലാതായി തീരുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയാണ്. ഈ ചൂടിൻ്റെ വർധനവ് ഒക്കെ അതിൻ്റെ സൂചനകളാണ്. മഴയുടെ ക്രമങ്ങളിൽ, പാറ്റേണിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ ഒക്കെ ഇതിൻ്റെ സൂചനകളാണ്. അപ്പോൾ നമ്മൾ ഈ സൂചനകളെ തിരിച്ചറിയിച്ച് നമ്മുടെ നിലപാടുകൾ തിരുത്തുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രകൃതി നമുക്ക് തീർത്തും അനുയോജ്യമായ ഒരു പ്രകൃതത്തിലേക്ക്, സ്വഭാവത്തിലേക്ക് മാറും. അതിന് ഉദാഹരണം പറയാം, ഭൂവിഭവ ശോഷണം. ഭൂമിയിലെ നമുക്ക് ജീവജാലങ്ങൾക്ക് നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള വിഭവങ്ങളുടെ ശോഷണം, അത് പലതരത്തിൽ സംഭവിക്കുന്നുണ്ട്. മനുഷ്യനാണെങ്കിൽ അത് പിന്നെ ഖനനം, അപ്പോൾ കാട് വെട്ടിതെളിക്കുക, മരങ്ങൾ മുറിക്കുക, പാറ പൊട്ടിക്കുക, മണലൂറ്റിയെടുക്കുക, ചെളിമാറ്റുക, മണ്ണ് ദുരുപയോഗം ചെയ്യുക. അപ്പം ഇങ്ങനെ ഭൂമിയിലെ വിഭവങ്ങൾ ശോഷിച്ച് നിലനിൽക്കാനാവാത്ത തരത്തിലേക്ക് വിഭവ സമ്പത്ത് നമുക്ക് ചുരുങ്ങി പോവുകയാണ്. മറ്റൊന്ന് ജൈവ വൈവിധ്യത്തിൻ്റെ നാശമാണ്. ജൈവ വൈവിധ്യം വാസ്തവത്തിലത് അതിജീവനത്തിന്റെ ഒരു ഉപാധിയാണ്. എല്ലാ മനുഷ്യരും ഒരുപോലെയായാൽ, എല്ലാവരുടെയും ബ്ലഡ് ഗ്രൂപ്പ് ഒന്നു തന്നെയായാൽ, എല്ലാവരുടെയും പ്രതിരോധ ശേഷി ഒന്നുപോലെ ആയാൽ, അത് വലിയ അപകടങ്ങളിലേക്ക് നയിക്കും. ഇത് അതിജീവിക്കുക, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്നത് പോലെ, യോഗ്യതയുള്ള അല്ലെങ്കിൽ ഏറ്റവും ഉചിതമായി കാണപ്പെടുന്നത് നിലനിൽക്കുമെന്ന അടിസ്ഥാന തത്വമാണ് അതിനകത്ത് ഉള്ളത്. അപ്പൊ അത്തരത്തിൽ ജൈവ വൈവിധ്യത്തിന്റെ ശോഷണം, എന്തെല്ലാം സസ്യജന്തുജാലങ്ങളാണ് നമ്മുടെ പരിസരത്തു നിന്ന് അസ്തമിച്ചത്, നിഷ്പ്രഭമായത് അല്ലെങ്കിൽ നിഷ്ക്രമിച്ചത് നമുക്കറിയില്ല. അങ്ങനെ ഓരോന്നും ഓരോന്നും ഓരോന്നായിട്ട് അതിൽ നഷ്ടങ്ങൾ സംഭവിക്കുകയാണ്. അപ്പോൾ ജൈവ വൈവിധ്യ നാശം ഒരു വലിയ ഭീഷണിയാണ്. മലിനീകരണം, ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തെയും ഭൂമിയെയും പ്രകൃതിയെയും അങ്ങേയറ്റം തകർക്കുന്ന ഒന്നാണ് മലിനീകരണം. മലിനീകരണം ഇല്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാനും പറ്റില്ല. കാരണം മാലിന്യം എന്ന് പറയുന്നത് വികസനത്തിന്റെ ഒരു ബൈ പ്രോഡക്റ്റാണ്. എല്ലാ വികസനത്തിനും ഒരു ബൈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഉപോൽപ്പന്നമുണ്ട്. അത്തരത്തിലുള്ള ഉപോൽപ്പന്നങ്ങളായി ഈ മാലിന്യങ്ങളെ നമ്മൾ സുരക്ഷിതമായി നിർമാർജനം ചെയ്യുക എന്നുള്ളത് ശ്രദ്ധിക്കണം. അപ്പം മലിനീകരണം വലിയൊരു പ്രശ്നമാണ്. ആഗോള താപനം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. കാലാവസ്ഥാ വ്യതിയാനം, മഴയിലും അന്തരീക്ഷ മർദ്ദത്തിലും അന്തരീക്ഷ താപത്തിലും കാറ്റിന്റെ ദിശയിലും സ്വഭാവത്തിലൊക്കെ വന്ന മാറ്റങ്ങൾ അങ്ങനെയുണ്ട്. പിന്നെ കടൽപ്പെരുക്കം, ഈ പിന്നെ അമിതമായിട്ടുള്ള ചൂട് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ധ്രുവങ്ങളിരിക്കുന്ന മഞ്ഞുപാളികൾ ഉരുകും, ഈ ഉരുകുന്ന വെള്ളം കടലിൽ വരികയും കടലിന്റെ നിരപ്പ് ഉയരുകയും ചെയ്യും. ഒന്നോ രണ്ടോ മീറ്റർ അല്ലെങ്കിൽ ഒരു മീറ്റർ കടൽ നിരപ്പ് ഉയർന്നാൽ ഈ വൻകരകളുടെ തീരദേശങ്ങളെല്ലാം തന്നെ വെള്ളത്തിനടിയിലാവും. അപ്പൊ അങ്ങനെ വലിയ ഒരു പ്രശ്നമാണ് ഈ കടൽ പെരുക്കം എന്ന് പറയുന്നത്. അതുപോലെ വരൾച്ച, അതിവൃഷ്ടി, വലിയ മഴ, അതുപോലെ തന്നെ വെള്ളപ്പൊക്കം, നമ്മൾ കേരളത്തിൽ ഇതൊക്കെ ഒരിക്കലും സംഭവിക്കാതിരുന്ന കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ നിത്യ അനുഭവമായിട്ട് മാറിയിരിക്കുകയാണ്. ഇത്തരം കാര്യങ്ങളാണ് പ്രകൃതിയിൽ നമുക്ക് വലിയ ഭീഷണിയായിട്ട് ഉയർന്നു വരുന്ന പുതിയ പുതിയ അനുഭവങ്ങൾ. അതിനെയൊക്കെ കരുതി ഇതൊക്കെ തടയാൻ നമ്മളെ കൊണ്ട് സാധിക്കും. ഒരുപക്ഷെ തീർച്ച തടയാൻ നമുക്ക് സാധ്യമല്ല, ഇതിന്റെ ലഘൂകരിക്കാൻ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും എന്നുള്ള ഒരു ബോധ്യത്തോടെ പ്രവർത്തിക്കണം.
1: അതുദ്ദേശിക്കുന്നത് നമുക്കൊരു മുൻകരുതലുകൾ എന്നാണോ ഉദ്ദേശിച്ചത്?
2: തീർച്ചയായിട്ടും. വിഭവങ്ങൾ, ഇപ്പം നമ്മൾ മണ്ണ് റോഡ് പണിയാനായിട്ട് മണ്ണ് എടുക്കുന്നുണ്ട്. ഒരുപാട് ടിപ്പർ വണ്ടികളിലൊക്കെ മണ്ണ് കൊണ്ടുവന്നുണ്ട്. ഒരിഞ്ച് മണ്ണുണ്ടാവാൻ 4,000 മുതൽ 6,000 വർഷങ്ങൾ വരെ വേണം. പാറ പൊടിഞ്ഞ് പൊടിഞ്ഞ് പൊടിഞ്ഞ് അത് പ്രകൃതിയിലെ വിവിധ ശക്തികളുടെ സ്വാധീനത്തിൽപ്പെട്ട് 4,000 മുതൽ 6,000 വർഷങ്ങൾ വരെ ആ പ്രക്രിയ നടക്കുമ്പോഴാണ് അത് മണ്ണായിട്ട് മാറുന്നത്. പാറ പൊടിച്ചാൽ നമുക്ക് മണ്ണ് കിട്ടില്ല. പാറ പ്രകൃതിയിൽ സ്വാഭാവികമായ പ്രക്രിയകൾക്ക് വിധേയമായി പൊടിഞ്ഞ് രൂപപ്പെടുന്നതാണ് മണ്ണെന്ന് പറയുന്നത്. അപ്പം ഈ മണ്ണെടുത്ത് മാറ്റുമ്പോൾ അവിടെ നിന്നത് പോയി, ഇനി അത് അവിടെ ഇല്ല, അതവിടെ ഉണ്ടാകണമെന്നുള്ള എത്രായിരം വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അത് ഉണ്ടാവുക. അതുപോലെ പാറ പൊട്ടിക്കുക, ഖനനം, ഗ്രാനൈറ്റ് ക്വാറികൾ, ഒരു പാറ ഒരു ഭാഗത്തുനിന്ന് പൊട്ടിച്ച് മാറ്റിക്കഴിഞ്ഞാൽ അത് ഒരുപാട് ഹ്യൂമൻ സൈക്കിൾസ് എടുക്കും ആ പാറ വീണ്ടും അവിടെ ഉണ്ടാവാനായിട്ട്. അപ്പൊ അതുകൊണ്ട് പുനഃസ്ഥാപിക്കപ്പെടാത്ത ഇത്തരം വിഭവങ്ങളെ നമ്മൾ നശിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ ഒരു പ്രശ്നമാണ്. അപ്പം ഈ വിഭവങ്ങളെയൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് കൈകാര്യം ചെയ്യാനുള്ള ഒരു ജാഗ്രതയും നമുക്ക് സ്വയം നിയന്ത്രണവും ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടതാണ്. ജലം, കേരളത്തിൽ ഇത്രയും മഴ കിട്ടുന്ന 3,000 മില്ലിമീറ്റർ മഴ കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഇത്രയും മഴ കിട്ടിയിട്ടും നമ്മളെപ്പോലെ ജലക്ഷാമം ഇല്ല 400 മില്ലിമീറ്റർ മഴ കിട്ടുന്ന രാജസ്ഥാനിൽ. അവിടെ 400 മില്ലിമീറ്ററാണ് ശരാശരി മഴ. 1,200 മില്ലിമീറ്ററാണ് തമിഴ്നാട്ടിലെ മഴ. കേരളത്തിൽ 3,000-ന് മുകളിലാണ് ആ മഴ. അത്രയും മഴ കിട്ടിയിട്ടും നമ്മളെക്കാൾ സുഖമായിട്ട് മഴയില്ലാത്ത നാട്ടിലാളുകൾ ജീവിക്കുന്നു. അവരുടെ വിവേകമാണ് ഈ വിഭവത്തിനെ എങ്ങനെ അവർ ആദരിക്കുന്നു, എങ്ങനെ അവർ ഫലപ്രദമായി ഉപയോഗിക്കുന്നു എന്നുള്ളതിന്റെ ദൃഷ്ടാന്തമാണ് അതൊക്കെ.
1: ഇത്രയധികം ഔദ്യോഗിക ജീവിത അനുഭവങ്ങളുമുള്ള സാറിന് ഒരുപാടിടങ്ങളില് പ്രകൃതി ചൂഷണവും ഈ മണ്ണിനെയും മഴയും ഒന്നും ബഹുമാനിക്കാതെ പോകുന്ന കുറെ അധികം കാര്യങ്ങളിൽ സാറിന് അങ്ങനെ വിഷമം തോന്നാറുണ്ടോ?
2: തീർച്ചയായിട്ടുമുണ്ട്. കാരണം ഈ പരിസ്ഥിതി സ്നേഹി, പരിസ്ഥിതി പ്രവർത്തകൻ എന്ന് ഒരാൾ അറിയപ്പെടുന്നുവെങ്കിൽ അത് ഒരു പരിഹാസാർത്ഥത്തിലാണ് ഈ അടുത്ത കാലം വരെ ആളുകൾ കണ്ടിരുന്നത്. ദേ ഒരു പരിസ്ഥിതി സ്നേഹി പോകുന്നു, അയാൾ വികസന വിരോധിയാണ്, ഇതൊരു മുദ്രയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ജലം മലിനമാകാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കണം എന്ന് പറയുന്ന ഒരാള് ജലം ഉപയോഗിച്ച് നടത്താൻ പോകുന്ന ഒരു വ്യവസായത്തിന്റെയോ അത് ഉപയോഗപ്പെടുത്താൻ പോകുന്ന മറ്റൊരു മേഖലയുടെയോ പ്രയോജനത്തെ മറന്നുകൊണ്ടാണ് അതിന് വിരുദ്ധമായിട്ടാണ് ഇയാൾ ചിന്തിക്കുന്നതെന്ന വ്യാഖ്യാനമാണ് അത്തരത്തിലുള്ള ഒരു അപഖ്യാതിക്ക് കാരണം. പക്ഷെ ഇന്ന് സാധാരണക്കാർ പോലും ഇത്തരം ഭൂമിയിലെ വിഭവങ്ങൾ നശിക്കരുതെന്നും അതിനെ ദുരുപയോഗം ചെയ്യരുതെന്നും അത് നിലനിന്നെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും ഒരു ചെറിയ ബോധത്തിലേക്ക് ആളുകൾ പ്രവേശിക്കുന്നുണ്ട്. തെറ്റിദ്ധാരണകൾ ഒരുപാടുണ്ടാകുന്ന ഒരു നിലപാടാണ് ശരിക്കും ഒരു പരിസ്ഥിതി സ്നേഹി എന്ന് പറയുന്ന മനുഷ്യനെ സംബന്ധിച്ച് ഉള്ളത്. അത് സാവകാശം സാവകാശം ബന്ധപ്പെട്ട സമൂഹത്തെയും ആളുകളെയും ബോധ്യപ്പെടുത്തി മുമ്പോട്ട് പോകാനുള്ള പരിശ്രമങ്ങൾ തുടരുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. നിർത്തിപ്പോവുക എന്നുള്ളതല്ല, തുടർന്നേ പോവുക എന്നുള്ളതാണ്.
1: വളരെ സത്യമായ കാര്യമാണ്. ഇനി നമ്മൾ വീണ്ടും പോകുന്നത് സാഹിത്യത്തിലേക്ക് തന്നെയാണ്. സാഹിത്യത്തിന് വളരെ വിപുലമായ സ്വത്വമാനങ്ങളുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതിനെക്കുറിച്ചുള്ള

0: ഒരു കാഴ്ചപ്പാട് കൂടി ഒന്ന് പറയാമോ?
1: ഞാൻ വാസ്തവത്തിലൊരു ഭാഷാ പണ്ഡിതനൊന്നുമല്ല. ശരിക്കും ഈ കവിത അല്ലെങ്കിൽ സാഹിത്യത്തിൻ്റെ മറ്റു രൂപങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരു നിർവചനം മുന്നിൽ വെച്ചുകൊണ്ട് സംസാരിക്കാനുള്ള അത്തരത്തിലുള്ള ഒരു ഭാഷാ വൈഭവം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും ഭാഷ എനിക്ക് വല്ലാതെ വഴങ്ങിത്തരുന്നുണ്ട് എന്നൊരു സുഖം എഴുതുമ്പോഴും എഴുത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോഴും തീർച്ചയായിട്ടുണ്ട്. സാഹിത്യത്തിന് ശരിക്കും ഹിതമായിരിക്കുന്നത് എന്നുകൂടെ ഒരർത്ഥം നമുക്ക് കൽപ്പിക്കാൻ വേണമെങ്കിൽ, ഹിതമായിരിക്കുന്നത്, ഹിത്യമായിട്ടുള്ളത് എന്നുകൂടെ. അപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, ഇതാണ് വാക്യം രസാത്മകം കവി. അപ്പം കവിത പോലെ മനോഹരം എന്ന് എല്ലാത്തിനെക്കുറിച്ചും ഒരു പ്രതിമ കണ്ടാലും പറയും ആ പ്രതിമ കവിത പോലെ മനോഹരമായിരിക്കുന്നു, ഒരു പ്രഭാഷണം കേട്ടാൽ പറയും അത് കവിത പോലെ. അപ്പോൾ ഈ ഇതിനകത്തൊക്കെ അന്തർഭവിച്ചിരിക്കുന്ന ആത്മരൂപങ്ങൾ, ഒരു സാഹിത്യ സൃഷ്ടിയുടെ ആത്മരൂപം എന്ന് പറയുന്നത് അത് വല്ലാത്ത ഒരു സ്വത്വം സൂക്ഷിക്കുന്നതാണ്. പക്ഷെ അതിനെ തിരിച്ചറിയാതെ സാഹിത്യത്തെ ഉപയോഗപ്പെടുത്തുകയോ പ്രയോഗിക്കുകയോ ചെയ്യുന്ന ആളുകൾ വലിയ അപരാധമാണ് ചെയ്യുന്നത്, അതെല്ലാ സാഹിത്യ മേഖലയിലും. ഇന്ന് സാഹിത്യരംഗത്ത് ഈ സാഹിത്യത്തിൻ്റെ സ്വത്വത്തിനെ പ്രകാശിപ്പിച്ചു നിർത്തിയ ഒരു വലിയ സാഹിത്യശാഖയാണ് വിമർശന സാഹിത്യം.
0: അതെ.
1: എന്നാൽ ഇന്ന് ഭാഷയിൽ വിമർശന സാഹിത്യം എന്ന് പറയുന്നത് അപ്രത്യക്ഷമായി കഴിഞ്ഞു. സത്യം ഒരു രചനയെക്കുറിച്ച്, ഒരു സാഹിത്യ സൃഷ്ടിയെക്കുറിച്ച് എന്താണ് അതിൻ്റെ നിജസ്ഥിതി എന്ന് ബോധ്യപ്പെടാനുള്ള ഒരു കണ്ണാടിയാണ് നമ്മൾ എടുത്തു മാറ്റിക്കളഞ്ഞത്. അപ്പോൾ അത്തരത്തിൽ പ്രൊഫസർ എം കൃഷ്ണൻ നായർ സാറൊക്കെ അദ്ദേഹം എന്താണ് വായിക്കാതെ പോയത് എന്ന് അന്വേഷിക്കുന്നത് വളരെ കൗതുകകരമായിരിക്കും. അപ്പോൾ ഈ സാഹിത്യത്തിൻ്റെ ആത്മാവ് അന്വേഷിച്ചു പോകുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കണ്ണാടികൾ, ദർപ്പണങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാണ്. അപ്പോൾ ഇന്ന് കവിതയായാലും സാഹിത്യമായാലും ഏത് രചനയായാലും ശരി, അതിൻ്റെ സ്വത്വത്തെ മാനിക്കാതെയുള്ള രചനയിലേക്ക് എഴുത്തുകാർ കടക്കുന്നു എന്നുള്ളത് ഒരു ദുര്യോഗം തന്നെയാണ്. എല്ലാവരെയും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. എങ്കിലും ആവേശത്തോടെ ഈ രംഗത്തേക്ക് പ്രവേശിക്കുന്നവർക്ക് അല്പം ആലോചന കൂടി ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നാണ്. അപ്പോൾ ഒരിക്കലും ഒരു സാഹിത്യ രൂപത്തിൻ്റെ സ്വത്വഭംഗിയെ നശിപ്പിക്കാൻ ഒരാളിൻ്റെയും തൂലിക ചലിക്കരുത്, ഒരാളുടെയും നാവ് ചലിക്കരുത് എന്ന ഒരു ധാരണ മാത്രമാണ് സൂക്ഷിക്കാനുള്ളത്.
0: അതെ. സമാഗമത്തിൽ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരികെ വരാം.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ വരാം സമാഗമത്തിലേക്ക്. സമാഗമത്തിൽ ഞാൻ രജനി ഗിരീഷാണ്. ഇന്നത്തെ സമാഗമത്തിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീ കെ വി രാമാനുജൻ തമ്പിയാണ്. അദ്ദേഹം റിട്ടയർഡ് ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസറാണ്. കൂടാതെ വാട്ടർഷെഡ് മാനേജ്മെന്റ് എക്സ്പേർട്ടാണ്. പരിസ്ഥിതി സംരക്ഷണ പ്രചാരകൻ എന്ന നിലയിലും പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. കൂടാതെ തന്നെ പ്രകൃതി വിഭവ സംരക്ഷണ പ്രവർത്തനങ്ങളെ മുൻനിർത്തി സോയിൽ കൺസർവേഷൻ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ദേശീയ പുരസ്കാര ജേതാവ് എന്ന ബഹുമതിക്കും അദ്ദേഹം അർഹനായിട്ടുണ്ട്. കൂടാതെ കവിയാണ്, പ്രഭാഷകനാണ്. സർ, അപ്പോൾ പരിസ്ഥിതിയെക്കുറിച്ചും മണ്ണിനെ കുറിച്ചും നമ്മുടെ ഊർജ സ്രോതസ്സിനെ കുറിച്ചും ജലസംരക്ഷണത്തെക്കുറിച്ചും ഒക്കെയാണ് സർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിനിടയിൽ സർ ഒരു കവിത ചൊല്ലിയിരുന്നു. കവിയാണ്, സാഹിത്യത്തെക്കുറിച്ചും നമ്മൾ സംസാരിച്ചു. ഇങ്ങനെയൊക്കെ സംസാരിച്ചു വരുമ്പോഴും ആനുകാലിക സാഹിത്യ മണ്ഡലത്തിൽ ശ്രദ്ധേയമായ ഏതെങ്കിലും മാറ്റങ്ങളെയൊക്കെ ഒന്ന് അടയാളപ്പെടുത്താമോ സാറിന്?
2: സാഹിത്യത്തെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു പരാമർശം നടത്തുക എന്ന് പറയുന്നത് വളരെ സൂക്ഷിച്ചു വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒരാളിൻ്റെ മനസ്സിലുണ്ടാകുന്ന ആശയങ്ങളെ മറ്റൊരാളിലേക്ക് പകർന്നു കൊടുക്കാനോ, ഒരുപക്ഷെ ഇത് തലമുറകൾക്ക് വേണ്ടി സൂക്ഷിക്കുന്നതിന് വേണ്ടി ഒരു രേഖയായി മാറുന്നതിന് വേണ്ടിയാണ് ഒരു സാഹിത്യരചന സംഭവിക്കുന്നത്. എന്നാൽ ഇന്ന് രചനയുടെ രസതന്ത്രം തന്നെ ആകെ മാറിയ ഒരവസ്ഥയിലാണ്. പുതിയ കവിതകളെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മൾ വൃത്തം പിന്നെ പ്രാസം എന്നൊക്കെ പറയുന്നത് ഇന്ന് ഒരുപക്ഷെ അധികം ആക്രമിക്കപ്പെടുന്ന നിർദ്ദേശങ്ങളാണ്, അഭിപ്രായങ്ങളാണ്. അതൊന്നും വാസ്തവത്തിൽ ആവശ്യവുമില്ല. ഒരാളിൻ്റെ ചിന്തയ്ക്ക് അങ്ങനെ ഒരു വൃത്ത നിയമമൊന്നും ബാധകമല്ല. ചിന്ത വൃത്ത നിബദ്ധമല്ലാത്തിടത്തോളം കാലം അതിൻ്റെ ആവിഷ്കാരവും അത്തരത്തിൽ വൃത്ത നിബദ്ധമാകണമെന്നില്ല. പക്ഷേ കവിതയിൽ എന്താണ് കവി ആവിഷ്കരിച്ചിരിക്കുന്നത് എന്ന് വായനക്കാരന് മനസ്സിലാകാൻ പാകത്തിൽ അതിനെ പ്രയോഗിക്കുക എന്നുള്ളത് കവിയുടെ ഒരു ഉത്തരവാദിത്വമാണ്. പക്ഷെ ഇന്ന് എഴുതുന്ന പല കവിതകളും വാക്കുകൾ തമ്മിൽ ആശയപരമായി ബന്ധമില്ലാതെ വാക്കുകളുടെ നുറുങ്ങുകൾ പരസ്പരം അടുക്കി വെച്ച് ഒരു കവിത എന്ന രൂപത്തിൽ അവതരിപ്പിക്കുകയും അതിനെ എഴുതിയ ആളിന് പോലും വ്യക്തമായ ഒരു ആശയം പിന്നീട് ഇല്ലാത്ത തരത്തിലേക്ക് അത് അവ്യക്തമായി പോവുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് എല്ലാവരുടെയും കാര്യമല്ല, കുറച്ചുപേര് അങ്ങനെ ചെയ്യുന്നുണ്ട്. പൊതുവെ കവിതയുടെ രചനയിലും കഥയുടെ രചനയിലും ഒക്കെ ഇത്തരം വിപ്ലവകരമായ മാറ്റങ്ങൾ നമുക്ക്, വിപ്ലവകരം എന്ന് പറഞ്ഞാൽ ഞാൻ കൊട്ടേഷനകത്താണ് പറഞ്ഞിരിക്കുന്നത്, മാറ്റങ്ങൾ ഉണ്ടായതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പശ്ചാത്തലം ഒരുങ്ങിയത് സാമൂഹ്യ മാധ്യമങ്ങളുടെ വരവോടുകൂടിയാണ്. ഒരു പ്രസിദ്ധീകരണത്തിൽ അച്ചടിച്ച് വരണമെന്നുണ്ടെങ്കിൽ വലിയ ഒരു പ്രയാസപ്പെട്ട പ്രവൃത്തി അല്ലെങ്കിൽ പ്രക്രിയ അതിൻ്റെ പിന്നിലുണ്ട്. തയ്യാറാക്കുക, ഇത് അയച്ചു കൊടുക്കുക, അത് പരിശോധിക്കുക, എന്നിട്ട് ചവറ്റുകുട്ടയിൽ പോവുക. അപ്പം അങ്ങനെ വലിയ വലിയ പരീക്ഷണങ്ങൾക്ക് വിധേയമായതിനു ശേഷമാണ് ഒരാളിൻ്റെ ഒരു എഴുത്ത് സ്വീകരിക്കപ്പെടുന്നത്. ഇന്ന് അതിൻ്റെ ആവശ്യമില്ല. ഒരു പ്രസാധകന് വേണ്ടി കാത്തിരിക്കുക എന്നത് എഴുത്തുകാരനെ സംബന്ധിച്ച് ഇന്ന് ഒരു വിഷയമേ അല്ല. എപ്പോൾ എന്ത് ചിന്തിക്കുന്നു അത് അപ്പോൾ തന്നെ എഴുതി സാമൂഹ്യ മാധ്യമത്തിൽ ലഭ്യമാക്കുക എന്നുള്ള സ്വാതന്ത്ര്യം, ഈ കൃതികളെയൊക്കെ സ്വന്തമായെങ്കിലും പരിശോധിക്കാനുള്ള ഒരു സമയം എടുക്കാതെ അതിനു മുമ്പ് തന്നെ ഇത് വായനക്കാർക്ക് കിട്ടുന്ന രീതിയിൽ പാകമാകാത്ത പലഹാരമായാലും ഭക്ഷണമായാലും പകുതി പാകപ്പെടുത്തി കഴിക്കുന്ന ഒരവസ്ഥയിൽ, കാരണം അതൊന്ന് ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കുകയും സ്വയം പരിശോധിക്കുകയും ചെയ്തതിനു ശേഷം എന്തെങ്കിലുമൊക്കെ തിരുത്തലുകൾ, മെച്ചപ്പെടുത്തലുകൾ ആവശ്യമുണ്ടെങ്കിൽ അതുകൂടെ വരുത്തിക്കൊണ്ട് അത് ചെയ്യുന്നതായിരിക്കും അതിനോടുള്ള ഒരു നീതി പുലർത്തുക എന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അത്തരത്തിലുള്ള ഒരു പരിശ്രമമൊന്നും ഇന്ന് നടക്കുന്നതായിട്ട് കാണുന്നില്ല. പിന്നെ എല്ലാവരും ഭയന്നാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ളത്. വിമർശകരില്ല എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. സാഹിത്യ രംഗത്ത് വിമർശന സാഹിത്യം അപ്രത്യക്ഷമായി കഴിഞ്ഞു. എത്രയോ

0: ഭയന്നിട്ടാണ് ഒരു രചന നമ്മൾ ഒരു പ്രസിദ്ധീകരണത്തിൽ കൊടുക്കുന്നത്. കൃഷ്ണനായർ സാറൊക്കെ എന്ന് വെച്ചാൽ കൊന്നു കൊല വിളിച്ചു കളയും ഒരു തെറ്റ് സംഭവിച്ചാൽ. അപ്പൊ അങ്ങനെ ഭയക്കേണ്ട ഒരു കാര്യമില്ല ഇന്ന്. കാരണം ഇതിനിടയിൽ വായനക്കാരന്റെയും എഴുത്തുകാരന്റെ ഇടയിൽ ഒരു പ്രതിബന്ധമില്ല. അതുകൊണ്ട് തന്നെ എഴുത്ത് സർവതന്ത്ര സ്വതന്ത്രമായി പോവുകയാണ്. ഇത് ഏതെങ്കിലും തരത്തിലുള്ള പരിശോധനയ്ക്കോ പരിഷ്കരണത്തിനോ നവീകരണത്തിനോ വിധേയമാകാതെ ഒരു അസംസ്കൃത വസ്തുവായിട്ടാണ് ഇപ്പൊ പല രചനകളും വായനക്കാരിലെത്തുന്നത്. അപ്പൊ അതിന് അതിന്റെ മൂല്യത്തിൻ്റെതായിട്ടുള്ള ദോഷങ്ങൾ ഉണ്ടാകാം. തീർച്ചയായിട്ടും ഇത് കാലക്രമത്തിൽ മാറുമെന്ന് നമുക്ക് വിശ്വസിക്കാം. കുറച്ചുപേരെങ്കിലും അത്തരത്തിൽ ചിന്തിക്കുകയും അത് ഒരു ചൂണ്ടുപലകയായി മാറുകയും എഴുത്ത് മൊത്തത്തിൽ ഒരു പുതിയ ഘട്ടത്തിലേക്ക് ഇത്തരത്തിൽ ശുദ്ധമായ രീതിയിലേക്കുള്ള ഒരു പ്രയാണം തുടരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
1: സർ, എനിക്ക് തോന്നുന്നു ഒരുപാടിടങ്ങളിൽ ഇപ്പം ഒരുപാട് പേരുടെ ഉള്ളിൽ ഒരു ചോദ്യമായി ഇങ്ങനെ അവശേഷിക്കുന്ന ഒരു കാര്യമാണ് മൂല്യശോഷണം അല്ലെങ്കിൽ മൂല്യച്യുതി. ഈ ഒരു രംഗത്ത് വളരെയധികം കടന്നുകൂടിയിരിക്കുന്നു. കാരണം സർ ഇപ്പം പറഞ്ഞ ഈ ഒരു വലിയൊരു കാര്യമാണ് എഴുത്തിനെ സംബന്ധിച്ച് പറഞ്ഞത്. ഒരു ചോദ്യം ഞാനിങ്ങനെ മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ജന്മനാടിനെ കുറിച്ചും കലാലയത്തെ കുറിച്ചും പഠിച്ച സ്കൂള് പിന്നിട്ട് വന്ന വഴികൾ അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
0: ഞാൻ ജനിച്ചത് കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ താലൂക്കിലെ കുന്നത്തൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കൃഷിവലന്മാരുടെയും സാമൂഹികവും സാമ്പത്തികവുമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മധ്യത്തിലാണ് എൻ്റെ പിറവി. എങ്കിലും അവിടെയുള്ള മനുഷ്യരുമായിട്ട് ബാല്യകാലം മുതലുള്ള വലിയ ബന്ധം തീർച്ചയായിട്ടും എനിക്ക് പാർന്നെടുക്കാൻ സാധിച്ചിട്ടുണ്ട്, അത് നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട്. അതിനുശേഷം അവിടെ തന്നെയുള്ള കുന്നത്തൂരിലെ നടിയുള്ള എൽ പി സ്കൂളിലായിരുന്നു എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം. അതിനുശേഷം പനയനാർകാവ് കരുനാപ്പിള്ളി പനയനാർകാവ് വല്ലഭായ് പട്ടേലിൻ്റെ സ്മരണാർത്ഥമുള്ള ഒരു സ്കൂളുണ്ട്, അവിടെ ഞാൻ 7th സ്റ്റാൻഡേർഡിൽ പഠിച്ചു. പിന്നീട് കൊല്ലം ജില്ലയിൽ തന്നെ പാങ്ങോട് പുത്തൂർ പാങ്ങോടുള്ള കുഴിക്കലിടവ ഹൈസ്കൂളിലാണ് എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം. അതിനുശേഷം ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിലെ പ്രഡിഗ്രിയും അതിനുശേഷം സുവോളജിയിലെ BSc ചെയ്തു. അതും കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ കൃഷിശാസ്ത്രത്തിൽ ഓണേഴ്സ് ബിരുദത്തിനായിട്ട് വടക്കേ ഇന്ത്യയിലെ കാൺപൂർ യൂണിവേഴ്സിറ്റിയിലെ സർവകലാശാലയിൽ പോയത്. അവിടെ ജനതാ മഹാവിദ്യാലയ എന്ന ഒരു കോളേജിലാണ് ഞാൻ പഠിച്ചത് 4 വർഷം. അതിനുശേഷം കേരളത്തിലെത്തുകയും തിരികെ ജോലി പ്രവേശിക്കുകയും ചെയ്തു. പിന്നീട് എൻ്റെ സർവീസ് കാലത്തിൻ്റെ തിരക്കിലായിരുന്നു, പല തരത്തിലും എനിക്ക് വ്യക്തിപരമായ ഒരു കാര്യത്തിനും എനിക്ക് മാറ്റിവെക്കാൻ സമയം കിട്ടാത്ത തരത്തിൽ അത്ര തിരക്കുള്ള ഒരു ജീവിതമായിരുന്നു എനിക്കുണ്ടായത്. അപ്പോൾ റിട്ടയർമെൻറ്റിന് ശേഷമാണ്, അതിനിടയ്ക്ക് 2 പുസ്തകങ്ങൾ ഞാൻ എഴുതി, 2008-ലും 2015-ലും 2 പുസ്തകങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ. റിട്ടയർമെൻറ്റിന് ശേഷം ഞാൻ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ സ്വകാര്യമായി പഠനമെന്ന് പറയുന്ന ഒരു നൈരന്തര്യമാണ് എന്ന ബോധം, കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ഞാനൊരു പ്രഭാഷണത്തിന് പോകുമ്പോൾ അതിൻ്റെ ആധികാരികത ഉറപ്പാക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിലുള്ള സാമഗ്രികൾ ഉണ്ടാവണം. അപ്പോൾ അത് അക്കാഡമികമായിട്ട് ആധികാരികമായ കാര്യങ്ങൾ സമ്പാദിക്കണമെങ്കിൽ അതിനാവശ്യമായ പഠനം നടത്തണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഔപചാരികമായ പഠനം തന്നെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ 2 PG ഞാൻ ചെയ്തു, 2 പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ചെയ്തു. അതിൽ 2 എണ്ണവും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടതാണ്. പിന്നീട് ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് കാലാവസ്ഥാ വ്യതിയാനത്തിൽ. അപ്പോൾ അങ്ങനെ അക്കാഡമികമായിട്ട് അങ്ങനെ പല സ്ഥാപനങ്ങളിലും പല സ്ഥലത്തും പഠിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിലെത്തിയത്. അത് പക്ഷേ എൻ്റെ എഴുത്തിലും എൻ്റെ പ്രഭാഷണങ്ങളിലും എൻ്റെ ചിന്തകളിലുമൊക്കെ എനിക്ക് നല്ല തിളക്കമുള്ള ദീപങ്ങളായിട്ട് എനിക്ക് ദർശിക്കാൻ സാധിക്കുന്നുണ്ട്. എപ്പോഴും അവയൊക്കെ എനിക്ക് നല്ല വഴികാട്ടികളാകുന്നുണ്ട്.
1: ഫാമിലി
0: അച്ഛനും അമ്മയൊക്കെ മരിച്ചുപോയി. ഭാര്യ പത്മിനി എന്നാണ് പേര്. ഈ പത്മിനി എന്ന വാക്ക് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ പല എഴുത്തുകാരും ദായാണ് ഉപയോഗിക്കുന്നത്, പത്മിനി എന്നാണ്. ശരിക്കും പത്മ തായും മായും കൂടെ ചേർന്ന് പറയുകയാണ്. പത്മം എന്നാൽ സ്വർണം എന്നാണ് അർത്ഥം. പത്മിനി എന്ന് പറയുന്ന ഒരു സ്വർണപ്രതിമയാണ് എന്നർത്ഥമാണ്. പക്ഷെ പലരും ഉപയോഗിക്കുന്നത് എന്താണ്, ഈ തായും മായും ചേർക്കത്തില്ല, ദായും മായുമാണ് ചേർത്ത് പത്മിനി എന്ന് പറയുന്നത്. അപ്പം അത് പറയട്ടെ. അപ്പം എൻ്റെ ഭാര്യയുടെ പേര് പത്മിനി എന്നാണ്. എനിക്ക് 2 മക്കളാണ്. മൂത്തവാന് അഡ്വക്കേറ്റാണ്, അയാൾ വിവാഹം കഴിച്ചു, കുട്ടികളായിട്ടില്ല. ഇളയത് മകളാണ്, അവൾ വിവാഹം കഴിച്ചു. ഭർത്താവ് പോളിടെക്നിക്കൽ ഗവൺമെൻറ് പോളിടെക്നിക്കിലെ ലെക്ചറാണ്, ഇപ്പോൾ PhD ചെയ്യുന്നു. പിന്നെ അവർക്ക് 2 കുട്ടികളുണ്ട്. ഞങ്ങനെ ഭാര്യയും ഞാനും എൻ്റെ മകളും മരുമകനും മകനും മരുമകളും 2 പേരക്കുട്ടികളുമായിട്ടുള്ള ഒരു ചെറിയ കുടുംബത്തിലാണ് ജീവിതം, സന്തോഷമായിട്ട് ജീവിതം മുമ്പോട്ട് പോകുന്നു.
1: കുറെ അധികം കാര്യങ്ങളാണ് കുറച്ചധികം നേരമായി സാർ നമ്മോടൊപ്പം പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. സാർ, പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ അണ്ടറിലുള്ള റേഡിയോ സാന്ത്വനമാണ്. അപ്പം നമുക്ക് നിരവധി ശ്രോതാക്കള് ഈ റേഡിയോ സാന്ത്വനത്തിന് ഉണ്ട്. ഒപ്പം തന്നെ നമ്മുടെ പാലിയേറ്റീവ് കെയറിന്റെ കുറേയധികം പേഷ്യൻസ് ഉണ്ട്. നമ്മുടെ ഒരു ടീം വർക്കിന്റെ പ്രവർത്തനത്തിലൂടെയാണ് ഈ പാലിയേറ്റീവ് കെയർ മുന്നോട്ട് പോകുന്നത്. ഒരുപാട് സുമനസ്സുകളുടെ സഹായത്തോടെയാണ് നമ്മളത് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയതിനും. കൂടാതെ മുന്നോട്ടുള്ള സാറിൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളിലേക്കും ഒക്കെ തന്നെയും എല്ലാവിധ ആശംസകളും. റേഡിയോ സാന്ത്വനം ടീമിൻ്റെ വകയായി ഞാൻ സാറിന് ആശംസിക്കുകയാണ്. ഇവിടെ

0: കിട്ടിയതിൽ ഒത്തിരി സന്തോഷം.
1: വളരെ സന്തോഷമുണ്ട്. അപ്പോൾ പാലിയേറ്റീവ് കെയറിൻ്റെ എന്ന് വെച്ചാൽ വളരെ മഹത്തരമായ ഒരു ദൗത്യമാണത്. അതിന് മൂല്യം നിർണ്ണയിക്കാൻ നമുക്ക് സാധ്യമല്ല. അപരിമിതമായ മൂല്യങ്ങളുള്ള ഒരു സേവന പ്രവർത്തനമാണത്. നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ അത്തരം പ്രവർത്തനങ്ങൾ അഭംഗുരം മംഗളമായി മുമ്പോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. മാത്രമല്ല, സാന്ത്വനം റേഡിയോയുടെ പ്രവർത്തനങ്ങൾ ഇത്തരം മേഖലയിൽ പരിസ്ഥിതി, കൃഷി, സാഹിത്യം തുടങ്ങിയ നിരവധി മേഖലകളിൽ പ്രകാശമായി സമൂഹത്തിന് ലഭ്യമാകട്ടെന്നുള്ള ആശംസിക്കുന്നു. എല്ലാവിധ പ്രാർത്ഥനകളോടും കൂടി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്തെ.
0: താങ്ക് യു സർ. സമാഗമത്തിൽ ഞാൻ രജനി ഗിരീഷാണ്. നമ്മോടൊപ്പം സമാഗമത്തിൽ ഇത്രയും നേരം അതിഥിയായി ഉണ്ടായിരുന്നത് കെ വി രാമാനുജൻ തമ്പി സാറാണ്. സമാഗമത്തിന്റെ തുടർന്നുള്ള എപ്പിസോഡുകളിൽ സാംസ്കാരിക സാഹിത്യ മണ്ഡലങ്ങളിലെ നിരവധി വ്യക്തികളുമായി ഞങ്ങൾ നിങ്ങളിലേക്ക് എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സമാഗമം. ആശയം ആവിഷ്കാരം അഭിലാഷ് കെ ആശ്രാമം, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം സാജൻ യേശുദാസ്.
3: റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ. നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഇൻ ഇസൈ. ആശയം അവതരണം ഉമാനന്ദിനി, ശിവപ്രകാശം, MK. സാങ്കേതിക സഹായം ശ്യാംദാസ്.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

കേൾവകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

മാറി കണ്ണാൻ എന്നൊരു പ്രണയ കാവ്യം ഞാൻ എഴുതും.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

ஆல்கஹால். ரேடியோ சாந்தனம் 90.4 FM. ஸ்டே டியூன்.

0: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇനി കേൾക്കാം നാടകവും നാടകവിശേഷങ്ങളുമായി തിരശീല, ആശയം ആവിഷ്കാരം കാവ്യ, സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.

തിരശീലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാടിനെ അറിഞ്ഞുള്ള എഴുത്തായിരുന്നു എസൽപുരം സദാനന്ദന്റെ എന്റെ ഗ്രാമമാണ് എന്റെ സർവകലാശാല എന്ന കൃതി. കാട്ടുകുതിരയടക്കമുള്ള സൂപ്പർഹിറ്റ് നാടകങ്ങളിലും എസൽപുരം നാടിനെക്കുറിച്ച് മനോഹരമായി വർണ്ണിക്കുന്നുണ്ട്. എന്നാൽ തന്റെ നാടിനെ ഇത്രയും അധികം സ്നേഹിച്ച എഴുത്തുകാരനെ നമുക്ക് മറക്കാനാവുമോ? ഇന്ന് തിരശീലയിൽ എസൽപുരം സദാനന്ദനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് പറയുന്നത്.

0: போறமா? வள்ளத்தில மீன் எல்லாம் எனக்கல்ல
1: என்னோட
0: இஷ்டமானோ

നാടക സിനിമാ രംഗത്തെ അതികായന്മാരിൽ ഒരാളായിരുന്നു ഏസൽപുരം എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെട്ടിരുന്ന ശ്രീ ഏസൽപുരം സദാനന്ദൻ. ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽ കഞ്ഞിക്കുഴി ഗ്രാമത്തിൽ കലവൂരിനടുത്ത് ഏസൽപുരത്ത് കാക്കര വീട് എന്ന ഇടത്തരം കർഷക കുടുംബത്തിലാണ് 1927 ഏപ്രിൽ 15 അദ്ദേഹം ജനിച്ചത്. പിതാവ് പി നാരായണൻ, മാതാവ് കാർത്തിയായനി. ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും കലാരംഗത്ത് താല്പര്യം കാണിക്കുകയും ചെയ്തിരുന്ന അദ്ദേഹം തൻ്റെ നീണ്ടകാലത്തെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ ജീവിതത്തിലെ അനുഭവങ്ങളാണ് നാടകങ്ങളിലും പിന്നീട് തിരക്കഥകളിലും കൂടുതലും പ്രതിഫലിപ്പിച്ചിരുന്നത്. ആർ സുഗതൻ എന്ന പഴയകാല കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ അനുഗ്രഹാശിസുകളോടെയാണ് അദ്ദേഹം നാടകരംഗത്തേക്ക് എത്തുന്നത്. ആദ്യ നാടകമായ കുടിയിറക്ക് എഴുതുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രായം 17 വയസ്സ് മാത്രമായിരുന്നു. നാടകരംഗത്ത് സജീവമായ അദ്ദേഹം എസൽപുരത്ത് കൽപ്പന തിയേറ്റേഴ്സ് എന്ന നാടക സമിതി രൂപീകരിച്ചു. ഒരാൾ കൂടി, കള്ളനായി, വില കുറഞ്ഞ മനുഷ്യൻ തുടങ്ങി കൽപ്പന തിയേറ്റേഴ്സിൻ്റെതായി ഇറങ്ങിയ ധാരാളം നാടകങ്ങൾ വളരെ ജനശ്രദ്ധ നേടി. 1962 ശ്രീകോവിൽ എന്ന ചിത്രത്തിനു വേണ്ടി തിരക്കഥാ സംഭാഷണങ്ങൾ നിർവഹിച്ചുകൊണ്ട് അദ്ദേഹം സിനിമാ രംഗത്തേക്ക് കടന്നു വന്നു. മലയാളത്തിന് ഏറ്റവും നല്ല സിനിമയ്ക്കുള്ള ആദ്യ സ്വർണ്ണ മെഡൽ നേടിത്തന്ന ചെമ്മീനിൻ്റെ തിരക്കഥാകൃത്ത് എസൽപുരമായിരുന്നു.

0: നല്ല തിരക്കഥാകൃത്തിനുള്ള രാഷ്ട്രപതിയുടെ അവാർഡ് ലഭിച്ച ആദ്യത്തെ മലയാളിയും അദ്ദേഹം തന്നെ. അഗ്നിപുത്രി എന്ന ചിത്രത്തിന്റെ തിരക്കഥയ്ക്കാണ് 1967 ദേശീയ അവാർഡ് ലഭിച്ചത്. രാഷ്ട്രപതിയുടെ വെള്ളിമെഡൽ നേടിയ കാവ്യമേള എന്ന ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണം എഴുതിയതും അദ്ദേഹം തന്നെയാണ്. പിന്നീട് 70s അദ്ദേഹം സൂര്യസോമ തിയേറ്റേഴ്സ് സ്ഥാപിക്കുന്നത്. മലയാള നാടകരംഗത്ത് ഒരു കൊടുങ്കാറ്റ് തന്നെ സൃഷ്ടിച്ച കാട്ടുകുതിര എന്ന നാടകം സൂര്യസോമയുടേതാണ്. രാജൻ പി ദേവ് എന്ന അനുഗ്രഹീത നടൻ പ്രശസ്തിയിലേക്ക് എത്തുന്നത് കാട്ടുകുതിരയിലൂടെയാണ്.
1: ഞാനൊരു പഴയ സിനിമാ നായകന്റെ പിന്നീട് നാടകം ഉപജീവന മാർഗമാക്കിയ ഒരു വലിയ മനുഷ്യന്റെ മകനാണ്. എൻ്റെ പിതാവിൻ്റെ പേര് എസ് എ ദേവ് എന്ന് പറയും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ അടിച്ച നോട്ടീസൊക്കെ ചെറുപ്പത്തിലെ കാണുമ്പോൾ, അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ കാണാൻ പോകുമ്പോഴൊക്കെ എനിക്കൊരു നടനാകണമെന്ന ആഗ്രഹം എന്നിൽ എപ്പോഴും ഇങ്ങനെ മുളയിടുന്നുണ്ടായിരുന്നു. ഞാൻ പോലും അറിയാതെ എൻ എൻ പിള്ള എന്ന് പറയുന്ന മഹാനായ ഗുരുവിൻ്റെ ഗുരുകുലത്തിൽ പോയി നാടകത്തെപ്പറ്റി പഠിച്ചു. അവിടെ നെസൽപുരത്തിൻ്റെ കാട്ടുകുതിരയിലൂടെ ഞാൻ നിങ്ങളെ അറിയപ്പെടുന്ന നാടക നടനായിട്ട് മാറി. അപ്പോൾ എനിക്ക് വഴിത്തിരിവുണ്ടാക്കിയ എൻ്റെ ആദ്യത്തെ കഥാപാത്രം കാട്ടുകുതിരയിലെ കൊച്ചുവാവയാണ്. നിർഭാഗ്യവശാൽ സിനിമയായപ്പോൾ കൊച്ചുവാവയ്ക്ക് ചായമിടാൻ എനിക്ക് ഭാഗ്യം കിട്ടിയില്ല.
0: എന്നും പറക്കുന്ന പക്ഷി, ആയിരം ചിറകുള്ള മോഹം തുടങ്ങി ഒട്ടനവധി നാടകങ്ങൾ ഈ സമിതിയുടേതായി അരങ്ങിലെത്തി. തൻ്റെ കലാജീവിതത്തിൻ്റെ സായാഹ്നം വരെ 50s നാടകങ്ങൾ എഴുതി സംവിധാനം ചെയ്ത എസ് എൽ പുരം 1962 ശ്രീകോവിൽ മുതൽ 2000s പുറത്തിറങ്ങിയ കല്ലുകൊണ്ടൊരു പെണ്ണ് വരെ 58 സിനിമകൾക്ക് കഥയെഴുതുകയും 99 സിനിമകൾക്ക് തിരക്കഥയും 126 സിനിമകൾക്ക് സംഭാഷണങ്ങൾ നിർവഹിക്കുകയും ചെയ്തു. അഗ്നിശുദ്ധി എന്ന നോവലും 1000 വർണ്ണങ്ങൾ എന്ന ഓർമ്മക്കുറിപ്പും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അഗ്നിപുത്രി, കാവ്യമേള എന്നീ ചിത്രങ്ങൾക്ക് ലഭിച്ച ദേശീയ പുരസ്കാരങ്ങൾ കൂടാതെ ഒരു പെണ്ണിൻ്റെ കഥ, യവനിക എന്നീ ചിത്രങ്ങൾക്ക് സംസ്ഥാന അവാർഡുകളും, കാക്കപ്പുന്ന് എന്ന നാടകത്തിന് 1963 കേരള സാഹിത്യ പരിഷത്തിൻ്റെ അവാർഡും കൂടാതെ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിന്റെ ബഹുമതിയും ലഭിച്ചു.
2: സാറെന്താ ഇങ്ങനെ നോക്കുന്നേ?
3: ഇയാളുടെ ഫോട്ടോകൾ വല്ലതും

0: കയ്യിലുണ്ടോ?
1: കയ്യിലില്ല, ക്യാമ്പിൽ കാണും.
2: കാണുമാനില്ല. ഈ ഫോട്ടോയിൽ കാണുന്ന അയ്യപ്പൻ തബലിസ്റ്റ്, 5 അടി 9 ഇഞ്ച് പൊക്കം, ഇരുനിറ എന്നയാളെ കാണുമാനില്ല. കണ്ടുകിട്ടുന്നവർ താഴെ കാണുന്ന വിലാസത്തിലോ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അറിയിക്കുവാൻ അപേക്ഷ. ഭാവന തിയേറ്റേഴ്സ്, കൃഷ്ണപുരം PO, ഫോൺ 234. തെറ്റി. ഇതുപോരാ, ഉടനെ വന്നു ചേർന്നാൽ 2 കുപ്പി 1/2 വാറ്റ് ചാരായം വാങ്ങി തരുന്നതാണ് എന്ന് പരസ്യം കൊടുത്തിരുന്നെങ്കിൽ അയ്യപ്പൻ പറന്ന്. സുമകലേ, അയ്യപ്പൻ കസ്റ്റഡിയിലുണ്ട്, ഏൽപ്പിച്ചോ, 1/2 സമ്മാനം കിട്ടും.
3: മലയാള നാടകവേദിക്ക് SL പുര നൽകിയ സമഗ്ര സംഭാവനകളെ മുൻനിർത്തി കേരള സംഗീത നാടക അക്കാദമി 2007 മുതൽ SL പുരം സദാനന്ദൻ പുരസ്കാരം നൽകാൻ ആരംഭിച്ചു. നാടക പ്രതിഭകളെ ആദരിക്കാനാണ് 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന ഈ പുരസ്കാരം ഏർപ്പെടുത്തിയത്. ആലപ്പുഴ കൊമ്മാടി വെളിയിൽ വീട്ടിൽ ശ്രീമതി ഓമനയാണ് ശ്രീ സദാനന്ദന്റെ സഹധർമ്മിണി. സദാനന്ദൻ ഓമന ദമ്പതികൾക്ക് 2 ആൺമക്കളാണ്. ചലച്ചിത്ര സംവിധായകനായ ജയസൂര്യയും സിനിമാ സംഭാഷണ രചയിതാവും സിനിമാ സീരിയൽ നടനുമായ ജയസോമയും ഇവരുടെ പേരുകൾ ചേർത്താണ് തന്റെ നാടക സമിതിക്ക് സൂര്യസോമ തിയേറ്റേഴ്സ് എന്ന പേര് അദ്ദേഹം നൽകിയത്. മലയാളത്തിന് ആദ്യ സ്വർണ മെഡൽ നേടിത്തന്ന ചെമ്മീനിന്റെ തിരക്കഥാകൃത്താണ് SL പുരം. അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്ത് രസകരമായ ഒട്ടനേകം സംഭവ വികാസങ്ങൾ അരങ്ങേറിയിട്ടുണ്ട്. ചെറിയ പ്രായത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥിയായിരിക്കുമ്പോഴേ നല്ല സാഹിത്യവാസനയുണ്ടായിരുന്ന SL പുരം പാർട്ടി സമ്മേളനങ്ങളിൽ പാട്ടുകൾ എഴുതിയും ഏകാംഗ നാടകങ്ങൾ അവതരിപ്പിച്ചും ശ്രദ്ധ നേടി. പാർട്ടി പ്രവർത്തനത്തിന്റെ പേരിൽ സ്കൂളിൽ നിന്ന് അദ്ദേഹം പുറത്തായി. പുന്നപ്ര വയലാർ സമരങ്ങളിൽ പങ്കെടുത്ത് അദ്ദേഹം ജയിൽവാസം അനുഷ്ഠിക്കുകയും ചെയ്തിരുന്നു. നീണ്ടകാലത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ കണ്ടും കേട്ടും അറിഞ്ഞും നേടിയ അനുഭവങ്ങൾ തന്റെ നാടകങ്ങളിലും തിരക്കഥകളിലും അദ്ദേഹം പ്രതിഫലിപ്പിച്ചിരുന്നു. നാടകരചന അഭ്യസിച്ചിട്ടില്ലാത്ത അദ്ദേഹം സ്വന്തമായ രചനാതന്ത്രം ആവിഷ്കരിച്ചിരുന്നു. ചില പ്രത്യേക കാര്യങ്ങളിൽ ജനശ്രദ്ധയാകർഷിക്കാനായി അദ്ദേഹം നാടകം മാധ്യമമാക്കി. ഉദ്യോഗജനമായ ജീവിത ദൃശ്യങ്ങളും സന്ദർഭങ്ങളും സംഭാഷണ വൈചിത്രത്തിന്റെ സഹായത്താൽ അവതരിപ്പിക്കുകയും ഹാസ്യം, മെലോഡ്രാമ, അസാധാരണ സംഗീതങ്ങൾ തുടങ്ങിയവ ഉപയോഗിച്ച് ആകർഷകമാക്കുകയും ചെയ്ത നാടകങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെത്. മിക്ക നാടകങ്ങളും സിനിമയാക്കിയിട്ടുമുണ്ട്. 27 നാടകങ്ങളും അഗ്നിശുദ്ധി എന്ന നോവലും 1000 വർണ്ണങ്ങൾ എന്ന ഓർമ്മക്കുറിപ്പും അദ്ദേഹം എഴുതി. ഒരാൾ കൂടി കള്ളനായി എന്ന നാടകത്തിന് സമസ്ത കേരള സാഹിത്യ പരിഷത്തിന്റെ അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചു. 60 നാടകങ്ങൾ, 135 തിരക്കഥകൾ, ചെമ്മീൻ സിനിമയുടെ തിരക്കഥാകൃത്ത്, അഗ്നിപുത്രി, കാവ്യമേള എന്നിവയുടെ തിരക്കഥയ്ക്ക് ദേശീയ അവാർഡ്, കൽപ്പന തിയേറ്റേഴ്സിൻ്റെയും സൂര്യസോമ തിയേറ്റേഴ്സിൻ്റെയും സ്ഥാപകൻ, മലയാളത്തിൽ ഏറ്റവുമധികം പ്രേക്ഷകർ ആസ്വദിച്ച നാടകമായ കാട്ടുകുതിരയുടെ സംവിധായകൻ, അങ്ങനെ അദ്ദേഹത്തിന് വിശേഷണങ്ങൾ ഏറെയാണ്. മലയാള ചലച്ചിത്രങ്ങളുടെ തിരക്കഥാരചനയിലും SL പുരം സജീവമായിരുന്നു. 1967 അഗ്നിപുത്രിയുടെ രചനയിലൂടെ മലയാള സിനിമയ്ക്ക് ആദ്യമായി നല്ല തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചു.
4: നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ട് ഇവിടെ നിൽക്കാം.
5: എന്ത് പറയാനാ?
4: ഒന്നും പറയാനില്ല.
5: എല്ലാ ദിവസവും പറഞ്ഞ കാര്യം തന്നെ പിന്നെയും പിന്നെയും പറഞ്ഞിട്ട് എന്തിനാ?
4: നാണിക്കുട്ടി, ഇന്ന് ഞാൻ പറമ്പിൽ നിന്ന് ഒരു ചക്ക വെട്ടി വെച്ചിട്ടുണ്ട്. സൗണ്ടി ആകാൻ അത് പുറത്തു കൊണ്ടിരിക്കാനോ കൊത്തില്ലോ.
5: അയ്യോ പാച്ചേട്ടാ, വല്ലവരും അറിഞ്ഞാലോ?
4: ആരറിയാനാ? അങ്ങനെയാണെങ്കിൽ തന്റെ ചേന പറിച്ചു വിറ്റിട്ട് ആരറിഞ്ഞു? ആ കാശാ ഇന്നാൾ ഞാൻ കൊണ്ട് തന്നത്.
6: നാണിക്കുട്ടിയെ,
4: ഇതിരി മുഴുപ്പാണ്.
5: ഏത്
4: ചക്കേ? ചക്ക 2 രൂപയെങ്കിലും കിട്ടും, നാളെ കൊണ്ടു തരാം കേട്ടോ.
5: അതൊക്കെ പാച്ചേട്ടിന്റെ ഇഷ്ടം, അല്ലാണ്ട് ഞാൻ എന്ത് പറയാനാ?
4: എന്റെ ഇഷ്ടം അതാ. നാണിക്കുട്ടി, എനിക്ക് നാണിക്കുട്ടിയോട് വലിയ ഇഷ്ടം, അതുകൊണ്ട് ആർക്കൊരു നഷ്ടവും ഇല്ലല്ലോ.
7: നാണിക്കുട്ടി പൂവില്ലാത്ത ചെടിയൊന്ന് പൂവിറക്കിയായിരുന്നു. ഞാൻ എവിടെയെല്ലാം അന്വേഷിച്ചെന്നറിയാമോ?
5: എന്തായിട്ടാ?
7: നാണിക്കുട്ടിയോട് ഒരു രഹസ്യം പറയാനുണ്ടായിരുന്നു.
3: ആയിരത്തി തൊള്ളായിരത്തി 1965 ചെമ്മീനു വേണ്ടി സംഭാഷണം എഴുതിക്കൊണ്ടാണ് അദ്ദേഹം ചലച്ചിത്ര രംഗത്തേക്ക് പ്രവേശിച്ചത്. നെല്ല്, യവനിക

0: ഒരു പെണ്ണിന്റെ കഥ, അഴിയാത്ത ബന്ധങ്ങൾ, എന്റെ കാണാകുയിൽ, കുഞ്ഞാറ്റ കിളികൾ തുടങ്ങി നൂറിലേറെ ചലച്ചിത്രങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ചു. ഒരാൾ കൂടി കള്ളനായി, വില കുറഞ്ഞ മനുഷ്യർ, യാഗശാല, കാക്കപ്പൊന്ന്, അഗ്നിപുത്രി, കല്ലുകൊണ്ടൊരു പെണ്ണ്, കാട്ടുകുതിര എന്നിവയാണ് ഏറെ പ്രശസ്തമായ അദ്ദേഹത്തിന്റെ നാടകങ്ങൾ. മലയാള നാടകത്തെ സമഗ്ര സംഭാവനയ്ക്ക് കേരള സർക്കാർ ഏർപ്പെടുത്തിയ അവാർഡാണ് എസ് എൽ പുരം സദാനന്ദൻ പുരസ്കാരം. 100,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. നാടകരചയിതാവ്, സംവിധായകൻ, നാടകസമിതി ഉടമ എന്നീ നിലകളിൽ പ്രസിദ്ധനായ എസ് എൽ പുരം സദാനന്ദന്റെ പേരിൽ 2007 മുതൽക്കാണ് കേരള സർക്കാർ ഈ പുരസ്കാരം ഏർപ്പെടുത്തിയത്. എഴുത്തിലൂടെ വേറിട്ട് നിന്ന അദ്ദേഹം നാടക ആസ്വാദകരെന്ന നിലയിൽ നമ്മുടെ ഭാഗ്യമാണ്. തിരശീലയിലെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. തിരശീലയിൽ ഇനിയും നാടകവും നാടകവിശേഷങ്ങളും ഒക്കെയായി നമുക്ക് ഒത്തുചേരാം. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തിരശീല. ആശയം ആവിഷ്കാരം കാവ്യ. സാങ്കേതിക സഹായം റയാൻ.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. വാട്സ്ആപ്പ് നമ്പർ 8848558785.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

രാജീവം വിടരും നിൻമിഴികൾ, കാശ്മീരം ഉതിരും നിൻ ചൊടികൾ. രാജീവ്

പ്രണയ പദം ഞാൻ പാടുന്നു ഒരു സ്വരമായി ഒരു ലയമായി അരികിൽ വരാൻ അനുമതി നീ അരുളൂ രാജീവം വിടരും നിൻമിഴികൾ കാശ്മീരം ഉതിരും.

വിടരും നിൻ മിഴികൾ, കാശ്മീരം പുതിരും നിൻ ചുടികൾ, എന്നിൽ പൂക്കുമ്പോൾ ഹൃദയമായി നീ കേൾക്കാനായി പ്രണയപദം ഞാൻ പാടുന്നു. ഹൃദയമായി നീ കേൾക്കാനായി പ്രണയപദം ഞാൻ പാടുന്നു. ഒരു സ്വരമായി ഒരു ലയമായി അരികിൽ വരാൻ അനുമതി

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം 5:30.

വേൾഡ് റേഡിയോ സാന്ത്വനം 90.4 FM. Stay tuned.

0: ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.
1: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്, റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. ഉയർന്ന തീരുവകൾക്കിടയിലും അമേരിക്കൻ വിപണിയിൽ ഇന്ത്യയുടെ കയറ്റുമതി മേഖല കരുത്ത് തെളിയിക്കുന്നു. ദീർഘകാല സാമ്പത്തിക സുരക്ഷിതത്വം മുൻനിർത്തി മറ്റ് ആഗോള വിപണികളിലേക്ക് വ്യാപാര ബന്ധങ്ങൾ വ്യാപിപ്പിക്കാനുള്ള ശ്രമം നിർണായകമാണ്. പുതിയ കരാറുകളിലൂടെയും വിപണി വൈവിധ്യവൽക്കരണത്തിലൂടെയും കയറ്റുമതി രംഗത്തെ ഏകാഗ്രത കുറയ്ക്കാനാണ് രാജ്യം ലക്ഷ്യമിടുന്നത്. ടെക്സസിലെ പൊതുവിദ്യാലയങ്ങളിൽ H-1B വിസയിലുള്ള വിദേശ തൊഴിലാളികളെ നിയമിക്കുന്നത് പൂർണ്ണമായി നിരോധിക്കണമെന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ധനസഹായവും സാമ്പത്തിക ഇടപാടുകളും തടയണമെന്നും

ഗവർണർ ഗ്രെഗ് അബോട്ട് ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ സ്കൂൾ ക്ലാസ് മുറികളിൽ വിദേശ സ്വാധീനം ഇല്ലാതാക്കുന്നതിനുള്ള വിപുലമായ നടപടികളുടെ ഭാഗമായാണ് പുതിയ നിർദ്ദേശങ്ങൾ. വിദ്യാർത്ഥികളുടെ ചിന്താഗതിയെ അവർ സ്കൂളുകളിൽ നേരിടുന്ന ആശയങ്ങളും സ്വാധീനങ്ങളും രൂപപ്പെടുത്തുന്നുണ്ടെന്നും അത് സംസ്ഥാന നിയമനിർമ്മാതാക്കൾ അംഗീകരിച്ച നയങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണമെന്നും അബോട്ട് പറഞ്ഞു. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കുള്ള ക്ഷേമ പദ്ധതികൾ ഏകോപി

0: ഇവ വ്യത്യസ്ത വകുപ്പുകൾ വഴിയാണ് നൽകുന്നത്. ഇവ കാര്യക്ഷമമാക്കുന്നതിനുള്ള വിശദമായ ശുപാർശകളാണ് കെ വി മനോജ് കുമാർ അധ്യക്ഷനായിരിക്കെ കമ്മീഷൻ തയ്യാറാക്കിയത്. കുട്ടികളെ കലാസംഗീതം തുടങ്ങിയ ഒട്ടേറെ ക്ലാസുകൾക്ക് വിടുന്നതിന് പകരം അവരുമായി സംസാരിച്ച് അടുപ്പമുണ്ടാക്കിയെടുക്കണമെന്ന് മാതാപിതാക്കളോട് സുപ്രീംകോടതി. കുട്ടിയെ രക്ഷിതാക്കൾക്കൊപ്പം നിർത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരു കേസിനിടെ ജസ്റ്റിസുമാരായ ബി വി നാഗരത്ന, ആർ മഹാദേവൻ എന്നിവരുടെ ബെഞ്ചിന്റേതാണ് ശ്രദ്ധേയമായ നിരീക്ഷണം. തൃശൂർ ചാലക്കുടിക്ക് സമീപം അതിരപ്പള്ളി സിൽവർ സ്റ്റോൺ പാർക്സ് ആൻഡ് റിസോർട്ട്സിൽ സന്ദർശകർക്ക് കൂടുതൽ വിസ്മയമൊരുക്കാൻ സ്കൈ സ്റ്റോം എന്ന പേരിൽ കേബിൾ കാറുകളും ജംഗിൾ സ്റ്റോം എന്ന പേരിൽ ഫോറസ്റ്റ് വില്ലേജും സജ്ജം. പശ്ചിമഘട്ട വനമേഖലയുടെ സൗന്ദര്യവും സിൽവർ സ്റ്റോം പാർക്കിന്റെയും ചാലക്കുടി പുഴയുടെയും മനം കുളിർക്കുന്ന കാഴ്ചകളും പൂർണ്ണമായി കാണാൻ കഴിയും വിധമാണ് കേബിൾ കാറുകൾ സജ്ജീകരിച്ചിരിക്കുന്നത്. ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് മുഖ്യമന്ത്രി വി ഡി സതീശൻ സ്കൈ സ്റ്റോം നാടിന് സമർപ്പിക്കും. ജംഗിൾ സ്റ്റോമിന്റെ ഉദ്ഘാടനം വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി നിർവഹിക്കും. ഇന്നത്തെ പ്രവാസ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ പൈ.
2: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ റേഡിയോ സാന്ത്വനം 90.4 FM.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: 아니에요. 어서 나야. 말 좀 해.
1: 오케이.
0: Please.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. WhatsApp number 8848558785.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

ആധ്യാത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.